ആകാശവാണി തൃശൂർ. ഇന്ന് ശകവർഷം 1948, ശ്രാവണം 8, മലയാളവർഷം 1201, കർക്കിടകം 14, 2026 ജൂലൈ 30, വ്യാഴാഴ്ച. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോ ഹെഡ്സിലും FM 101.1 മെഗാഹെഡ്സിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റ് 55 സെക്കൻഡ്.

0: ഇന്ന് ജൂലൈ 30 മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനം. മനുഷ്യക്കടത്തിനെതിരെ നമുക്കൊരുമിച്ച് പോരാടാം. ആശംസകളോടെ വനിതാ ശിശു വികസന വകുപ്പ്, സ്റ്റേറ്റ് നിർഭയാസൽ.
1: ആകാശവാണി തൃശൂർ. സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സുകുമാർ കൂർക്കഞ്ചേരി.
2: ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ഇടവേളകൾക്കു ശേഷമുള്ള തിരഞ്ഞെടുപ്പുകൾ വഴിയാണല്ലോ ഭരണസാരഥ്യം തീരുമാനിക്കപ്പെടുന്നത്. 140 അസംബ്ലി സീറ്റുകൾ

ഉള്ള കേരളത്തിൽ തിരഞ്ഞെടുപ്പിന് മുമ്പ് 100 അധികം സീറ്റുകൾ ലഭിക്കുമെന്ന് എല്ലാ കക്ഷികളും പ്രവചിക്കുകയുണ്ടായി. 140-ൽ 140 കിട്ടുമെന്ന് പറയാഞ്ഞതും 100 കഴിച്ച് ബാക്കി 40 സീറ്റെങ്കിലും ബാക്കി വെച്ചതും ഓരോ കക്ഷികളുടെയും പ്രതിപക്ഷ ബഹുമാനം കൊണ്ടാവും. മത്സരിച്ച കക്ഷികൾക്കെല്ലാം 100 സീറ്റ് വീതം ലഭിക്കില്ല എന്നത് പകൽ വെളിച്ചം പോലെ സത്യമാണല്ലോ. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലം പുറത്തു വരുമ്പോൾ മുൻപറഞ്ഞതൊക്കെ മാറ്റിപ്പറയാനോ പറഞ്ഞുപോയ വാക്കുകൾ വിഴുങ്ങിക്കളയാനോ നിൽക്കേണ്ടി വരുന്നത് എത്രയായാലും അഭിമാനം വളർത്തുന്നതല്ല. അങ്ങനെയെങ്കിൽ എന്തിനാണ് ഈ വാചാടോപം എന്ന് ഓർത്തുപോകുന്നു. നേതാവായിരിക്കേണ്ടയാൾ ക്യൂവിൻ്റെ ഏറ്റവും പിറകിലാണ് നിൽക്കേണ്ടതെന്ന് മഹാത്മാവായ ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. പൊങ്ങച്ചം പറയുന്നതും യാഥാർത്ഥ്യം മറച്ചുവെച്ച് വലിയ വായിലെ സംസാരിക്കുന്നതും നേതാക്കൾക്ക് ഭൂഷണമല്ല. മുഴുവൻ സീറ്റും ലഭിക്കുമെന്നൊക്കെ വേം വിളക്കിയാലും അടുത്ത ദിവസം ഫലം പുറത്തു വരുന്നതുവരെ മാത്രമല്ലേ ആ വീൺവാക്കുകൾക്ക് ആയുസ്സുണ്ടാവൂ എന്നവർ ഓർക്കുന്നില്ല. വാക്കുകൾ മനസ്സംയമനത്തോടെ ആലോചിച്ച് ഉപയോഗിച്ചാൽ ഒരിക്കലും അഭിമാനക്ഷതം സംഭവിക്കുകയുമില്ല. ഒരിക്കൽ ധനാഢ്യനായ ഒരു വ്യാപാരി പ്രായപൂർത്തിയായ മകനെ ഒറ്റയ്ക്ക് കുറച്ചു നാളത്തെ

0: ഫലം പുറത്തു വരുന്നത് വരെ മാത്രമല്ലേ ആ വീൺവാക്കുകൾക്ക് ആയുസ്സുണ്ടാവൂ എന്നവർ ഓർക്കുന്നില്ല. വാക്കുകൾ മനസ്സംയമനത്തോടെ ആലോചിച്ച് ഉപയോഗിച്ചാൽ ഒരിക്കലും അഭിമാനക്ഷതം സംഭവിക്കുകയുമില്ല. ഒരിക്കൽ ധനാഢ്യനായ ഒരു വ്യാപാരി പ്രായപൂർത്തിയായ മകനെ ഒറ്റയ്ക്ക് കുറച്ചു നാളത്തെ ദേശ സഞ്ചാരത്തിനായി പറഞ്ഞയച്ചു. അത്യാവശ്യത്തിന് കുറച്ചുമാത്രം പണവും കൈവശം നൽകി. മകൻ ലോകസഞ്ചാരം നടത്തി കഴിവും പക്വതയും ആർജിച്ചു മടങ്ങിവന്നാൽ തൻ്റെ വ്യാപാരം മുഴുവൻ അയാളെ ഏൽപ്പിക്കാനായിരുന്നു ആ പിതാവിൻ്റെ ഉദ്ദേശ്യം. മകൻ ഏതൊക്കെയോ സ്ഥലങ്ങളിൽ അലഞ്ഞു നടന്നും രാത്രിയിൽ കടത്തിണകളിൽ അന്തിയുറങ്ങിയും ജീവിതം പഠിച്ചു. കയ്യിലെ പണം തീർന്നപ്പോൾ കിട്ടിയ പണി കഠിനമായാലും അതു ചെയ്തു. ഒരു നേരം മാത്രം ആഹരിച്ചും വിശന്നപ്പോൾ പൈപ്പ് ജലം കുടിച്ചും ജീവൻ നിലനിർത്തി. കഷ്ടപ്പെട്ടും കഷ്ടപ്പാട് ആസ്വദിച്ചും ക്ഷമയോടെ അയാൾ രണ്ടു വർഷം കഴിച്ചുകൂട്ടിയ ശേഷം വീട്ടിലേക്ക് തിരിച്ചുവന്നു. പിതാവിന് ഏറെ സന്തോഷമായി. അയാൾ മകനെ കൂട്ടിക്കൊണ്ടുപോയി അതീവ ഹൃദയപൂർവ്വം അറിയിച്ചു, മകനെ, നാളെ മുതൽ എൻ്റെ ഈ വ്യാപാര സാമ്രാജ്യം മുഴുവനും നിന്റെ ചുമതലയിലാണ്. നിനക്കിപ്പോൾ ഇതൊക്കെ നോക്കി നടത്താനുള്ള ശേഷി കൈവന്നിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ അതീവ ദുഃഖിതനായാണ് മകൻ പ്രതികരിച്ചത്. അയാൾ പറഞ്ഞു, ഞാൻ ഇത്രകാലം ശരിയായ ജീവിതം കണ്ടു. എത്രയോ താഴേക്കിടയിലുള്ളവരുടെ മനസ്സിലാണ് നന്മയുള്ളത് എന്നറിഞ്ഞു. വലിയ പണക്കാരും വിദ്യാസമ്പന്നരും ഒരു പ്രത്യേക ലോകത്ത് ജീവിക്കുന്നവരാണ്. വ്യാപാരികൾ ഉൽപ്പന്നങ്ങളുടെ ഗുണഗണങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് അവ വിൽക്കുന്നു. യഥാർത്ഥ ഉപഭോക്താവിൻ്റെ കയ്യിലെ പണം സ്വന്തം കീശയിലാക്കുന്ന പണിയാണ് അവരുടേത്. എനിക്കേതായാലും ഈ വ്യാപാര സാമ്രാജ്യം കൊണ്ടു നടക്കുന്നത് അനുയോജ്യമല്ല. യഥാതഥമായ വസ്തുതകൾ ഇവിടെ ആർക്കും ആവശ്യമില്ല. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. ഞാനിവിടുത്തെ പാവങ്ങൾക്കൊപ്പം എങ്ങനെയും കഴിഞ്ഞുകൊള്ളാം. കിഴക്കോട്ട് പോകുന്നവനോട് ചോദിച്ചാൽ തെക്കോട്ടെന്ന് പറയുന്നവരും ഉള്ളതിൻ്റെ പത്തിരട്ടി മേനി പറയുന്നവരും മനസ്സിൽ മടുപ്പും വെറുപ്പും ഉണ്ടാക്കുന്നു. പിന്നീട് ഒറ്റ മകൻ്റെ ജീവിത വീക്ഷണം മനസ്സിലാക്കിയ വ്യാപാരി സ്വത്തുക്കളെല്ലാം പാവങ്ങൾക്ക് ദാനം ചെയ്ത് ശിഷ്ടജീവിതം മകനോടൊപ്പം കഴിച്ചുകൂട്ടിയെന്നാണ് കഥ.
1: സുകുമാർ കൂർക്കഞ്ചേരി തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ഡോക്ടർ കെ ജയകൃഷ്ണൻ.
2: ജൂലൈ 30 ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് വനിതാ ശിശു വികസന വകുപ്പ്, സ്റ്റേറ്റ് നിർഭയ സെൽ. ഒരു ഫോൺ കോളിലൂടെ അല്ലെങ്കിൽ ഒരു പരസ്യത്തിലൂടെ എത്തുന്ന സിനിമാ മോഡലിംഗ് ഓഫറുകൾ വിശ്വസിച്ച് ഇറങ്ങിത്തിരിക്കും മുൻപ് 100 വട്ടം ചിന്തിക്കുക. ആ തിളക്കമുള്ള വാഗ്ദാനങ്ങൾക്ക് പിന്നിൽ അപകടകരമായ മനുഷ്യക്കടത്ത് സംഘങ്ങളാകാം. അപകടങ്ങൾ നമ്മുടെ പടിവാതിലും എത്താം. ജാഗ്രതയാണ് ഏറ്റവും വലിയ സംരക്ഷണം. ജാഗ്രത പാലിക്കൂ, സുരക്ഷിതരായിരിക്കൂ. വനിതാ ഹെൽപ്ലൈൻ നമ്പർ 1-8-1, പോലീസ് ഹെൽപ്ലൈൻ നമ്പർ 1-1-2.

0: ആകാശവാണി.
1: ഉഷമലരി. ഉഷമലരിയിൽ ഇന്ന് കെ സി കേശവപിള്ളയുടെ ഈശ്വരൻ എന്ന കവിത പാരായണം ചെയ്യുന്നത് ഭാവന രാധാകൃഷ്ണൻ.

0: after the passage of the bill, the lower house was adjourned till 11 a.m. today. The Rajya Sabha has passed the Prevention of Insults to National Honour Amendment Bill 2026. The bill will further amend the Prevention of Insults to National Honour Act 1971. The proposed legislation seeks to give Vande Mataram the same statutory protection as the national anthem Jan Gan Man. These offences are punishable with imprisonment of up to 3 years or fine or both. After the passage of the bill, the upper house was adjourned till 11 a.m. today. Bihar government has decided to reopen the closed sugar mills at Rayam in Darbhanga and Sakri in Madhubani. A proposal to this effect was approved at a cabinet meeting chaired by Chief Minister Samrat Chaudhary yesterday. Briefing the media, Additional Chief Secretary Arvind Kumar Chaudhary said that the cabinet also approved the Bihar Sports Policy 2026. The meeting also approved the implementation of the schemes worth more than 97 crore rupees under the Pradhan Mantri Krishi Sinchai Yojana for the financial year 2026-27. Commerce and Industry Minister Piyush Goyal held a meeting with export promotion councils and industry associations in New Delhi to review measures aimed at strengthening India's export ecosystem. In a social media post, Mr. Goyal said the meeting followed discussions on enhancing the country's global competitiveness. Prime Minister Narendra Modi will launch Nasha Mukt Yuva for Vikasit Bharat Sankalp Abhiyan, a nationwide 100-week Jan Bhagidari movement against substance abuse on Sunday, the 2nd of August. The campaign will be led by My Bharat Platform, an online youth leadership and social engagement platform that aims to empower and engage youth to become leaders. The initiative seeks to unite young citizens in a collective national mission to build a drug-free India by promoting awareness, community engagement, and sustained public participation. In the United States, a man was convicted of federal terrorism charges in the 2022 stabbing of Salman Rushdie, the author who has faced a decades-old death threat over his novel The Satanic Verses. A jury found Hadi Mater guilty of all the charges against him, including engaging in an act of transnational terrorism. India scripted history in para-athletics at the Commonwealth Games, securing a historic 1-2 finish in the men's 100 metres T47 final as Dilip Mahadu Gavit won the gold and Mohammad Basil claimed the silver. Gavit clocked a games record and season best time of 10.71 seconds to take the top slot, while Basil produced his season best 10.83 seconds to finish second in a closely fought race. England's Kevin Santos completed the podium with 10.85 seconds to win the bronze. These medals were India's third medals of the day. And that is the end of this news bulletin.
1: Agashavani Thrissur Arippugal 6:15 പ്രഭാതവന്ദനം. അധ്യാത്മരാമായണ പാരായണം ആരണ്യകാന്ഡം പാരായണം ചെയ്തത് കെ എൻ മീര. തുടർന്ന് നിത്യശ്രീ മഹാദേവൻ പാടിയ ശ്രീരാമകീർത്തനം. 6:30 മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ. 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. ഇതിൽ ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പുരുൾ പ്രൊഫസർ പി ആർ ലളിതമ്മ അവതരിപ്പിക്കുന്നു. 7:05 പുലരിപ്പൂക്കളിൽ ഇന്നർ ഷോപ്പ് എം ജി റോഡ് തൃശൂർ ഗാനസ്മൃതി. 7:10 ഒരു രാഗം പല ഭാവം ആശയം ആവിഷ്കാരം ഡോക്ടർ കെ ജയകൃഷ്ണൻ. 7:20 ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട് ഗാനസന്ദേശം. 7:40 സമകാലികം വാർത്താ ഡയറി തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രമോദ് കെ, സീനിയർ സബ് എഡിറ്റർ മാതൃഭൂമി. 7:50 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശ്ശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യക്കുറിപ്പുകൾ. ആയുർവേദവും ഡെങ്കിപ്പനിയും ആയുർവേദ ചികിത്സകയായ ഡോക്ടർ ചാന്ദിനി സംസാരിച്ചു.

0: സംസാരിക്കുന്നു. ഏഴ് 55 ഡോക്ടർ പ്രിൻസൈപ്പൻ സാക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം. 8 മണിക്ക് ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 10:15 വൈകിട്ട് 4:45 6:40 രാത്രി 8 മണിക്കും 9:30 ചലച്ചിത്ര ഗാനങ്ങൾ. രാവിലെ 9:30 നെടുങ്കുന്നം വാസുദേവൻ്റെ സംഗീത കച്ചേരി. സി എസ് അനുരൂപ് വയലിൻ, അനീഷ് കെ വാസുദേവൻ മൃദംഗം, പറവൂർ ഗോപകുമാർ മുഖർശംഖ്. 10 മണിക്ക് റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:25 റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരി റോഡ് തൃശൂർ ഇന്നത്തെ സ്വർണവില. 10:30 കാലാവസ്ഥ. ഉച്ചയ്ക്ക് 12 മണിക്ക് ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 കാവടി ചിന്ത്, കെ എ തങ്കപ്പനും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര, പ്രമേഹ രോഗികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഡോക്ടർ എ ബി എസ് മോറിസൺ സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1 മണിക്ക് ഗാനസല്ലാപം, ലൈവ് ഫോണൗട്ട് പരിപാടി. 2 മണിക്ക് ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർനാടകം, കുടത്തിലെ വിളക്ക് 5-ാം ഭാഗം, രചന പ്രൊഫസർ എൻ കൃഷ്ണപിള്ള, റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ, ഏകോപനം എഴുമറ്റൂർ രാജരാജവർമ്മ, അവതരണം എൻ കൃഷ്ണപിള്ള, നാടകവേദി തിരുവനന്തപുരം. 2:30 സ്വരസാഗരം, മങ്ങാട് കെ നടേശൻ പാടിയ കൃതികൾ, കെ മുരളീധരനുണ്ണി, അഭിറാം ഉണ്ണി എന്നിവർ കൂടെ പാടുന്നു. സി എസ് അനുരൂപ് വയലിൻ, തൃശൂർ കെ എം എസ് മണി മൃദംഗം, കുമരകം പി ജി ഗണേഷ് ഗോപാൽ ഘടം. 3 മണിക്ക് കാലാവസ്ഥ. വൈകിട്ട് 5 മണിക്ക് ഹിന്ദി പാഠം. 5:20 അധ്യാത്മരാമായണ പാരായണം 14-ാം ദിവസം, കാവാലം ശ്രീകുമാർ പാരായണം ചെയ്തത്. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, സീറ്റ് പദ്ധതി. 6:05 ഇംഗ്ലീഷ് വാർത്തകൾ. 6:10 ലക്ഷദ്വീപ് വൃത്താന്തം. 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 സൂക്ഷ്മ ജലസേചന മാർഗങ്ങൾ, ഡോക്ടർ ഷൈല ജോസഫുമായി അഭിമുഖം. 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 നാടകഗാനങ്ങൾ, അനന്തരാവകാശി, അമാവാസിയിൽ ഒരു പൗർണമി, അമരം എന്നീ നാടകങ്ങളിലെ ഗാനങ്ങൾ. തെന്നൽ, പട്ടണക്കാട് പുരുഷോത്തമൻ, കല്ലറഗോപൻ, പ്രമീള എന്നിവർ പാടിയത്. 8:15 പാർലമെൻറ്റ് റിവ്യൂ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9 മണിക്ക് ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം, സാമ്പത്തിക വിപണി, അവതരിപ്പിക്കുന്നത് സുശീൽ കുമാർ. 10 മണിക്ക് പാർലമെൻറ്റ് ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം. 11 മണിക്ക് സുഭാഷിതം. 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 11:10 കാലാവസ്ഥ. FM 101.1 MHz ഇനി പറയുന്ന ഇനങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. രാവിലെ 10:30 ഗസൽ, ജഗ്ജിത് സിംഗ് പാടിയത്. 11:02 ചലച്ചിത്ര ഗാനങ്ങൾ. വൈകിട്ട് 3 മണിക്ക് മുടിയേറ്റ് തോറ്റം, ഉണ്ണികൃഷ്ണൻ പനയൂരും സംഘവും അവതരിപ്പിച്ചത്. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 4 മണിക്ക് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 4:30 സമകാലികം വാർത്താ ഡയറി. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് കേട്ടത്. ഇനി കാലാവസ്ഥ. സംസ്ഥാനത്തെ മിക്കയിടങ്ങളിലും ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രതയും, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില.
2: ശനി ഒഴികെ എന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
2: കാഴ്ച
1: തിങ്കൾ രാവിലെ 8:30.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ, ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
3: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ്

0: മണിമംഗലം
1: ആകാശവാണി തൃശൂർ പ്രഭാതവന്ദനം. രാമായണ പാരായണം ആരണ്യകാണ്ഡത്തിൽ നിന്നൊരു ഭാഗം. പാരായണം ചെയ്യുന്നത് ശ്രീമതി കെ എൻ

ഇതുവരെ കേട്ടത് രാമായണ പാരായണം. പാരായണം ചെയ്തത് ശ്രീമതി കെ എൻ മീര. ഇനിയൊരു ശ്രീരാമകീർത്തനം, പാടിയത് നിത്യശ്രീ മഹാദേവൻ.

0: പ്രഭാതമന്ദിരം സമാപിച്ചു.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 6:30.
4: മൗലാന ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ സേവനം ഒ പി വിഭാഗത്തിൽ ഇനി ഞായറാഴ്ചകളിലും.
0: ആകാശവാണി തൃശൂർ.
5: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ.
6: പ്രായോജകർ
7: മൗലാന ഐ വി എഫ് സെന്റർ പെരിന്തൽമണ്ണ.
6: ഫോൺ 9048255333.
8: പുകവലിക്കുന്നവരുടെയും പ്രമേഹ രോഗികളുടെയും കാലുകളിലെ രക്തക്കുഴലിലുണ്ടാകുന്ന തടസ്സം അഥവാ പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം. മുട്ടിന് താഴെ മുറിക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യാം.
9: കൂടുതൽ വിവരങ്ങൾക്ക് ന്യൂറോ ആൻഡ് വാസ്കുലർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം, മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഫോൺ 0493-262-262.
0: ഓണത്തോടനുബന്ധിച്ച് 2026 ഓഗസ്റ്റ് 3 മുതൽ 14 വരെ തൃശൂർ ജില്ലയിലെ കർഷകർക്കായി കേരള സംസ്ഥാന കാർഷിക യന്ത്രവൽക്കരണ മിഷൻ മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ കാർഷിക യന്ത്രപരിരക്ഷണം ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ക്യാമ്പിൽ പെട്രോൾ ഡീസൽ എഞ്ചിൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ കാർഷിക യന്ത്രങ്ങളുടെയും പരിശോധന, സർവീസിംഗ്, അറ്റകുറ്റപ്പണികൾ എന്നിവ വിദഗ്ധരുടെ നേതൃത്വത്തിൽ നടത്തുന്നതാണ്. ബ്രഷ് കട്ടർ, പവർ സോ, ഗാർഡൻ ടില്ലർ, ഹെഡ്ജ് ട്രിമ്മർ തുടങ്ങിയ ചെറുകിട കാർഷിക യന്ത്രങ്ങൾ ക്യാമ്പിൽ വെച്ച് സൗജന്യമായി പരിശോധിക്കുന്നതും വേണ്ടുന്ന അറ്റകുറ്റപ്പണികൾ നിർദ്ദേശിക്കുന്നതും ഉടമസ്ഥന് സമ്മതമെങ്കിൽ നടത്തുന്നതാണ്. അറ്റകുറ്റപ്പണികൾക്കായി

0: ആവശ്യമായ സ്പെയർ പാർട്സുകൾക്കും ഓയിലുകൾക്കും വരുന്ന ചെലവ് ഉടമസ്ഥർ തന്നെ വഹിക്കേണ്ടതാണ്. ക്യാമ്പിലേക്ക് കൊണ്ടുവരാൻ കഴിയാത്ത ട്രാക്ടർ, ടില്ലർ മുതലായ വലിയ കാർഷിക യന്ത്രങ്ങൾ സ്ഥലത്ത് വന്ന് പരിശോധിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതുമാണ്. കൂടാതെ ഈ അറ്റകുറ്റപ്പണികൾക്കാവശ്യമായ എല്ലാ ചെലവുകളും ഉടമസ്ഥർ തന്നെ വഹിക്കേണ്ടതാണ്. ക്യാമ്പിൽ കാർഷിക യന്ത്രങ്ങൾ കൊണ്ടുവരാൻ താൽപ്പര്യമുള്ളവർ ഗൂഗിൾ ഫോം ലിങ്ക് ഉപയോഗിച്ച് ഓഗസ്റ്റ് 1 രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്ന കർഷകർക്ക് മാത്രമായിരിക്കും ക്യാമ്പിലെ സേവനങ്ങൾ ലഭ്യമാകുക. കൂടുതൽ വിവരങ്ങൾക്ക് 8281200673 എന്ന നമ്പറിലോ ഡിസ്ട്രിക്ട് എഞ്ചിനീയറുടെ 7306102731 എന്ന നമ്പറിലോ ബന്ധപ്പെടുക. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം: 8281200673. മറ്റൊരു നമ്പർ 7306102731. ക്ഷീരവികസന വകുപ്പിൻ്റെ NABL അക്രഡിറ്റേഷൻ ലഭിച്ച സ്റ്റേറ്റ് ഡയറി ലാബിൽ പാൽ, പാലുൽപ്പന്നങ്ങൾ, കുടിവെള്ളം, കാലിത്തീറ്റ, കാലിത്തീറ്റ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ, ധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ എന്നിവയുടെ കെമിക്കൽ മൈക്രോബയോളജി പരിശോധനകൾ ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ പാൽ, പാലുൽപ്പന്നങ്ങൾ എന്നിവയുടെ FSSAI പ്രകാരമുള്ള കെമിക്കൽ പരിശോധനകളിലും കുടിവെള്ളം, ഫുഡ്, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സ് എന്നിവയുടെ മൈക്രോബയോളജി പരിശോധനകളിലും ലാബിൽ നിന്നും പരിശീലനം നൽകുന്നുണ്ട്. പരിശോധനകൾക്കും പരിശീലനങ്ങൾക്കും സർക്കാർ അംഗീകൃത നിരക്കുകളും ഈടാക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇനി പറയാം: 0471245749. മറ്റൊരു നമ്പർ 0471245799. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിൽ ജൈവരോഗ കീടനിയന്ത്രണ സൂക്ഷ്മാണുക്കളും ജീവാണുവളങ്ങളും വ്യാപകമായി ഉൽപ്പാദിപ്പിച്ച് വിതരണത്തിന് തയ്യാറായിരിക്കുന്നു. രോഗനിയന്ത്രണത്തിന് സൂക്ഷ്മാണുക്കളായ സ്യൂഡോമോണാസ് ഫ്ലൂറസെൻസ്, ട്രൈക്കോഡെർമ വിരിഡെ എന്നിവ പൊടി രൂപത്തിലും ദ്രാവക രൂപത്തിലും ലഭ്യമാണ്. കീടനിയന്ത്രണ ഉപാധികളായ ബ്യുവേറിയ ബാസിയാന, ലെക്കാനിസീലിയം ലെക്കാനി, മെറ്റാറൈസിയം, പേസിലോമൈസസ് തുടങ്ങിയവയും ലഭ്യമാണ്. ജീവാണുവളങ്ങളായ മൈക്കോറൈസ, ഫോസ്ഫറസ് ജീവാണുവളം, അസോസ്പൈറെല്ലം എന്നിവയും ജൈവ കീടരോഗ നിയന്ത്രണ കോമ്പി പാക്കറ്റുകൾ, വെർമി കമ്പോസ്റ്റ്, നീം ഗാർലിക് സോപ്പ് എന്നിവയും തയ്യാറാണ്. ആവശ്യക്കാർക്ക് വേണ്ട അളവിൽ പാക്ക് ചെയ്തു നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഓഫീസ് സമയത്ത് ബന്ധപ്പെടുക: 0487269909087. മൊബൈൽ നമ്പർ 9747238532.
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജകർ വന്ധ്യതാ ചികിത്സ കുറഞ്ഞ ചെലവിലും ഉയർന്ന വിജയ നിലവാരത്തിലും.
3: മൗലാന IVF സെന്റർ പെരിന്തൽമണ്ണ.
4: ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ ഭയന്നു വിറയ്ക്കുന്ന ഒരു മുഖം കണ്ടോ? അപരിചിതരായ ആളുകൾക്കൊപ്പം വിറങ്ങലിച്ചു നിൽക്കുന്ന കുട്ടികളോ സ്ത്രീകളോ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ കണ്ണടയ്ക്കരുത്. നിങ്ങളുടെ ഒരു ഫോൺ കോൾ ഒരാളുടെ ജീവിതം രക്ഷിച്ചേക്കാം. സംശയം തോന്നിയാൽ ഉടൻ വിളിക്കൂ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ 1098, വനിതാ ഹെൽപ്പ് ലൈൻ നമ്പർ 1811, പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പർ 112.
5: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ ആലപ്പുഴ.
6: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് MG റോഡ് തൃശൂർ ജാഗ്രത.
7: പ്രായോജകർ എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് തൃശൂർ.
6: ഫോൺ 9387168444.
0: ആകാശവാണി തൃശൂർ.
8: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനിയാൻ കണിമംഗലം വിളംബരം.
9: പ്രായോജകർ
10: കാഴ്ചയുടെ തെളിച്ചം ജീവിതത്തിന് വെളിച്ചം ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
11: കുട്ടികളിലെ കാഴ്ചവൈകല്യങ്ങൾ പലപ്പോഴും കണ്ടെത്താനാകാതെ പോകും. യഥാസമയത്ത് പരിശോധനയും ചികിത്സയും വേണം. ഐ വിഷനിലെ പീഡിയാട്രിക് ഓഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ കൂടുതൽ സൗകര്യങ്ങളും ഡോക്ടേഴ്സും ലഭ്യമാണ്.
12: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
13: പത്രവാർത്തകൾ.

0: ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. പട്ടികയിലില്ലാത്ത ആശുപത്രിയിൽ ചികിത്സ തേടിയെന്ന കാരണത്താൽ മാത്രം മെഡിസബ് ഇൻഷുറൻസ് പദ്ധതിയുടെ ആനുകൂല്യം നിഷേധിക്കരുതെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ചികിത്സയുടെ സാഹചര്യവും രേഖകളും ചെലവിന്റെ തെളിവുകളും പരിശോധിച്ച് തീരുമാനമെടുക്കണമെന്ന് ജസ്റ്റിസ് വിജു എബ്രഹാമിന്റെ ഉത്തരവ്. ഉയർന്ന പി എഫ് പെൻഷന് ഓപ്ഷൻ നൽകുന്നതിൽ നിന്ന് 2014 സെപ്റ്റംബർ 1 മുൻപ് വിരമിച്ചവരെ ഒഴിവാക്കിയ എംപ്ലോയീസ് പ്രോവിഡന്റ് ഓർഗനൈസേഷന്റെ നടപടി റദ്ദാക്കി കേരള ഹൈക്കോടതിയുടെ സുപ്രധാന വിധി. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി അവസാനിക്കും. യന്ത്രവൽകൃത ബോട്ടുകൾക്ക് കടലിൽ പോകുന്നതിനുള്ള വിലക്കും 2 വള്ളങ്ങൾ ചേർത്ത് നടത്തുന്ന പെയർ ട്രോളിംഗ് നിരോധനവും നാളെ തീരുന്നതോടെ ആഴക്കടൽ മത്സ്യബന്ധനം പുനരാരംഭിക്കും. സംസ്ഥാനത്ത് സൗജന്യ ഓണക്കിറ്റ് ഓഗസ്റ്റ് 10 മുതൽ 20 വരെ വിതരണം ചെയ്യും. മഞ്ഞക്കാട് ഉടമകൾക്ക് സൗജന്യമായും നീലക്കാടുകാർക്ക് 10.9 രൂപ നിരക്കിൽ 3 കിലോ അരി നൽകുമെന്നും മുഖ്യമന്ത്രി. ദേശീയ ഗീതമായ വന്ദേമാതരത്തെ അവഹേളിക്കുന്നത് കുറ്റകരമാക്കാനുള്ള ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കി. നേരത്തെ ദേശീയഗാനത്തിന് മാത്രമുള്ള വ്യവസ്ഥകൾ വന്ദേമാതരത്തിനും ബാധകമാക്കി. ദേശീയഗീതത്തെ അവഹേളിച്ചാൽ 3 വർഷം വരെ തടവ് ലഭിക്കാം. ഇറാന്റെ പിന്തുണയുള്ള ഇറാഖിലെ ഷിയ സായുധ വിഭാഗമായ പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സിന്റെ താവളങ്ങളിൽ US സൗദി അറേബ്യയും ചേർന്ന് ബോംബിട്ടു. 20 പേർ കൊല്ലപ്പെട്ടു, 32 പേർക്ക് പരിക്കേറ്റു. പുരുഷന്മാരുടെ കോമൺവെൽത്ത് ഗെയിംസ് ലോങ് ജമ്പ് മത്സരത്തിൽ മലയാളി താരം എം ശ്രീശങ്കറിന് വെള്ളി. 8.09 മീറ്റർ പ്രകടനത്തോടെയാണ് പാലക്കാട് സ്വദേശി ശ്രീശങ്കർ വെള്ളി മെഡൽ സ്വന്തമാക്കിയത്.
1: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനിയാൻ കണിമംഗലം വിളംബരം സമാപിക്കുന്നു.
2: പ്രായോജകർ
3: കാഴ്ചയുടെ തെളിച്ചം ജീവിതത്തിന് വെളിച്ചം ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
4: നിങ്ങൾ പ്രമേഹ രോഗിയാണെങ്കിൽ ഇടയ്ക്കിടെ നേത്രപരിശോധന ചെയ്യണം. കണ്ണുകളുടെ ഞരമ്പുകളെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപതി കണ്ടെത്തണം. ഐ വിഷനിലെ അത്യാധുനിക ചികിത്സയിലൂടെ ഇതിന് ആശ്വാസം കണ്ടെത്താം.
5: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
6: ഹോട്ടലിൽ പാത്രം കഴുകുന്ന കുട്ടി, ചുമടെടുക്കുന്ന കുട്ടി, പൊതു ഇടങ്ങളിൽ ഭിക്ഷാടനം നടത്തുന്ന കുട്ടി, കുട്ടിയെ എടുത്ത് ഭിക്ഷാടനം നടത്തുന്ന സ്ത്രീകൾ, ഇവരെയൊക്കെ കാണുമ്പോൾ മനസ്സിൽ സഹതാപമാണോ? ഒന്ന് ചിന്തിക്കുക. ഇവരൊക്കെ മനുഷ്യക്കടത്തിന്റെ ഇരകളാവാം. അവന്റെ മനോഹരമായ ബാല്യം ആരാണ് കവർന്നെടുത്തത്? ബാലവേലയോ കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വിളിക്കൂ 10 9 8.
7: ഇന്നർ ഷോപ്പി, MG റോഡ്, തൃശൂർ. ഗാനസ്മൃതി ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ.
8: കാലങ്ങളായി വനിതകളുടെ ഒറ്റമിത്രം ഇന്നർ ഷോപ്പി, MG റോഡ്, തൃശൂർ.
9: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
10: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
9: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി.
0: ആകാശവാണി തൃശൂർ. ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: ആരാണ് 2026 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ ആദ്യ സ്വർണ മെഡൽ ജേതാവ്? ഉത്തരം കേൾക്കാം രാവിലെ 7:55.
6: ഇന്റർനെറ്റിലെ ആ പുതിയ സുഹൃത്ത്, അവൻ ആരാണെന്ന് ഉറപ്പുണ്ടോ? ഒരു വ്യാജ പ്രൊഫൈൽ, ചില മനോഹര വാക്കുകളും വാഗ്ദാനങ്ങളും. നമ്മുടെ സ്വകാര്യത വരെ പങ്കുവയ്ക്കുന്ന തരത്തിലേക്ക് അവർ അത് വളർത്തിയെടുക്കുന്നു. ഒടുവിൽ തിരിച്ചുവരാൻ പറ്റാത്ത കെണി. സോഷ്യൽ മീഡിയയിലെ ഓരോ പരിചയപ്പെടലും സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തും. സൈബർ കെണിയിൽപ്പെട്ടാൽ ഉടൻ വിളിക്കൂ 1930.
9: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
11: മെഡിസെപ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
12: അക്കൗണ്ടൻസ് അക്കാഡമി. ചോദ്യം ഉത്തരം ചിന്താവിഷയം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55. പ്രായോജകർ
13: സിയറിപ്പിലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാഡമി.
14: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം. ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 6:30.
15: പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം.
14: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ.

പുലരിപ്പൂക്കളിൽ ഇന്ന് രാവിലെ 7:05 ഗാനസ്മൃതി. 7:10 കേൾക്കാം ഒരു രാഗം പല ഭാവം. ആശയമാവിഷ്കാരം ഡോക്ടർ കെ ജയകൃഷ്ണൻ. രാവിലെ 7:35 ഗാനസന്ദേശം. 7:40 സമകാലികം വാർത്താ ഡയറി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രമോദ് കെ, സീനിയർ സബ് എഡിറ്റർ മാതൃഭൂമി.

രാവിലെ 7:50 ആരോഗ്യക്കുറിപ്പുകൾ. ആയുർവേദവും ഡെങ്കിപ്പനിയും. ആയുർവേദ ചികിത്സകയായ ഡോക്ടർ ചാന്ദിനി സംസാരിക്കുന്നു.

0: രാവിലെ 9:30 നെടുങ്കുന്നം വാസുദേവൻ്റെ സംഗീത കച്ചേരി കേൾക്കാം. CS അനുരൂപ് വയലിൻ, അനീഷ് കെ വാസുദേവൻ മൃദംഗം, പറവൂർ ഗോപകുമാർ, മുഖർ ശംഖ്. ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ചോദ്യം ഉത്തരം ചിന്താവിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം ഒരിക്കൽ കൂടി. ആരാണ് 2026 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ ആദ്യ സ്വർണ മെഡൽ ജേതാവ്? ഉത്തരം കേൾക്കാം രാവിലെ 7:55. ആകാശവാണി തൃശൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോടിലെ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-2-1-0-5 2-3-2-5-1-4-2.
2: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തു വരാൻ കഴിയും.
3: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
4: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. നൂതനാശയങ്ങളും അത്യാധുനിക സാങ്കേതിക വിദ്യകളും സ്റ്റാർട്ടപ്പുകളും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ അടുത്ത ഘട്ടത്തെ നയിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസായതിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് വിദ്യാർത്ഥികളെയും ഉദ്യോഗാർത്ഥികളെയും അഭിനന്ദിച്ചു. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിന്റെ ഭാഗമായ എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം ഇന്ന് സംസ്ഥാനത്ത് അവസാനിക്കും. സംസ്ഥാനത്ത് ഇന്നു മുതൽ തുടർച്ചയായ ദിവസങ്ങളിൽ തീവ്രമഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കോമൺവെൽത്ത് ഗെയിംസിലെ പാരാ അത്ലറ്റിക്സിൽ ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടം. വാർത്തകൾ വിശദമായി. നൂതനാശയങ്ങൾ, അത്യാധുനിക സാങ്കേതിക വിദ്യകൾ, സ്റ്റാർട്ടപ്പുകൾ, ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ, ഉൽപ്പാദന മേഖല എന്നിവ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ അടുത്ത ഘട്ടത്തെ നയിക്കുമെന്നും 2047 വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സഹായിക്കുമെന്നും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ JRD ടാറ്റ മെമ്മോറിയൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. രാജ്യം മികവിനായി പരിശ്രമിക്കണമെന്നും ഗുണനിലവാരം, നൂതനാശയങ്ങൾ, മത്സരക്ഷമത എന്നിവയിലൂടെ മെയ്ഡ് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങൾ ആഗോളതലത്തിൽ അംഗീകാരം നേടുന്നുവെന്ന് ഉറപ്പാക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു.

0: 100,000 കോടി രൂപയുടെ ഗവേഷണ വികസന നൂതനാശയ ഫണ്ട്, ഇന്ത്യ AI മിഷൻ, സെമി കണ്ടക്ടർ മിഷൻ തുടങ്ങിയ നൂതനാശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതികൾ സാങ്കേതിക വിദ്യകളുടെ വികസനം ത്വരിതപ്പെടുത്തുമെന്നും പീയൂഷ് ഗോയൽ പറഞ്ഞു. ഡൽഹിയിൽ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുക്കുന്നതിനെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരാമർശം നടത്തിയതായി സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ ഗവൺമെന്റ് തള്ളി. വീഡിയോ വ്യാജമാണെന്നും ഡിജിറ്റലായി കൃത്രിമം വരുത്തിയതാണെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാന്വേഷണ വിഭാഗം വ്യക്തമാക്കി. പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെക്കുറിച്ച് പ്രധാനമന്ത്രി അത്തരമൊരു പരാമർശവും നടത്തിയിട്ടില്ല. ഓൺലൈനിൽ പ്രചരിക്കുന്ന കൃത്രിമം വരുത്തിയ ഉള്ളടക്കങ്ങളെക്കുറിച്ച് ജാഗ്രത പാലിക്കണമെന്നും സ്ഥിരീകരിച്ച വിവരങ്ങൾക്കായി ഔദ്യോഗിക സ്രോതസ്സുകളെ മാത്രം ആശ്രയിക്കണമെന്നും അധികൃതർ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. പരീക്ഷാ ക്രമക്കേട് തടയുന്നതിൽ കർശന നടപടികൾ ഉറപ്പുവരുത്തുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസാക്കിയതിൽ വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് വിദ്യാർത്ഥികളെയും ഉദ്യോഗാർത്ഥികളെയും അഭിനന്ദിച്ചു. പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കാൻ ബിൽ സഹായിക്കുമെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. നീതിയും സുതാര്യതയും ഉറപ്പാക്കുന്നതിന് അതിവേഗ കോടതികളും അന്വേഷണ സംവിധാനങ്ങളും ഉൾപ്പെടെ കർശന ശിക്ഷാ നടപടികൾ ബിൽ ഉറപ്പാക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഡൽഹിയിലെ പ്രതിഷേധത്തിനിടെ വിദ്യാർത്ഥികൾക്ക് നേരെ വെടിവയ്പ് നടത്തുമെന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം തള്ളി BJP. വെടിവയ്പ് നടന്നിട്ടില്ലെന്നും അത്തരമൊരു ഉത്തരവ് ആരും നൽകിയിട്ടില്ലെന്നും പാർട്ടി വക്താവ് സാംബിത് പത്ര ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. യാതൊരു തെളിവോ വസ്തുതയോ ഇല്ലാതെയാണ് കോൺഗ്രസ് നേതാവ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ദക്ഷിണ വ്യോമസേനാ മേധാവി എയർ മാർഷൽ ജസ്വീർ സിംഗ്മാൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുമായി കൂടിക്കാഴ്ച നടത്തി. സമുദ്ര പരിവർത്തനങ്ങളിലും പ്രധാന വികസന സംരംഭങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചായിരുന്നു കൂടിക്കാഴ്ച. ശക്തമായ ഒരു സമുദ്രമേഖലയും സുരക്ഷിതമായ ഇന്ത്യയും ഒരുമിച്ച് കെട്ടിപ്പടുക്കുന്നതിന്റെ ആവശ്യകതയും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. പുതുയുഗ കേരളത്തിന് 100-ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുന്ന കർമ്മ പദ്ധതികൾ ഉൾപ്പെടുത്തിയ കൈപ്പുസ്തകം മുഖ്യമന്ത്രി VD സതീശൻ പ്രകാശനം ചെയ്തു. പൊതുവിദ്യാലയങ്ങളിലെ 11-12 ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും സ്കൂൾ പഠനത്തിനോടൊപ്പം മത്സര പരീക്ഷയിൽ വിജയിക്കുന്നതിന് കർമ്മ പദ്ധതി, പൊതുവിദ്യാഭ്യാസം മെച്ചപ്പെടുത്താൻ സ്കൂൾ ഓഫ് എക്സലൻസ് അവാർഡുകൾ നൽകൽ, അക്കാദമിക് നിലവാരം ഉയർത്തുന്നതിന് സമഗ്ര ഡിജിറ്റൽ അക്കാദമി മോണിറ്ററിംഗ് സംവിധാനം, ഹൈസ്കൂളുകളിൽ AI റോബോട്ടിക് സാങ്കേതിക വിദ്യ തുടങ്ങി 16 പദ്ധതികളാണ് 100 കൊണ്ട് നടപ്പാക്കുന്നത്. ചടങ്ങിൽ മന്ത്രി N. ഷംസുദ്ദീൻ അധ്യക്ഷനായിരുന്നു. നിയമ വിദ്യാഭ്യാസ രംഗത്തെ കാലാനുസൃതമായി നവീകരിച്ച കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ മികവിന്റെ കേന്ദ്രമാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. ഗവൺമെന്റ് ലോ കോളേജുകളിലെ 35 അസിസ്റ്റന്റ് പ്രൊഫസർമാർക്ക് സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ നിയമന ഉത്തരവ് കൈമാറി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അധ്യാപകന്റെ ഉത്തരവാദിത്വം വളരെ വലുതാണെന്നും ജീവിതകാലം മുഴുവൻ സമൂഹത്തിന്റെ ആദരവും സ്നേഹവും ഏറ്റുവാങ്ങുന്നവരാണ് അധ്യാപകരെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പുതുതായി നിയമിതരാകുന്നവർ ആ ഉത്തരവാദിത്വം ഏറ്റവും മികച്ച രീതിയിൽ നിർവഹിച്ച് വിദ്യാർത്ഥികൾക്കും സമൂഹത്തിനും മാതൃകയാകണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. സെൻസസിന്റെ 1-ാം ഘട്ടത്തിന്റെ ഭാഗമായ എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം സംസ്ഥാനത്ത് ഇന്ന് അവസാനിക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: സെൻസസിന്റെ 1-ാം ഘട്ടമായി വീടുകൾ സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്ന പ്രക്രിയ കേരളത്തിൽ ഇന്ന് അവസാനിക്കുകയാണ്. ഈ മാസം 1-നാണ് സംസ്ഥാനത്ത് എന്യൂമറേറ്റർമാരുടെ വീട് സന്ദർശനത്തിന് തുടക്കമായത്. സെൻസസിന്റെ ഭാഗമായി ജനങ്ങൾ സ്വയം വിവരങ്ങൾ നൽകുന്ന പ്രക്രിയ അവസാനിച്ച ശേഷമായിരുന്നു എന്യൂമറേറ്റർമാരുടെ സന്ദർശനത്തിന് തുടക്കമായത്. സെൽഫ് എന്യൂമറേഷനിൽ വിവരങ്ങൾ നൽകാൻ സാധിക്കാത്തവരുടെ വിവരങ്ങളും എന്യൂമറേറ്റർമാർ രേഖപ്പെടുത്തുന്നുണ്ട്. സെൻസസിന്റെ 2-ാം ഘട്ടമായുള്ള ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലായിരിക്കും നടക്കുക.
0: സാമ്പത്തിക വളർച്ചയ്ക്കൊപ്പം സമൂഹത്തിലെ സാധാരണക്കാരുടെയും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരുടെയും ക്ഷേമം ഉറപ്പാക്കുന്നതാണ് സഹകരണ പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന ലക്ഷ്യമെന്ന് മന്ത്രി M. ലിജു പറഞ്ഞു. കേരള സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്ക് സംഘടിപ്പിച്ച പരിശീലന പരിപാടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ആരോഗ്യവകുപ്പിന്റെ സിസ്റ്റത്തിലെ വീഴ്ചകളെ ന്യായീകരിക്കില്ലെന്നും അടിയന്തര നടപടികളാണ് പരിഹാരമെന്നും മന്ത്രി K. മുരളീധരൻ പറഞ്ഞു. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ജനകീയമാക്കുന്നതിന് മാധ്യമപ്രവർത്തകർക്ക് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നു മുതൽ തുടർച്ചയായ ദിവസങ്ങളിൽ തീവ്രമഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ ഞായറാഴ്ച വരെ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ലക്ഷദ്വീപിൽ ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്നും കടലിൽ നങ്കൂരി

0: ഒഴുകിവിട്ട യാനങ്ങൾ സുരക്ഷിതമാക്കണമെന്നും ലക്ഷദ്വീപ് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നും കപ്പൽ യാത്ര നടത്തുന്നവരെ കൊണ്ടുപോകുന്ന ബോട്ടുകളിൽ യാത്രികർ ലൈഫ് ജാക്കറ്റുകൾ നിർബന്ധമായും ധരിച്ചിരിക്കണമെന്നും അതോറിറ്റി അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് വയനാട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. അങ്കണവാടികൾ, മതപഠന ക്ലാസുകൾ, ട്യൂഷൻ സെന്ററുകൾ, സ്പെഷ്യൽ ക്ലാസുകൾ ഉൾപ്പെടെ എല്ലാ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. റെസിഡൻഷ്യൽ സ്കൂളുകൾക്കും റെസിഡൻഷ്യൽ കോളേജുകൾക്കും അവധി ബാധകമല്ല. കോമൺവെൽത്ത് ഗെയിംസിലെ പാരാ അത്ലറ്റിക്സിൽ ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടം. പുരുഷന്മാരുടെ 100 മീറ്റർ T47 വിഭാഗം ഫൈനലിൽ 1-ഉം 2-ഉം സ്ഥാനം ഇന്ത്യൻ താരങ്ങൾ നേടി. ദിലീപ് മഹാദു ഗവിത്തിന് സ്വർണവും മുഹമ്മദ് ബാസിൽ മോർസിംഗത്തിന് വെള്ളിയും ലഭിച്ചു. 10.71 സെക്കൻഡിൽ ഗെയിംസ് റെക്കോർഡും സീസണിലെ മികച്ച സമയവും കുറിച്ചാണ് ഗവിത് ഒന്നാമതെത്തിയത്. 10.83 സെക്കൻഡ് എന്ന സീസണിലെ മികച്ച സമയത്തോടെ ബാസിൽ രണ്ടാമതെത്തി. പുരുഷന്മാരുടെ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ മുരളി ശ്രീശങ്കർ കോമൺവെൽത്ത് ഗെയിംസിൽ 2 മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ ലോങ് ജമ്പ് താരമായി. 3 സ്വർണം, 9 വെള്ളി, 3 വെങ്കലം ഉൾപ്പെടെ 15 മെഡലുകളോടെ മെഡൽ പട്ടികയിൽ ഇന്ത്യ 8-ാം സ്ഥാനത്തേക്ക് ഉയർന്നു. ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസിൽ വനിതകളുടെ 69 കിലോ വിഭാഗം ഭാരോദ്വഹനത്തിൽ വെള്ളി മെഡൽ നേടിയ ഹർജിന്ദർ കൌറിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. കരിയറിലെ മികച്ച പ്രകടനമാണ് ഹർജിന്ദർ കാഴ്ചവെച്ചതെന്ന് പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ഗെയിംസിൽ ഇന്ത്യൻ ഭാരോദ്വഹന താരങ്ങൾ കാഴ്ചവെച്ച മികച്ച പ്രകടനത്തെയും അദ്ദേഹം പ്രശംസിച്ചു. പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടമത്സരത്തിൽ വെള്ളി മെഡൽ നേടിയ ദീർഘദൂര ഓട്ടക്കാരൻ ഗുൽവീർ സിംഗിനെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഗുൽവീർ സിംഗിന്റെ അർപ്പണബോധവും നിശ്ചയദാർഢ്യവും പ്രശംസനീയമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന് കോഴിക്കോട് പുലിക്കയത്ത് ഇന്ന് തുടക്കമാകും. സംസ്ഥാന ടൂറിസം വകുപ്പും കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയും ത്രിതല ജില്ലാ പഞ്ചായത്തുകളും ചേർന്ന് കയാക്കിംഗ് ആൻഡ് കനോയിംഗ് സഹകരണത്തോടെയാണ് മലബാർ റിവർ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. കോടഞ്ചേരി പുലിക്കയം ചാലിപ്പുഴയിലും തിരുവമ്പാടി പുല്ലൂരാമ്പാറ ഇരുവഞ്ഞിപ്പുഴയിലുമാണ് കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. ദേശീയ അന്തർദേശീയ താരങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കും. ഇന്ന് വൈകിട്ട് കോടഞ്ചേരിയിൽ ഘോഷയാത്രയോടെ മലബാർ റിവർ ഫെസ്റ്റിവലിന് തുടക്കമാകും. മന്ത്രി ടി സിദ്ദിഖ് ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും. നാളെ രാവിലെ സി കെ കാസിം എംഎൽഎ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യും. ഡിജിപി നിതിൻ അഗർവാൾ നാളെ സർവീസിൽ നിന്ന് വിരമിക്കും. രാവിലെ പേരൂർക്കട SAP പരേഡ് ഗ്രൌണ്ടിൽ അദ്ദേഹത്തിന് പോലീസ് സേന വിടവാങ്ങൽ പരേഡ് നൽകും. നിലവിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ ഡയറക്ടർ ജനറലായി സേവനമനുഷ്ഠിക്കുന്ന നിതിൻ അഗർവാൾ 1989 ബാച്ച് IPS ഓഫീസറാണ്. അധ്യാപകമാർ ഉൾപ്പെട്ട കോഴിക്കോട് വടകര ലഹരി ഇടപാട് കേസിലെ മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുന്നിലെത്തിക്കുമെന്ന് കണ്ണൂർ റേഞ്ച് DIG കെ കാർത്തിക് പറഞ്ഞു. കേസ് അന്വേഷണ പുരോഗതി വിലയിരുത്തിയ ശേഷം വടകരയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. നൂതനാശയങ്ങളും അത്യാധുനിക സാങ്കേതിക വിദ്യകളും സ്റ്റാർട്ടപ്പുകളും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ അടുത്ത ഘട്ടത്തെ നയിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസായതിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് വിദ്യാർത്ഥികളെയും ഉദ്യോഗാർത്ഥികളെയും അഭിനന്ദിച്ചു. സെൻസസിന്റെ 1-ാം ഘട്ടത്തിന്റെ ഭാഗമായ എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം സംസ്ഥാനത്ത് ഇന്ന് അവസാനിക്കും. സംസ്ഥാനത്ത് ഇന്നു മുതൽ തുടർച്ചയായ ദിവസങ്ങളിൽ തീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കോമൺവെൽത്ത് ഗെയിംസിലെ പാരാ അത്ലറ്റിക്സിൽ ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി രവിവാസരെ ഇത്യുക്തേ അഗസ്റ്റ് മാസസ്യ ദ്വിതീയ ദിനാങ്കേ മാദകമുക്ത യുവ വികസിത ഭാരത സങ്കല്പാഭിയാനസ്യ ശുഭാരംഭോ വിധാസ്യതി. വസ്തുതസ്തു ഏതത് മാദക പദാർത്ഥാൻ വിരുദ്ധ്യ ശതസപ്താഹാത്മക രാഷ്ട്രവ്യാപി ജനസഹഭാഗിതാന്തോലനം വർത്തതെ. എത്തയാഭിയാനസ്യ നേതൃത്വം മൈ ഭാരത മഞ്ച കരിഷ്യതി. യശ്ച യൂനാം നേതൃത്വക്ഷമതായാഃ അഥ ച സാമാജിക സഹഭാഗിതായാഃ സംവർദ്ധനായ കാര്യം കരോതി. അസ്യ പദക്ഷേപസ്യ ഉദ്ദേശ്യം ജാഗരൂകതായാഃ സാമാജിക സഹഭാഗിതായാഃ സതത ജനസഹയോഗസ്യ ച മാധ്യമേന യൂനാം സംഘടനം കൃത്വാ മാദകമുക്ത ഭാരതസ്യ നിർമ്മാണം ഇത്യസ്തി. लोकसभायां लोकपरीक्षा अनुचित साधन निवारण संशोधन विधेयक 26-2000 पारित अस्योद्देश्यं तावत् परीक्षा प्रकरणेषु वञ्चनायाः निरोधाय

0: पत्रगोप्यताभंग प्रकरणेषु शीघ्र न्यायार्थम् एतत् संशोधनम् आनीतम्।
1: सरकार की प्रतिबद्धता का आप इसी बात से अनुमान लगा सकते हैं कि इसी विधेयक के लाने के साथ ही साथ हमारे लॉ मिनिस्टर्स की ओर से भी एक प्रस्ताव जारी कर दिया गया। स्पेशल फास्ट ट्रैक कोर्ट्स है, इनको स्थापित करने का भी क्रम प्रारंभ किया जाए। उसमें दिल्ली, मुंबई, कोलकाता, मध्य प्रदेश, बिहार, उत्तराखंड में पहले ही इन्होंने गठित कर दिया है और आने वाले दिनों में बाकी स्थानों पर।
0: राज्यसभायां 26-अधिक-2000तमस्य राष्ट्रिय गौरव अपमान निवारण संशोधन विधेयकं पारितम्। एतत् विधेयकं राष्ट्रिय गौरव अपमान निवारण अधिनियमे 170-29तमे संशोधनं करोति। अस्य विधेयकस्य उद्देश्यं वन्दे मातरम् इत्यस्मै राष्ट्रगीताय अपि राष्ट्रगानेन समं वैधानिक सुरक्षा प्रदानम् इत्यस्ति। एतादृशेषु अपराधेषु त्रिवर्षात्मकः कारावासः, द्रव्यदण्डः उत वा उभयमपि भवितुमर्हतः। उत्तरप्रदानकाले गृहराज्यमन्त्री नित्यानन्दरायः प्रावोचत् यत् एतत् संशोधनं भारतस्य आत्मने राष्ट्रियचेतनायै, सांस्कृतिकन्यासाय, सहैव स्वतन्त्रतासङ्ग्रामस्य आदर्शेभ्यश्च सामूहिकप्रतिबद्धतां दर्शयति।
2: राष्ट्रीय गीत अपमान पर इस विधेयक के माध्यम से दंडनीय प्रावधान करने का विचार हुआ है। वर्तमान संशोधन का उद्देश्य राष्ट्र गीत वंदे मातरम के जानबूझकर किए गए अपमान को भी उसी प्रकार के दंडनीय बनाया जाए जैसा कि वर्तमान कानून में है। हर भारतवासी के राष्ट्र प्रेम का उद्घोष है वंदे मातरम, विकसित भारत का संकल्प है वंदे मातरम।
0: ओडिशा राज्ये अतिवृष्ट्या उच्छ्वसित नदीभिश्च विकट जलौघस्थितिः दुरापद्यते। अस्माद् हेतोः 4 जनाः मृत्युमुपगताः, सहैव 4,00,000+ जनाः प्रभाविताः अभवन्। श्रावणमासस्य वार्षिकी कावड़यात्रा अद्यारभ्य प्रवर्तते। अस्यां यात्रायां भक्ताः गंगाजलमानेतुम् उत्तराखण्डस्य हरिद्वार, गोमुख, गंगोत्री इत्यादिषु तीर्थस्थलेषु गच्छन्ति। अस्याः विशालयात्रायाः सुव्यवस्थायै उत्तराखण्ड उत्तरप्रदेश सर्वकाराभ्यां व्यापक प्रबन्धाः प्रकल्पिताः इति वार्ताः।
3: आकाशवाणी
4: രാമായണ പൊരുൾ, പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
5: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലയ്ക്കൽ, ആലപ്പുഴ.
6: ഇനി ഓരോ ദിനവും രാമായണ പാരായണത്തിലൂടെ, ഭാഗവതത്തിന്റെ ഈരടികളിലൂടെ, സഹസ്രനാമ ജപത്തിലൂടെ ഐശ്വര്യമാകട്ടെ. തലമുറകളെ വിജ്ഞാനത്തിലൂടെ, ഭക്തിയിലൂടെ വളർത്തുന്ന വിദ്യാരംഭം പബ്ലിഷേഴ്സ് പ്രസാധന രംഗത്ത് 10 ആണ്ടുകൾ പിന്നിടുന്നു. തെറ്റില്ലാത്ത അച്ചടിയും ഉള്ളടക്കത്തിലെ സത്യവും വായനക്കാരുടെ വിശ്വാസവുമാണ് വിദ്യാരംഭത്തെ എന്നും മുന്നിൽ നിർത്തുന്നത്.
4: ഇന്ന് രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് പ്രൊഫസർ പി ആർ ലളിതമ്മ.
7: അയോധ്യയിലെ രാജാവായിരുന്നു അംബരീഷൻ. ഒരിക്കൽ അദ്ദേഹം ഒരു യാഗം നടത്തി. യാഗകർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കെ യജ്ഞപശുവിനെ ഇന്ദ്രൻ അപഹരിച്ചു. രാജാവിൻ്റെ ദുർനയം മൂലമാണ് ഇത് സംഭവിച്ചതെന്ന് പുരോഹിതൻ കുറ്റപ്പെടുത്തി. യജ്ഞപശുവിനെ വേഗം കണ്ടുപിടിക്കണം, കിട്ടിയില്ലെങ്കിൽ മനുഷ്യനെ ബലിപ്പശുവായി കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. എല്ലായിടത്തും അന്വേഷിച്ചു, പശുവിനെ കിട്ടിയില്ല. രാജാവ് മനുഷ്യ പശുവിന് വേണ്ടി ശ്രമം തുടങ്ങി. 1,000,000 പശുക്കളെ കൊടുത്തിട്ട് വാങ്ങാവുന്ന ഒരു നരന് വേണ്ടി ആവത് ശ്രമിച്ചു. ഫലമുണ്ടായില്ല. അങ്ങനെ ഒരു ദിവസം ഭൃഗുതുംഗത്തിൽ ഭാര്യാപുത്ര സഹിതനായി ഇരിക്കുന്ന ഋജീക മഹർഷിയുടെ അടുത്തെത്തി. മഹർഷിയെ പ്രണമിച്ച് കുശലം ചോദിച്ച് തൻ്റെ ആഗമനോദ്ദേശം പറഞ്ഞു. അങ്ങേക്ക് 3 ആൺമക്കളുണ്ടല്ലോ, 100,000 പശുക്കളെ തരാം, ഒരു പുത്രനെ യജ്ഞപശുവായി എനിക്ക് തരുമോ? ഇത് കേട്ട ഋജീകൻ ആലോചിച്ചിട്ട് ജ്യേഷ്ഠപുത്രനെ ഞാൻ ഒരു നിലയ്ക്കും വിൽക്കില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ട് നിന്നിരുന്ന ഋഷിപത്നിയാവട്ടെ, ഇളയവനായ ശുനകൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്, അവനെ ഞാൻ തരില്ല എന്ന് തീർത്തു പറഞ്ഞു. അച്ഛൻ്റെയും അമ്മയുടെയും ഈ വാക്കുകൾ കേട്ട ശുനശേഖൻ സ്വയം പറഞ്ഞു, മധ്യമനായ ഞാൻ വിൽക്കത്തക്കവനാണെന്ന് മനസ്സിലാക്കുന്നു. എന്നിട്ട് ധൈര്യത്തോടെ രാജാവിനെ സമീപിച്ചു ഇങ്ങനെ പറഞ്ഞു, മധ്യമനായ എന്നെ കൊണ്ടുപോയിക്കൊള്ളൂ. ഇത് കേട്ടതും രാജാവ് അമൂല്യരത്നങ്ങളും നാണയക്കൂമ്പാരവും 100,000 പശുക്കളും ഒക്കെ കൊടുത്തിട്ട് കുട്ടിയെ വാങ്ങി രഥത്തിലേറി തിരിച്ചുപോയി. മധ്യാഹ്നത്തിൽ രഥം പുഷ്കരതീർത്ഥത്തിൽ നിർത്തി വിശ്രമിക്കാനിറങ്ങി. ആ സമയം ജ്യേഷ്ഠ പുഷ്കരത്തിൽ തപ

0: പ്രൊപ്പോസ് ചെയ്തിരുന്ന വിശ്വാമിത്രനെ കുഞ്ഞ് കണ്ടുമുട്ടി. വിശ്വാമിത്ര സഹോദരി സത്യവതിയുടെ മകനാണ് ശുനശേഖൻ. ക്ഷീണിച്ചും ദുഃഖിച്ചും തളർന്ന കുഞ്ഞ് അദ്ദേഹത്തിൻ്റെ കാലിൽ വീണ്. എനിക്ക് അച്ഛനും അമ്മയും ആരുമില്ല, അങ്ങ് മാത്രമേ രക്ഷകനായുള്ളൂ. നടന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്നെ ധർമാനുസൃതമായി രക്ഷിക്കണേ, രാജാവിന് ദോഷം വരാതെ ലക്ഷ്യം നിറവേറ്റുകയും വേണമേ എന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. കുട്ടിയുടെ വാക്ക് കേട്ട് സാന്ത്വനം ചെയ്തിട്ട് തൻ്റെ മക്കളെ വിളിച്ച്, വിശ്വാമിത്ര മഹർഷി, നിങ്ങളിൽ ഒരാൾ കുട്ടിക്കു പകരം യജ്ഞപശുവായി അഗ്നിയെ തൃപ്തിപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടു. പക്ഷേ മുനിയുടെ വാക്ക് അഹങ്കാരത്തോടെ പുച്ഛത്തോടെ അവരെല്ലാവരും തള്ളിക്കളഞ്ഞു. കോപിഷ്ടനായ മുനി അവരെ നയമാംസം തിന്ന് അലഞ്ഞുതിരിയട്ടെ എന്ന് ശപിച്ചു. എന്നിട്ട് നിരാമയമായ രക്ഷാമന്ത്രങ്ങൾ ശുനശേഖന് ഉപദേശിച്ചു കൊടുത്തു. നിന്നെ രക്തമാല്യം ചാർത്തി രക്താംബരം ധരിപ്പിച്ച് ദർഭക്കയറുകൊണ്ട് വിഷ്ണുവിനെ ആവാഹിച്ച രൂപത്തിൽ ബന്ധിക്കും. ആ സമയം അഗ്നിക്ക് അഭിമുഖമായി നിന്ന് ഭക്തിപൂർവ്വം ഈ മന്ത്രങ്ങൾ കൊണ്ട് ഇന്ദ്രനെയും വിഷ്ണുവിനെയും സ്തുതിക്കുക, അഭീഷ്ടസിദ്ധി ഉണ്ടാവും എന്നനുഗ്രഹിച്ചു. കുഞ്ഞു മന്ത്രങ്ങൾ ഏകാഗ്രതയോടെ ഗ്രഹിച്ചു. രാജാവിൻ്റെ അടുത്തെത്തി വേഗം യജ്ഞദീക്ഷ കൈക്കൊള്ളാനും യജ്ഞം നടത്താനും ആവശ്യപ്പെട്ടു. സന്തുഷ്ടനായ രാജാവ് കൊട്ടാരത്തിൽ തിരിച്ചെത്തിയ ഉടൻ അതിനുവേണ്ട ക്രമീകരണങ്ങൾ നടത്തി. സദസ്യരുടെ അനുമതിയോടെ പവിത്രക്കയർ കൊണ്ട് കുഞ്ഞിനെ പശുവിൻ്റെ രൂപത്തിൽ ബന്ധിച്ച് രക്തവസ്ത്രവും ധരിപ്പിച്ചു, ബലിക്ക് തയ്യാറാക്കി. ആ സമയം ശുനശേഖൻ അത്യുത്കൃഷ്ടങ്ങളായ മന്ത്രങ്ങൾ കൊണ്ട് ഇന്ദ്രനെയും ഇന്ദ്രാവരജനെയും സ്തുതിച്ചു. സന്തുഷ്ടനായ ഇന്ദ്രൻ പ്രത്യക്ഷപ്പെട്ട് കുഞ്ഞിന് ദീർഘായുസ് നൽകി. രാജാവിനാകട്ടെ സഹസ്രാക്ഷപ്രീതി മൂലം അനേകമിരട്ടി ഫലവും കിട്ടി. നമ്മുടെ സമൂഹത്തിലും പല കുടുംബങ്ങളിലും ഇത്തരം യജ്ഞപ്പശുക്കൾ ഉണ്ടാവാറുണ്ട്. ചുറ്റും നിരീക്ഷിച്ചാൽ മതി, നമുക്കത് മനസ്സിലാവും. പക്ഷേ അവരായിരിക്കും ധൈര്യശാലികളും സമൂഹത്തിന് പ്രയോജനപ്പെടുന്നവരും. താലോലിക്കപ്പെടുന്നവരെക്കാൾ കർമ്മകുശലരായ അവർ എല്ലായിടത്തും വിജയിക്കുന്നതായും കാണാം. അവരുടെ പ്രതിനിധിയാണ് ശുനശേഖൻ. മഹാഗുരുവും രാജർഷിയും അമ്പുകളുടെ പിതാവുമായ വിശ്വാമിത്രൻ്റെ ദയാദാക്ഷിണ്യവും ത്യാഗമനോഭാവവും വെളിവാക്കുകൂടി ചെയ്യുന്നതാണ് ഈ കഥ. കാരണം ശുനശേഖനു വേണ്ടി തൻ്റെ ഒരു മകനെ കൊടുക്കാൻ അദ്ദേഹം തയ്യാറായല്ലോ.
1: രാമായണ പൊരുൾ അവതരിപ്പിച്ചത് പ്രൊഫസർ പി ആർ ലളിതമ്മ.
2: രാമായണ പൊരുൾ പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
3: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
4: ആകാശവാണി തൃശൂർ.

0: ഇന്ന് ജൂലൈ 30 മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനം. മനുഷ്യക്കടത്തിനെതിരെ നമുക്കൊരുമിച്ച് പോരാടാം. ആശംസകളോടെ വനിതാ ശിശു വികസന വകുപ്പ് സ്റ്റേറ്റ് നിർഭയാസൽ.
1: പുലരിപ്പൂക്കളിൽ ആദ്യം
2: ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ ഗാനസ്മൃതി പ്രായോജകർ
3: ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ നവീകരിച്ച വലിയ ഷോറൂമിൽ ഇന്നർവേഴ്സിനൊപ്പം കുർത്തകൾ ടോപ്പുകൾ എന്നിവയും
4: ഓർമ്മയിൽ മായാതെ നിൽക്കുന്ന ചിലതുണ്ട്. നനുത്ത മഴയുടെ സംഗീതം പോലെ ഇന്നർ ഷോപ്പിയിൽ നിന്നും തിരഞ്ഞെടുത്ത കുർത്തകളും ടോപ്പുകളും നൽകുന്ന ആത്മവിശ്വാസം പോലെ ഇന്നർ ഷോപ്പിയിലെ ഓരോ കുർത്തകളും ടോപ്പുകളും ഒന്നിനൊന്ന് വ്യത്യസ്തം. ഒരേ ഡിസൈനിൽ ഒന്നു മാത്രം, അത് നിങ്ങൾക്ക് സ്വന്തം. നിങ്ങളുടെ സ്വന്തം ഇന്നർ ഷോപ്പി. ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ.
0: ഗാനസ്മൃതി. ഓർമ്മയിൽ ഇടം നേടിയ ഗാനങ്ങളിലൂടെ ഒരു യാത്ര. തയ്യാറാക്കിയത് YS പൗർണമി.
5: വീണ്ടും ഒരു ജൂലൈ 30. കടും നിറങ്ങളിൽ അഭ്രപാളിയിൽ വരച്ചു ചേർത്ത കഥക്കൂട്ടുകൾ കൊണ്ടു മാത്രമല്ല ഭരതനെന്ന ചലച്ചിത്രകാരനെ കലാലോകം ഓർമ്മിക്കുന്നത്. ഭരതനെന്ന സംവിധായകനെ ആഘോഷിക്കും പോലെ തന്നെ ആഘോഷിക്കേണ്ടതാണ് ഭരതനിലെ സംഗീതജ്ഞനെയും. ഗാനരചയിതാവായും സംഗീത സംവിധായകനായും ഒക്കെ തിളങ്ങി ഭരതനിലെ സംഗീതകാരൻ. ഭരതനെന്ന ചലച്ചിത്രകാരൻ ഭൂമിയിൽ നിന്ന് യാത്രയായിട്ട് 3 പതിറ്റാണ്ടോളം ആകുന്ന ഈ വേളയിൽ ചിലമ്പ് എന്ന ചിത്രത്തിനുവേണ്ടി ഭരതൻ രചിച്ച് ഔസേപ്പച്ചൻ ഈണമിട്ട് യേശുദാസും ലതികയും ആലപിച്ച ഒരു ഗാനം കേൾക്കാം ഇന്നത്തെ ഗാനസ്മൃതിയിൽ.

0: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗാനസ്മൃതി സമാപിക്കുന്നു. പ്രായോജകർ
1: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ. നവീകരിച്ച വലിയ ഷോറൂമിൽ ഇന്നർവെയേഴ്സിനൊപ്പം കുർത്തകൾ ടോപ്പുകൾ എന്നിവയും.
2: ജൂലൈ 30 ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് വനിതാ ശിശു വികസന വകുപ്പ് സ്റ്റേറ്റ് നിർഭയ സെൽ. മനുഷ്യക്കടത്തോ അതൊക്കെ സിനിമയിലും മറ്റു സ്ഥലങ്ങളിലുമല്ലേ? അല്ല, വീട്ടുജോലിയുടെയും നിർമ്മാണ ജോലികളുടെയും ഒക്കെ മറവിൽ ലക്ഷക്കണക്കിന് പേർ ഇന്നും അടിമകളാണ്. ചങ്ങലയില്ലാത്ത അടിമത്തം, അതാണ് മനുഷ്യക്കടത്ത്. ഇത് നിങ്ങളാവാൻ ഒരു വ്യാജ ഓഫർ മാത്രം മതി. ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വിളിക്കൂ പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പറായ 112.
3: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഇപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം
4: നേത്ര രോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
5: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു. റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്രചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
6: പുലരിപ്പൂക്കളിൽ അടുത്തതായി
0: ഒരു രാഗം പല ഭാവം.
7: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം. ആധുനിക ഭാരതത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ സംഗീത ശ്രോതാക്കളുടെ ഹൃദയം കവർന്ന ഗാനഗോകുലമായിരുന്ന MS സുബ്ബലക്ഷ്മി എന്ന സംഗീത രാജ്ഞിയെക്കുറിച്ചാണ് ഇന്ന് പ്രതിപാദിക്കുന്നത്. ഇന്ത്യൻ ദേശീയതയുടെ സംഗീതമുഖമാണ് MS എന്ന ചുരുക്കപ്പേരിലൂടെ പ്രസിദ്ധയായ MS സുബ്ബലക്ഷ്മി. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ദേശീയ ഭാവത്തെ സംഗീതരംഗത്തു നിന്ന് പ്രതിധ്വനിപ്പിക്കാൻ കഴിഞ്ഞ സ്വരരൂപമാണ് MS എന്ന കർണാടക സംഗീതജ്ഞ. കർണാടക സംഗീതത്തിന് അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തി നേടിക്കൊടുത്തതുവഴി MS യഥാർത്ഥത്തിൽ പ്രതിനിധാനം ചെയ്തതും പ്രകാശനം ചെയ്തതും ഭാരതീയ സംസ്കാരത്തിൻ്റെ പൈതൃക തേജസ്സിനെ തന്നെയാണ്.

എംഎസിനെ എംഎസ് ആക്കി തീർത്ത മറ്റു ചില സവിശേഷതകളും ഉണ്ട്. തന്റെ കലോപാസനയിൽ നിന്നും കിട്ടിയ സമ്പത്ത് അവർ സാമൂഹ്യ സേവനത്തിനും ജീവകാരുണ്യ പ്രവർത്തനത്തിനും വേണ്ടിയാണ് ഉപയോഗിച്ചത്. പുരുഷാധിപത്യവും യാഥാസ്ഥിതികത്വവും ഏറ്റവും പ്രകടമായിരുന്ന കർണാടക സംഗീത ലോകത്ത് ഉദിച്ചുയർന്ന പെൺ നക്ഷത്രമായിരുന്നു അവർ. ഈ രീതിയിൽ ഒരേ സമയം ആത്മീയ സ്നേഹത്തിൻ്റെ വിഗ്രഹമായും വിപ്ലവബോധത്തിൻ്റെ താരതേജസ്സായും അവർ തൻ്റെ സംഗീത ജീവിതത്തെ പരിവർത്തനപ്പെടുത്തി. ശബ്ദസൗഭഗവും സിദ്ധിയും സാധനയും ഭക്തിയും കൊണ്ട് അനുഗ്രഹീതയായ എം എസ് മധുരയിൽ ജനിച്ച് ഭാരതത്തിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന നേടിയ ആദ്യ സംഗീതജ്ഞയാണ്. ഭാരതത്തിൻ്റെ പല സംഗീത സമ്പ്രദായങ്ങളെയും ഉൾക്കൊള്ളുകയും നിരവധി വാഗ്ഗേയകാരന്മാരുടെ സംഗീത കൃതികൾക്ക് സ്വന്തം നാദമാധുരിയിൽ കൂടി ആവിഷ്കാരം ചെയ്യുകയും ചെയ്ത അത്ഭുത പ്രതിഭാസമായിരുന്നു എം എസ്. ഞാൻ വെറുമൊരു പ്രധാനമന്ത്രി, നിങ്ങളോ സംഗീത ലോകത്തെ ചക്രവർത്തിനി. സംഗീതത്തിൻ്റെ രാജ്ഞിക്ക് മുമ്പിൽ വെറും ഒരു പ്രധാനമന്ത്രിയായ ഞാൻ ആര് എന്ന് 1953 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രശംസിച്ചത് ഏറെ പ്രശസ്തമാണ്. ഈശ്വരനിൽ സമർപ്പിതമായ സംഗീതമാണ് എം എസിൻ്റേതെന്ന് രാഷ്ട്രപിതാവ് മഹാത്മജിയും ശ്ലാഘിച്ചിരുന്നു.

മധുരമായ ശബ്ദം, ശ്രുതിശുദ്ധി, സ്വരസ്ഥാന ശുദ്ധത, ഭാവപ്രകാശനം, ശ്വാസനിയന്ത്രണം, പദശുദ്ധി, സാമ്പ്രദായിക നിഷ്ഠ, ഭാരതത്തിലെ സംഗീത പാരമ്പര്യങ്ങളുടെ ഐക്യം, വികാരസാന്ദ്രത, ഭക്തിയുടെ പാരമ്യത, ശുദ്ധമായ ഉച്ചാരണ ശൈലി, ഇവയുടെയൊക്കെ പൂർണ്ണതയായിരുന്നു എം എസിന്റെ സംഗീതം.

സംഗീത ആസ്വാദകരുടെ മനസ്സിൽ മഴ പോലെ പെയ്തുകൊണ്ട് കറകളഞ്ഞ സമർപ്പണബോധത്താൽ തൻ്റേതായ ഒരു ലോകവും കാലവും സൃഷ്ടിച്ച് സംഗീതത്തിനെന്ന പോലെ തനിക്കും മരണമില്ലെന്ന് അവർ തെളിയിച്ചു. ഭാരതത്തിൻ്റെ ആത്മരാഗമായി തീർന്ന എം എസിൻ്റെ സംഗീതം, ആ ഗംഗാപ്രവാഹം ഇന്നും ആസ്വാദക ഹൃദയങ്ങളിൽ കുളിരായി പെയ്തിറങ്ങുന്നു. സംഗീത സംബന്ധിയായ കൂടുതൽ അറിവുകളുമായി ഇനിയുള്ള പ്രക്ഷേപണങ്ങളിൽ ഒത്തുകൂടാം.

0: ഇതുവരെ കേട്ടത് ഒരു രാഗം പലഭാവം, സംഗീതാസ്വാദന പരമ്പര, ആശയം ആവിഷ്കാരം ഡോക്ടർ കെ ജയകൃഷ്ണൻ.
1: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ എൻചാവക്കാട്. സ്വാസ്ഥ്യം ശനിയാഴ്ച രാവിലെ 7:00
2: മെഡിസെപ്പ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
3: മൃദുല ഫർണിച്ചർ വേൾഡ് ഗാനാമൃതം 1, 3, 5 ബുധനാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ.
4: മൃദുല ഫർണിച്ചർ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ സ്പെഷ്യൽ. എല്ലാ കിടക്കകൾക്കും 50% വരെ കിഴിവ്.
5: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം.
1: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
5: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ്, ആക്സിസ് കണ്ണാശുപത്രി.
6: പുലരിപ്പൂക്കളിൽ അവസാനമായി
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ.
8: പ്രായോജകർ ആര്യ കണ്ണാശുപത്രി തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പ്, കുന്നംകുളം.
9: കണ്ണട വെച്ച് മടുത്തോ എങ്കിൽ നിങ്ങളുടെ കണ്ണട ഒഴിവാക്കാം.
10: അതെ, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
11: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
10: ഫോൺ 8129110087.
11: ബ്രാഞ്ചുകൾ ചേർപ്പ് ആൻഡ് ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
10: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
12: സഹപ്രായോജകർ
13: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
14: നമ്മുടെ തൃശൂരിലെ പള്ളിക്കുളം റോഡിലുള്ള ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇപ്പൊ സ്വർണ്ണാഭരണങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഉണ്ട് ട്ടോ. സ്വർണ്ണാഭരണങ്ങളുടെ തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഡീലർ ആയതിനാൽ ലിയോസിന്റെ ഉൽപ്പാദന വിലയിൽ നല്ല കിട്ടലൻ സ്വർണ്ണാഭരണങ്ങൾ കിട്ടും.
15: ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
14: ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു.
13: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
6: മത്സ്യത്തൊഴിലാളി കുടുംബാംഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി ഫിഷറീസ് വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന വിദ്യാതീരം 2026-27 പദ്ധതിയുടെ ഭാഗമായി സി എ, എ സി സി എ, ജർമ്മൻ, ഇറ്റാലിയൻ, എൽ എൽ ബി, ഐ എ എൽ ടി എസ്, ഒ ഇ ടി പ്രവേശന പരീക്ഷാ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് ഫിഷറീസ് വകുപ്പുമായി സഹകരിച്ച് പരിശീലനം നൽകാൻ താൽപ്പര്യമുള്ള സ്ഥാപനങ്ങളിൽ നിന്നും താൽപ്പര്യപത്രം ക്ഷണിക്കുന്നു. അതാത് മേഖലകളിൽ കുറഞ്ഞത് 5 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള സ്ഥാപനങ്ങൾക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ അർഹത. പ്രപ്പോസലിൽ സ്ഥാപനത്തിൻ്റെ വിശദവിവരങ്ങൾ, അംഗീകാരങ്ങൾ, രജിസ്ട്രേഷൻ വിവരങ്ങൾ, ബന്ധപ്പെട്ട കോഴ്സുകളിൽ പരിശീലനം നൽകിയിട്ടുള്ള പ്രവൃത്തി പരിചയവും നേട്ടങ്ങളും, പരിശീലന രീതികൾ, സിലബസ്, പഠനപദ്ധതി, ഫാക്കൽറ്റി അംഗങ്ങളുടെ യോഗ്യതയും പരിചയവും, ക്ലാസ് റൂം, ഓൺലൈൻ പഠന സൗകര്യങ്ങൾ, ലാബ്, ലൈബ്രറി, ഡിജിറ്റൽ പഠന സൗകര്യങ്ങൾ, ഹോസ്റ്റൽ താമസ സൗകര്യം ലഭ്യമാണെങ്കിൽ അത്, പരിശീലന കാലാവധി, ബാച്ച് സൈസ്, പരിശീലന സമയക്രമം, കോഴ്സ് ഫീസ് ഉൾപ്പെടെയുള്ള സാമ്പത്തിക വിശദാംശങ്ങൾ, കഴിഞ്ഞ 3 വർഷത്തെ വിജയ ശതമാനവും പ്ലേസ്മെൻറ്റ് റിസൾട്ട് വിവരങ്ങൾ എന്നിവയും നിർബന്ധമായും ഉൾപ്പെടുത്തിയിരിക്കണം. പ്രപ്പോസൽ സ്വീകരിക്കുന്ന അവസാന തീയതി ഇന്ന് ഉച്ചയ്ക്ക് 3 മണി വരെയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തിരുവനന്തപുരം വികാസ് ഭവൻ 4-ാം നിലയിൽ പ്രവർത്തിക്കുന്ന ഫിഷറീസ് ഡയറക്ടറേറ്റുമായി ബന്ധപ്പെടാവുന്നതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04 7

0: 2305042. ഫോൺ നമ്പർ ആവർത്തിക്കാം, 0471-2305042. കേന്ദ്ര സർക്കാരിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ തൃശൂർ ജില്ലയിലെ മായന്നൂരിൽ പ്രവർത്തിക്കുന്ന നവോദയ വിദ്യാലയത്തിൽ 2027-28 അധ്യയന വർഷത്തേക്കുള്ള 6-ാം ക്ലാസ് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 2026-27 അധ്യയന വർഷത്തിൽ സർക്കാർ അംഗീകൃത സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നാളെ വരെ ഓൺലൈനായി അപേക്ഷിക്കാം. തൃശൂർ ജില്ലയിൽ താമസക്കാരായ കുട്ടികൾ പഠിക്കുന്നത് സമീപ ജില്ലകളിലെ സ്കൂളുകളിലാണെങ്കിലും അവരുടെ വീടും സ്കൂളും തമ്മിൽ 10 കിലോമീറ്റർ ചുറ്റളവിലായിരിക്കണം എന്ന നിബന്ധന പാലിക്കേണ്ടതാണ്. പ്രോസ്പെക്റ്റസിനും ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്നതിനും സന്ദർശിക്കേണ്ട ലിങ്ക് നവോദയ .gov.in. വിശദവിവരങ്ങൾക്ക് വിദ്യാലയ ഓഫീസിൽ ഹെൽപ്പ് ഡെസ്ക് നമ്പർ ഇനി പറയാം: 0488-2862-60. മൊബൈൽ നമ്പർ 9446-209177. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം: ഹെൽപ്പ് ഡെസ്ക് നമ്പർ 0488-2862-60. മൊബൈൽ നമ്പർ 9446-209177. അപേക്ഷിക്കേണ്ട അവസാന തീയതി നാളെ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജകർ: ആര്യ കണ്ണാശുപത്രി, തൃശൂർ. ബ്രാഞ്ചുകൾ: ചേർപ്പ്, കുന്നംകുളം.
3: സഹപ്രായോജകർ: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി, ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
4: വിദേശത്തെ വലിയ ശമ്പളം, സ്വപ്ന ജീവിതം. എന്നാൽ ഇത്തരത്തിലുള്ള പരസ്യങ്ങളുടെയും ഓഫറിന്റെയും പിന്നിൽ ചതിക്കുഴികളുണ്ടാകാം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? മനുഷ്യക്കടത്ത് ദൂരെയല്ല, തൊട്ടടുത്താണ്. സംശയം തോന്നിയാൽ ഉടൻ വിളിക്കൂ പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പറായ 112.
5: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഹരിത്തം
6: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7-5.
5: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
6: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
7: നാളെ രാവിലെ 7:40 മൃദുല ഫർണിച്ചർ വേൾഡ്. തൊഴിലവസര വാർത്തകൾ:
8: എല്ലാ കിടക്കകൾക്കും 50% വരെ കിഴിവ്, ഒപ്പം പഴയ കിടക്കകൾ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ കിടക്ക സ്വന്തമാക്കാനുള്ള അവസരം. മൃദുല ഫർണിച്ചർ വേൾഡ്.
0: മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ
9: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. പരീക്ഷാ സംവിധാനത്തെ സുതാര്യവും വിശ്വസനീയവും നീതിയുക്തവുമാക്കുക എന്നതാണ് പൊതുപരീക്ഷാ ഭേദഗതി നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ശക്തവും ഭാവി സജ്ജവുമായ കയറ്റുമതി ആവാസ വ്യവസ്ഥ രൂപപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ ഇന്നു മുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഞായറാഴ്ച വരെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഓണക്കാലത്ത് വിലക്കയറ്റം തടയാൻ സർക്കാർ സജീവമായി ഇടപെടൽ നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓണക്കിറ്റ് വിതരണം 10 August ആരംഭിക്കും. പാക് അധിനിവേശ കാശ്മീരിൽ സമാധാനപരമായി പ്രതിഷേധിക്കുന്നവർക്ക് നേരെ പാകിസ്ഥാൻ സൈന്യം നടത്തുന്ന അതിക്രമങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തി ഐക്യരാഷ്ട്രസഭ. കോമൺവെൽത്ത് ഗെയിംസിൽ 15 മെഡലുകളുമായി മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. പുരുഷ വിഭാഗം ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. പരീക്ഷാ സംവിധാനത്തെ സുതാര്യവും വിശ്വസനീയവും നീതിയുക്തവുമാക്കുക എന്നതാണ് പുതിയ പൊതുപരീക്ഷാ ഭേദഗതി നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ശൃംഖലകളെ ഉന്മൂലനം ചെയ്യുമെന്നും മന്ത്രി വ്യക്തമാക്കി. പൊതുപരീക്ഷകളുടെ വിശ്വാസ്യത സംരക്ഷിച്ച് വിദ്യാർത്ഥികൾക്ക് തുല്യ അവസരങ്ങൾ ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ബിൽ പാസായതിൽ രാജ്യത്തെ വിദ്യാർത്ഥികളെ അഭിനന്ദിക്കുന്നതായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ട ആരെയും വെറുതെ വിടില്ലെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിശദാംശങ്ങളിലേക്ക്.
10: ചോദ്യപേപ്പർ ചോർത്തുന്നവർക്ക് പരമാവധി 10 വർഷം വരെ തടവും കർശന പിഴയും ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. പരീക്ഷാ തട്ടിപ്പ് നടത്തുന്ന സംഘടിത മാഫിയകൾക്ക് 10 കോടി രൂപ വരെ പിഴ ചുമത്തും. പരീക്ഷാ ക്രമക്കേട് കേസുകൾ അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കും. 2 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണം. ഇത്തരം കേസുകൾ പരിഗണിക്കാൻ

0: പ്രത്യേക അതിവേഗ കോടതികളും പ്രത്യേക പ്രോസിക്യൂട്ടർമാരെയും നിയോഗിക്കും. 3 മാസത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കി വിധി പ്രഖ്യാപിക്കണമെന്നാണ് വ്യവസ്ഥ. തട്ടിപ്പിലൂടെ സമ്പാദിച്ച സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ അന്വേഷണ ഏജൻസികൾക്ക് അധികാരം നൽകുന്നതോടൊപ്പം ക്രമക്കേടിൽ പങ്കാളികളാകുന്ന പരീക്ഷാ ഏജൻസികൾക്കും കോച്ചിംഗ് സെന്ററുകൾക്കും 4 വർഷം വരെ വിലക്കേർപ്പെടുത്താനും ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: വന്ദേ മാതരത്തിന് ദേശീയ ഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ നിയമസംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കി. ദേശീയ ചിഹ്നങ്ങളെ ഇകഴ്ത്തുന്നത് തടയുന്ന 1971 നിയമമാണ് ഭേദഗതി ചെയ്തത്. പുതിയ ബിൽ പ്രകാരം വന്ദേ മാതരത്തെ മനഃപൂർവ്വം അപമാനിച്ചാൽ 3 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കും. ലഹരി ഉപയോഗത്തിനെതിരായ നശാമുക്ത യുവഭോർ വികസിത ഭാരത പ്രചാരണ പരിപാടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യും. മൈ ഭാരത പ്ലാറ്റ്ഫോമിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി 100 ആഴ്ച നീളുന്ന പ്രചാരണ പരിപാടിയാണ് നടക്കുന്നത്. 1 കോടിയിലധികം പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്യാമ്പയിനുകൾ, കായിക മത്സരങ്ങൾ, വാക്കത്തോണുകൾ എന്നിവ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് 2026 പത്താം പതിപ്പിന്റെ പ്രമേയം കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ പ്രകാശനം ചെയ്തു. ഏഷ്യയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ സാങ്കേതിക വിദ്യാ ഫോറമായ ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് ഒക്ടോബർ 7 മുതൽ 10 വരെ ന്യൂഡൽഹിയിൽ നടക്കും. സൃഷ്ടി, സുരക്ഷ, സശക്ത സംവർദ്ധൻ എന്നീ 4 സംരംഭങ്ങളിലൂടെയാകും IMC പത്താം പതിപ്പ് സംഘടിപ്പിക്കുകയെന്ന് മന്ത്രി പറഞ്ഞു.
2: IMC 2025 discussed about the world's capabilities. But this year, we should also discuss about our responsibilities as a generation across the world. And the history of the telecommunications enterprise has always been a history of expanding human possibilities. Scale also is not measured only by the height of the technology, but the depth of its effect.
1: വാർത്താവിനിമയ വകുപ്പും സെല്ലുലാർ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിൽ ആഗോള സാങ്കേതിക വിദ്യാരംഗത്തെ പ്രമുഖർ, ടെലികോം ഓപ്പറേറ്റർമാർ, സ്റ്റാർട്ടപ്പുകൾ, നിക്ഷേപകർ, ഗവേഷകർ, നയരൂപകർത്താക്കൾ അടക്കമുള്ളവർ പങ്കെടുക്കും. കയറ്റുമതി പ്രൊമോഷൻ കൌൺസിലുകളുടെയും വ്യവസായ അസോസിയേഷനുകളുടെയും പ്രതിനിധികളുമായി ന്യൂഡൽഹിയിൽ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് കരുത്തേകുകയും വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന ശക്തവും ഭാവി സജ്ജവുമായ കയറ്റുമതി ആവാസ വ്യവസ്ഥ രൂപപ്പെടുത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ഇന്ത്യയുടെ കയറ്റുമതി മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികൾ യോഗം വിലയിരുത്തി. ആഗോള വിപണിയിൽ ഇന്ത്യയുടെ മത്സരശേഷി വർദ്ധിപ്പിക്കുന്നതിനും കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള മാർഗങ്ങളും യോഗം ചർച്ച ചെയ്തു. ഒഡീഷയിൽ കനത്ത മഴയും നദികളിലെ ജലനിരപ്പ് ഉയർന്നതും മൂലം വെള്ളപ്പൊക്കം രൂക്ഷമാകുന്നു. മഴക്കെടുതികളിൽ 4 പേർക്ക് ജീവൻ നഷ്ടമായി. ഏകദേശം 4 ലക്ഷം പേരെ വെള്ളപ്പൊക്കം ബാധിച്ചു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു. കേരളത്തിൽ ഇന്നു മുതൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മഴ തുടരുന്ന സാഹചര്യത്തിൽ വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. പ്രൊമോഷൻ കോളേജുകൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. നാളെയും മറ്റന്നാളും എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. ഞായറാഴ്ച വരെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: തിരുവനന്തപുരം വലിയമല IISTയുടെ 14th ബിരുദദാന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ ഇന്ന് മുഖ്യാതിഥിയാകും. 332 പേർക്ക് ബിരുദം സമ്മാനിക്കും. മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്ക് എക്സലൻസ് സർട്ടിഫിക്കറ്റുകളും ക്യാഷ് അവാർഡും വിതരണം ചെയ്യും. ഭരണപരിഷ്കാരങ്ങളുടെ ഭാഗമായി പദ്ധതികൾ വൈകുന്നത് മൂലമുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. അസറ്റ് മാനേജ്മെന്റ് പ്ലാറ്റ്ഫോം, പ്ലാൻ സ്പേസ് 2 രജിസ്റ്റർ, സർക്കാർ സ്ഥാപനങ്ങളുടെ രജിസ്ട്രി, കാലഹരണപ്പെട്ട നിയമങ്ങളുടെ ഭേദഗതി ഉൾപ്പെടെ 5 പ്രധാന പരിഷ്കാരങ്ങൾക്ക് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. ഓണക്കാലത്ത് വിലക്കയറ്റം തടയാൻ സർക്കാർ സജീവമായി ഇടപെടൽ നടത്തുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. 16 ഇനങ്ങളടങ്ങിയ 6 ലക്ഷത്തിലധികം സൗജന്യ ഓണക്കിറ്റുകൾ ഓഗസ്റ്റ് 10 മുതൽ 20 വരെ വിതരണം ചെയ്യും. കേരളത്തിൽ ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം ഇന്ന് അവസാനിക്കും. സെൻസസ് ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ വിവരശേഖരണം

0: ഘട്ടമാണ് നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിൽ ജനസംഖ്യ കണക്കെടുപ്പ് ആരംഭിക്കും. വൈദ്യുതി കണക്ഷനുകൾ നൽകുമ്പോൾ കിലോവാട്ട് അടിസ്ഥാനത്തിൽ ചെലവുകൾ ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ട KSEB ആവശ്യത്തിന്മേൽ സംസ്ഥാന വൈദ്യുതി നിയന്ത്രണ കമ്മീഷൻ ആഗസ്റ്റ് 6 തെളിവെടുപ്പ് നടത്തും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: വൈദ്യുതി കണക്ഷനുകൾ നൽകുമ്പോൾ 1 kW വരെയുള്ള ലോ ടെൻഷൻ സിംഗിൾ ഫേസ് കണക്ഷനുകൾക്ക് 2,500 രൂപയും 7 kW മുതൽ 10 kW വരെയുള്ള 3-phase കണക്ഷനുകൾക്ക് 10,000 രൂപയും ഈടാക്കണം എന്നതാണ് KSEB ആവശ്യം. ഹൈടെൻഷൻ കണക്ഷനുകൾക്ക് കിലോവാട്ടിന് 2,000 രൂപ മുതലുള്ള നിരക്കുകളും നിർദ്ദേശിച്ചിട്ടുണ്ട്. ആഗസ്റ്റ് 6 തിരുവനന്തപുരത്ത് നടത്തുന്ന തെളിവെടുപ്പിൽ നേരിട്ട് പങ്കെടുക്കുകയോ തപാലോ ഇമെയിലോ വഴി അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയോ ചെയ്യാനാകും.
0: കോമൺവെൽത്ത് ഗെയിംസിൽ 15 മെഡലുകളുമായി ഇന്ത്യ 8 സ്ഥാനത്ത്. 3 സ്വർണവും 9 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെട്ടതാണ് മെഡൽ നേട്ടം. പുരുഷന്മാരുടെ 100 മീറ്റർ T47 ഫൈനലിൽ ദിലീപ് മഹാദു സ്വർണവും മുഹമ്മദ് ബേസിൽ വെള്ളിയും നേടി. പാരാ അത്ലറ്റിക്സിൽ ഇന്ത്യ ചരിത്രം രചിച്ചു. 2 കോമൺവെൽത്ത് ഗെയിംസ് മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ ലോങ് ജമ്പറായി ശ്രീശങ്കർ മാറി. വനിതകളുടെ ഭാരോദ്വഹനത്തിൽ ഹർജിന്ദർ കൌർ വെള്ളി നേടി. പുരുഷന്മാരുടെ 10,000 മീറ്ററിൽ ഗുൽവീർ സിംഗ് വെള്ളി നേടി. ഈ വിഭാഗത്തിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ ആദ്യ മെഡൽ നേട്ടമാണിത്. രാജ്യത്തിനായി മെഡൽ നേടാനായതിൽ അഭിമാനമുണ്ടെന്ന് ഗുൽവീർ സിംഗ് പറഞ്ഞു.
2: अच्छा हुआ क्योंकि हमारे देश के लिए मेडल आया है, क्योंकि जिस हिसाब से हम प्रैक्टिस कर रहे हैं कोच को खुशी है और जितने भी हमारे जो सपोर्ट कर रहे हैं कॉन्फिडेंस तो ये है, बाहर के जितने एथलीट हैं उनके साथ कंपटीशन कर रहे हैं, हम मेडल जीते किस हिसाब से वो कंपटीशन कर रहे हैं हमारे से.
0: പുരുഷ വിഭാഗം ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര ഇന്ന് ഉച്ചയോടെ കളത്തിലിറങ്ങും. പാക് അധിനിവേശ കാശ്മീരിൽ സമാധാനപരമായി പ്രതിഷേധിക്കുന്നവർക്ക് നേരെ പാകിസ്ഥാൻ സൈന്യം നടത്തുന്ന അതിക്രമങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തി ഐക്യരാഷ്ട്രസഭ. റവാലക്കോട്ടിൽ നിന്ന് മുസാഫറാബാദിലേക്ക് ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച മാർച്ചിന് നേരെ പാകിസ്ഥാൻ സേന നടത്തിയ വെടിവയ്പ്പിൽ 40+ സാധാരണക്കാർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. പരീക്ഷാ സംവിധാനത്തെ സുതാര്യവും വിശ്വസനീയവും നീതിയുക്തവുമാക്കുക എന്നതാണ് പൊതുപരീക്ഷാ ഭേദഗതി നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ശക്തവും ഭാവി സജ്ജവുമായ കയറ്റുമതി ആവാസ വ്യവസ്ഥ രൂപപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ ഇന്നു മുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഞായറാഴ്ച വരെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഓണക്കാലത്തെ വിലക്കയറ്റം തടയാൻ സർക്കാർ സജീവമായി ഇടപെടൽ നടത്തുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓണക്കിറ്റ് വിതരണം ആഗസ്റ്റ് 10 ആരംഭിക്കും. പാക് അധിനിവേശ കശ്മീരിൽ സമാധാനപരമായി പ്രതിഷേധിക്കുന്നവർക്ക് നേരെ പാകിസ്ഥാൻ സൈന്യം നടത്തുന്ന അതിക്രമങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തിയ ഐക്യരാഷ്ട്രസഭ. കോമൺവെൽത്ത് ഗെയിംസിൽ 15 മെഡലുകളുമായി മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. പുരുഷ വിഭാഗം ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര ഇന്നിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
3: ആകാശവാണി തൃശൂർ.
4: റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്. ഗാന സന്ദേശം. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
5: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
6: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന മിന്നുവിന് ആശംസകൾ നേരുന്നു. പാവറട്ടിയിൽ നിന്നും അച്ഛൻ സുധി, അമ്മ രാഗി എന്നിവർ മിന്നുവിന് ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. ഇനി ഗാനം കേൾക്കാം. കൈതപ്രം എഴുതി, ഔസപ്പച്ചൻ സംഗീതം നൽകി. ഹരികൃഷ്ണൻസ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം.

0: ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട് ഗാനസന്ദേശം സമാപിക്കുന്നു. പ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്.
1: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: നിങ്ങളുടെ മക്കൾ ദിവസവും അവരുടെ കൊച്ചു വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കിടാറുണ്ടോ? അവരുടെ നിഷ്കളങ്കത ചൂഷണം ചെയ്യാൻ ചതിക്കുഴികൾ ചുറ്റുമുണ്ടാകാം. അവരെ കേൾക്കൂ, അവരുടെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും പങ്കാളികളാവൂ.
4: അക്കൗണ്ടൻസ് അക്കാദമി ചോദ്യം ഉത്തരം ചിന്താ വിഷയം
5: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55
6: കോൺസെപ്റ്റ് ഉറപ്പിച്ചുകൊണ്ടുള്ള കോച്ചിങ്ങും ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ചുള്ള ഒരു മാസത്തെ എക്സാം പ്രാക്ടീസും.
5: ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ തൊഴിലവസര വാർത്തകൾ തിങ്കൾ ബുധൻ രാവിലെ 7:40.
7: കണ്ണിന്റെ ഏത് പ്രശ്നങ്ങൾക്കും ഉടനടി പരിഹാരം
8: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തോട്ടക്കര, ഒറ്റപ്പാലം.
9: പരിപൂർണ സംരക്ഷണം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി. 140 വർഷത്തെ വിശ്വസ്തത, കുറഞ്ഞ പ്രീമിയം, കൂടുതൽ റിട്ടേൺ. ഇനി സമ്പാദ്യത്തോടൊപ്പം സംരക്ഷണവും. പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ്.
10: ആകാശവാണി തൃശൂർ.
11: സമകാലികം വാർത്താ ഡയറി
0: തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രമോദ് കെ, സീനിയർ സബ് എഡിറ്റർ, മാതൃഭൂമി തൃശൂർ.
12: നീറ്റ് യു ജി പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്നുണ്ടായ രോഷാഗ്നിയിൽ നിന്നുയർന്ന യുവാക്കളുടെ പ്രതിഷേധ കൂട്ടായ്മയുടെ സമരം ചരിത്ര വിജയം രേഖപ്പെടുത്തിയ വാരമാണ് കടന്നുപോയത്. സമരത്തെ തുടർന്ന് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. രാജ്യത്തെ മത്സര പരീക്ഷാ സംവിധാനം സമഗ്രമായി അഴിച്ചുപണിയാനുള്ള നടപടികളിലാണ് കേന്ദ്ര സർക്കാർ. മത്സര പരീക്ഷകൾ പൂർണ്ണമായി വിശ്വാസ്യതയുള്ളതാക്കാൻ ആധാർ സംവിധാനത്തിന്റെ മുഖ്യശില്പി നന്ദൻ നിലേഖനിയുടെ നേതൃത്വത്തിൽ ഉന്നതതല സമിതിയും രൂപവത്കരിച്ചു. പശ്ചിമേഷ്യയിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം ഇന്ന് അവസാനിക്കും, നാളെ അവസാനിക്കുമെന്ന പ്രതീക്ഷകളെ തകർത്ത് തുടരുകയാണ്. പല വെടിനിർത്തലുകളുണ്ടായെങ്കിലും ധാരണകൾ പാലിക്കപ്പെടാത്തതിനാൽ ഒന്നും ശാശ്വത സമാധാനത്തിലെത്തിയില്ല. ഹോർമൂസ് കടലിടുക്ക് ലോകത്തിന്റെ ആകെ നെഞ്ചിലെ തീയായി തുടരുമ്പോൾ ആക്രമണം തൽക്കാലം നിർത്തുന്നുവെന്ന ഇറാന്റെ പ്രസ്താവന സമാധാനത്തിന്റെ വെളിച്ചം പകരുകയാണ്. ഇതേ തുടർന്ന് ഇടക്കാല വെടിനിർത്തൽ കരാർ ലംഘിച്ച് 2 ആഴ്ചയായി തുടർന്നു വന്ന ആക്രമണ പ്രത്യാക്രമണങ്ങൾ യു എസും ഇറാനും അവസാനിപ്പിച്ചു. യു എസ് ആക്രമണം നിർത്തിയ സാഹചര്യത്തിലാണ് ഇറാന്റെ തീരുമാനം. യു എസ് ആക്രമണങ്ങൾക്കുള്ള പ്രതികാര നടപടിയായാണ് തങ്ങൾ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുന്നതെന്നും ഇറാൻ വ്യക്തമാക്കുന്നു. നവകേരള യാത്രയ്ക്കിടെ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അംഗരക്ഷകർ യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തിയെന്ന കേസിൽ ADGP MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തു. DGP പരിഗണിക്കാനിരിക്കെയാണ് ഈ തിരിച്ചടി. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള SIT അന്വേഷിക്കുന്ന ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ കൂടുതൽ ചുരുളുകൾ അഴിയുമ്പോൾ അറസ്റ്റിലാവുന്ന

തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മൂന്നാമത്തെ പ്രസിഡന്റായി പി എസ് പ്രശാന്ത്. ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശാൻ ചെന്നൈക്ക് കൊണ്ടുപോകാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ ഗൂഢാലോചനയിൽ പ്രശാന്തും തന്ത്രി കണ്ഠര് രാജീവരും അടക്കം ഏഴു പേർക്ക് പങ്കുണ്ടെന്നാണ് ആരോപണം. കേസിൽ അറസ്റ്റിലായ മുൻ പ്രസിഡന്റുമാരായ എ പത്മകുമാറും എൻ വാസുവും ഇപ്പോൾ ജാമ്യത്തിലാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അർദ്ധ സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ താരമായിരിക്കുകയാണ് ഇന്ത്യയുടെ വൈഭവ് സൂര്യവംശി. സിംബാബ്വെക്കെതിരായ ഒന്നാം 2020 ക്രിക്കറ്റിലാണ് വൈഭവ് 18 പന്തിൽ നിന്ന് 50 റൺസ് തികച്ചത്. 15 വയസ്സും 118 ദിവസവുമായിരുന്നു ഈ നേട്ടം സ്വന്തമാക്കുമ്പോൾ ഓപ്പണർ വൈഭവിൻ്റെ പ്രായം. മറികടന്നതാകട്ടെ സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ നേട്ടത്തെയും. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കളിക്കുന്ന പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരൻ എന്ന റെക്കോർഡും വൈഭവിൻ്റെ പേരിലാണ്. ഒരിടവേളയ്ക്ക് ശേഷം ഇന്ത്യയ്ക്ക് വീണ്ടും അമേരിക്കയുടെ തീരുവ ഭീഷണി. നിർബന്ധിത തൊഴിൽ വഴി ഉത്പാദനം നടത്തുന്നുവെന്നാരോപിച്ചാണ് 100% തീരുവ ചുമത്താനുള്ള തീരുമാനം. ഇന്ത്യയിൽ നിന്നും മറ്റ് 16 രാജ്യങ്ങളിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങൾക്കാണ് പുതിയ തീരുവ. ഇന്ത്യൻ ഉൽപ്പന്നങ്ങളെ ഇത് അധികം ബാധിച്ചേക്കില്ലെന്ന വിലയിരുത്തലുമുണ്ട്. സ്കോട്ട്ലൻഡിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ പൊൻതിളക്കം രണ്ടായി. വനിതകളുടെ ഭാരോദ്വഹനത്തിൽ മീരാഭായ് ചാനു ഇന്ത്യയ്ക്കായി ആദ്യ സ്വർണം നേടിയതിന് പിന്നാലെ പാരാ അത്ലറ്റിക്സ് ഷോട്ട്പുട്ടിൽ ഷർമിള ധൻകറും പൊന്നണിഞ്ഞു. കോമൺവെൽത്ത് ഗെയിംസ് പാരാ അത്ലറ്റിക്സിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന ബഹുമതിയും ഷർമിള സ്വന്തം പേരിൽ എഴുതി ചേർത്തു. 20 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് പാരാ അത്ലറ്റിക്സിൽ ഇന്ത്യയുടെ സുവർണ നേട്ടം. ഇതോടെ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടം 2 സ്വർണവും 5 വെള്ളിയും 3 വെങ്കലവുമടക്കം 10. രാജ്യത്ത് 10 രൂപയുടെയും 20 രൂപയുടെയും പ്ലാസ്റ്റിക് നോട്ടുകൾ കൊണ്ടുവരികയാണ് റിസർവ് ബാങ്ക്. പ്ലാസ്റ്റിക് കറൻസി പരീക്ഷണാടിസ്ഥാനത്തിൽ ഇറക്കാനുള്ള അനുമതിയാണ് കടന്നുപോയ വാരം ഉണ്ടായത്. 10-ന്റെയും 20-ന്റെയും 100 കോടി വീതം നോട്ടുകളായിരിക്കും അച്ചടിക്കുക. പ്ലാസ്റ്റിക് കറൻസി വന്നാലും നിലവിലെ പേപ്പർ കറൻസി ഇപ്പോഴത്തേതുപോലെ തുടരും. പേപ്പർ കറൻസിയേക്കാൾ കൂടുതൽ ഈടുനിൽക്കുന്നതാണ് പ്ലാസ്റ്റിക് കറൻസി എന്നാണ് RBI വ്യക്തമാക്കുന്നത്. അനിയന്ത്രിതമായ കാട്ടുതീയിൽ വെന്തുരുകുകയാണ് ഫ്രാൻസും സ്പെയിനും. അണയ്ക്കാനുള്ള ശ്രമങ്ങളെയെല്ലാം വിഫലമാക്കി കൂടുതൽ ഇടങ്ങളിലേക്ക് പടരുകയാണ് തീ. ഒപ്പം ആശങ്കയേറ്റി പുതിയ ഉഷ്ണതരംഗവും പ്രവചിക്കപ്പെട്ടിട്ടുണ്ട്. ഏതാണ്ട് 3.5 ലക്ഷത്തോളം പേരെയാണ് ഇവിടെ നിന്ന് ഒഴിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ആദായനികുതി റിട്ടേൺ സമർപ്പിക്കാനുള്ള അവസാന തീയതിയിലേക്ക് ഇനി ഏതാനും ദിവസം മാത്രം. ശമ്പള വരുമാനക്കാർ ഉൾപ്പെടെയുള്ള സാധാരണ നികുതിദായകർ 31 ജൂലൈക്കകമാണ് റിട്ടേൺ സമർപ്പിക്കേണ്ടത്. ഇതോടൊപ്പം 100 കോടിയിലേറെ വരുമാനമുള്ള നികുതിദായകരുടെ എണ്ണത്തിൽ വർധനയുണ്ടായെന്ന വിവരവും ഉണ്ട്. മുൻവർഷത്തേക്കാൾ 161 പേരാണ് അധികമായി 100 കോടി ക്ലബിലെത്തിയത്. രാജ്യത്ത് ഇനി കൃഷിക്ക് അമോണിയ നേരിട്ട് ഉപയോഗിക്കാം. യൂറിയക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ ഇതിന് അനുമതി നൽകിയത്. 82% നൈട്രജൻ അടങ്ങിയിട്ടുള്ളതിനാൽ യൂറിയയേക്കാൾ ചെലവ് കുറഞ്ഞതും മികച്ച വിളവ് നൽകുന്നതുമാണ് അമോണിയ. ജലാംശമില്ലാത്ത അമോണിയ ഉൽപ്പാദിപ്പിക്കാൻ വളം നിർമ്മാണ കമ്പനികൾക്ക് 3 വർഷത്തേക്കാണ് അനുമതി നൽകിയത്. കാനഡ, US, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ നിലവിൽ അമോണിയ കൃഷിക്ക് നേരിട്ട് ഉപയോഗിക്കുന്നുണ്ട്. 6 വർഷത്തിൽ താഴെ പഴക്കമുള്ള BS6 വാഹനങ്ങളുടെ പുകപരിശോധനയിൽ ഇളവ്. ഈ വാഹനങ്ങൾക്ക് ഓരോ വർഷവും പുകപരിശോധനാ ടെസ്റ്റ് നടത്തേണ്ട. ഇത്തരം വാഹനങ്ങളുടെ പുകപരിശോധനാ സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി 3 വർഷമായി നീട്ടുകയാണ്. 6 മുതൽ 10 വർഷം വരെ കാലാവധിയുള്ള BS6 വാഹനങ്ങളുടെ പുകപരിശോധനാ സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി 1 വർഷമായിരിക്കും. സഹകരണ മേഖലയിൽ തുടങ്ങുന്ന കോ എയർ വിമാന സർവീസ് ചിറകുപിരിക്കാനൊരുങ്ങുന്നു. അടുത്ത വർഷം ഏപ്രിലോടെ സർവീസ് തുടങ്ങാനാകുമെന്നാണ് പ്രതീക്ഷ. വിമാനങ്ങൾ വാടകയ്ക്കെടുത്തായിരിക്കും ആദ്യഘട്ടത്തിൽ സർവീസ് നടത്തുക. ഇതിനായി സഹകരണ മേഖലയിൽ നിന്ന് നിക്ഷേപ സമാഹരണം നടത്തും. 50% ഓഹരികൾ സഹകരണ സംഘത്തിനായിരിക്കും, ബാക്കി പൊതുജനങ്ങളിൽ നിന്ന് സമാഹരിക്കും. ആദ്യഘട്ടത്തിൽ 2 വിമാനങ്ങളായിരിക്കും വാടകയ്ക്ക് എടുക്കുക. കേരളത്തിനകത്തും ബംഗളൂരു, കോയമ്പത്തൂർ, മംഗളൂരു, ചെന്നൈ, മധുര എന്നിവിടങ്ങളിലേക്കായിരിക്കും പറക്കൽ. കേരളത്തിൻ്റെ സ്വന്തം ഫുട്ബോൾ ക്ലബ്ബായ കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ ISL സീസണിൽ കളിക്കാനുണ്ടാകുമോ എന്നതിൽ സംശയം. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായ ടീമിനെ വിൽക്കാനുള്ള ശ്രമത്തിലാണ് ഉടമകളെന്നാണ് വിവരം. അതേസമയം ഉടമകളായ മാഗ്നം സ്പോർട്സ് ലിമിറ്റഡ് ഇതുവരെ ആരുമായും അന്തിമ ധാരണയിലെത്തിയിട്ടില്ല. വിദേശ മലയാളി സംരംഭകനുമായുള്ള ചർച്ചകളും പുരോഗമിക്കുന്നുണ്ട്.
കഴിഞ്ഞ സീസണിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നഷ്ടം വലുത്.

0: ായത് ഒക്ടോബറിലാണ് പുതിയ ISL സീസൺ ആരംഭിക്കുക.
1: സമകാലികം വാർത്താ ഡയറി സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രമോദ് കെ, സീനിയർ സബ് എഡിറ്റർ മാതൃഭൂമി തൃശൂർ. നിർവഹണം ജയ സിയാർ. നിർവഹണ സഹായം സ്മിത രാജേഷ്. Thank you.

ഇന്നുച്ചയ്ക്ക് 12:10 കാവടിച്ചിന്ത്, കെ എ തങ്കപ്പനും സംഘവും അവതരിപ്പിച്ചത്. ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ പ്രമേഹ രോഗികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഡോക്ടർ എബി എസ് മോറിസൺ സംസാരിക്കുന്നു. ഉച്ചയ്ക്ക് 1 മണിക്ക് കേൾക്കാം ഗാനസല്ലാപം, ലൈവ് ഫോണൗട്ട് പരിപാടി.

0: ഉച്ചതിരിഞ്ഞ് 2:15. തുടർനാടകം, കുടത്തിലെ വിളക്ക്, 5-ാം ഭാഗം. രചന പ്രൊഫസർ എൻ കൃഷ്ണപിള്ള. റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ. ഏകോപനം എഴുമറ്റൂർ രാജരാജവർമ്മ. അവതരണം എൻ കൃഷ്ണപിള്ള. നാടകവേദി, തിരുവനന്തപുരം. ഉച്ചതിരിഞ്ഞ് 2:30 സ്വരസാഗരം. മങ്ങാട് കെ നടേശൻ പാടിയ കൃതികൾ കേൾക്കാം. കെ മുരളീധരനുണ്ണി, അഭിറാം ഉണ്ണി എന്നിവർ കൂടെ പാടുന്നു. സി എസ് അനുരൂപ് വയലിൻ. തൃശൂർ കെ എം എസ് മണി മൃദംഗം. കുമരകം പി ജി ഗണേഷ് ഗോപാൽ ഘടം. ആകാശവാണി തൃശൂർ.
1: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് സമർപ്പിക്കുന്നു ആരോഗ്യക്കുറിപ്പുകൾ. പ്രായോജകർ ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
2: ദൃശ്യം കണ്ണാശുപത്രിയിൽ മെഡിസെപ്പ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ്
3: ഈ മാസം 31 വരെ.
2: ബുക്കിംഗിനായി വിളിക്കൂ 7025131199.
3: അത്യാധുനിക തിമിര ശസ്ത്രക്രിയയ്ക്ക് പ്രത്യേക ഇളവുകൾ.
2: പ്രമുഖ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളുടെ ക്യാഷ്ലെസ് സേവനവും.
3: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, കോവിലകത്തും പാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
4: ആരോഗ്യക്കുറിപ്പുകൾ. ആയുർവേദവും ഡെങ്കിപ്പനിയും. ആയുർവേദ ചികിത്സകയായ ഡോക്ടർ ചാന്ദിനി സംസാരിക്കുന്നു.
5: മഴക്കാലത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആശങ്കയുണ്ടാക്കുന്ന രോഗങ്ങളിലൊന്നാണ് ഡെങ്കിപ്പനി. ശരിയായ സമയത്ത് ചികിത്സ ലഭിച്ചില്ലെങ്കിൽ ചിലരിൽ ഗുരുതരമായ സങ്കീർണതകൾ ഉണ്ടാകാം. അതുകൊണ്ട് ഡെങ്കിപ്പനിയെ കുറിച്ചുള്ള ശരിയായ അറിവും പ്രതിരോധവും വളരെ പ്രധാനമാണ്. എന്താണ് ഡെങ്കിപ്പനി? ഡെങ്കിപ്പനി ഒരു വൈറസ് രോഗമാണ്. ഇത് ഈഡിസ് എന്ന കൊതുകിന്റെ കടിയിലൂടെയാണ് പകരുന്നത്. ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരാളിലേക്ക് നേരിട്ട് പകരുന്ന രോഗമല്ല. രോഗബാധിതനെ കടിച്ച കൊതുക് പിന്നീട് മറ്റൊരാളെ കടിക്കുമ്പോഴാണ് രോഗം പകരുന്നത്. ഈഡിസ് കൊതുക് പ്രധാനമായും പകൽ സമയത്താണ് കടിക്കുന്നത്. മഴക്കാലത്ത് വീടിനകത്തും പുറത്തും വെള്ളം കെട്ടി നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. പൂച്ചട്ടികൾ, പഴയ ടയറുകൾ, ചിരട്ട, ബക്കറ്റുകൾ, ഫ്രിഡ്ജിന്റെ ട്രേ, മണി പ്ലാന്റ്, വളർത്തുന്ന പാത്രം, വെള്ളം സംഭരിക്കുന്ന ടാങ്കുകൾ, ഇവയെല്ലാം കൊതുക് വളരാനുള്ള ഇടങ്ങളായി മാറുന്നു. ആയുർവേദം ഡെങ്കിപ്പനിയെ ലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ആഗന്തുജ്വരമായി കണക്കാക്കപ്പെടുന്നു. ആഗന്തുജ്വരം എന്നത് പുറത്തുനിന്നുള്ള കാരണങ്ങളാൽ ഉണ്ടാകുന്ന ജ്വരമാണ്. വൈറസ്, വിഷം, കീടദംശം തുടങ്ങിയ ബാഹ്യ കാരണങ്ങൾ ആദ്യം രോഗം സൃഷ്ടിക്കുകയും പിന്നീട് ശരീരത്തിലെ വാതപിത്തകഫ ദോഷങ്ങളെ വികൃതമാക്കുകയും ചെയ്യുന്നു. ഡെങ്കിപ്പനിയിൽ പ്രധാനമായും പിത്തദോഷം വർദ്ധിക്കുകയും രക്തധാതു ദുഷിക്കുകയും ഓജസ് ക്ഷയിക്കുകയും അഗ്നിമാന്ദ്യമുണ്ടാകുകയും ചെയ്യുന്നു.

0: ഡെങ്കിപ്പനിയുടെ പ്രധാന ലക്ഷണങ്ങൾ പെട്ടെന്ന് തുടങ്ങുന്ന ഉയർന്ന പനി, ശക്തമായ തലവേദന, കണ്ണിന് പിന്നിലെ വേദന, ശരീരവേദനയും സന്ധിവേദനയും, ഛർദി, ക്ഷീണം, ചിലരിൽ ചർമ്മത്തിൽ ചുവന്ന പാടുകൾ ഉണ്ടാകുകയും ചെയ്യുന്നു. ഡെങ്കിപ്പനിയിൽ പ്ലേറ്റ്ലെറ്റ് കുറയുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്നാൽ പ്ലേറ്റ്ലെറ്റിന്റെ എണ്ണം മാത്രം നോക്കിയല്ല ചികിത്സ തീരുമാനിക്കുന്നത്. രോഗിയുടെ രക്തസമ്മർദ്ദം, മൂത്രത്തിന്റെ അളവ്, രക്തസ്രാവമുണ്ടോ, ശ്വാസതടസ്സമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും പ്രധാനമാണ്. ഡെങ്കിപ്പനി ഗുരുതരമാകുന്നതിന്റെ ചില മുന്നറിയിപ്പുകളാണ് തുടർച്ചയായ ഛർദി, കടുത്ത വയറുവേദന, രക്തസ്രാവം ഉണ്ടാവുകയും രക്തസമ്മർദ്ദം കുറയുക, മൂത്രം കുറയുക, കൈകാലുകൾ തണുക്കുക, ശ്വാസതടസ്സം, അമിതമായ ക്ഷീണം, ബോധക്കുറവ് എന്നിവ. ഈ ലക്ഷണങ്ങൾ കണ്ടാൽ എത്രയും വേഗം ആശുപത്രിയിൽ എത്തുകയും ചികിത്സ ആരംഭിക്കുകയും വേണം. രോഗിയുടെ അവസ്ഥ വിലയിരുത്തി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം നൽകാവുന്ന ചില ഔഷധങ്ങൾ: ചിറ്റമൃത്, സുദർശന ചൂർണം, അമൃതോത്ര കഷായം, ഷടംഗപാനീയം, ധന്വന്തരം ഗുളിക, ദ്രാക്ഷാദി കഷായം, വെട്ടുമാറൻ ഗുളിക എന്നിവയാണ്. പ്ലേറ്റ്ലെറ്റ് കൂട്ടുമെന്ന് കരുതി ഒരു പ്രത്യേക ആയുർവേദ മരുന്നും സ്വയം കഴിക്കരുത്. എന്നാൽ ഇന്ന് സോഷ്യൽ മീഡിയയിൽ പല മരുന്നുകളും ഇലയുടെ നീരും കുടിച്ച് പ്ലേറ്റ്ലെറ്റ് കൂട്ടാമെന്ന് ധാരാളമായി കാണുന്നു. എന്നാൽ പലതിനും ശക്തമായ ശാസ്ത്രീയ തെളിവുകളില്ല. അതിനാൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമായിരിക്കണം ചികിത്സ. വേദനയ്ക്കായി ചില മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഉപയോഗിക്കരുത്. കാരണം ഇത് രക്തസ്രാവ സാധ്യത വർദ്ധിപ്പിക്കാം. വിശപ്പിനനുസരിച്ച് ചെറിയ അളവിൽ പലതവണയായി ഭക്ഷണം കഴിക്കുക. കഞ്ഞി, പയറുകഞ്ഞി, ഇളം ചൂടുവെള്ളം, ഇളനീർ, മാതളനാരങ്ങ, ഓറഞ്ച്, മോസമ്പി, പച്ചക്കറി സൂപ്പ് എന്നിവ കഴിക്കാവുന്നതാണ്. എന്നാൽ എണ്ണയിൽ വറുത്ത ഭക്ഷണം, ഫാസ്റ്റ് ഫുഡ്, അമിത എരിവ്, മദ്യപാനം, പുകവലി, അമിത വ്യായാമം എന്നിവ ഒഴിവാക്കേണ്ടതാണ്. ഡെങ്കിപ്പനിയിൽ ശരീരത്തിന് ആവശ്യമായ വിശ്രമം നൽകണം. മതിയായ ഉറക്കം വളരെ പ്രധാനമാണ്. ഡോക്ടർ നിർദ്ദേശിക്കുന്ന പരിശോധനകൾ സമയത്ത് നടത്തുകയും വേണം. പ്രതിരോധം വളരെ പ്രധാനമാണ്. അതുകൊണ്ട് വീടും പരിസരവും വെള്ളം കെട്ടി നിൽക്കാതെ സൂക്ഷിക്കുക. ആഴ്ചയിൽ ഒരിക്കൽ വെള്ളം കെട്ടി നിൽക്കുന്ന പാത്രങ്ങൾ ശുചിയാക്കുക. കൊതുകുവല ഉപയോഗിക്കുക. ശരീരം മുഴുവൻ മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. കുട്ടികളെയും വയോജനങ്ങളെയും പ്രത്യേകം സംരക്ഷിക്കുക. ഡെങ്കിപ്പനി ഭയപ്പെടേണ്ട രോഗമല്ല, പക്ഷേ നിസ്സാരവൽക്കരിക്കാനും പാടില്ല. രോഗം വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം വരാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതാണ് ഏറ്റവും നല്ലത്.
1: ആയുർവേദവും ഡെങ്കിപ്പനിയും ആയുർവേദ ചികിത്സകയായ ഡോക്ടർ ചാന്ദിനി സംസാരിച്ചതാണ് കേട്ടത്. ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു. നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം ഷിബു എം ജോസ് മച്ചാട്.
2: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ ആൻഡ് ചാവക്കാട്.
1: ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു.
2: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
3: നാളെ രാവിലെ 7:35 മ്യൂസിക് പാർക്ക്, MG റോഡ്, തൃശൂർ. ഗാന സന്ദേശം. മറ്റെങ്ങും കാണാത്ത സംഗീതോപകരണങ്ങൾ മ്യൂസിക് പാർക്കിൽ കണ്ടെത്താം. മ്യൂസിക് പാർക്കിൽ ഇല്ലാത്തവ മറ്റെങ്ങും കണ്ടെത്താനാവില്ല.
4: തിങ്കൾ, ബുധൻ, വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചർ ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാൾ, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
5: ആകാശവാണി തൃശൂർ.
6: ഡോക്ടർ പ്രിൻസീപ്പൻ സാക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താവിഷയം. പ്രായോജകർ
7: ഡോക്ടർ പ്രിൻസീപ്പൻ സാക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, വെസ്റ്റ് ഫോർ, തൃശൂർ. ഫോൺ 8078788882.
8: കാഴ്ചകൾ ഇനി കൂടുതൽ വ്യക്തതയോടെ.
9: അത്യാധുനിക സംവിധാനങ്ങളും കൃത്യതയാർന്ന പരിചരണവുമായി നേത്ര ചികിത്സാ രംഗത്തെ വിശ്വസ്ത കേന്ദ്രം
8: ഡോക്ടർ പ്രിൻസീപ്പൻ സാക്സസ് ഐ ഹോസ്പിറ്റൽ.
9: വർഷങ്ങളുടെ പരിചയ സമ്പത്ത്,
8: മെഡിസബ് ക്യാഷ്ലെസ് ചികിത്സാ സൗകര്യം.
9: ഡോക്ടർ പ്രിൻസീപ്പൻ സാക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, വെസ്റ്റ് ഫോർ, തൃശൂർ.
8: ഫോൺ 8078788882.
5: ഡോക്ടർ പ്രിൻസീപ്പൻ സാക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ആരാണ് 2026 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ ആദ്യ സ്വർണ മെഡൽ ജേതാവ്? ഉത്തരം: മീരാഭായ് ചാനു. ഗ്ലാസ്കോയിൽ നടന്ന വനിതകളുടെ കോമൺവെൽത്ത് ഗെയിംസ് 48 kg വെയ്റ്റ് ലിഫ്റ്റിംഗിൽ ആകെ 190 kg ഉയർത്തി പുതിയ ഗെയിംസ് റെക്കോർഡോടെയാണ് മീരാഭായ് ചാനു സ്വർണ മെഡൽ നേടിയത്. ഇത് താരത്തിന്റെ തുടർച്ചയായ 3rd കോമൺവെൽത്ത് ഗെയിംസ് സ്വർണ മെഡലാണ്. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം.

ആരാണ് 2026 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ ആദ്യ സ്വർണ മെഡൽ ജേതാവ്? ഉത്തരം: മീരാബായ് ചാനു. ഗ്ലാസ്കോയിൽ നടന്ന വനിതകളുടെ കോമൺവെൽത്ത് ഗെയിംസ് 48 കിലോഗ്രാം വെയ്റ്റ് ലിഫ്റ്റിംഗിൽ ആകെ 190 കിലോഗ്രാം ഉയർത്തി പുതിയ ഗെയിംസ് റെക്കോർഡോടെയാണ് മീരാബായ് ചാനു സ്വർണ മെഡൽ നേടിയത്. ഇത് താരത്തിൻ്റെ തുടർച്ചയായ 3rd കോമൺവെൽത്ത് ഗെയിംസ് സ്വർണ മെഡലാണ്. ഇനി ഇന്നത്തെ ചിന്താവിഷയം: സഹിഷ്ണുതയുടെ

0: ജൂലൈ 30 ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് വനിതാ ശിശു വികസന വകുപ്പ് സ്റ്റേറ്റ് നിർഭയ സെൽ. ഒരു ഫോൺ കോളിലൂടെ അല്ലെങ്കിൽ ഒരു പരസ്യത്തിലൂടെ എത്തുന്ന സിനിമ മോഡലിംഗ് ഓഫറുകൾ വിശ്വസിച്ച് ഇറങ്ങിത്തിരിക്കും മുൻപ് 100 വട്ടം ചിന്തിക്കുക. ആ തിളക്കമുള്ള വാഗ്ദാനങ്ങൾക്ക് പിന്നിൽ അപകടകരമായ മനുഷ്യക്കടത്ത് സംഘങ്ങളാകാം. അപകടങ്ങൾ നമ്മുടെ പടിവാതിലും എത്താം. ജാഗ്രതയാണ് ഏറ്റവും വലിയ സംരക്ഷണം. ജാഗ്രത പാലിക്കൂ, സുരക്ഷിതരായിരിക്കും. വനിതാ ഹെൽപ്പ് ലൈൻ നമ്പർ 1-8-1, പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പർ 1-1-2.
1: പ്രകൃതി തൻ കലവറ പ്രകൃതി

0: പോലീസ്?
1: മിസ് സീമ,
0: അതെ,
1: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
0: എന്തിന്? പക്ഷെ ഞാൻ
1: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
0: ഡിജിറ്റൽ അറസ്റ്റ്?
1: 100,000 തന്നാൽ വിട്ടേക്കാം.
0: ഇത്രയും പൈസയോ?
1: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
0: നീ ആ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
1: അയ്യോ,
0: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
2: ഹലോ മമ്മ.
0: ഹായ്.
3: RBI പറയുന്നു,
0: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: കെ ജയകുമാറിന്റെ വരികൾക്ക് രവി ബോംബെയുടെ സംഗീതം, യേശുദാസിന്റെ ആലാപനം, ചിത്രം ഒരു വടക്കൻ വീരഗാഥ.

0: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 6:30
1: പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം
0: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
4: സന്തോഷ് കേശവ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. ഗാനരചന എസ് രമേശൻ നായർ. സംഗീതം ഔസേപ്പച്ചൻ.

0: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ ഹരിതം.
1: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7-5
0: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
1: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ.
2: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: പി ജയചന്ദ്രനും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ദേവദൂതൻ. ഗാനരചന കൈതപ്രം, സംഗീതം വിദ്യാസാഗർ.

0: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
1: ചൊവ്വ, വ്യാഴം, ശനി, ഞായർ രാവിലെ 7:55 ഇന്നത്തെ ചോദ്യമുത്തരം. ചിന്താവിഷയം:
2: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
1: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ്, ആക്സിസ് കണ്ണാശുപത്രി.
3: എസ് രമേശൻ നായരുടെ വരികൾക്ക് ബേണി ഇഗ്നേഷ്യസിന്റെ സംഗീതം, സുബിൻ ഇഗ്നേഷ്യസ്, കുമാരി നയന ആന്റണി എന്നിവർ പാടിയ ഗാനം. ചിത്രം പ്രിയം.

0: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 6:30.
1: മൗലാന ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ സേവനം ഒ പി വിഭാഗത്തിൽ ഇനി ഞായറാഴ്ചകളിലും.
2: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
3: മെഡിസെപ്പ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
4: ഗിരീഷ് പുത്തഞ്ചേരി വിദ്യാസാഗർ കൂട്ടുകെട്ടിൽ നിന്നും ഒരു ഗാനം. ചിത്രം ഡ്രീം. ഗായകൻ യേശുദാസ്.

0: ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ ഭയന്ന് വിറയ്ക്കുന്ന ഒരു മുഖം കണ്ടോ? അപരിചിതരായ ആളുകൾക്കൊപ്പം വിറങ്ങലിച്ചു നിൽക്കുന്ന കുട്ടികളോ സ്ത്രീകളോ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ കണ്ണടയ്ക്കരുത്. നിങ്ങളുടെ ഒരു ഫോൺ കോൾ ഒരാളുടെ ജീവിതം രക്ഷിച്ചേക്കാം. സംശയം തോന്നിയാൽ ഉടൻ വിളിക്കൂ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ 1098, വനിതാ ഹെൽപ്പ് ലൈൻ നമ്പർ 1811, പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പർ 112.
1: യൂസഫിലേക്ക് ചീരിയുടെ വരികൾക്ക് മോഹൻ സിത്താരിയുടെ സംഗീതം, യേശുദാസിന്റെ ആലാപനം, ചിത്രം ജോക്കർ.

യേശുദാസും ചിത്രയും സംഘവും പാടിയ ഗാനം. ചിത്രം കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. ഗാനമൊരുക്കിയത് കൈതപ്രം ഇളയരാജ.

സുജാത പാടിയ ഗാനം. ചിത്രം മനസ്സിൽ ഒരു മഞ്ഞുതുള്ളി. സുരേഷ് രാമൻതള്ളിയുടെ വരികൾക്ക് രവി ബോംബെയുടെ സംഗീതം.

ജി വേണുഗോപാൽ പാടിയ ഗാനം ഇനി കേൾക്കാം. ചിത്രം പുനരധിവാസം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ലൂയിസ് ബാങ്ക്സ്, ശിവമണി എന്നിവർ സംഗീതം നൽകിയിരിക്കുന്നു.

0: ഇന്ന് ജൂലൈ 30 മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനം. മനുഷ്യക്കടത്തിനെതിരെ നമുക്കൊരുമിച്ച് പോരാടാം. ആശംസകളോടെ വനിതാ ശിശു വികസന വകുപ്പ്, സ്റ്റേറ്റ് നിർഭയാസൽ.
1: ആകാശവാണി തൃശൂർ. ഇപ്പോൾ ശ്രീ നെടുംകുന്നം വാസുദേവന്റെ സംഗീത കച്ചേരി കേൾക്കാം. സർവശ്രീ CS അനുരൂപ് വയലിൻ, അനീഷ് കെ വാസുദേവൻ മൃദംഗം, പറവൂർ ഗോപകുമാർ മുഖർശംഖ്. ഗാനമൂർത്തി രാഗത്തിൽ ഗാനമൂർത്തേ എന്നാരംഭിക്കുന്ന ത്യാഗരാജകൃതി ആദിതാളം.

ഇതുവരെ നിങ്ങൾ കേട്ടത് ശ്രീ നെടുങ്കുന്നം വാസുദേവന്റെ സംഗീത കച്ചേരി. സർവശ്രീ സി എസ് അനുരൂപ് വയലിൻ, അനീഷ് കെ വാസുദേവൻ മൃദംഗം, പരവൂർ ഗോപകുമാർ മുഖർശങ്ക്.

ജൂലൈ 30 ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് വനിതാ ശിശു വികസന വകുപ്പ് സ്റ്റേറ്റ് നിർഭയ സെൽ. ഹോട്ടലിൽ പാത്രം കഴുകുന്ന കുട്ടി, ചുമടെടുക്കുന്ന കുട്ടി, പൊതു ഇടങ്ങളിൽ ഭിക്ഷാടനം നടത്തുന്ന കുട്ടി, കുട്ടിയെ എടുത്ത് ഭിക്ഷാടനം നടത്തുന്ന സ്ത്രീകൾ, ഇവരെയൊക്കെ കാണുമ്പോൾ മനസ്സിൽ സഹതാപമാണോ? ഒന്ന് ചിന്തിക്കുക. ഇവരൊക്കെ മനുഷ്യക്കടത്തിന്റെ ഇരകളാവാം. അവന്റെ മനോഹരമായ ബാല്യം ആരാണ് കവർന്നെടുത്തത്? ബാലവേലിയോ കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വിളിക്കൂ 10 9 8.

0: சங்கமம்.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്രചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധനാ ദന്തപരിശോധനാ ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ, തൃശൂർ. ഫോൺ 7034000664.

0: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി ഇപ്പോൾ സ്പോൺസർ പരിപാടി.

0: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.
2: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
3: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ലഹരി ഉപയോഗം കുട്ടികളിൽ എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ പീഡിയാട്രിക്സ് പ്രൊഫസറും ബിഹേവിയറൽ പീഡിയാട്രിക്സ് യൂണിറ്റ് മേധാവിയും ചൈൽഡ് സൈക്യാട്രിസ്റ്റുമായ ഡോക്ടർ ജയപ്രകാശ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
4: നമസ്കാരം
3: സാർ. ഈ മുൻകാലങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ സംസ്ഥാനത്ത് കുട്ടികൾക്കിടയിൽ പലതരത്തിലുള്ള രാസലഹരികളുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നതായാണ് കാണുന്നത്. ഈ പ്രവണത കുട്ടികളുടെ തലച്ചോറിനെയും മാനസിക ആരോഗ്യത്തെയും എത്രത്തോളം ബാധിക്കും, അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
4: ഇത് കുട്ടികളിലും കൗമാരക്കാരിലുമുള്ള ലഹരി ഉപയോഗം മുൻപത്തേക്കാളും കഴിഞ്ഞ ഒരു 30 വർഷത്തെ കണക്ക് മൊത്തത്തിൽ എക്സ്പീരിയൻസ് പരിശോധിച്ചു കഴിഞ്ഞാൽ ക്രമേണയായിട്ട് മയക്കുമരുന്ന് ഉപയോഗം വർദ്ധിച്ചു വരുന്നു. അതുപോലെ പലതരത്തിലുള്ള രാസലഹരികളുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നു. ഒരിക്കലും ഒരു കുട്ടി എൻ്റെ അടുത്ത് ഹയർ സെക്കൻഡറി +1 പഠിക്കുന്ന ഒരു കുട്ടി, ആൺകുട്ടിയെ ബിഹേവിയർ പീഡിയാട്രിക്സിൽ കൊണ്ടുവന്നു. അപ്പോൾ അവൻ കേസിൽ പെട്ടിരിക്കുകയാണ്, ഒരു കേസിൽ, പോലീസ് കേസിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനും ഇവൻ്റെ കൂട്ടുകാരും കൂടെ ചേർന്ന് ഹയർ സെക്കൻഡറി +2 പഠിക്കുന്ന കുട്ടികളുടെ വീട്ടിൽ, അതേ സ്കൂളിലെ കുട്ടികളുടെ വീട്ടിൽ കയറി അടിച്ചു. അങ്ങനെയാണ് പോലീസ് കേസായത്. പോലീസ് കേസായി പിന്നെ കുട്ടിയെ കൊണ്ടുവന്നു. കുട്ടിയെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് പശ്ചാത്തലം, ഫാമിലി പശ്ചാത്തലം പരിശോധിച്ച് നോക്കിയപ്പോഴത്തേക്ക് അമ്മ വീട്ടു ജോലിക്ക് പോയാണ് കുടുംബം നോക്കുന്നത്. അച്ഛൻ വേർപിരിഞ്ഞു പോയി. ആൽക്കഹോളിസവും മദ്യപാനവും ഡൊമസ്റ്റിക് വയലൻസും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അവർ അച്ഛൻ അബാൻഡൻ ചെയ്ത് ഫാമിലി, പുള്ളി ഉപേക്ഷിച്ച് പോയി. അപ്പോൾ ഇവൻ്റെ കൂടുതൽ, ഇവനെക്കുറിച്ച് കൂടുതൽ ഇൻ്റർവ്യൂ നടത്തിയപ്പോഴത്തേക്ക്, കൂടുതൽ ഡീപ്പായിട്ടുള്ള സൈക്കോളജിക്കൽ എവാലുവേഷൻ നടത്തിയപ്പോഴത്തേക്ക് ഇവൻ കഴിഞ്ഞ 1 വർഷമായിട്ട് MDMA ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ്റെ അടുത്ത് അവൻ ഇൻ്റർവ്യൂവിൽ തന്നെ അവനെ അക്സെപ്റ്റ് ചെയ്ത് അത് പുറത്ത് പറഞ്ഞവൻ കൗൺസിലിങ്ങിൻ്റെ ഇടയിൽ പുറത്ത് പറഞ്ഞ് ഞാൻ MDMA ഉപയോഗിക്കുന്നു, കൂട്ടുകാരുടെ കൂടെ ചേർന്നിട്ടാണ് ഉപയോഗിക്കുന്നത്, 10ാം ക്ലാസ് അവസാനം കഴിഞ്ഞപ്പോഴാണ് ഉപയോഗിക്കാൻ തുടങ്ങിയത്, വെക്കേഷനിൽ നിന്ന്. അപ്പോൾ 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് വെക്കേഷന് നിൽക്കുമല്ലോ, ആ സമയത്ത് വീട്ടിന് പരിസരത്തുള്ള ചില അവൻ്റെ പ്രായത്തിലുള്ള കുട്ടികളുമായിട്ട് ചേർന്നിട്ടാണ് ഇത് തുടങ്ങിയതെന്ന് അവൻ പറഞ്ഞു. ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇവൻ്റെ അടുത്ത് ചോദിച്ച, മോനെ സ്കൂളിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ വീട്ടിൽ പോയി എന്തിനാണ് അടിക്കുന്നത്? അത് സ്കൂളിൽ തന്നെ പറഞ്ഞു തീർത്താൽ പോരെ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഞങ്ങൾ അവരെ അടിച്ചില്ലെങ്കിൽ അവർ ഞങ്ങളെ അടിക്കും. അപ്പോൾ ഇതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്വഭാവ രീതിയിൽ തന്നെ മാറ്റം വരും, അവരുടെ അസസ്മെൻറ്റ്. ഈ ലഹരി മരുന്നുകൾ, പ്രത്യേകിച്ച് രാസലഹരി പോലെയുള്ള മരുന്നുകൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് കുട്ടിയുടെ ഈ പ്രീ ഫ്രോണ്ടൽ ലോബ് എന്ന് പറയുന്ന തലച്ചോറിൻ്റെ പ്രവർത്തനത്തിനെയാണ് അത് ബാധിക്കുന്നത്. ഈ പ്രീ ഫ്രോണ്ടൽ ലോബ് ഈ കുട്ടികളുടെ കൗമാരകാലത്തുള്ള കുട്ടികളുടെ പ്രീ ഫ്രോണ്ടൽ പൂർണ്ണമായിട്ട് മെച്ചുറേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ആ ബ്രെയിനിലോട്ടാണ് ഈ മദ്യത്തിൻ്റെ ഇത് വരുന്നത്. അപ്പം മദ്യം, മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് കുട്ടികളിൽ ഈ ബ്രെയിനിൻ്റെ ചോദിച്ചതുകൊണ്ട് ഞാൻ പറയുകയാണ് മിഡ് ബ്രെയിൻ എന്ന് പറയുന്ന ഒരു ഭാഗത്തുള്ള ഒരു വെൻട്രൽ ടെഗ്മെൻ്റൽ ഏരിയ എന്ന് പറയുക, അവിടെ നിന്ന് പിന്നെ ഡോപ്പമിൻ്റെ സർജ് ഉണ്ടാകും, ഡോപ്പമിൻ സെക്രീഷൻ ഉണ്ടാകും. അത് ന്യൂക്ലിയസ് ഓക്യുപ്പൻസിൽ എത്തിയിട്ട് പിന്നെ അത് പ്രീ ഫ്രോണ്ടൽ ലോബിലേക്ക്. അപ്പോൾ പ്രീ ഫ്രോണ്ടൽ ലോബിൽ നല്ല ഫ്ലഷ് ഓഫ് ഡോപ്പമിൻ. അപ്പോൾ ഈ ഡോപ്പമിന് കൂടുതൽ സെക്രീറ്റ് ചെയ്യപ്പെടുമ്പോൾ കുട്ടിക്ക് കൂടുതൽ സന്തോഷവും ലഹരിയുടെ ഇഫക്റ്റൊക്കെ കിട്ടും. അപ്പോൾ അതാണ് ഇവർ ഇത് ഉപയോഗിച്ച് തുടങ്ങുന്നത്. പിന്നെ ഒരു ഘട്ടത്തിൽ ഈ പ്രീ ഫ്രോണ്ടൽ ലോബിൻ്റെ നിയന്ത്രണ ശേഷിയൊക്കെ നഷ്ടപ്പെട്ട് കൂടുതൽ അഡിക്ഷനിലേക്ക്, മദ്യാസക്തിയിലേക്ക് പോകുന്ന, മദ്യാസക്തിയിലേക്ക്, മയക്കുമരുന്നാസക്തിയിലേക്ക് പോകുന്ന ഘട്ടത്തിൽ ഈ കുട്ടിയുടെ കുടുംബ പശ്ചാത്തലം പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്ക് കുടുംബം, ഞങ്ങൾ പറയുന്നത് ഡിസ്ഫങ്ഷണൽ ഫാമിലി എന്നാണ് പറയുന്നത്. അച്ഛൻ മദ്യപാനി, കുടുംബം നോക്കുന്നില്ല, ഡൊമസ്റ്റിക് വയലൻസ് നടക്കുന്നു, വഴക്കുപടി നടക്കുന്നു, പിന്നെ അച്ഛൻ കുടുംബത്തെ ഉപേക്ഷിച്ച് പോകണു. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള കുടുംബ പശ്ചാത്തലത്തിൽ പെടുന്ന കൗമാരക്കാരായ കുട്ടികളിൽ മദ്യം, മയക്കുമരുന്ന് ഉപയോഗത്തിൻ്റെ സാധ്യത കൂടുതലാണ്. മാത്രമല്ല ഇവരിൽ തന്നെ സ്വഭാവ വൈകൃതങ്ങൾ വരാനുള്ള സാധ്യതയും കൂടുതലാണ്.

0: കോണ്ടക്ട് ഡിസോർഡർ എന്നാണ് പറയുന്നത്, കുറ്റവാസന, ക്രിമിനൽ സ്വഭാവമുള്ള കുട്ടികൾ. അപ്പം അങ്ങനത്തെ ഇതും വരാനുള്ള, അപ്പോൾ ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഡിസ്ഫങ്ഷണൽ ഫാമിലി, മദ്യമയക്കുമരുന്ന് ഉപയോഗം, കുട്ടികളിൽ കുറ്റവാസന സ്വഭാവ രീതി വർദ്ധിച്ചു വരുന്നു, ഇതെല്ലാം കൂടെ സമ്മിളിതമായിട്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു കുട്ടിയിൽ മയക്കുമരുന്നിൻ്റെ ഒരു പശ്ചാത്തലം വിശകലനം ചെയ്ത് കൂടുതൽ മനഃശാസ്ത്ര വിശകലനം നടത്തി നോക്കുമ്പം മയക്കുമരുന്നിൽ മാത്രമായിട്ട് ഒതുങ്ങിയല്ല നിൽക്കുന്നത്, യഥാർത്ഥത്തിൽ കൂടുതൽ സങ്കീർണമായ കുറ്റവാസനയുടെ സ്വഭാവ രീതി, അക്രമവാസനയുടെ സ്വഭാവ രീതി, മോഷണം, പോർണോഗ്രാഫി ഉപയോഗിക്കുക, പിന്നെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുക, ഇതെല്ലാം ഇങ്ങനെ ഈ രീതിയിൽ ഇങ്ങനെ ചെയിൻ പോലെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും.
1: സർ, അതുപോലെ തന്നെ ഈ കേരളത്തിൽ സ്കൂൾ പരിസരങ്ങൾ കേന്ദ്രീകരിച്ച് ലഹരി മാഫിയകൾ കുട്ടികളെ വലയിലാക്കുവാൻ ഉപയോഗിക്കുന്ന പ്രധാന തന്ത്രങ്ങളെക്കുറിച്ച് ഒന്ന് പറയൂ.
0: മാഫിയ തന്ത്രങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് ഈ കുട്ടികളിൽ പ്രത്യേകിച്ച് ഡിസ്ഫങ്ഷണൽ ഫാമിലി, അരക്ഷിതാവസ്ഥ നിറഞ്ഞ അന്തരീക്ഷത്തിലുള്ള കുട്ടികളിൽ മയക്കുമരുന്ന് ഉപയോഗം കൂടുതലാണെന്ന് പറഞ്ഞു. അതുപോലെ ഈ മധ്യവർഗ സമൂഹത്തിലുള്ള ഒരു കുട്ടികളും ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് ലഹരിയിലേക്ക് പോകുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മധ്യവർഗ കുടുംബത്തിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ മിക്കവാറും അച്ഛനും അമ്മയും ഉദ്യോഗസ്ഥരായിരിക്കും, അല്ലെങ്കിൽ മധ്യവർഗ സമൂഹമായിരിക്കും. അവർ ഈ കുട്ടികളെ പഠനത്തിൽ മാത്രം കേന്ദ്രീകരിപ്പിച്ച് നിർത്താൻ വേണ്ടി മറ്റു തരത്തിലുള്ള യാതൊരു താല്പര്യത്തിലും കുട്ടിക്ക് അത് ഉള്ള, പ്രത്യേകിച്ച് കൗമാരകാലത്ത് നല്ല എനർജി ആയിരിക്കും, സൈക്കോളജിക്കൽ എനർജി ആയിരിക്കും, ഒരുപാട് കാര്യങ്ങളിൽ ഒരേ സമയം ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കുട്ടിയെ പഠനത്തിൽ മാത്രമായി കേന്ദ്രീകരിപ്പിച്ച് നിർത്തുമ്പോഴത്തേക്ക് കുട്ടിക്ക് കൗമാരകാലത്ത് ബോറടിക്കും, കുട്ടിക്ക് ഭയങ്കരമായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാകും, ഒരു ശൂന്യത അനുഭവപ്പെടും. അപ്പോൾ ഇങ്ങനെയുള്ള ശൂന്യത അനുഭവപ്പെടുന്ന കുട്ടികളെ കൂട്ടുകാർ വഴി ഈ മയക്കുമരുന്ന് ലോബി അട്രാക്റ്റ് ചെയ്യും, സമ്മാനങ്ങളൊക്കെ കൊടുത്ത് പിന്നെ ഇന്ന് ഉപയോഗിച്ച് നോക്കാമെന്നൊക്കെ പറഞ്ഞ് ഓഫർ ചെയ്യുന്ന കണക്കൊക്കെ കൊടുത്ത് അവരെയും ഇതിലേക്ക് ആകർഷിച്ച് കൊണ്ടുവരും. അപ്പോൾ അവർ നേരിട്ടല്ല, അതേസമയത്ത് ഈ അകത്തുള്ള കുട്ടികൾ ഉപയോഗിച്ചും കൊണ്ട് ആകർഷിച്ച് അവരുടെ വലയിലേക്ക് കൊണ്ടുപോയി പിന്നെ അവരുടെ വലയുടെ ഭാഗമാകും. അപ്പോൾ രണ്ട് തരത്തിലെ സ്ട്രീം ഓഫ് കുട്ടികൾ ഈ പറഞ്ഞ മയക്കുമരുന്ന് ഉപയോഗത്തിലേക്ക് കുട്ടികൾ വരുന്നുണ്ടോ എന്നുള്ള നമ്മൾ ക്ലിനിക്കൽ അനുഭവങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നെറ്റ്വർക്കിംഗ് നമ്മളുടെ ഈ നമ്മുടെ സമൂഹത്തിൽ നല്ല രീതിയിലുള്ള നിരീക്ഷണം സ്കൂൾ അന്തരീക്ഷത്തിൽ, കുടുംബാന്തരീക്ഷത്തിലും അതുപോലെ സാമൂഹ്യ അന്തരീക്ഷത്തിലും നടത്തിയെങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ ഈ മൊത്തത്തിലുള്ള നെക്സസ് നെറ്റ്വർക്ക് മൊത്തം ബ്രേക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. വൻകിട കടത്തുകൾ പിടിക്കുന്നതിനോടൊപ്പം തന്നെ ഇതിലേക്കും കൂടെ ഫൈനർ ആസ്പെക്ട്സിലോട്ടും കൂടെ പോയി ശരിക്കും പറഞ്ഞാൽ സംഘടിതമായിട്ടുള്ള ഒരു ഇൻവോൾവ്മെൻറ്റ് വേണം. കുടുംബം, സ്കൂൾ ഹെഡ് മാസ്റ്റർ, പ്രിൻസിപ്പൾ, അധ്യാപകർ, അതുപോലെ സമൂഹത്തിലുള്ള, ഞാൻ പറയുകയാണെങ്കിൽ ഒരു സ്കൂളിൻ്റെ ചുറ്റുവട്ടത്തുള്ള ഒരു ഗ്രൂപ്പിൻ്റെ, ഒരു വെൽവിഷേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പിൻ്റെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി അവരും കൂടെ ഇൻവോൾവ് ആവുകയൊക്കെ ചെയ്യുക. ഈ പറഞ്ഞ രീതിയിലുള്ള നിരന്തര സർവേലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടും പിന്നെ ഇതിൽ കുട്ടികളെ, കൗമാരക്കാരെ ഇതിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ.
1: സർ, ഈ കുട്ടികൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുവാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് മാതാപിതാക്കൾക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുക?
0: ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇതുപോലെ സ്വഭാവ രീതികളിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് പ്രത്യേകിച്ച് നിരീക്ഷിക്കേണ്ടത്. അടിക്കടി ഫ്രണ്ട്ഷിപ്പ് മാറുന്നു, കൂടുതൽ കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുന്നു, കൂടുതൽ കൂടുതൽ സമ്മാനങ്ങൾ കിട്ടുന്നു, അങ്ങനെയൊക്കെയുള്ള സ്വഭാവ രീതി, മുതിർന്ന കുട്ടികളുമായിട്ടുള്ള സൗഹൃദം, ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവ രീതിയെല്ലാം നമുക്കൊരു ഒരു ഒരു പ്രത്യേകമായിട്ട് നമ്മൾ നിരീക്ഷിക്കേണ്ടതുണ്ട്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ പിന്നെ ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗം സ്വഭാവം തുടങ്ങിക്കഴിയുമ്പോഴത്തേക്ക് ഇവരിൽ സ്വഭാവ മാറ്റങ്ങളുണ്ടാവും. ദേഷ്യം കൂടുക, പെട്ടെന്ന് അക്രമ സ്വഭാവത്തിലോട്ട് മാറുക, സാധനങ്ങളെ നശിപ്പിക്കുക, പഠനത്തിൽ പുറകിലോട്ട് വരിക, നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടി പെട്ടെന്ന് പഠനത്തിലേക്ക് പുറകിലോട്ട് വരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ആ സ്വഭാവ രീതിയിലുള്ള മാറ്റങ്ങൾ, അക്രമ സ്വഭാവത്തിലുള്ള വ്യക്തിഗതമായ സ്വഭാവ രീതിയിലുള്ള മാറ്റങ്ങൾ, സാധാരണ അമ്മയോട് തർക്കിക്കാത്ത കുട്ടി തർക്കിക്കാൻ തുടങ്ങുന്നു, സാധാരണ അമ്മയെ അടിക്കുമ്പോൾ തിരിച്ചടിക്കുക എന്ന സ്വഭാവമില്ലാത്ത കുട്ടിക്ക് തിരിച്ചടിക്കാനുള്ള വാഞ്ചന വരുന്നു, സാധനങ്ങൾ വീട്ടിൽ സാധനങ്ങൾ നശിപ്പിക്കുന്നു. അപ്പോൾ സുഹൃബന്ധവുമായിട്ട് ബന്ധപ്പെട്ട ഒരു തലത്തിലുള്ള ഒരു വിശകലനം മാതാപിതാക്കൾ നടത്തി നോക്കണം. അതുപോലെ സ്വഭാവവുമായി ബന്ധപ്പെട്ട തലത്തിലുള്ള മാറ്റങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്ക്, പിന്നെ ചില അമ്മമാർ കുട്ടിയെ കൊണ്ടുവരുമ്പോഴത്തേക്ക് അവർ തന്നെ ഇവനെ കഴുകാൻ ഡ്രസ്സ് എടുത്തപ്പോഴത്തേക്ക് പോക്കറ്റിൽ നിന്ന് ബീഡി കിട്ടി, അല്ലെങ്കിൽ പാക്കറ്റ് കിട്ടി, MDMA ഒക്കെ അങ്ങനെയൊക്കെ സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ട്.
1: സർ, അതുപോലെ തന്നെ ഈ മോശമായ കുടുംബാന്തരീക്ഷം കുട്ടികളിൽ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുകയും അത് ക്രമേണ ആശ്വാസം എന്ന രീതിയിൽ ലഹരിയിലേക്ക് ചെന്നെത്തപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുകയും ചെയ്യാറില്ലേ?
0: അതെ അതെ, തീർച്ചയായിട്ടും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കുടുംബ പശ്ചാത്തലം ഒരു പ്രധാനപ്പെട്ട പങ്ക്, കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിലും ബുദ്ധി രൂപീകരണത്തിലും മറ്റ് സാമൂഹ്യ

0: ബന്ധങ്ങളുടെ രൂപീകരണത്തിൽ എല്ലാത്തിനകത്തും കുടുംബ പശ്ചാത്തലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി എന്ന് പറയുന്നത് ഒരു സാഹചര്യത്തിൻ്റെ ഒരു സൃഷ്ടിയാണ്. അത് മാതാപിതാക്കളിൽ നിന്ന് പാരമ്പര്യമായി കിട്ടുന്ന പ്രത്യേകതകളോടൊപ്പം തന്നെ കുട്ടി വളരുന്ന സാഹചര്യം ഞങ്ങൾ പറയുന്നത് പിന്നെ ജനറ്റിക് ഫാക്ടേഴ്സ്, എൻവയോൺമെൻ്റൽ ഫാക്ടേഴ്സ്. അപ്പോൾ ബ്രെയിനിൻ്റെ വികാസത്തിൽ എൻവയോൺമെൻറ്റിന് ഈ സാഹചര്യത്തിന് വലിയ തോതിലുള്ള സ്വാധീനം ഉണ്ടെന്നുള്ളതാണ് ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. മുൻകാലങ്ങളിൽ നമ്മൾ ഒരു 40 വർഷത്തിന് മുമ്പൊക്കെ നമ്മൾ ചിന്തിച്ചിരുന്നത് ബ്രെയിനിൻ്റെ ജനറ്റിക് ഇൻഹെറിറ്റൻസ് ആണ്, അത് അതിനെ പിന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റത്തില്ല എന്നുള്ളതായിരുന്നു പാരമ്പര്യമായിട്ടുള്ള. പക്ഷേ ഇപ്പം നമുക്കറിയാൻ പറ്റുന്നത് ആ ജനറ്റിക് ഇൻഹെറിറ്റൻസിനെ പോലും മോഡിഫൈ ചെയ്യുന്നത് എൻവയോൺമെൻ്റ് ആണെന്നുള്ളത്. അപ്പോൾ സാഹചര്യം എങ്ങനെ കുട്ടി വളർത്തപ്പെടുന്നത്, കുട്ടിയുടെ ബന്ധം എന്താ, കുട്ടി കുടുംബത്തിൻ്റെ പ്രത്യേകത, കുട്ടികളും കുടുംബവും തമ്മിൽ അച്ഛനമ്മമാരും തമ്മിലുള്ള ഇൻറ്റിമസി എത്രത്തോളം ഉണ്ട്, സൗഹൃദം എത്രത്തോളം ഉണ്ട്, അടുപ്പ് എത്ര, അങ്ങനെ സ്വാധീനം അങ്ങനെ, ഇതെല്ലാം കുട്ടിയുടെ വളരുന്ന സാഹചര്യം പേരൻറ്റിങ് എന്ന് വേണമെങ്കിൽ പറയാം. പേരൻറ്റിങ് ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്, ഇത് കുടുംബ ബ്രെയിനിൻ്റെ വികാസത്തെയും നിർണയിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഈ അബാൻഡൻഡ് ഫാമിലി എപ്പോഴും നമുക്ക് ചൈൽഡ് മെൻ്റൽ ഹെൽത്തിലൊരു വലിയ വെല്ലുവിളിയാണ്. അബാൻഡൻഡ് ഫാമിലി എന്ന് വെച്ചാൽ ഡിസ്ഫങ്ഷണൽ ഫാമിലി, പലതരത്തിലുള്ള സംഘർഷം നിറഞ്ഞ കുടുംബാന്തരീക്ഷം, ഒരുമിച്ചായിരിക്കും താമസിക്കുന്നത്, ചിലപ്പോൾ വേർപെട്ടായിരിക്കും താമസിക്കുന്നത്, അങ്ങനെ ആൽക്കഹോൾസ്. ഈ നമ്മൾ കണ്ടുന്നത് ഈ മദ്യം മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികളുടെ കണക്ക് മൊത്തത്തിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ പഠനങ്ങൾ നടത്തി നോക്കുമ്പം ഇത്തരം കുടുംബങ്ങളിലെ അച്ഛന്മാർക്ക് ഇൻവേരിയബിളി ഏറിയും കുറഞ്ഞ ഇത്തരത്തിലുള്ള സ്വഭാവ രീതികളുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മയക്കുമരുന്ന് ഉപയോഗം തന്നെയുള്ള, അല്ലെങ്കിൽ മദ്യം മയക്കുമരുന്ന് ഉപയോഗം തന്നെ. അപ്പോൾ അത് കുടുംബ പശ്ചാത്തലം ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അത് തീർച്ചയായിട്ടും കുട്ടികളിൽ ഇത്തരത്തിലുള്ള സ്വഭാവ രീതികൾ എക്സ്പെരിമെൻറ്റേഷൻ നടത്തുന്നതിനും പിന്നെ കൂടുതൽ കൗമാരകാലത്തിൽ 8 9 ലൊക്കെ ആകുമ്പോൾ എക്സ്പെരിമെൻറ്റേഷൻ എന്ന് പറയും, ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് നോക്കുക, ചിലപ്പോൾ വീട്ടിൽ തന്നെ ഇത് കാണും, അപ്പോൾ അതൊക്കെ എടുത്ത് ഉപയോഗിച്ച് നോക്കുക, അങ്ങനെ എക്സ്പെരിമെൻറ്റേഷൻ നടത്തി കുട്ടി. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇതിനകത്ത് എല്ലാത്തിനകത്ത് ഒരു മുതിർന്ന വ്യക്തിയുടെ ഒരു സ്വാധീനം. പിന്നെ ഇവിടെ നമ്മൾ കാണേണ്ടത് വേറൊരു മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കുട്ടികളൊക്കെ തന്നെ ഈ പരിസരത്തുള്ള മുതിർന്ന ചേട്ടന്മാരുമായിട്ടുള്ള ഭയങ്കര ബന്ധമായിരിക്കും. അവരെന്തെങ്കിലുമൊക്കെ അവന് കൊടുക്കും, അവരുടെ സഹായിയായിട്ട് കൂടി അതിലേക്ക് വരുന്നു. ഇങ്ങനെ ഒരു ഭയങ്കര സങ്കീർണമായിട്ടുള്ള മൾട്ടിപ്പിളായിട്ടുള്ള ഘടകങ്ങൾ ആണ് ഇത് ഈ പറഞ്ഞ ലഹരി ഉപയോഗത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതും അതിനെ വർദ്ധിപ്പിച്ചു കൊണ്ടുപോകുന്നതും തുടരുന്നതും എല്ലാം എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും.
1: സർ, ഈ ലഹരിക്ക് അടിമപ്പെടുന്ന കുട്ടികളെ എങ്ങനെയാണ് നമുക്ക് തിരിച്ച് നല്ലൊരു ജീവിതത്തിലേക്ക് എത്തിക്കുവാൻ സാധിക്കുക?
0: ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മളിപ്പോൾ എൻ്റെ കുട്ടിയുടെ പോക്കറ്റിൽ നിന്ന് ഈ ഒരു പാക്കറ്റ് കിട്ടി MDMA ആണെന്ന് അറിയുന്നു, ഉടനെ നമ്മൾ സാധാരണഗതിയിൽ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ എന്ത് ചെയ്യും, കുട്ടി സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ തയ്യാറെടുത്ത് അച്ഛനും അമ്മയും കൂടെ ഒന്നിയിൽ അവനെ അടിച്ച് ശിക്ഷ കൊടുത്ത് കുറ്റം സമ്മതിപ്പിച്ച് അടിച്ച് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട്. ഇങ്ങനെ ചെയ്യുന്നത് പ്രത്യേകിച്ച് ലഹരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയോട് ഈ ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള പ്രതികരണം ഉണ്ടാക്കുന്നത് ഒരിക്കലും നമ്മൾ ഉദ്ദേശിക്കുന്നതും കുട്ടിയെ പിന്തിരിപ്പിച്ച് കൊണ്ടുവരണമെന്നാണല്ലോ, അത് നടക്കത്തില്ല. ചിലപ്പം കുട്ടിയെ നമുക്ക് നഷ്ടപ്പെടുന്ന സ്ഥിതി വരും, അല്ലെങ്കിൽ ഈ കുട്ടി വീട് വിട്ടു പോകും. അപ്പോൾ കടുത്ത ശിക്ഷയല്ല, പകരം ഇങ്ങനെ ഒരു പോക്കറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ കുട്ടിയുമായിട്ട് സമാധാനമായി കുട്ടിയുമായിട്ട് സംസാരിച്ച് കുട്ടിയുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി ഒരിക്കലും നമ്മൾ ഈ കുട്ടിയും നമ്മൾ പേരൻസും തമ്മിലുള്ള ബന്ധം ഇല്ലാതാകുന്ന തരത്തിലേക്ക് അതിതീവ്രമായ രീതിയിൽ വൈകാരികമായി മാതാപിതാക്കൾ പ്രതികരിക്കരുത്. അതുപോലെ തന്നെ സ്കൂളിൽ വെച്ചാണ് ഇത് കണ്ടുപിടിക്കുന്നതെങ്കിൽ അധ്യാപകരും അത് ക്ലാസ്സിൽ സ്കൂളിലൊരു വലിയ വാർത്തയാകുന്നു, കുട്ടികളെല്ലാവരും ഈ കുട്ടിയെ തിരിച്ചറിയുന്നു, അവനാണ് ഇതിൻ്റെ ആളെന്ന് പറയുന്നത്, ഇവന് വേറെ കുഴപ്പങ്ങളുണ്ടെന്നും. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ആ കുട്ടി വീണ്ടും ആ നെക്സസിലേക്ക് തന്നെ പോകാനുള്ള സാധ്യത കൂടും. ചിലപ്പം കുട്ടിക്ക് ഇപ്പോൾ ഉപയോഗം മാത്രമേ ഉള്ളൂ, പക്ഷേ നെക്സസിൻ്റെ ഭാഗമായിട്ടില്ല. പക്ഷേ ഈ ഇത്തരത്തിലുള്ള അതിവൈകാരിക പ്രകടന രീതികളും ഫാമിലിയിലും ഉള്ളതും സ്കൂളുകളിലുള്ളതും അത് കുട്ടി ആ നെക്സസിൻ്റെ ഭാഗമാക്കി മാറ്റുന്നതിലേക്ക് വഴിതെളിക്കും. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, മാതാപിതാക്കൾ ഈ കുട്ടിയുമായി സൗഹൃദം സ്ഥാപിച്ച് കുട്ടിയുമായിട്ട് സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ഇനി ആ അത് നമുക്ക് പേരൻസിന് പറ്റുന്നില്ലെങ്കിൽ പേരൻസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 3 സാധ്യതകൾ. ഒന്ന്, കുട്ടിയെ കൊണ്ടുപോയി മാനസികാരോഗ്യ വിദഗ്ധനെ കാണിക്കുന്നത് പറ്റുമെങ്കിൽ നല്ല കാര്യം. 2, സ്കൂളുമായി ബന്ധപ്പെട്ട് സ്കൂളിലും അമ്മയ്ക്കും അച്ഛനും പരിചയമുള്ള ഒരു സാറ് കാണും. എല്ലാ സ്കൂളിലും വീട്ടു പരിസരത്താണല്ലോ സ്കൂൾ, അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു അധ്യാപകൻ ഉണ്ടെങ്കിൽ ഞാൻ ആവർത്തിച്ച് പറയാം, ആ അധ്യാപകനുമായിട്ട് വിഷയം ചർച്ച ചെയ്ത്, അതല്ലെങ്കിൽ 3. എന്ന് പറഞ്ഞാൽ കൗൺസിലറുമായിട്ട് അടുപ്പമുണ്ടെങ്കിൽ കൗൺസിലറുമായിട്ട് കുട്ടിയെ കണ്ട് കൗൺസിലറിൻ്റെ ഒരു സഹായം തേടി കാരണം ഈ അതിവൈകാരികമായി പ്രകടിപ്പിക്കുന്നതിന് പകരം പ്രൊഫഷണൽ അപ്രോച്ച് ഈ ഒരു സമീപനത്തിൽ കുടുംബത്തിനകത്ത് കൊണ്ടുവരാനാണ്.

0: തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ അധ്യാപകർ, പിന്നെ കൗൺസിലർമാർ, മാതാപിതാക്കൾ തന്നെ അതിവൈകാരികമായി പ്രകടിപ്പിക്കാത്ത രീതിയിൽ സൗഹൃദമായിട്ട് സംസാരിച്ച് കുട്ടിയെ അതിനൊന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇത് എങ്ങനെ എന്ത് വിചാരിച്ചിട്ടും നടന്നില്ലെങ്കിൽ ബെറ്റർ യു കൺസൾട്ട് എ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽ.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി തൃശൂർ. ചലച്ചിത്രഗാനങ്ങൾ. കൈതപ്രത്തിൻ്റെ വരികൾക്ക് SP വെങ്കടേഷിൻ്റെ സംഗീതം, യേശുദാസും ചിത്രയും പാടിയ ഗാനം ചിത്രം കൗരവർ.

0: ഇന്റർനെറ്റിലെ ആ പുതിയ സുഹൃത്ത്. അവൻ ആരാണെന്ന് ഉറപ്പുണ്ടോ? ഒരു വ്യാജ പ്രൊഫൈൽ, ചില മനോഹര വാക്കുകളും വാഗ്ദാനങ്ങളും. നമ്മുടെ സ്വകാര്യത വരെ പങ്കുവയ്ക്കുന്ന തരത്തിലേക്ക് അവർ അത് വളർത്തിയെടുക്കുന്നു. ഒടുവിൽ തിരിച്ചുവരാൻ പറ്റാത്ത കെണി. സോഷ്യൽ മീഡിയയിലെ ഓരോ പരിചയപ്പെടലും സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തും. സൈബർ കെണിയിൽപ്പെട്ടാൽ ഉടൻ വിളിക്കൂ 1930.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ
2: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:20.
1: പ്രയോജകർ: കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
4: കൈതപ്രം ഗാനരചനയും സംഗീതവും നിർവഹിച്ച് ചിത്രപാടിയ ഗാനം ചിത്രം തീർത്ഥാടനം.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ, സമയം 10 മണി കഴിഞ്ഞ് 25 മിനിറ്റ്.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണ്ണവില.
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില. കേരളത്തിൽ ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 75 രൂപ കൂടി 13,230 രൂപയ്ക്കും പവന് 600 രൂപ കൂടി 1,05,840 രൂപയ്ക്കുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:25.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരി റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില സമാപിക്കുന്നു. പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
6: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
7: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
8: പി എം ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: നാളെ രാവിലെ 7:35 മ്യൂസിക് പാർക്ക്, MG Road, തൃശൂർ. ഗാന സന്ദേശം. മറ്റെങ്ങും കാണാത്ത സംഗീതോപകരണങ്ങൾ മ്യൂസിക് പാർക്കിൽ കണ്ടെത്താം. മ്യൂസിക് പാർക്കിൽ ഇല്ലാത്തവ മറ്റെങ്ങും കണ്ടെത്താനാവില്ല.
2: പരിപൂർണ സംരക്ഷണം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി. 140 വർഷത്തെ വിശ്വസ്തത, കുറഞ്ഞ പ്രീമിയം, കൂടുതൽ റിട്ടേൺ. ഇനി സമ്പാദ്യത്തോടൊപ്പം സംരക്ഷണവും. പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ്.

ഇന്ന് വൈകുന്നേരം 5:20 കേൾക്കാം ആധ്യാത്മരാമായണ പാരായണം 14-ാം ദിവസം. കാവാലം ശ്രീകുമാർ പാരായണം ചെയ്തത്. വൈകുന്നേരം 6:50 വയലും വീടും സൂക്ഷ്മ ജലസേചന മാർഗങ്ങൾ ഡോക്ടർ ഷൈല ജോസഫുമായുള്ള അഭിമുഖം കേൾക്കാം. രാത്രി 7:35 നാടൻ

ഗാനങ്ങൾ. അനന്തരാവകാശി, അമാവാസയിൽ ഒരു പൗർണമി, അമരം എന്നീ നാടകങ്ങളിലെ ഗാനങ്ങൾ. തെന്നൽ, പട്ടണക്കാട് പുരുഷോത്തമൻ, കല്ലറ ഗോപൻ, പ്രേമീല എന്നിവർ പാടിയത്. രാത്രി 9:15 വിദ്യാഭ്യാസ രംഗം. സാമ്പത്തിക വിപണി അവതരിപ്പിക്കുന്നത് സുനിൽ കുമാർ.

0: ആകാശവാണി തൃശൂർ. സമയം 10:30.
1: മനുഷ്യക്കടത്തോ? അതൊക്കെ സിനിമയിലും മറ്റു സ്ഥലങ്ങളിലുമല്ലേ? അല്ല, വീട്ടുജോലിയുടെയും നിർമ്മാണ ജോലികളുടെയും ഒക്കെ മറവിൽ ലക്ഷക്കണക്കിന് പേർ ഇന്നും അടിമകളാണ്. ചങ്ങലയില്ലാത്ത അടിമത്തം, അതാണ് മനുഷ്യക്കടത്ത്. ഇത് നിങ്ങളാവാൻ ഒരു വ്യാജ ഓഫർ മാത്രം മതി. ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വിളിക്കൂ പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പറായ 112.
0: കാലാവസ്ഥ. സംസ്ഥാനത്ത് മിക്കയിടങ്ങളിലും ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയും കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 kHz പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. FM 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം. ആകാശവാണി തൃശൂർ FM 101.1 MHz. ഇപ്പോൾ ഗസൽ കേൾക്കാം. ജഗ്ജീത് സിംഗ് പാടിയത്.

ജഗ്ജീത് സിംഗ് പാടിയ ഗസലുകളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ ചലച്ചിത്ര ഗാനങ്ങൾ. ഗുരുവായൂർ കേശവൻ എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഗാനരചന നിർവഹിച്ചത് പി ഭാസ്കരൻ, സംഗീതം പകർന്നത് ജി ദേവരാജൻ. ഈ ചിത്രത്തിൽ പി മാധുരി, പി ജയചന്ദ്രൻ, സിഒ ആൻഡോ, ജോളി എബ്രഹാം, യേശുദാസ് എന്നിവർ പാടിയ ഗാനങ്ങൾ കേൾക്കാം.

ഗുരുവായൂർ കേശവൻ എന്ന ചിത്രത്തിൽ പി ഭാസ്കരന്റെ വരികൾക്ക് ജി ദേവരാജൻ ഈണം പകർന്ന ഗാനങ്ങളാണ് കേട്ടത്. ഇനി തകര എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ കേൾക്കാം. യേശുദാസ്, എസ് ജാനകി എന്നിവർ പാടിയത്. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം പകർന്നത് എം ജി രാധാകൃഷ്ണൻ.

തകര എന്ന ചിത്രത്തിൽ പൂവച്ചിൽ ഖാദറിന്റെ വരികൾക്ക് എൻ ജി രാധാകൃഷ്ണൻ ഈണം പകർന്ന ഗാനങ്ങളാണ് കേട്ടത്. ഇനി അണിയറ എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ കേൾക്കാം. നിലമ്പൂർ കാർത്തികേയൻ, യേശുദാസ് എന്നിവർ പാടിയ ഗാനങ്ങൾ. ഈണം പകർന്നത് ഗാനരചന നിർവഹിച്ചത് പി ഭാസ്കരൻ. ഈണം പകർന്നത് ജി ദേവരാജൻ.

0: മുഴുകുമെങ്കിലോ ഞാൻ നിത്യതൃപ്തന.
1: അണിയറ എന്ന ചിത്രത്തിൽ പി ഭാസ്കരന്റെ വരികൾക്ക് ജി ദേവരാജൻ ഈണം പകർന്ന ഗാനങ്ങളാണ് കേട്ടത്. ഇനി പാളങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ കേൾക്കാം. പൂവച്ചൽ ഖാദറിന്റെ വരികൾ, ജോൺസന്റെ സംഗീതം, ആലാപനം വാണി ജയറാം, ഉണ്ണിമേനോൻ, യേശുദാസ് എന്നിവർ.

പാളങ്ങൾ എന്ന ചിത്രത്തിൽ പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് ജോൺസൺ ഈണം പകർന്ന ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ചലച്ചിത്ര ഗാനങ്ങൾ സമാപിക്കുന്നു. ഗുരുവായൂർ കേശവൻ, തകര, അണിയറ, പാളങ്ങൾ എന്നീ ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് ആസ്വദിച്ചത്.

0: പ്രിയരേ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
0: നിങ്ങളുടെ പ്രിയ ഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.

0: FM 101 101.3 MHz പ്രക്ഷേപണം തുടരുന്നു. സമയം 12 മണി. ഇപ്പോൾ ഹിന്ദിയിലും തുടർന്ന് 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹിയിലെ
1: നമസ്കാർ. ആകാശവാണി സമാചാർ കനകലത.

ആകാശവാണി തൃശൂർ കാവടിച്ചിന്ത കെ എ തങ്കപ്പനും സംഘവും അവതരിപ്പിച്ചത്.

0: കെ എ തങ്കപ്പനും സംഘവും അവതരിപ്പിച്ച കാവടി ചിന്ത് ആണ് ഇതുവരെ കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 പ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്.
5: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
0: ആകാശവാണി തൃശൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം റിലേ
6: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിന് നേരെയുണ്ടായ പോലീസ് നടപടി ലോക്സഭയിൽ വീണ്ടും ഉന്നയിച്ച് പ്രതിപക്ഷം. ബഹളത്തെ തുടർന്ന് സഭ 2 മണിവരെ നിർത്തിവച്ചു. കോമൺവെൽത്ത് ഗെയിംസ് പുരുഷ ലോങ് ജമ്പിൽ വെള്ളിമെഡൽ നേടിയ മലയാളി താരം ശ്രീശങ്കറിനെ അഭിനന്ദിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ലഹരി മരുന്ന് കേസിലെ അധ്യാപകരുടെ അറസ്റ്റ് സംസ്ഥാനം ലജ്ജിച്ച് തലതാഴ്ത്തിയ സംഭവമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള തീരത്ത് ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ട

0: ിന് രണ്ടാണ്ട് തികയുന്നു. ജില്ലാ ഭരണകൂടത്തിന്റെയും മേപ്പാടി ഗ്രാമപഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ ഇന്ന് അനുസ്മരണ പരിപാടികൾ. കേരളത്തിലെ ദേശീയ സെൻസസ് 2027 ഒന്നാം ഘട്ടമായ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും ഭവന സെൻസസും ഇന്ന് സമാപിക്കും. വാർത്തകൾ വിശദമായി. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധത്തിനിടെയുണ്ടായ പോലീസ് നടപടി സംബന്ധിച്ച് പ്രതിപക്ഷം ബഹളം വച്ചതിനെ തുടർന്ന് ലോക്സഭ ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. 11 മണിക്ക് സഭ ചേർന്നപ്പോൾ കോമൺവെൽത്ത് ഗെയിംസിൽ സ്വർണം നേടിയ പാരാ അത്ലറ്റ് ദിലീപ് ഗാവിത്തിനെയും പുരുഷന്മാരുടെ 100 മീറ്ററിൽ വെള്ളി നേടിയ മുഹമ്മദ് ബാസലിനെയും സ്പീക്കർ ഓം ബിർള അഭിനന്ദിച്ചു. തുടർന്ന് ചോദ്യോത്തരവേള ആരംഭിക്കാൻ സ്പീക്കർ ശ്രമിച്ചെങ്കിലും വിദ്യാർത്ഥി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട പോലീസ് നടപടിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന ആവശ്യപ്പെട്ട് പ്രതിപക്ഷ അംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ചു. ചോദ്യോത്തരവേള അംഗങ്ങളുടെ അവകാശമാണെന്നും സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നത് പാർലമെന്ററി പാരമ്പര്യങ്ങൾക്ക് വിരുദ്ധമാണെന്നും സ്പീക്കർ ഓം ബിർള ഓർമ്മിപ്പിച്ചു. ബഹളം തുടർന്നതോടെ സഭ 2 മണിവരെ നിർത്തിവച്ചു. രാജ്യസഭാ നടപടികൾ തടസ്സമില്ലാതെ പുരോഗമിക്കുകയാണ്. കോമൺവെൽത്ത് ഗെയിംസ് പുരുഷ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ മലയാളി ലോങ് ജമ്പ് താരം മുരളി ശ്രീശങ്കറിനെ അഭിനന്ദിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ശ്രീശങ്കറിന്റെ സമർപ്പണത്തെയും സ്ഥിരതയാർന്ന പ്രകടനത്തെയും പ്രശംസിച്ച രാഷ്ട്രപതി തുടർച്ചയായ വിജയങ്ങളും മികച്ച കരിയറും സാധ്യമാകട്ടെ എന്നും ആശംസിച്ചു. ലഹരി ഉപയോഗത്തിനെതിരായ നഷാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് പ്രചാരണ പരിപാടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യും. മൈ ഭാരത് പ്ലാറ്റ്ഫോമിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി 100 ആഴ്ച നീളുന്ന പ്രചാരണ പരിപാടിയാണ് സംഘടിപ്പിക്കുന്നത്. 1 കോടിയിലധികം പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അറിയിച്ചു. ലഹരി മരുന്ന് കേസിലെ അധ്യാപകരുടെ അറസ്റ്റ് സംസ്ഥാനം ലജ്ജിച്ച് തലതാഴ്ത്തിയ സംഭവമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കുട്ടികളെ നേരായ മാർഗത്തിൽ നയിക്കേണ്ട അധ്യാപകർ ചെയ്തത് ഗുരുതരമായ കുറ്റമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിഷയത്തിൽ പരിശോധന വ്യാപിപ്പിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് വ്യക്തമാക്കി. സംസ്ഥാന സർക്കാർ സ്ഥലം ലഭ്യമാക്കിയാൽ ചിന്നക്കട ഇടമൺ ദേശീയപാത വികസിപ്പിക്കുന്നത് പരിശോധിക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഉറപ്പു നൽകിയതായി എൻ കെ പ്രേമചന്ദ്രൻ എം പി. ഇതുമായി ബന്ധപ്പെട്ട് ശ്രീ നിതിൻ ഗഡ്കരിയുമായി അദ്ദേഹം ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. പദ്ധതിക്ക് നേരത്തെ ദേശീയപാത അതോറിറ്റി തത്വത്തിൽ അംഗീകാരം നൽകിയതാണെന്നും എന്നാൽ സ്ഥലം ലഭ്യമല്ലാത്തതിനാൽ പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നുവെന്നും മന്ത്രി വ്യക്തമാക്കി. കേരളത്തിലെ ദേശീയ സെൻസസ് 2027 ഒന്നാം ഘട്ടമായ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും ഭവന സെൻസസും ഇന്ന് സമാപിക്കും. സെൻസസ് ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ വിവരശേഖരണമാണ് നടന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് ആരംഭിക്കും. സെൻസസ് ഒന്നാം ഘട്ടത്തിന്റെ ഭാഗമായുള്ള വിവരശേഖരണം 100% പൂർത്തിയാക്കി കണ്ണൂർ ജില്ല. സെൻസസ് വിവരശേഖരണ പ്രവർത്തനങ്ങൾ വിജയകരമായി പൂർത്തീകരിച്ച മുഴുവൻ ഉദ്യോഗസ്ഥർക്കും ജില്ലാ കളക്ടർ അഭിനന്ദനം അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: ജൂലൈ 1 ആരംഭിച്ച ആദ്യഘട്ട സെൻസസിൽ ജില്ലയിൽ ആകെ 4823 വീട് പട്ടിക ബ്ലോക്കുകളിലെയും മുഴുവൻ വീടുകളുടെയും കെട്ടിടങ്ങളുടെയും വിവരശേഖരണമാണ് എന്യൂമറേറ്റർമാർ പൂർത്തീകരിച്ചത്. ജില്ലയിൽ ആകെ 16 ചാർജ് ഓഫീസർമാരും 647 സൂപ്പർവൈസർമാരും 3991 എന്യൂമറേറ്റർമാരുമാണ് സെൻസസ് പ്രവർത്തനങ്ങൾക്കായി നിയോഗിക്കപ്പെട്ടിരുന്നത്. നേരത്തെ സെൽഫ് എന്യൂമറേഷന്റെ ഭാഗമായി ജില്ലയിൽ 62733 പേർ സെൻസസ് വിവരങ്ങൾ സ്വന്തമായി രേഖപ്പെടുത്തിയിരുന്നു.
0: കേരളത്തിൽ ഇന്നു മുതൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മഴ തുടരുന്ന സാഹചര്യത്തിൽ വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. നാളെയും മറ്റന്നാളും എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. ഞായറാഴ്ച വരെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിനും വിലക്കേർപ്പെടുത്തി. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന് 2 ആണ്ട് തികയുന്നു. ജില്ലാ ഭരണകൂടത്തിന്റെയും മേപ്പാടി ഗ്രാമപഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ ഇന്ന് അനുസ്മരണ പരിപാടികൾ നടന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
2: പുത്തുമലയിലെ കൃതിഭൂമിയിൽ ഇന്ന് സ്മൃതിദിനം നടക്കുകയാണ്. നാടിന് നടക്കിയ ചൂരൽമല ദുരന്തമുണ്ടായിട്ട് ഇന്ന് 2 വർഷം തികയുകയാണ്. സ്മൃതിദിനത്തോടനുബന്ധിച്ച് പുത്തുമലയിൽ രാവിലെ 7:30 വെള്ളാർമല സ്കൂളിൽ മരണപ്പെട്ട 33 കുട്ടികളെയും അനുസ്മരിച്ചുകൊണ്ടുള്ള ചടങ്ങുകൾ നടന്നിരുന്നു. തുടർന്ന് സർവമത പ്രാർത്ഥനയും പുഷ്പാർച്ചനയും നടത്തി. ഉച്ചയ്ക്ക് ശേഷം കൽപ്പറ്റ ടൗൺഷിപ്പിലും പുഷ്പാർച്ചന നടക്കും. 2024 ദുരന്തത്തിൽ 298 പേരുടെ ജീവനുകളാണ് നഷ്ടമായത്.
0: ആകാശവാണിയിൽ നിന്ന്
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്തെ മൂന്ന് നിയമസഭാ സീറ്റുകളിൽ ഇന്ന് ഉപതെരഞ്ഞെടുപ്പ്.

0: നടക്കുന്നു. ബീഹാറിലെ ബങ്കിപൂർ, മധ്യപ്രദേശിലെ ദതിയ, ഗുജറാത്തിലെ മഞ്ചാൽപൂർ എന്നീ മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്നാണ് ബങ്കിപൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. തിരുവനന്തപുരം വലിയമല IISTയുടെ 14-ാമത് ബിരുദദാന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഇന്ന് മുഖ്യാതിഥിയാകും. 332 പേർക്ക് ബിരുദം സമ്മാനിക്കും. മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്ക് എക്സലൻസ് സർട്ടിഫിക്കറ്റുകളും ക്യാഷ് അവാർഡും വിതരണം ചെയ്യും. ഓണക്കാലത്തെ വിലക്കയറ്റം തടയാൻ സർക്കാർ സജീവമായി ഇടപെടൽ നടത്തുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. 16 ഇനങ്ങളടങ്ങിയ 6 ലക്ഷത്തിലധികം സൌജന്യ കിറ്റുകൾ August 10 മുതൽ 20 വരെ വിതരണം ചെയ്യും. കഴിഞ്ഞ LDF സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള പ്ലാൻ ഫണ്ടിലെ അവസാന ഗഡു നൽകിയില്ല എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വസ്തുതാവിരുദ്ധമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയില്ലാത്തതുകൊണ്ടാണ് അവസാന ഗഡു നൽകാൻ കഴിയാതെ പോയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്ത് 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി അവസാനിക്കും. 4000-ത്തോളം ട്രോളിംഗ് ബോട്ടുകളുള്ള സംസ്ഥാനത്ത് നേരിട്ടും അനുബന്ധ മേഖലയിലുമായി 10,000-ക്കണക്കിന് കുടുംബങ്ങളാണ് ഈ മേഖലയെ ആശ്രയിക്കുന്നത്. ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ്ലാൽ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ട്രോളിംഗ് നിരോധന കാലയളവിൽ നാട്ടിൽ പോയിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളിൽ ഭൂരിഭാഗവും മടങ്ങിയെത്തിയതോടെ ഹാർബർ പരിസരം സജീവമായി. ചാകര തേടി അറബിക്കടലിലേക്ക് കുതിക്കാനുള്ള തിരക്കും ഉത്സാഹവും നീണ്ടകര ശക്തികുളങ്ങര ഹാർബർ പരിസരത്ത് ദൃശ്യമാണ്. അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയ ബോട്ടുകളിൽ വലയുൾപ്പെടെയുള്ള മത്സ്യബന്ധന ഉപകരണങ്ങളും മറ്റും കയറ്റുന്ന തിരക്കിലാണ് തൊഴിലാളികൾ. മത്സ്യബന്ധന ഉപകരണങ്ങൾ വിൽക്കുന്ന കടകളിലും തിരക്കേറി. June 9 ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നത്. നീണ്ടകര പാലത്തിന്റെ തൂണുകളിൽ ബന്ധിച്ച ചങ്ങല ഫിഷറീസ് അധികൃതരുടെ മേൽനോട്ടത്തിൽ അഴിച്ചുമാറ്റുന്നതോടെ ട്രോളിംഗ് നിരോധനം അവസാനിക്കും. പരമ്പരാഗത വള്ളങ്ങൾക്ക് ട്രോളിംഗ് നിരോധന കാലയളവിൽ കാര്യമായി മത്സ്യം ലഭിച്ചതിനാൽ ട്രോളിംഗ് ബോട്ടുകളിലെ തൊഴിലാളികളും ഇത്തവണ വലിയ പ്രതീക്ഷയിലാണ്.
0: രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 39 പോയിന്റ് ഉയർന്ന് 77,695 നിഫ്റ്റി 15 പോയിന്റ് നേട്ടത്തിൽ 24,261 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 600 രൂപ ഉയർന്ന് 1,05,840 ഗ്രാമിന് 13,230 ഇന്നത്തെ വില. കൊല്ലം കുളത്തുപുഴയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ വയോധികൻ മരിച്ചു. കുളത്തുപുഴ സ്വദേശി ബഷീറാണ് മരിച്ചത്. പുലർച്ചെ കുളത്തുപുഴ ജംഗ്ഷനിലേക്ക് നടന്നു വരികയായിരുന്നു ബഷീർ. കാട്ടുപോത്തിന് മുന്നിൽപ്പെടുകയായിരുന്നു. കാട്ടുപോത്തിന്റെ ആക്രമണത്തിലാണ് വയോധികൻ മരിച്ചത്. 2025-26 സാമ്പത്തിക വർഷത്തിലെ ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കേണ്ട വ്യക്തിഗത നികുതിദായകരുടെ സമയപരിധി നാളെ അവസാനിക്കും. ശമ്പളവും പെൻഷനും കൈപ്പറ്റുന്നവർ ഉൾപ്പെടെ നികുതി ഓഡിറ്റിന് വിധേയരല്ലാത്ത വ്യക്തികളാണ് ഈ സമയത്തിനുള്ളിൽ IT റിട്ടേണുകൾ നൽകേണ്ടത്. അവസാന തീയതി കഴിഞ്ഞാലും പിഴയും നികുതി കുടിശ്ശികയുണ്ടെങ്കിൽ പലിശയും അടക്കം December 31 വരെ ബിലേറ്റഡ് റിട്ടേൺ സമർപ്പിക്കാം. വാർഷിക വരുമാനം 4 ലക്ഷം രൂപ വരെയുള്ളവർക്ക് നികുതിയില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിന് നേരെയുണ്ടായ പോലീസ് നടപടി ലോക്സഭയിൽ വീണ്ടും ഉന്നയിച്ച് പ്രതിപക്ഷം. ബഹളത്തെ തുടർന്ന് സഭ 2 മണിവരെ നിർത്തിവച്ചു. കോമൺവെൽത്ത് ഗെയിംസ് പുരുഷ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ മലയാളി താരം ശ്രീശങ്കറിനെ അഭിനന്ദിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ലഹരി മരുന്ന് കേസിലെ അധ്യാപകരുടെ അറസ്റ്റ് സംസ്ഥാനം ലജ്ജിച്ച് തലതാഴ്ത്തിയ സംഭവമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള തീരത്ത് ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന് 2 ആണ്ട് തികയുന്നു. ജില്ലാ ഭരണകൂടത്തിന്റെയും മേപ്പാടി ഗ്രാമപഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ ഇന്ന് അനുസ്മരണ പരിപാടികൾ. കേരളത്തിലെ ദേശീയ സെൻസസ് 2027 ഒന്നാം ഘട്ടമായ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും ഭവന സെൻസസും ഇന്ന് സമാപിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: പ്രമേഹ രോഗികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചിറയൻകീഴ് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിലെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് വിഭാഗം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എബി എസ് മോറിസൺ സംസാരിക്കുന്നു.
3: നമ്മുടെ ശരീരത്തിന്റെ ഉപാപചയ പ്രവർത്തനങ്ങൾക്കു വേണ്ടിയുള്ള ഇന്ധനമാണ് ഗ്ലൂക്കോസ്. നാം കഴിക്കുന്ന ആഹാരത്തിലൂടെ ലഭിക്കുന്ന അന്നജമാണ് ഇവയുടെ പ്രധാന സ്രോതസ്. ഈ അന്നജം ചില രാസപ്രക്രിയയിലൂടെ ഗ്ലൂക്കോസായി മാറുന്ന പ്രവർത്തനത്തെ സഹായിക്കുന്ന ഹോർമോൺ ആണ് ഇൻസുലിൻ. മനുഷ്യ ശരീരത്തിലെ പാൻക്രിയസ് ഗ്രന്ഥിയിലെ ബീറ്റാ കോശങ്ങളാണ് ഇൻസുലിനെ ഉൽപ്പാദിപ്പിക്കുന്നത്. വിവിധ കാരണങ്ങളാൽ ഈ

പ്രക്രിയയ്ക്കുണ്ടാകുന്ന തകരാറുകൾ മൂലം രക്തത്തിൽ ഉയർന്ന അളവിൽ ഗ്ലൂക്കോസ് കാണപ്പെടുകയും അവ മറ്റ് അവയവങ്ങളെയും പ്രതിരോധ വ്യൂഹത്തെയും ബാധിക്കുകയും ചെയ്യുന്ന അവസ്ഥയെയാണ് പ്രമേഹം അഥവാ ഡയബറ്റീസ് എന്ന് വിളിക്കുന്നത്. പ്രധാനമായും മൂന്ന് തരത്തിലാണ് പ്രമേഹത്തെ തരംതിരിച്ചിരിക്കുന്നത്. Type 1 Diabetes, Type 2 Diabetes, Gestational Diabetes. ആധുനിക വൈദ്യശാസ്ത്രത്തിൽ അനവധിയായ പഠനങ്ങളുടെയും കണ്ടെത്തലുകളുടെയും അടിസ്ഥാനത്തിൽ കാലാനുസൃതമായി കൃത്യമായ ചികിത്സാരീതി തന്നെ പ്രമേഹത്തിന് വേണ്ടിയുണ്ട്. ശരിയായ സമയത്ത് തന്നെ ഡോക്ടറുടെ ചികിത്സ നേടുന്നത് വഴി അവർ നൽകുന്ന നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി മരുന്നുകളും ഇൻസുലിനും എടുക്കുന്നത് വഴിയും ഭക്ഷണ ക്രമീകരണവും വ്യായാമങ്ങളും ചെയ്യുകയാണെങ്കിലും പ്രമേഹം ഒരു ബാധ്യതയായി തീരില്ല. ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കുക, ഉൽപാദനം നിജപ്പെടുത്തുക, ഗ്ലൂക്കോസിന്റെ ഉപയോഗം കൂട്ടുക, ഇൻസുലിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക എന്നിങ്ങനെ നിരവധിയായ ധർമ്മങ്ങളാണ് ഓരോ തരത്തിലുമുള്ള പ്രമേഹ മരുന്നുകളുടെ പ്രവർത്തന രീതി. ഓരോ രോഗികളുടെയും രോഗാവസ്ഥയും മറ്റ് ശാരീരിക ഘടനകളും അനുസരിച്ച് യോഗ്യതയുള്ള ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്ന് ഉപയോഗിക്കുക. Type 1 രോഗികളിലും അമിതമായ പ്രമേഹമുള്ള Type 2 രോഗികളിലും ആവശ്യമെങ്കിൽ ഇൻസുലിൻ നിർദ്ദേശിക്കപ്പെടാം. വിവിധ പ്രവർത്തന ദൈർഘ്യമുള്ള ഇൻസുലിനുകളും അവയുടെ സംയുക്തങ്ങളും നിലവിലുണ്ട്. ആയതിനാൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ അവ കൃത്യമായി ഉപയോഗിക്കണം. ഓരോ രോഗിയുടെയും പ്രമേഹ ചികിത്സ എന്നത് അവരുടെ രോഗതീവ്രതയുടെയും അനുബന്ധ രോഗങ്ങളുടെയും ശരീരഘടനയുടെയും ജീവിത രീതിയുടെയും അടിസ്ഥാനത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ചികിത്സാരീതി രോഗിയുടെ ആരോഗ്യപൂർണമായ ജീവിതത്തിന് സഹായകരമാകും. വ്യക്തിയധിഷ്ഠിതമായ ചികിത്സാരീതി വഴി സങ്കീർണതകൾ കുറയ്ക്കുവാനും സാധിക്കുന്നതാണ്. പ്രമേഹ രോഗികൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന സങ്കീർണതയാണ് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറഞ്ഞു പോകുന്ന ഹൈപ്പോഗ്ലൈസീമിയ എന്ന അവസ്ഥ. പലപ്പോഴും സമയത്തിന് ആഹാരം കഴിക്കാതെ ഇരിക്കുകയോ അധികമായി മരുന്നെടുക്കുകയോ അമിതമായി ശാരീരിക അധ്വാനം ചെയ്യുന്നതും വഴി ആണ് ഈ അവസ്ഥ ഉണ്ടാകുന്നത്. അമിതമായി വിയർക്കുക, വിറയ്ക്കുക, ബോധം നഷ്ടപ്പെടുക എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ. ഈ അവസ്ഥ നേരത്തെ മനസ്സിലാക്കി അതിന് പ്രതിവിധി ചെയ്യണം. അല്ലാത്ത പക്ഷം സ്ഥിതി ഗുരുതരമാകുവാനുള്ള സാധ്യത കൂടുതലാണ്. ഈ സാഹചര്യത്തിൽ നമുക്ക് അവലംബിക്കുവാൻ കഴിയുന്ന ഒരു രീതിയാണ് 15:15 റൂൾ അഥവാ 15:15 എന്ന ചിട്ട. ഹൈപ്പോഗ്ലൈസീമിയയുടെ ലക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ ഏകദേശം 15 ഗ്രാം ഗ്ലൂക്കോസ് അടങ്ങിയ മുട്ടായോ പാനീയങ്ങളോ ഉടൻ കഴിക്കുക. തുടർന്ന് 15 മിനിറ്റിന് ശേഷം ഒന്നും കൂടി ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് പരിശോധിക്കുക. കുറവാണെങ്കിൽ ഒരു പ്രാവശ്യവും കൂടി 15 ഗ്രാം ഗ്ലൂക്കോസ് അടങ്ങിയ ആഹാരം കഴിക്കുക. ഇത് ചെയ്യുന്നത് വഴി ഈ അവസ്ഥ ഗുരുതരമാകാതെ ഇരിക്കുവാനും ആശുപത്രിവാസം ഒഴിവാക്കുവാനും സഹായകരമാകും. ഹൈപ്പോഗ്ലൈസീമിയ എന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ കൃത്യമായ ഇടവേളകളിൽ രക്തപരിശോധന നടത്തുകയും ഇൻസുലിൻ അടക്കമുള്ള മരുന്നുകൾ അതിനനുസരിച്ച് ക്രമപ്പെടുത്തുകയും ചെയ്യുക. ആഹാരം കൃത്യ അളവിൽ ശരിയായ സമയത്ത് കഴിക്കുക എന്നതും പ്രധാനമാണ്. പ്രമേഹ രോഗികൾക്ക് ഏറ്റവും പ്രധാനം അവരുടെ ആഹാര ക്രമീകരണമാണ്. ഡോക്ടറുടെ മേൽനോട്ടത്തിൽ ഒരു ഡയറ്റീഷ്യന് ഓരോ വ്യക്തിയുടെയും ശാരീരിക അവസ്ഥയും ആവശ്യങ്ങളും താൽപ്പര്യങ്ങളും അടിസ്ഥാനപ്പെടുത്തി ഒരു ക്രമീകൃത ആഹാരം രൂപപ്പെടുത്താൻ ആകുന്നതാണ്. ഓരോ വ്യക്തിയും അവരുടെ ശാരീരിക അധ്വാനത്തിന്റെ തോത്, എടുക്കുന്ന മരുന്നിന്റെ അളവ്, ശാരീരിക ക്ഷമത എന്നിവയെ അടിസ്ഥാനപ്പെടുത്തി ആഹാരം ക്രമീകരിക്കണം. തവിടങ്ങിയ ധാന്യങ്ങൾ, ലീൻ പ്രോട്ടീനുകൾ, നാരുകൾ, അവശ്യധാതുക്കൾ എന്നിവ കൂടുതലായി ഉൾപ്പെടുത്തുവാൻ ശ്രദ്ധിക്കണം. കാലാവസ്ഥയും ആഹാരത്തിന്റെ ലഭ്യതയും മറ്റു രോഗങ്ങളുടെ അവസ്ഥയും പരിഗണിച്ചുകൊണ്ട് ആഹാരക്രമത്തിൽ മാറ്റങ്ങൾ വരുത്താം. കൃത്യമായ അളവിൽ വെള്ളം കുടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിർജലീകരണം ഉണ്ടാകാതെ നോക്കണം. അതുപോലെ വൃക്കരോഗികൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വെള്ളത്തിന്റെ അളവ് ക്രമീകരിക്കേണ്ടതാണ്. നാരിന്റെ അളവ് കൂട്ടുന്നത് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ തോത് കുറയ്ക്കുവാൻ സഹായിക്കും. ശരിയായ വിശ്രമവും ഉറക്കവും പ്രമേഹ രോഗികൾക്ക് അത്യാവശ്യമാണ്. യാതൊരു ശാസ്ത്രീയ അടിത്തറയുമില്ലാത്ത വ്യാജ ചികിത്സകളോ പൊടിക്കൈകളോ ഉപയോഗിക്കുന്നത് യാതൊരു ഗുണവും ചെയ്യുകയില്ല
എന്നു മാത്രമല്ല ദോഷകരമാകുവാനും സാധ്യതയുണ്ട്.

0: മരുന്നുകളും ആഹാരപദാർത്ഥങ്ങളും തിരഞ്ഞെടുക്കുമ്പോൾ ഗുണനിലവാരമുള്ളതാണെന്ന് ഉറപ്പുവരുത്തുക. ഋതുവ്യത്യാസമനുസരിച്ച് ആഹാരക്രമത്തിലും വ്യത്യാസങ്ങൾ കൊണ്ടുവരിക. ഉദാഹരണത്തിന്, മഴ സമയത്ത് എളുപ്പത്തിൽ ദഹിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ കൂടുതലായി കഴിക്കുക. ശൈത്യകാലഘട്ടത്തിൽ ശരീരത്തിന്റെ ഊഷ്മാവ് കൃത്യമായി നിലനിർത്തുന്ന രീതിയിൽ ആഹാരം കഴിക്കുക. വേനൽക്കാലത്ത് നിർജ്ജലീകരണം ഒഴിവാക്കുന്നതിനായി ജലാംശം കൂടുതലായുള്ള ആഹാരം തിരഞ്ഞെടുക്കുക. പ്രമേഹ രോഗികൾ ശ്രദ്ധിക്കേണ്ടതായ മറ്റു ചില കാര്യങ്ങൾ എന്തെന്ന് നമുക്ക് പരിശോധിക്കാം. കൃത്യമായി ഉറങ്ങുക എന്നത് പ്രമേഹ രോഗിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. കുറഞ്ഞത് 8 മണിക്കൂറെങ്കിലും ഉറങ്ങുന്നത് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു. ഉറക്കക്കുറവുള്ളവരിൽ ഉപാപചയ പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുകയും ഗ്ലൂക്കോസിന്റെ അളവ് കൂടുതലായി കാണപ്പെടുകയും ചെയ്യുന്നു. രക്തസമ്മർദ്ദവും ശരീരത്തിലെ മോശം കൊഴുപ്പ് നിയന്ത്രിക്കുന്നതും വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവരിൽ പ്രമേഹത്തിന്റെ സങ്കീർണതകളായ ഹൃദ്രോഗം, പക്ഷാഘാതം, വൃക്കരോഗം എന്നിവ പെട്ടെന്ന് തന്നെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കുന്നത് ഒരു പ്രമേഹ രോഗിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ളതാണ്. അമിതമായ സമ്മർദ്ദം ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ ഉൽപാദനം കൂട്ടുകയും രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് ക്രമാതീതമായി ഉയർത്തുന്നതിന് കാരണമാകുകയും ചെയ്യുന്നു. ഇത് പ്രമേഹത്തെ കൂടുതൽ സങ്കീർണതകളിലേക്ക് കൊണ്ടുപോകുന്നു. ശരീരം എപ്പോഴും വൃത്തിയായി വെക്കുവാൻ പ്രമേഹ രോഗികൾ ശ്രദ്ധിക്കേണ്ടതാണ്, പ്രത്യേകിച്ച് കൈകാലുകൾ. പ്രമേഹ രോഗികൾക്ക് മുറിവുണ്ടായാൽ അറിയുവാൻ സാധിക്കുകയില്ല. അത് തുടർ അണുബാധയ്ക്കും ശരീരഭാഗങ്ങൾ നശിക്കുന്നതിലേക്കും കാരണമായേക്കാം. മുറിവോ അണുബാധയോ കണ്ടെത്തിയാൽ ഉടൻ തന്നെ ഡോക്ടറുടെ അടുത്ത് ചികിത്സ നേടേണ്ടതാണ്. ഒരിക്കൽ പ്രമേഹം ബാധിച്ചാൽ ഭൂരിഭാഗം ആളുകളിലും ഇത് ജീവിതത്തിൽ ഉടനീളം നിലനിൽക്കുന്നതാണ്. പ്രമേഹവും അതേ തുടർന്നുണ്ടാകുന്ന സങ്കീർണതകളും ഓരോ രോഗിയെയും ശാരീരികവും മാനസികവും വൈകാരികവുമായി ബാധിക്കുന്നു. പലരെയും സാമ്പത്തികമായും ഈ അവസ്ഥ ബുദ്ധിമുട്ടിക്കുന്നു. ഇത് രോഗികളിൽ ഉത്കണ്ഠയും മാനസിക പിരിമുറുക്കത്തിനും കാരണമാകുന്നു. ഇതിനെ അതിജീവിക്കുന്നതിനായി മറ്റു കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും നമ്മൾ ഓരോരുത്തരുടെയും സഹായം അവർക്ക് ആവശ്യമാണ്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആഹാരക്രമം പാലിക്കുകയും അമിത ശരീരഭാരം കുറയ്ക്കുകയും ഗുണകരമായ വ്യായാമം ശീലിക്കുകയും സമയത്തിന് മരുന്നുകൾ കഴിക്കുന്നതും ഇൻസുലിൻ കൃത്യ അളവിൽ എടുക്കുന്നതും കൃത്യമായ ജീവിതശൈലി പ്രാപ്തമാക്കുകയും ചെയ്താൽ ഏതൊരു പ്രമേഹ രോഗിക്കും സാധാരണ ജീവിതം സാധ്യമാകും.
1: പ്രമേഹ രോഗികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ചിറയൻകീഴ് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിലെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് വിഭാഗം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എബി എസ് മോറിസൺ.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 59 മിനിറ്റും 52 സെക്കൻഡും. ഇനി കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. നീറ്റ് വിഷയത്തെ ചൊല്ലി ലോക്സഭയിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. സഭ ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ഇന്ന് രാജ്യസഭയിൽ. പൊതുപരീക്ഷാ ഭേദഗതി നിയമത്തിലൂടെ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിലെ ശൃംഖലകളെ ഉന്മൂലനം ചെയ്യുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഇറാനിൽ വീണ്ടും വ്യോമാക്രമണം നടത്തി അമേരിക്ക. സംസ്ഥാനത്ത് ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം ഇന്ന് അവസാനിക്കും. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ

0: ആശയബന്ധനത്തിന് വിലക്ക്. ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ 3 സ്വർണം ഉൾപ്പെടെ 15 മെഡലുകളുമായി ഇന്ത്യ മുന്നേറുന്നു. വാർത്തകൾ വിശദമായി. നീറ്റ് വിഷയത്തെ ചൊല്ലി ലോക്സഭയിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. പ്രതിഷേധം രൂക്ഷമായതോടെ സഭ ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ ഉണ്ടായ പോലീസ് നടപടികൾ പ്രതിപക്ഷം ഉന്നയിക്കുകയായിരുന്നു. വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന ആവശ്യപ്പെട്ടായിരുന്നു ബഹളം. നടപടികൾ തടസ്സപ്പെടുത്തരുതെന്ന് അഭ്യർത്ഥിച്ചെങ്കിലും ബഹളം തുടർന്ന സാഹചര്യത്തിൽ സഭ നിർത്തിവയ്ക്കുന്നതായി സ്പീക്കർ ഓം ബിർള അറിയിച്ചു. സഭാ നടപടികൾ നിരന്തരം തടസ്സപ്പെടുത്തുന്നത് പാർലമെന്ററി പാരമ്പര്യങ്ങൾക്ക് ചേർന്നതല്ലെന്ന് ശ്രീ ബിർള പറഞ്ഞു.
1: സദന മേ പ്രശ്നകാൽ സദന കോ ബാധിത നീക്കേ പ്രശ്നകാൽ മഹത്വപൂർണ്ണ സമയം ഹോതാ സദസ്യോ കോ സവാൽ ഉഠാതെ സർക്കാർ കി ജവാബ്ദേ ഹോതി ഹൈ ആപ് പ്രശ്നകാൽ നീ ചലാനാ ചാഹതേ സദന കി കാർവായി ആജ് 2 ബജേ തക് കേ ലിയേ സ്ഥഗിത് കി ജാതി ഹൈ.
0: രാവിലെ സമ്മേളനം ആരംഭിച്ചപ്പോൾ കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടിയ പാരാ അത്ലറ്റ് ദിലീപ് മഹാദുവിനെയും മുഹമ്മദ് ബാസിലിനെയും സ്പീക്കർ അഭിനന്ദിച്ചു. രാജ്യസഭയിൽ നടപടികൾ പുരോഗമിക്കുകയാണ്. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 രാജ്യസഭ ഇന്ന് പരിഗണിക്കും. കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്രസിംഗ് ഉച്ചകഴിഞ്ഞ് ബിൽ സഭയിൽ അവതരിപ്പിക്കും. ബിൽ പരിഗണിക്കാൻ നൽകിയ നോട്ടീസ് അംഗീകരിച്ചതായി രാജ്യസഭാ ചെയർമാൻ സി പി രാധാകൃഷ്ണൻ പറഞ്ഞു. ബിൽ ഇന്നലെ ലോക്സഭ പാസാക്കിയിരുന്നു. പരീക്ഷാ സംവിധാനം സുതാര്യവും വിശ്വസനീയവും നീതിയുക്തവുമാക്കുക എന്നതാണ് പൊതുപരീക്ഷാ ഭേദഗതി നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിലെ ശൃംഖലകളെ ഉന്മൂലനം ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പൊതുപരീക്ഷകളുടെ വിശ്വാസ്യത സംരക്ഷിച്ച് വിദ്യാർത്ഥികൾക്ക് തുല്യ അവസരങ്ങൾ ഉറപ്പാക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന് ദേശീയ ഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ നിയമ സംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി രാജ്യസഭ പാസാക്കി. ദേശീയ ചിഹ്നങ്ങളെ ഇകഴ്ത്തുന്നത് തടയുന്ന 1971 നിയമമാണ് ഭേദഗതി ചെയ്തത്. ഇതുപ്രകാരം വന്ദേമാതരത്തെ മനഃപൂർവ്വം അപമാനിച്ചാൽ 3 വർഷം വരെ തടവോ പിഴയോ രണ്ടും ചേർന്നു ശിക്ഷ ലഭിക്കും. ലഹരിക്കെതിരായ നശാമുക്ത യുവ ഫോർ വികസിത് ഭാരത് പ്രചാരണ പരിപാടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യും. മൈ ഭാരത് പ്ലാറ്റ്ഫോമിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി 100 ആഴ്ച നീളുന്ന പരിപാടിയാണ് നടക്കുന്നത്. 1 കോടിയിലധികം പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അറിയിച്ചു. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഇറാനിൽ അമേരിക്ക വീണ്ടും വ്യോമാക്രമണം നടത്തി. ജോർദനിലെ US സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങൾക്കുള്ള തിരിച്ചടിയാണിതെന്ന് അമേരിക്കൻ സൈന്യം അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
2: വൈറ്റ് ഹൌസിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തിയതിന് തൊട്ടുപിന്നാലെയാണ് വീണ്ടും ആക്രമണങ്ങളുണ്ടായത്. ജോർദാനിലെ US വ്യോമത്താവളത്തെയും US സെൻട്രൽ കമാൻഡ് ആസ്ഥാനത്തെയും ലക്ഷ്യമിട്ട് ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതായി ഇറാൻ സൈനിക വിഭാഗം അറിയിച്ചു. അമേരിക്കൻ സേനയ്ക്കെതിരായ ഏതാക്രമണത്തിനും ശക്തമായ തിരിച്ചടി നൽകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇതിനിടെ ഇറാഖിലെ ഇറാൻ പിന്തുണയുള്ള സായുധ സംഘങ്ങൾക്കെതിരെ US സൌദി അറേബ്യയും സംയുക്ത വ്യോമാക്രമണം നടത്തി. സംഘർഷം അവസാനിപ്പിക്കാനുള്ള മധ്യസ്ഥ ശ്രമങ്ങൾക്കും പരോക്ഷ നയതന്ത്ര ചർച്ചകളും തുടരുന്നതിനിടെയാണ് US ഇറാനും തമ്മിൽ ആക്രമണങ്ങൾ ശക്തമാകുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാജ്യത്തെ ആദ്യ ടെലികോം മാനുഫാക്ചറിംഗ് സോൺ മധ്യപ്രദേശിലെ ഗ്വാളിയോറിൽ സ്ഥാപിക്കും. ഇതു സംബന്ധിച്ച ധാരണാപത്രം ഇന്ന് ന്യൂഡൽഹിയിൽ മധ്യപ്രദേശ് സർക്കാരും ടെലികോം വകുപ്പും തമ്മിൽ ഒപ്പുവയ്ക്കുന്നതോടെ പ്രവർത്തനങ്ങൾക്ക് ഔദ്യോഗിക തുടക്കമാകും. മൊബൈൽ ഫോണുകൾ, ടെലികോം ഉപകരണങ്ങൾ, സെമി കണ്ടക്ടറുകൾ, 5G, 6G സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ എന്നിവയാണ് ഇവിടെ നിർമ്മിക്കുക. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന് 2 ആണ്ട് തികയുന്നു. ജില്ലാ ഭരണകൂടത്തിന്റെയും മേപ്പാടി ഗ്രാമപഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ ഇന്ന് അനുസ്മരണ പരിപാടികൾ നടന്നു. ഇന്ന് രാവിലെ പുത്തുമലയിൽ ദുരന്തത്തിൽ മരിച്ച വെള്ളാർമല സ്കൂളിലെ വിദ്യാർത്ഥികളെ അനുസ്മരിച്ചുള്ള പരിപാടി സംഘടിപ്പിച്ചിരുന്നു. ലഹരിമരുന്ന് കേസിലെ അധ്യാപകരുടെ അറസ്റ്റ് ഗുരുതര സംഭവമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കുട്ടികളെ നേരായ മാർഗത്തിൽ നയിക്കേണ്ടവരാണ് അധ്യാപകർ. വിഷയത്തിൽ പരിശോധന വ്യാപിപ്പിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അസമിൽ വെള്ളപ്പൊക്ക നാശനഷ്ടം വിലയിരുത്താൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച അന്തർ മന്ത്രിതല സംഘത്തിന്റെ സന്ദർശനം പൂർത്തിയായി. വെള്ളപ്പൊക്കം സാരമായി ബാധിച്ച ചൈരൈഡിയോ, ശിവസാഗർ, ജോർഘട്ട്, ഗോലാഘട്ട് ജില്ലകളിലാണ് 6 അംഗ സംഘം സന്ദർശനം നടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കും. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 8 ജില്ലകളിലും

0: ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെയും മറ്റന്നാളും എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് ഉണ്ട്. ഞായറാഴ്ച വരെ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കേരളത്തിൽ ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം ഇന്ന് അവസാനിക്കും. സെൻസസ് ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ വിവരശേഖരണമാണ് നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് ആരംഭിക്കും. ആഗോള പ്രതിസന്ധിക്കിടയിലും നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ ചരക്ക് കയറ്റുമതി 15% വളർച്ച കൈവരിച്ചതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള കണക്കാണ് ഇത്. ആഗോള വ്യാപാര പാതകളിലെ തടസ്സങ്ങളുടെയും ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങളുടെയും പശ്ചാത്തലത്തിൽ രാജ്യത്തിന്റെ ചരക്ക് കയറ്റുമതിയിൽ സ്ഥിരത നിലനിർത്തുന്നത് പ്രശംസനീയമാണെന്നും RJD ടാറ്റ മെമ്മോറിയൽ പ്രഭാഷണത്തിൽ ശ്രീ ഗോയൽ വ്യക്തമാക്കി.
1: The world's fastest growing large economy. All of this is in the middle of two wars with so much uncertainty and geopolitical crisis around the world. We even had 50% tariffs on most of our exports to the US, despite which our exports also grew, both in goods and services.
0: ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ 15 മെഡലുകളുമായി ഇന്ത്യ 8th. 3 സ്വർണവും 9 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെട്ടതാണ് മെഡൽ നേട്ടം. പുരുഷന്മാരുടെ 100 മീറ്റർ T47 ഫൈനലിൽ ദിലീപ് മഹാദു സ്വർണവും മുഹമ്മദ് ബേസിൽ വെള്ളിയും നേടി. 2 കോമൺവെൽത്ത് ഗെയിംസ് മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ ലോങ് ജമ്പർ എന്ന നേട്ടം മുരളി ശ്രീശങ്കർ സ്വന്തമാക്കി. മെഡൽ ജേതാക്കളെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി തുടങ്ങിയവർ അഭിനന്ദിച്ചു. ഇന്ത്യൻ ബാറ്റ്സ്മാൻ അജിങ്ക്യ രഹാനെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. 2023 വെസ്റ്റിൻഡീസിന് എതിരെയുള്ള ടെസ്റ്റ് ക്രിക്കറ്റായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന അന്താരാഷ്ട്ര മത്സരം. 2018 ഇംഗ്ലണ്ടിനെതിരെയായിരുന്നു രഹാനെയുടെ അവസാന ഏകദിന ക്രിക്കറ്റ് മത്സരം. 38-കാരനായ രഹാനെ ഇന്ത്യയ്ക്കായി 85 ടെസ്റ്റുകളിലും 90 ഏകദിനങ്ങളിലും 20 ട്വന്റി മത്സരങ്ങളിലും കളിച്ചിട്ടുണ്ട്. കാനഡയിലെ ഒൻറ്റാറോയിൽ നടക്കുന്ന ലോക ജൂനിയർ സ്ക്വാഷ് ടീം ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം സെമിഫൈനലിൽ ഇംഗ്ലണ്ടിനെ 2-1 എന്ന സ്കോറിനെ തോൽപ്പിച്ചാണ് ഇന്ത്യയുടെ മുന്നേറ്റം. അമേരിക്കയാണ് സെമിയിൽ ഇന്ത്യയുടെ എതിരാളികൾ. ഉത്തരേന്ത്യയിൽ ശ്രാവണമാസത്തിലെ കാൻവർ യാത്രയ്ക്ക് ഇന്ന് തുടക്കമായി. ഗംഗാനദിയിലെ പുണ്യജലം ശേഖരിക്കുന്നതിനായി ഉത്തരാഖണ്ഡിലെ ഹരിദ്വാർ, ഗൌമുഖ്, ഗംഗോത്രി തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് നിരവധി തീർത്ഥാടകരാണ് എത്തുന്നത്. കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ തീർത്ഥാടകർക്ക് ആശംസകൾ നേർന്നു. ബീഹാർ, ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലെ 3 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പുരോഗമിക്കുന്നു. ബീഹാറിലെ ബംഗിപ്പൂർ മണ്ഡലം, ഗുജറാത്തിലെ മഞ്ചൽപൂർ, മധ്യപ്രദേശിലെ ദാദിയ എന്നിവിടങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. പോളിംഗ് വൈകുന്നേരം 6 മണിവരെ തുടരും. യുക്രൈനെതിരെ വീണ്ടും റഷ്യൻ വ്യോമാക്രമണം. തലസ്ഥാനമായ കീവ് അടക്കമുള്ള പ്രധാന നഗരങ്ങളെ ലക്ഷ്യമിട്ട് റഷ്യ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ 2 കുട്ടികൾ ഉൾപ്പെടെ 8 പേർ കൊല്ലപ്പെട്ടു. ജനങ്ങളോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ കീവ് മേയർ ആവശ്യപ്പെട്ടു. സാഹിത്യകാരൻ സൽമാൻ റുഷ്ദിയെ 2022 കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതി കുറ്റക്കാരനെന്ന് അമേരിക്കൻ കോടതിയുടെ കണ്ടെത്തൽ. അന്താരാഷ്ട്ര ഭീകരവാദത്തിൽ ഏർപ്പെട്ടു എന്നതടക്കം പ്രതിയായ ഹാദി മദാറിനെതിരെ ചുമത്തിയ എല്ലാ കുറ്റങ്ങളും കോടതി ശരിവച്ചു. 28-കാരനായ പ്രതി നിലവിൽ 25 വർഷത്തെ ജയിൽ ശിക്ഷ അനുഭവിച്ചു വരികയാണ്. നീറ്റ് വിഷയത്തെ ചൊല്ലി ലോക്സഭയിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. സഭ ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ഇന്ന് രാജ്യസഭയിൽ. പൊതുപരീക്ഷാ ഭേദഗതി നിയമത്തിലൂടെ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിലെ ശൃംഖലകളെ ഉന്മൂലനം ചെയ്യുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഇറാനിൽ വീണ്ടും വ്യോമാക്രമണം നടത്തി അമേരിക്ക. സംസ്ഥാനത്ത് ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം ഇന്ന് അവസാനിക്കും. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ 3 സ്വർണം ഉൾപ്പെടെ 15 മെഡലുകളുമായി ഇന്ത്യ മുന്നേറുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ഇന്ന് ജൂലൈ 30, മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനം. മനുഷ്യക്കടത്തിനെതിരെ നമുക്കൊരുമിച്ച് പോരാടാം. ആശംസകളോടെ വനിതാ ശിശു വികസന വകുപ്പ്, സ്റ്റേറ്റ് നിർഭയാസൽ.
3: ജൂലൈ 30, ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് വനിതാ ശിശു വികസന വകുപ്പ്, സ്റ്റേറ്റ് നിർഭയാസൽ. വിദേശത്തെ വലിയ ശമ്പളം, സ്വപ്ന ജീവിതം. എന്നാൽ ഇത്തരത്തിലുള്ള പരസ്യങ്ങളുടെയും ഓഫറിന്റെയും പിന്നിൽ ചതിക്കുഴികളുണ്ടാകാം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? മനുഷ്യക്കടത്ത് ദൂരെയല്ല, തൊട്ടടുത്താണ്. സംശയം തോന്നിയാൽ ഉടൻ വിളിക്കൂ പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പറായ 112 ലേക്ക്.

ഗാനസലാപം ലൈവ് ഫോണോട്ട് പരിപാടി. എല്ലാ പ്രിയ ആകാശവാണി ശ്രോതാക്കൾക്കും ഹൃദ്യമായ നമസ്കാരം. ഒരുപാട് കത്തുകൾ അയച്ച് ആകാശവാണിയുടെ വിളിക്കായി കാതോർത്തിരിക്കുന്ന ഒരുപാട് ശ്രോതാക്കളുണ്ട്. ധാരാളം കത്തുകൾ വരുന്നത് കൊണ്ട് തന്നെ ഒരുപാട് കാത്തിരുന്നിട്ടായിരിക്കും പലർക്കും അവസരം ലഭിക്കുന്നത്. ഇന്ന് തിരഞ്ഞെടുത്ത കത്തുകൾ ഏതൊക്കെയാണ്, ശ്രോതാക്കൾ ആരൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ കൂടെയുള്ളത് ഞാൻ അശ്വതി. നമ്മൾ ആദ്യമായിട്ട് എടുത്തിരിക്കുന്ന കത്ത് ശുഭ മഹേഷിൻ്റെതാണ് കേട്ടോ. അപ്പം നമുക്കൊന്ന് വിളിച്ചു നോക്കാം. ആകാശവാണി ഗാനസല്ലാപത്തു നിന്ന് വിളിക്കുകയാണ്. ഒരു കത്ത് കിട്ടിയിരുന്നു. അപ്പൊ ആ കത്തിൽ നിറയെ പറയുന്നത് ഒന്ന് വിളിക്കണം, ദയവായി വിളിക്കണം, പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്.

0: പരിപാടികൾ വിളിക്കലില്ല, അല്ലെങ്കിൽ വിളിക്കാനായിട്ട് ശ്രമിക്കാറില്ല?
1: ഇല്ല, വിളിക്കാൻ ശ്രമിക്കാറില്ല എന്ന് വെച്ചാൽ ഞാൻ എനിക്ക് കൂടുതലും കേൾക്കണതാണ് ഇഷ്ടം അതിന്റെ പാട്ടുകള്. പക്ഷേ ഉച്ചക്കത്തെ ഈ ടൈം എന്ന് വെച്ചാൽ 1 മണി അല്ലെങ്കിൽ 2 മണി വരെ ടൈം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ടൈമാണ്. അതിലെ പാട്ടുകളൊന്നും തന്നെ ഞാൻ മിസ്സാക്കാറില്ല. അപ്പൊ എല്ലാവരുടെയും കോളുകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ എനിക്കും തോന്നാറുണ്ട് എനിക്കും അയക്കണം, എനിക്കും എന്റേതും ഇതുപോലെ കേൾക്കണം എന്ന്. പക്ഷേ ഞാൻ അയക്കുന്ന ഓരോ പ്രാവശ്യത്തെ ലെറ്ററുകളും അവരത് സ്വീകരിച്ചുകൊണ്ട് തന്നെ എന്നെ വിളിക്കും. അത് പാട്ട് സെലക്ട് ചെയ്തിട്ട് ഏത് പാട്ട് വേണം അത് ശ്രോതാക്കൾക്ക് വേണ്ടി വെച്ചു കൊടുക്കും, അതുപോലെ എന്നെ കൊണ്ട് പാടിപ്പിക്കും. അപ്പോ അതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. കാരണം നമ്മുടെ ഈ കോടാനുകോടി ജനങ്ങളുള്ള നമ്മുടെ ഈ രാജ്യത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഈ കൊച്ചു സ്ഥലത്ത് രാജ്യത്ത് തന്നെ, അതിൽ നിന്ന് തെരഞ്ഞെടുത്ത് എന്നെ വിളിക്കാന്ന് വെച്ചാല് ദൈവം എന്നെ ഒരുപാട് എന്തായാലും ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് അതിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്തത്.
0: തീർച്ചയായിട്ടും
1: ഏറ്റവും വലിയൊരു സന്തോഷം.
0: നമുക്ക് ഇങ്ങനെ സന്തോഷമുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഒരുപാട് ഉണ്ടായിരിക്കും. അപ്പോ അതുപോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ ഒരുപാട് സന്തോഷിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് എന്താ എപ്പോഴും ഇതുപോലെ സന്തോഷമായിട്ടിരിക്കാനും അനുഗ്രഹങ്ങൾ ഇങ്ങനെ ആഘോഷിക്കാനും ഒക്കെ സാധിക്കും. അപ്പോ ശുഭ മഹേഷിനോട് സംസാരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പാട്ട് കേൾക്കാനും ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഒരു പാട്ട് പാടിയാലോ?
1: തീർച്ചയായും ഞാൻ പാടാം. ഞാൻ ആദ്യമായിട്ട് തന്നെ പാട്ട് പാടി തുടങ്ങിയത് 5-സ്റ്റാർ ഹോസ്പിറ്റൽ എന്ന സിനിമയിലെ വാതിൽ തുറക്കുന്നീന്നുള്ള പാട്ടാണ് പാടിയത്. ആദ്യത്തെ പാടം നാല് വരി.
0: ഓക്കേ.

കുരിശിൽ പുളയുന്ന നേരത്തു ഞങ്ങൾക്ക് പ്രാർത്ഥിച്ച യേശു മഹേശ്വനെ, വാതിൽ തുറക്കു നിക്കാലമേ, കണ്ടോട്ടെ സ്നേഹസ്വരൂപനെ കുരിശിൽ.

0: നല്ല രസമായിട്ട് പാടി കേട്ടോ.
1: ആണോ, താങ്ക് യു മാഡം.
0: പാട്ടുകളൊക്കെ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ എഴുതിയെടുത്ത് പാട്ടൊക്കെ പാടും എന്നൊക്കെ കത്തിൽ എഴുതിയിട്ടുണ്ട്.
1: ഞാൻ ഇപ്പോഴാണ് ഇച്ചിരി കുറഞ്ഞത്, കാരണം ആദ്യം ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ട്, ഒന്നിച്ച് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട്. അതില് ഞാൻ ഇറങ്ങണ പാട്ടുകള്, ഭക്തിഗാനങ്ങള് എന്റെ കയ്യിൽ തന്നെ 4-5 ബുക്കില് ഞാൻ കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കൊറേ ബുക്കുകള്, സിനിമാ പാട്ടിന്റെ ബുക്കുകൾ വാങ്ങിയിട്ടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് ഇത്തിരി കുറവ് വന്നത്, ഇതിലേക്കുള്ള ജ്വരം, അതായത് തൈപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കുട്ടികളൊക്കെ ഇത്തിരി വളർന്നു. ആദ്യം വെച്ചാൽ സന്ധ്യാസമയത്ത് ഞാൻ ഇരുന്ന് എന്തായാലും ഒരു 5-10 പാട്ടുകൾ പാടും. ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഞാനായിരുന്നു ഏറ്റവും കൂടുതൽ പാട്ടുകൾ പാടിയത്, അതുകൊണ്ട് തന്നെ എനിക്കൊരു മൈക്ക് സമ്മാനമായിട്ട് കിട്ടിയിട്ടുണ്ട്.
0: അപ്പൊ മൈക്കൊക്കെ വെച്ച് വീട്ടിൽ പാട്ട് പാടാറുണ്ടോ?
1: ഓവാ, മൈക്കൊക്കെ വെച്ച് ഞാൻ, എനിക്കത് മൈക്ക് വെച്ച് പാടിയാലും എനിക്ക് ഇഷ്ടമുള്ളു. വീട്ടിലല്ല, പുറത്താണുള്ളത്, അതുകൊണ്ടാണ് ഞാൻ മൈക്ക് എടുക്കാത്തത്.
0: ഇപ്പൊ പുറത്ത് വണ്ടികളുടെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്, യാത്രയിലാണെന്ന് തോന്നുന്നു അല്ലേ?
1: അതെ അതെ, ഞാൻ എന്റെ അച്ഛനമ്മയ്ക്കും പനിയായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. അപ്പൊ അത് കാരണം അവരുടെ അടുത്തേക്ക് ഫുഡ് കൊണ്ടുവന്നതാ രാവിലെ. എനിക്ക് ജനറൽ ബോഡി മീറ്റിംഗ് ഉണ്ട് മോളുടെ സ്കൂള്, 2 കുട്ടികളാണ് ഉള്ളത്. മൂത്ത കുട്ടി 7 ക്ലാസ്സിൽ പഠിക്കണു ആവണി, 2 കുട്ടി 4 ക്ലാസ്സിൽ പഠിക്കണു ആദി.
0: അവരും പാട്ടൊക്കെ പാടുമോ?
1: ആ, അവരും അത്യാവശ്യം പാട്ടൊക്കെ പാടും. മൂത്ത കുട്ടിക്ക് ഡാൻസിനോടാണ് ഇഷ്ടം, അവള് ഭരതനാട്യം അരങ്ങേറ്റെല്ലാം കഴിഞ്ഞിരിക്കണ 2 കുട്ടിയാണ്. എന്റെ പോലെ തന്നെ പാട്ടൊക്കെ പാടുന്നത്.
0: അപ്പൊ പാട്ടും ഡാൻസും ഒക്കെ ഉണ്ട് വീട്ടില്?
1: അതെ അതെ, തീർച്ചയായും മാഡം.
0: ഹസ്ബൻഡ് എന്താ ചെയ്യണേ? ആളുടെ പേരെന്താണ്?
1: ആലുവയിലാണ് വർക്ക്, കാർപ്പന്റർ വർക്ക് ചെയ്യണു. ദിവസം പോയി വരാണ്, ട്രെയിന് രാവിലെയും പോവും വൈകിട്ടും ട്രെയിൻ തന്നെ വരും.
0: അദ്ദേഹത്തിന്റെ പേരെന്താ?
1: മഹേഷ്
0: ആണ്. അതാണല്ലോ, ശുഭ മഹേഷ് അല്ലേ? പിന്നെ ഇതിലിങ്ങനെ പറഞ്ഞിട്ടുണ്ട് 5 പെൺമക്കളാണ് വീട്ടില് അച്ഛന്റെ അമ്മയുടെയും കൂടെ എന്ന് പറഞ്ഞു. അപ്പൊ 5 പേരുടെ പേരെന്തൊക്കെയാ സഹോദരിമാരുടെ?
1: മൂത്ത ചേച്ചിയുടെ പേര് സന്ധ്യ ബാബു. പിന്നെ 2 ചേച്ചിയുടെ പേര് ദീപ സജീവ്. 3 ചേച്ചിയുടെ സുബി രജു. 4 ആണ് ഞാൻ, ശുഭ മഹേഷ്. പിന്നെ 5 ആള് സുജാഷനി.
0: അങ്ങനെ പെൺകുട്ടികളുടെ ഒരു ആർമിയാണ് വീട്ടിലല്ലേ?
1: അതെ അതെ, പെൺകുട്ടികളാണ് 5 പേര്.
0: അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് വിളിക്കാനും സംസാരിക്കാനും ഒക്കെ സാധിച്ചതില്.
1: അതെ, ഒരുപാട് സന്തോഷം വിളിച്ചതില്.
0: അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേൾക്കേണ്ടത് ഗാനസല്ലാപത്തില്?
1: എനിക്ക് വാഴ 2 മറ്റേ കൂടെ പിറന്നോർന്നുള്ള പാട്ടില്ലേ,
0: ഇത് സഹോദരിമാർക്കായിട്ടാണോ ഈ ഒരു പാട്ട് നമ്മൾ വെച്ചു കൊടുക്കുന്നത്?
1: അതെ അതെ, തീർച്ചയായും എല്ലാവർക്കും വേണ്ടിട്ട് ഈ ഗാനം തന്നെ.

0: തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഈ ഒരു ഗാനം ആസ്വദിക്കാം. ഇനി വീണ്ടും അടുത്തൊരു 3 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കഥകൾ എഴുതണം, വീണ്ടും സംസാരിക്കണം, വിശേഷങ്ങളുമായിട്ട് വരണം. ഓക്കെ
1: ഓക്കെ മാഡം, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം.
0: ഞങ്ങൾക്കും ഒരുപാട് സന്തോഷമുണ്ട്. നന്ദി.
1: അതെ അതെ, ഇനിയും ഞാൻ എത്രയായിരിക്കും 3 മാസം കഴിയുമ്പോൾ.
0: ശരി, തുടർന്നും കേൾക്കാം കേട്ടോ.
1: ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക് യു
0: താങ്ക് യു. ശുഭ മഹേഷ് ആണ് അപ്പോൾ നമ്മളുമായിട്ട് സംസാരിച്ചത്. ഗാനസല്ലാപത്തിൽ ഇന്ന് നമ്മൾ ആദ്യത്തെ കോളർ ശുഭ മഹേഷ് ആയിരുന്നു. ആവശ്യപ്പെട്ട ഗാനം വാഴ 2 എന്ന ചിത്രത്തിൽ സൂരജ്, സന്തോഷ്, നീലരാജ് എന്നിവർ പാടിയത്. ഗാനരചന BK ഹരിനാരായണൻ, സംഗീതം പാർവതീഷ് പ്രദീപ്.

0: നാളെ രാവിലെ 7:35 മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാന സന്ദേശം. മറ്റെങ്ങും കാണാത്ത സംഗീതോപകരണങ്ങൾ മ്യൂസിക് പാർക്കിൽ കണ്ടെത്താം. മ്യൂസിക് പാർക്കിൽ ഇല്ലാത്തവ മറ്റെങ്ങും കണ്ടെത്താനാവില്ല.
1: റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്. ഗാന സന്ദേശം.

0: വ്യാഴം ശനി രാവിലെ 7:35 റീകൽ ജ്വല്ലേഴ്സ് തൃശൂർ എടപ്പാൾ കൂറ്റനാട് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ ആൻഡ് പാലക്കാട്.
1: തിങ്കളാഴ്ചകളിൽ രാവിലെ 7:40 തൊഴിലവസര വാർത്തകൾ. പ്രായോജകർ
2: മൃദുല ഫർണിച്ചർ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ സ്പെഷ്യൽ. എല്ലാ കിടക്കകൾക്കും 50% വരെ കിഴിവ്.
3: ഗാനസല്ലാപത്തില് നമുക്ക് അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ,
4: ഹലോ,
3: മോഹനൻ കുന്നത്തൂർ മേടാണോ സംസാരിക്കുന്നത്? ആകാശവാണി ഗാനസല്ലാപത്ത് നിന്ന് വിളിക്കുകയാണ് കേട്ടോ. കത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ കത്ത് എഴുതിയത് അമ്മിണിക്കുട്ടി രാമൻകുട്ടി നായർ. അപ്പൊ നമുക്ക് വേണ്ടി കത്ത് അയച്ചത് അവരാണല്ലേ. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് സംസാരിക്കാനായിട്ട് സാധിച്ചതില്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ആകാശവാണി കേൾക്കാറുണ്ടോ എപ്പോഴും?
4: എപ്പോഴും കേൾക്കാറുണ്ട്.
3: സന്തോഷ സഹചാരിയാണല്ലേ.
4: വിഷ്വലി ഹാൻഡിക്യാപ്ഡ് കൂടിയാണ്. പിന്നെ ഒരു പെൻഷനറാണ്. 26 വർഷമായിട്ട് റിട്ടയർ ചെയ്തിരിക്കുകയാണ്.
3: ഏത് സർവീസിൽ നിന്നാണ് റിട്ടയർ ആയത്?
4: സർവീസ് റവന്യൂ.
3: അപ്പോ
4: മക്കള് രണ്ടുപേരുണ്ട്. അവര് അമേരിക്കയിലാണ്. പിന്നെ പോയിട്ട് ഞാൻ ഒറ്റയ്ക്കാണ്. പിന്നെ എന്നെ നോക്കാനായിട്ടൊരു സ്ത്രീയുണ്ട്. ചെറുപ്പം മുതലേ ഞങ്ങളുടെ കൂടെ കൂടിയ ആളാണ്. അപ്പൊ അങ്ങനെ മരുന്നും മന്ത്രവും ഒക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞു കൂടുന്നു.
3: ഒപ്പം ആകാശവാണി അല്ലേ?
4: ഒപ്പം ആകാശവാണി.
3: ഏതൊക്കെ പരിപാടികളാണ് കേൾക്കാറ്? സംഗീതമാണോ ഇഷ്ടം അതോ മറ്റ് പരിപാടികളോടാണോ താല്പര്യം കൂടുതൽ?
4: സംഗീതമാണ് ഇഷ്ടം. പിന്നെ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളെല്ലാം കേൾക്കാറുണ്ട്.
3: ഉണ്ടല്ലേ. അപ്പോ പാട്ടൊക്കെ കേൾക്കുന്ന ആളായതുകൊണ്ട് പാടും ചെയ്യുമായിരിക്കുമല്ലോ.
4: പാട്ട് അങ്ങനെ അങ്ങോട്ട് ഈ പാട്ട് പാടാൻ ആഗ്രഹമുണ്ട്, പക്ഷെ രാഗവും താളവും അങ്ങോട്ട് ഒക്കുന്നില്ല.
3: പക്ഷെ ആ രാഗവും താളമൊക്കെ മാറ്റി വെച്ചാലും ഒരു പാട്ട് കേൾക്കാനായിട്ട് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ രണ്ടുപേരി പാടാം അല്ലേ?
4: എന്ന് വിചാരിക്കുന്നു.
3: അപ്പൊ ഞങ്ങൾ ഇതാ നിർബന്ധിക്കുകയാണ്, രണ്ടുപേരി പാട്ട് ഞങ്ങൾക്ക് കേൾക്കണം. ഒരുപാട് കാലമായിട്ട് മനസ്സിലിങ്ങനെ മൂളി നടക്കുന്ന ഏതെങ്കിലും ഒരു പാട്ടിന്റെ രണ്ടുപേരി പാടിക്കോളൂ. അതിന്റെ രാഗവും താളും വരിയും തെറ്റിയാലും കുഴപ്പമില്ല, ഞങ്ങളത് ക്ഷമിക്കൂ ട്ടോ.
4: പാടിക്കോളൂ. ചന്ദ്രികെന്തിനു വൈഡൂര്യം. അതുവരെ മതി, ഒക്കെ മറന്നുപോയി.
3: കുഴപ്പമില്ല. അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോ നമുക്ക് വരികളൊക്കെ ഓർത്ത് പാടാം. പിന്നെന്തൊക്കെയാണ് ഭക്ഷണമൊക്കെ കഴിച്ചോ?
4: ഭക്ഷണം കഴിച്ചില്ല, ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു.
3: ആണല്ലേ. അപ്പൊ നമ്മള് സംസാരമൊക്കെ കഴിഞ്ഞ് ഇഷ്ടമുള്ള പാട്ടൊക്കെ വെച്ച് അങ്ങനെ പിന്നെ ഭക്ഷണം
4: കഴിക്കാല്ലേ. അതെ. ഞാൻ ഒരു 4 പ്രാവശ്യം മക്കളുടെ അടുത്ത് പോയി.
3: അമേരിക്കയിൽ പോയി അല്ലേ?
4: അമേരിക്കയിൽ പോയി 4 പ്രാവശ്യമായിട്ട്. 2017 മുതല് 17, 19, 21, 24.
3: ഇനി അടുത്ത പോക്കിനുള്ള സമയമായിട്ടുണ്ടോ?
4: ഇനി അടുത്ത പോക്കിന് ഇനി ഇപ്പൊ 81 വയസ്സായി. അപ്പൊ അതുകൊണ്ട് ഇനി അങ്ങോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. ഇൻഷുറൻസ് ഒന്നും കിട്ടില്ല അത് കാരണം.
3: അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ.
4: അങ്ങനെയൊക്കെയാണ് വിശേഷം.
3: ഈ കത്തില് ചോദിച്ചിട്ടുള്ള ഗാനം നിന്മണി അറയിലെ നസീർ എന്ന ചിത്രത്തിലെ ഗാനമാണ്. അപ്പൊ അത്
4: പ്രഥമ ദൃഷ്ടിയാ കേട്ടാൽ അതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കില്ല, എല്ലാരും അങ്ങ് പാട്ട് പാടിപ്പോകും. പക്ഷെ അതിന്റെ ആന്തരിക അർത്ഥങ്ങള് വ്യംഗ്യാർത്ഥാണ് കൂടുതലും. ഞാൻ എപ്പോഴും ഒരു പാട്ട് കേട്ടാൽ അതിലെ ആ വരികളെ ശ്രദ്ധിക്കുന്ന ഒരാളാണ്.
3: അപ്പൊ അങ്ങനെ വരികള് ശ്രദ്ധിച്ചുകൊണ്ട് ഒരു ഇഷ്ടം തോന്നിയിട്ടുള്ള പാട്ടാണ് ഇതല്ലേ?
4: ഇഷ്ടം തോന്നിയിട്ടുള്ള പാട്ടാണ്. ശ്രീകുമാരൻ തമ്പി സാറിന്റെ പാട്ടല്ലേ?
3: അതെ അതെ. അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാം അല്ലേ? ഈ വരികളിലെ അർത്ഥം ശ്രദ്ധിച്ചുകൊണ്ട് ഈ ഒരു പാട്ട് നമുക്ക് എല്ലാവർക്കും ആസ്വദിക്കാം.
4: ഇത് എന്റെ ഫ്രണ്ട്സിനും പിന്നെ അമ്മിണിക്കുട്ടി രാമൻകുട്ടി നായർക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
3: തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട്. എപ്പോഴും സന്തോഷവാനായിട്ടിരിക്കൂ. എല്ലാവിധ ആരോഗ്യ സൗഖ്യങ്ങളും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് വീണ്ടും പിന്നീട് സംസാരിക്കാം.
4: മരുന്നൊക്കെ ആയിട്ട് അങ്ങനെ നടക്കുന്നു.
3: ശരി കേട്ടോ.

0: ശരി, ഓക്കെ, താങ്ക് യു.
1: താങ്ക് യു.
0: വിളിച്ചതിന് വളരെയധികം നന്ദി.
1: അപ്പൊ വീണ്ടും നമുക്കൊരിക്കൽ സംസാരിക്കാം. നന്ദി. കുന്നത്തൂർ മേട് നിന്നും മോഹനൻ ആണ് നമ്മളുമായിട്ട് സംസാരിച്ചത്. അദ്ദേഹം ആവശ്യപ്പെട്ട ഗാനം നമുക്കിനി കേൾക്കാം. സി ഐ ഡി നസീർ എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രൻ പാടിയ ഗാനം. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം പകർന്നത് എം കെ അർജുനൻ.

0: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. സേവന വാർത്തകൾ
1: വെള്ളി രാവിലെ 7:20.
0: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, ലോ വിഷൻ എയ്ഡ്, കോർണിയ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
2: ഇന്നർ ഷോപ്പി, എം ജി റോഡ്, തൃശൂർ. ഗാനസ്മൃതി, ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ.
1: കാലങ്ങളായി വനിതകളുടെ ഒറ്റമിത്രം ഇന്നർ ഷോപ്പി, എം ജി റോഡ്, തൃശൂർ.
3: വിദ്യാരംഭം പബ്ലിഷേഴ്സ്, രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
4: ഗാനസല്ലാപത്തിൽ നമ്മുടെ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ.
5: ഹലോ
4: ഹലോ
5: ഹലോ,
4: ആകാശവാണിന്ന് വിളിക്കുകയാണ്. ഇത് ആനി ആന്റണി ആണോ സംസാരിക്കുന്നത്? ഒരു കത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. കൊറേ കത്തുകൾ അയക്കുന്നുണ്ട്, വിളിക്കുന്നില്ല എന്നുള്ള പരാതിയൊക്കെ ഉണ്ട് ഈ കത്തില്. ഈ കത്ത് കിട്ടിയാലെങ്കിലും വിളിക്കുന്നു, പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു പ്രതീക്ഷയുടെ പുറത്ത് നമ്മൾ വിളിച്ചിരിക്കുകയാണ് കേട്ടോ.

0: വ്യാഴാഴ്ച വിചാരിച്ച അപ്പൊ വേറെ പരിപാടി അല്ലായിരുന്നു. അപ്പൊ അങ്ങനെ വിളിച്ചെന്ന് വിചാരിച്ചിട്ട്
1: കാത്തിരിക്കുന്നു അല്ലേ. സ്ഥിരമായിട്ട് ആകാശവാണി കേൾക്കുന്ന ഒരു ശ്രോതാവാണ്, 26 വർഷമായിട്ട് സ്ഥിരമായിട്ട് കേൾക്കുന്നുണ്ട് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എപ്പോഴും വെച്ചോണ്ടിരിക്കോ ആകാശവാണി? വെക്കാറുണ്ടോ?
0: വന്ദേ മാതരം തൊട്ട് പുലർച്ചെ തൊട്ട് അത് 8 മണി വരെ, പിന്നെ അത് കഴിഞ്ഞ വീണ്ടും 8:30 ആദ്യം തുടങ്ങും, പിന്നെ 10:30 ആകുമ്പോഴാണ് ഇതൊക്കെ കഴിഞ്ഞിട്ടേ ഞാൻ നിർത്തോളൂ. എല്ലാ പരിപാടിയും കേൾക്കും, പിന്നെ ഇട്ട തിരിഞ്ഞിട്ടുള്ള പരിപാടികളും ഒക്കെ കേൾക്കും. ടിവിയിലൊന്നും നമ്മളിപ്പോ നോക്കും ഇല്ല. ഇതാകുമ്പോ പിന്നെ കുട്ടിയുണ്ട്, 1.5 വയസ്സായൊരു കുട്ടിയുണ്ട്, മോൻ്റെ ഒരു
1: കുട്ടിയുണ്ട്.
0: അപ്പൊ അവനൊന്നും ടി വി വെച്ചാ പിന്നെ കുട്ടി അത് കാണാൻ. അപ്പൊ പിന്നെ റേഡിയോ ആകുമ്പോ നമുക്ക് അടുക്കളയിൽ പണിയും ചെയ്യാം. കുട്ടിയുടെ അമ്മ ടീച്ചറാണ്, പിന്നെ മോൻ തിമല കോളേജിലെ ജോലിയുണ്ട് മോന്. പിന്നെ എനിക്കൊരു മോളുണ്ട്, മോള് കന്യാസ്ത്രീ, അവളും ടീച്ചർ തന്നെയാണ്.
1: അപ്പൊ എല്ലാവരും ടീച്ചേഴ്സും ഒക്കെ ആണല്ലേ വീട്ടില്.
0: പിന്നെ ആളുണ്ട്, ഭർത്താവുണ്ട്, ആൾക്ക് തുണിക്കടയില് ജോലിയുണ്ട്. അങ്ങനെ അപ്പൊ ഞാനും ഉണ്ണി മാത്രം ഉണ്ടാവുള്ള വീട്ടില്.
1: ഈ കൊച്ചുമോന്റെ പേരെന്താണ്?
0: സെയിൻകുട്ടനും
1: കേൾക്കുന്നുണ്ടപ്പ ആകാശവാണി അല്ലേ.
0: സെയിൻകുട്ടന് പാട്ട് വെക്കാം, അവനാണ് റേഡിയോ വെച്ച, അവനെ കൊണ്ട് ഞാൻ റേഡിയോ വെപ്പിക്കാം. അപ്പൊ അവന് നല്ല ഇഷ്ട പാട്ട്, അതാണ് നല്ല ഇഷ്ട കുട്ടിക്ക്, അപ്പൊ ഒക്കെ കേൾക്കും കുട്ടി.
1: അപ്പൊ അമ്മമ്മയുടെ പോലെ കുഞ്ഞും റേഡിയോ കേട്ട് ഇങ്ങനെ വളരെയാണ്.
0: അങ്ങനെ അപ്പൊ ഈ കുഞ്ഞു കുട്ടിയല്ലേ, അപ്പൊ അതിന് ടി വി ഒന്നും കാണിക്കില്ല. അപ്പൊ ഈ പാട്ടുകൾ ഇങ്ങനെ ഓരോന്ന് കേൾക്കുമ്പോ അതൊക്കെ അവൻ ശ്രദ്ധിച്ചിരിക്കും.
1: ഇന്ന് ചോദിച്ചിട്ടുള്ള പാട്ടും സെയിൻകുട്ടന് വേണ്ടിയിട്ടാണ് അല്ലേ.
0: അതെ അതെ അതെ അതെ.
1: എന്തായാലും
0: കൊറേ നാളായി. എനിക്ക് 1 വർഷത്തിന് മേലെ ചെയ്യുക, 2025 ജനുവരിയിൽ കിട്ടിയുള്ളതാ. പിന്നെ കിട്ടിയിട്ടുമില്ല, പിന്നെ കത്തുകളയച്ച പിന്നെ ഇതുവരെ വിളിച്ചിട്ടുമില്ല. അപ്പൊ ഞാൻ പിന്നെ അവസാനം ഇനി ഒരു കത്തും കൂടി ഇടട്ടെ ഞാൻ, എന്താന്ന് എനിക്ക് അറിയില്ല. കത്തുകള് അവിടെ
1: ഒരുപാട് കത്തുകൾ വരുന്നത് കൊണ്ടേ, അപ്പൊ അതിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന കുറച്ച് പേരാണല്ലോ വിളിക്കുന്നത്, അതുകൊണ്ടാണ് ഒരുപാട് സമയമെടുക്കുന്നത് കേട്ടോ. അതിലൊന്നും വിഷമിക്കണ്ട.
0: അപ്പൊ ഞാൻ ഒരു കത്തും കൂടി
1: അയച്ചതാണ്.
0: വിളിച്ചാ കിട്ടൂല, ഈ ചൊവ്വാഴ്ച ഗാന
1: തരംഗിണിയില് വിളിക്കുമ്പോ കിട്ടാറില്ല അല്ലേ.
0: തരംഗിണിക്ക് വിളിച്ചു തോറ്റു, പക്ഷെ ഒരു പ്രാവശ്യം കിട്ടി, പക്ഷെ കഴിഞ്ഞുള്ള കാരണം അവന് ആ ഫോണ് വേണം. അപ്പൊ അത് ഞാൻ സംസാരിക്കാൻ പറ്റിയില്ല, വേഗം വെച്ചു. അപ്പൊ അങ്ങനെ.
1: അപ്പൊ എന്തായാലും കൊച്ചുമോൻ ഇങ്ങനെ ഒരുപാട് പാട്ടൊക്കെ പാടി കൊടുക്കുന്ന സ്ഥിതിക്ക് ഞങ്ങക്ക് വേണ്ടിയും അതിൽ നിന്ന് രണ്ടുപേരി പാട്ട് പാടി തരുമോ?
0: പാടട്ടെ.
1: പാടിക്കോളൂ.
0: പാട്ടുപാടി ഉറക്ക ഞാൻ താമര പൂം പൈതലേ, കേട്ടു കേട്ടു നീ ഉറങ്ങ കരാളിൻ്റെ കാതലേ,

0: അത്രയ്ക്ക് മതി. എന്നെ പോലെ ഇനി കുറെ ആൾക്കാർ കാത്തിരിക്കില്ലോ.
1: മറ്റുള്ളവർക്കും അവസരം കൊടുക്കാല്ലേ. ഈ പാട്ട് കേട്ടിട്ടാണ് സെയിൻകുട്ടൻ ഉറങ്ങാറല്ലേ?
0: ആ അത് പാട്ട് ഒരേ പാട്ട് പാടി. പിന്നെ ഓമന തിങ്കൾക്കിടാവ് പാട്ടുകള്
1: ആകാശവാണി ശ്രോതാവായതുകൊണ്ട് തന്നെ ഒരുപാട് പാട്ടുകളും അറിയായിരിക്കും അല്ലെ, കൈവശം ഉണ്ടായിരിക്കും.
0: അവനെ ഉറക്കാനായിട്ടേ അമ്മയില്ലല്ലോ. അപ്പൊ പിന്നെ ഉച്ചക്കും തന്നെ, ഉച്ചക്ക് ഇപ്പൊ അവനിപ്പോ ഭക്ഷണം കഴിഞ്ഞ് ഇപ്പൊ ഒരുറക്കം കഴിഞ്ഞ എനിക്ക്.
1: അപ്പൊ എന്തായാലും സെയിൻകുട്ടനും കൂടി അങ്ങനെ അടിച്ചു പൊളിച്ചിരിക്കുകയാണ്. അപ്പൊ ആകാശവാണിയും കേട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ.
0: നല്ല ഇഷ്ടം.
1: ഒരുപാട് സന്തോഷമുണ്ട്
0: എന്നെ വിളിച്ചതില്. നന്ദി പറയുന്നു. എനിക്ക് കുറെ നാളായില്ല വിളിച്ചിട്ടാണെങ്കിൽ കിട്ടൂല, ചൊവ്വാഴ്ച മൂന്നാഴ്ചയും. അപ്പൊ പിന്നെ ഈ കത്ത് എങ്ങനെ
1: വിളിച്ചപ്പോ
0: സന്തോഷായി.
1: അപ്പൊ എന്തായാലും ഞങ്ങൾക്കും ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ, സംസാരിക്കാൻ പറ്റിയതിലും വീട്ടിലെ വിശേഷങ്ങളൊക്കെ അറിയാൻ പറ്റിയതിലും ഒക്കെ. അപ്പൊ എല്ലാവരോടും അന്വേഷണം പറയൂ, സെയിൻകുട്ടനായിട്ട് ചോദിച്ച ആ പാട്ട് നമുക്കിപ്പോ കേൾക്കാം.
0: ശരി.
1: ആനി ആന്റണിയാണ് നമ്മളെ വിളിച്ച് സംസാരിച്ചത്. ഇരട്ട കുട്ടികളുടെ അച്ഛൻ എന്നുള്ള ചിത്രത്തിലെ ഗാനമാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. കൈതപ്രത്തിന്റെ വരികൾക്ക് ജോൺസൺ ഈണം പകർന്ന് ചിത്ര പാടിയ ഗാനം. സെയിൻകുട്ടനായിട്ടും അതുപോലെ ആനി ആന്റണിക്കായിട്ടും നമ്മളെല്ലാവരും ചേർന്ന് ആസ്വദിക്കാൻ പോവുകയാണ് ഈ ഒരു ഗാനം.

0: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
2: ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, തൊഴിലവസര വാർത്തകൾ. തിങ്കൾ ബുധൻ രാവിലെ 7:40.
3: നമ്മുടെ ഒറ്റപ്പാലം കണ്ണാശുപത്രിയില്ലേ, അവിടെ പോയാൽ ചെലവ് കുറയും.
4: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തോട്ടക്കര, ഒറ്റപ്പാലം.
5: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
6: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
5: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, താഞ്ഞാണി.
7: ഹലോ,

0: ഹലോ ഹലോ ഹലോ,
1: ഹലോ.
0: ഇത് ദേവകിയമ്മയാണോ സംസാരിക്കുന്നത്?
1: അതെ, ഗമ്യാണ്.
0: പട്ടാമ്പിയിലെ വീടുള്ള ദേവകിയമ്മയ്ക്ക് വേണ്ടിയിട്ട് ആകാശവാണിക്ക് ഒരു കത്ത് വന്നിട്ടുണ്ടല്ലോ. സേതുമാധവനാണ് ഈ കത്ത് എഴുതിയത്, ദേവകിയമ്മേനെ വിളിക്കണം എന്ന് പറഞ്ഞിട്ട്.
1: സേതുമാധവനല്ലേ?
0: അതെ അതെ. അപ്പൊ ദേവകിയമ്മേനെ വിളിക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനെ കത്തെഴുതിയിരിക്കുക. ദേവകിയമ്മയുടെ നമ്പറൊക്കെ വെച്ചിട്ടുണ്ട്, അങ്ങനെ വിളിച്ചതാണ്.
1: അപ്പൊ മകനും മരുമകളും ഇവിടെ മില്ലിൽ പിടിക്കുകയാണ്, ഈ കൊത്തർ മില്ലേ. അപ്പൊ അവനെ കണ്ടപ്പോ അമ്മ ഇങ്ങനെ റേഡിയോ കേട്ടിട്ടായിരിക്കുള്ളൂ, അമ്മയ്ക്ക് പാരും കൂട്ടും ചെയ്യ, അമ്മ റേഡിയോ കേട്ടിരിക്കുകയാണെന്ന് അവര് പറഞ്ഞു. അപ്പോ അവരത് കേട്ടപ്പോ അങ്ങനെ ഒരു കത്ത് ഇന്റെ ദിനായിട്ട് അവനാക്കിയത്, ഇത് പറഞ്ഞപ്പോഴാ ഞാൻ അറിഞ്ഞത്.
0: സന്തോഷായോ അപ്പോ? സന്തോഷായോ?
1: ആ, അപ്പൊ സന്തോഷായി. പിന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അയക്കാനൊരു കാർഡൊന്നും കിട്ടാനില്ല, പിന്നെ അപ്പൊ കുറച്ച് ദൂരം പോകണം. അപ്പൊ അവൻ പറഞ്ഞു ഒരു കത്ത് അയച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാന് ഇന്ന് പറഞ്ഞു ഇവരോട്. അപ്പൊ അവര് എന്നോട് വന്ന് പറഞ്ഞു. ആ, കത്ത്
0: അങ്ങനെ. ദേവകിയമ്മയുടെ വിശേഷങ്ങൾ പറയൂ. വീട്ടില് മകനും മരുമകളും ഒക്കെയാണ് ഉള്ളതല്ലേ?
1: ആ, അപ്പൊ മകനും മരുമകളും ഉള്ളു. അവര് രാവിലെ 9 മണിയൊക്കെ ആകുമ്പോ മില്ലിലേക്ക് പോവും, കൊപ്പരമില്ലാണ്. അപ്പൊ അങ്ങനെ പോയാൽ പിന്നെ ഉച്ചക്ക് ഊണയിക്കാൻ വരും, പിന്നെ രാത്രി വരുന്നു.
0: അതുവരെയുള്ള സമയം ദേവകിയമ്മ ഒറ്റയ്ക്കാണ് വീട്ടില്.
1: അതെ,
0: അപ്പൊ ആകാശവാണിയൊക്കെ കേട്ട് ഇങ്ങനെ ഇരിപ്പാണ്.
1: അപ്പൊ റേഡിയോ കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കും.
0: അപ്പൊ ഇങ്ങനെ ഒരുപാട് വർഷമായിട്ട്,
1: ഒരാളുണ്ടാവും,
0: ഒരുപാട് വർഷമായിട്ട് ആകാശവാണിയുടെ ശ്രോതാവായിരിക്കും അല്ലേ?
1: ആ, ആകാശവാണിയില് കൊറേ കാലം മുമ്പ് തന്നെ ഉണ്ട്. അപ്പൊ എങ്ങനെ കുട്ടികളും മക്കളും പാരാപ്പും കല്യാണമൊക്കെ കഴിഞ്ഞപ്പോ ഇങ്ങനെ ഇതായി കുറച്ച് കയറും വിറ്റ്. പിന്നൊക്കെ റേഡിയോ വേണം പറഞ്ഞിട്ട് ഞാൻ ഇവരെ കൊണ്ട് വാങ്ങിച്ചു. അപ്പൊ പിന്നെ ഇങ്ങനെ കേൾക്കും, അതന്നെ
0: ആണ് എപ്പോഴും കേട്ടുകൊണ്ടിരിക്കും അല്ലേ?
1: അതെ, പണിയൊന്നും എടുക്കാൻ വയ്യ, ഇനിയിപ്പോ ഒന്നിനും വയ്യ, നേരം പോവില്ല.
0: അപ്പോ നല്ല അങ്ങനെ വിശേഷങ്ങൾ, അങ്ങനെ ആകാശവാണിയിലെ വിശേഷങ്ങളൊക്കെ കേട്ടിരിക്കും. പാട്ടൊക്കെ പാടുവോ? പിന്നെ ആകാശവാണിയിലെ ഇഷ്ടം പാട്ടുകളോടാണോ അതോ പരിപാടികൾ, മറ്റു പരിപാടികളോടാണോ കൂടുതൽ ഇഷ്ടം?
1: എല്ലാ പരിപാടികളും ഒരുവിധമൊക്കെ കേൾക്കും. രാവിലെ നമ്മൾ നിത്യകർമ്മങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ റേഡിയോ കേൾക്കുന്നില്ലേ, കുറച്ചു നേരം കുളി ഒരു വായനയൊക്കെ കഴിഞ്ഞാ പിന്നെ റേഡിയോ കേൾക്കുന്നേ,
0: കേട്ടോണ്ടിരിക്കും അല്ലേ?
1: കേട്ടോണ്ടിരിക്കണം.
0: അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്? ഇതില് ചോദിച്ചിരിക്കുന്ന പാട്ട് വെക്കട്ടെ, ശ്രീരാമചന്ദ്രന്റെ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എല്ലാവർക്കും വേണ്ടി ഈ ഒരു പാട്ട് വെക്കാല്ലേ? അപ്പൊ ദേവകിയമ്മ ഇതുപോലെ എപ്പോഴും ആകാശവാണി കേട്ടുകൊണ്ട് നല്ല സന്തോഷവാദിയായിട്ടിരിക്കണം കേട്ടോ. ആ, നമുക്കിപ്പോ പിന്നീട് എപ്പോഴെങ്കിലും സംസാരിക്കാം. ഒരുപാട് സന്തോഷമുണ്ട് വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് സാധിച്ചതില്, സംസാരിക്കാൻ പറ്റിയതില്. ഇങ്ങനെ ഒരുപാട് കാലമായിട്ട് ആകാശവാണി കേൾക്കുന്നുണ്ടെങ്കിലും സ്ഥിരമായിട്ടുള്ള ശ്രോതാവാണെങ്കിലും വിളിക്കാനും സംസാരിക്കാനും പറ്റുന്നത് ഇത് ആദ്യമാണല്ലേ? അപ്പൊ ഇങ്ങനെ അപ്പൊ അങ്ങനെ ഒരു സന്തോഷത്തിൽ പങ്കെടുക്കാൻ സാധിച്ചു, പങ്കുകൊള്ളാൻ സാധിച്ചു എന്നുള്ളതാണ് എന്റെ സന്തോഷം. അപ്പൊ എന്തായാലും വീട്ടിലെല്ലാവരോടും വിശേഷങ്ങൾ, നമ്മുടെ ആകാശവാണിയില് സംസാരിച്ച വിശേഷമൊക്കെ പറയണം.
1: ഓക്കെ,
0: അപ്പൊ നമുക്ക് പിന്നീട് വീണ്ടും സംസാരിക്കാം കേട്ടോ. അങ്ങനെ ദേവകിയമ്മയോടാണ് നമ്മൾ സംസാരിച്ചത്. കുറേ കാലമായിട്ട് ആകാശവാണി കേട്ടുകൊണ്ടിരിക്കുന്ന, ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവായിട്ടുള്ള ദേവകിയമ്മയോട് ആദ്യമായിട്ടാണ് ആകാശവാണിയിലൂടെ സംസാരിക്കാനായിട്ട് അവസരം കിട്ടുന്നത്. അപ്പം അതിൽ ഒരുപാട് സന്തോഷം, ദേവകിയമ്മയെ പോലെ തന്നെ നമുക്കും ഉണ്ട്. ദേവകിയമ്മ ആവശ്യപ്പെട്ട ഗാനം ഊഞ്ഞാൽ എന്ന ചിത്രത്തിൽ യേശുദാസ് ആലപിച്ച ഗാനമാണ്. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഇണം പകർന്നിരിക്കുന്നത് ജി ദേവരാജൻ. അപ്പം നമുക്ക് എല്ലാവർക്കും ആസ്വദിക്കാം ഈ ഒരു ഗാനം.

ഒരു ഫോൺ കോളിലൂടെ അല്ലെങ്കിൽ ഒരു പരസ്യത്തിലൂടെ എത്തുന്ന സിനിമാ മോഡലിംഗ് ഓഫറുകൾ വിശ്വസിച്ച് ഇറങ്ങിത്തിരിക്കും മുൻപ് നൂറുവട്ടം ചിന്തിക്കുക. ആ തിളക്കമുള്ള വാഗ്ദാനങ്ങൾക്ക് പിന്നിൽ അപകടകരമായ മനുഷ്യക്കടത്ത് സംഘങ്ങളാകാം. അപകടങ്ങൾ നമ്മുടെ പടിവാതിലും എത്താം. ജാഗ്രതയാണ് ഏറ്റവും വലിയ സംരക്ഷണം. ജാഗ്രത പാലിക്കൂ, സുരക്ഷിതരായിരിക്കൂ. വനിതാ ഹെൽപ്പ് ലൈൻ നമ്പർ 1-8-1, പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പർ 1-1-2.

0: ഹലോ,
1: ആ പറഞ്ഞോളൂ, ആരാ?
0: ഇത് ആകാശവാണിന്ന് വിളിക്കുകയാണ്. ഗാനസല്ലാപത്ത് നിന്ന് വിളിക്കുകയാണ്. കാർത്യായനി അമ്മയല്ലേ?
1: അതെ,
0: എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
1: നല്ല വിശേഷം.
0: ഒരു
1: ഞാൻ
0: വലിയ കത്ത് ഇവിടെ
1: കുറച്ച് നേരം
0: കിട്ടിയിട്ടുണ്ട്.
1: വന്നിട്ട്
0: ആ ഒരു
1: ഏപ്രിൽ 18-ാം തീയതി കത്തയച്ചതാ.
0: ആഹാ, ഇപ്പൊതാ ഏപ്രിൽ കഴിഞ്ഞു, മെയ് കഴിഞ്ഞു, ജൂൺ കഴിഞ്ഞു, ജൂലൈയിലാണ് വിളിക്കുന്നത് അല്ലേ?
1: ഞാൻ വിചാരിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ?
0: ആ
1: ഇത് എന്റെ കത്ത് വായിക്കാൻ ബുദ്ധിമുട്ടാണ്, കാരണം എനിക്ക് അങ്ങനെ എഴുതാനൊന്നും അറിയാത്തതുകൊണ്ടേ. അപ്പൊ ചുരുട്ടി കൂട്ടി വേസ്റ്റ് കോട്ടയിൽ ഇട്ടിട്ട് കാണും. ഭംഗി പറഞ്ഞിട്ട് കാര്യമില്ല, കാത്തിരിക്കണ്ട.
0: അങ്ങനെയൊന്നും ആകാശവാണി ആരുടെയും കത്തുകൾ അങ്ങനെ ചുരുട്ടി കുട്ടി വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടാറില്ല കേട്ടോ. ഒരുപാട് കത്തുകൾ ഉള്ളോണ്ട്,
1: ബുദ്ധിമുട്ടായതുകൊണ്ട് അങ്ങനെ ചെയ്യാം.
0: ആ ഒരുപാട് കത്തുകൾ ഉള്ളോണ്ട് ഇങ്ങനെ എടുക്കാനായിട്ട് വൈകുന്നു എന്നേ ഉള്ളൂ. എല്ലാ കത്തുകളും ഇവിടെ വളരെ സ്നേഹത്തോടു കൂടിയാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ കണ്ടില്ലേ,
1: നല്ല ഭംഗിയിലായിരിക്കും. അവർക്കൊക്കെ എഴുത്തറിയണവരായിരിക്കും, എനിക്ക് എഴുത്തറിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ എഴുതിയിട്ടേക്കണേ.
0: അതൊക്കെ ഞാൻ വായിച്ചു. എഴുതാൻ അത്ര വശമില്ല, വൃത്തിയില്ല എന്നൊക്കെ വിഷമങ്ങൾ ഇതിലുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ വിഷമിക്കുന്ന ഒരാളേനെ അങ്ങനെ മാറ്റി നിർത്തില്ലല്ലോ. നമുക്ക് എല്ലാ ശ്രോതാക്കളും ഒരുപോലെയല്ലേ. അപ്പൊ കാർത്യായനിയമ്മ ഇതിലിങ്ങനെ എഴുതിയെന്ന് കണ്ടപ്പോ എനിക്ക് വിഷമം തോന്നി. കാരണം ഒരുപാട് സങ്കടമൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. നമ്മൾ ആകാശവാണിയോട് മാത്രമേ എനിക്കിത് പറയാനായിട്ട് പറ്റുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ വായിച്ചപ്പോ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. അങ്ങനെ ഒന്നും വിഷമിക്കണ്ട കേട്ടോ. ഒരുപാട് വിഷമമുള്ള ആളുകൾ ഉണ്ടായിരിക്കും, ശരിയാണ്. എല്ലാവരുടെ ജീവിതത്തിലും സങ്കടം ഉണ്ടായിരിക്കും, സന്തോഷം ഉണ്ടായിരിക്കും. പല പല വിഷയങ്ങളായിട്ട് മാറി മാറി വരുന്നേ ഉള്ളൂ. എല്ലാ തരത്തിലും ഇങ്ങനെ സന്തോഷിക്കുന്ന

0: നാളുകളൊന്നും ഉണ്ടാവില്ല എവിടെയും. അപ്പൊ കാർത്തിയായനമ്മ വിഷമിക്കണ്ട, നമുക്കിങ്ങനെ സന്തോഷിക്കാനായിട്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അതിലിങ്ങനെ സന്തോഷിക്കാം. വിഷമിക്കാനുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെക്കുക കേട്ടോ. ഇതുപോലെ ഇങ്ങനെ വിഷമമൊക്കെ ഒരുപാട് വരുമ്പോ ഇതുപോലെ ഒരു കത്ത് എഴുതിക്കോളൂ ആകാശവാണിയിലേക്ക്. അപ്പൊ കുറച്ച് സന്തോഷം കിട്ടില്ലേ?
1: ആകാശവാണിയിൽ എപ്പോഴും തിരക്കല്ലേ, അതുകൊണ്ട് വല്ലപ്പോഴൊക്കെ ഒരു കത്തായിക്കോളൂ.
0: ആ അപ്പതാ ഇങ്ങനെ കത്ത് കിട്ടിയതിന്റെ ഒരു ഒരു സന്തോഷത്തിൽ നമ്മളിങ്ങനെ വിളിച്ചതാണ്. വിശേഷങ്ങൾ പറയൂ, എന്തൊക്കെയാണ്? ഭക്ഷണം കഴിച്ചോ?
1: ഭക്ഷണം കഴിച്ചു.
0: ആ എന്തൊക്കെയായിരുന്നു ഇന്നത്തെ ഭക്ഷണത്തിനുള്ള വിഭവങ്ങള്?
1: അങ്ങനെ ഇരിക്കുന്നു, കിടക്കുന്നു, നടക്കുന്നു, ഇവിടെ അങ്ങനെ തൊട്ടും പിടിച്ചൊക്കെ നമ്മുടെ വീട്ടിലെ ജോലികളൊക്കെ ചെയ്ത്
0: ചെയ്തുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് അല്ലേ.
1: അങ്ങനെ സമയം കളയണു. പിന്നെ ആകാശവാണി ഉണ്ടല്ലോ.
0: അതെ, കൂട്ടിന് എപ്പോഴും ആകാശവാണി ഉണ്ട്.
1: ആകാശവാണി ഇഷ്ടംപോലെ വിഭവങ്ങൾ ഇങ്ങനെ വിളമ്പി തരല്ലേ.
0: അപ്പൊ അതിലിങ്ങനെ സന്തോഷം കണ്ടെത്തുകയാണ് അല്ലേ.
1: അത് തന്നെ അത് തന്നെ, മതിയാവോളം വിഭവങ്ങൾ വരുന്നുണ്ടല്ലോ.
0: ആ അങ്ങനെ മനസ്സ് നിറയ്ക്കുന്നുണ്ട് ആകാശവാണി അല്ലേ.
1: അപ്പൊ അത് മതിയല്ലോ. അപ്പൊ തന്നെ അസുഖങ്ങളും മാറും, കഷ്ടപ്പാടും പോവും, ബുദ്ധിമുട്ടും ഒക്കെ അറിയാതെ
0: പോവും. ഞങ്ങക്ക് വേണ്ടിട്ട് ഒരു പാട്ട് പാടിത്തരോ?
1: പിന്നെന്താ
0: പാടിക്കോളൂ. അപ്പോ
1: ഞാനൊരു ഭക്തി ഗാനാണ് പാടാൻ പോണേ, കൊറേ നീളമുള്ളതാണ്.
0: നീളം വേണമെങ്കിൽ കുറച്ച് കുറയ്ക്കാം, കാരണം നമുക്ക് സമയം കുറവായതുകൊണ്ട്
1: കുറയ്ക്കാം.
0: കുറച്ച് നീളം കുറച്ചിട്ട് ഭക്തിഗാനം പാടിക്കോളൂ.

0: சமைத்த கை தந்த தொழுனேன் கேசாதிபாதம் தொழுனேன்.
1: அம்மா நல்ல பக்தியாணோ, அம்பலத்திலൊക്കെ போவாரണ്ട് എപ്പോഴും?
0: കേശാദിപാദം തൊഴുന്നേന്. എന്തോ ചോദിച്ചേ?
1: അമ്പലത്തിലൊക്കെ പോവാറുണ്ടോ എപ്പോഴും?
0: അമ്പലത്തിലൊക്കെ പോവാറുണ്ട്. ഇവിടെ ശിവണ്ട് അമ്പലമുണ്ട്, ഇവിടെ അടുത്തുണ്ട്.
1: ഉണ്ടല്ലേ? അപ്പൊ അവിടെയൊക്കെ പോവും. ഇതുപോലെ ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് ആകാശവാണിയായിട്ട് ഇങ്ങനെ ഒരുമിച്ച് പോവാണ്.
0: അങ്ങനെ ഒരുമിച്ച് പോവാണ്.
1: എപ്പോഴും സന്തോഷമായിട്ട് ഇരിക്കണം കേട്ടോ. നന്നായി പാട്ടൊക്കെ പാടി. അപ്പൊ ഇനി നമുക്ക് വീണ്ടും അടുത്തൊരവസരത്തിൽ സംസാരിച്ചാലോ ബാക്കി വിശേഷങ്ങള്. അമ്മ ചോദിച്ച പാട്ട് സൂര്യമാനസം എന്ന് പറഞ്ഞ ചിത്രത്തിലെ പാട്ടാ. അപ്പൊ അത് വെച്ച് തരാം കേട്ടോ. അപ്പൊ ഇനി വീണ്ടും കുറച്ചുനാൾ കഴിയുമ്പോ ഒരു കത്തയക്കണം, വിശേഷങ്ങൾ പറയണം. സന്തോഷമായിട്ട് ഇരിക്കണം കേട്ടോ എപ്പോഴും. വിഷമങ്ങൾ ആലോചിച്ച് വിഷമിക്കണ്ട.
0: ഓണത്തിന്റെ ആശംസയും കൂടി ഞാനിപ്പോ തന്നുകൊണ്ടിരിക്കുന്നു.
1: കുറച്ച് മുൻപേ ആശംസ അറിയിക്കാം.
0: അതിനു മുന്നേ ഇനി നമ്മൾ സംസാരിക്കില്ല.
1: ഇനിയൊരു 3 മാസം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ സംസാരിക്കുക. അപ്പൊ എന്തായാലും ഇപ്പോഴേ ആശംസകൾ.
0: ആകാശവാണിയില് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എന്താ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
1: ഞങ്ങളുടെയും സ്നേഹം നിറഞ്ഞ ആശംസകൾ കാർത്തിയനെയും അറിയിക്കുകയാണ് കേട്ടോ.
0: അഡ്വാൻസ് ആയിട്ട് കിടക്കട്ടെ.
1: അതന്നെ.
0: ആരും തന്നണ്ടായിരിക്കില്ല.
1: ഇല്ല, ഏറ്റവും ആദ്യത്തെ ആശംസ ഇതായിരിക്കും ഒരു പക്ഷേ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ സംസാരിച്ചതില്. ശരി, അപ്പൊ കാർത്തിയായനിയമ്മ ആവശ്യപ്പെട്ട ഗാനമാണ് നമ്മൾ ഇനി കേൾക്കാനായിട്ട് പോകുന്നത്. സൂര്യമാനസം എന്ന ചിത്രത്തിലെ ഗാനം, കൈതപ്രത്തിന്റെ വരികൾ, സംഗീതം പകർന്നത് മരകതമണി, ആലാപനം ചിത്ര.

0: ഇന്നർ ഷോപ്പിംഗ്, എം ജി റോഡ്, തൃശൂർ. ഗ്രാമക്ഷേമ വാർത്തകൾ ശനിയാഴ്ച രാവിലെ 6:30. കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പ് എം ജി റോഡ് തൃശൂർ, ഇപ്പോൾ വിപുലീകരിച്ച വലിയ ഷോറൂം.
1: ചൊവ്വ, വ്യാഴം, ശനി, ഞായർ രാവിലെ 7:55 ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താവിഷയം.
2: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
1: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ്, ആക്സിസ്.

0: കണ്ണാശുപത്രി.
1: നാളെ രാവിലെ 7:40 മൃദുല ഫർണിച്ചർ വേൾഡ്. തൊഴിലവസര വാർത്തകൾ.
2: എല്ലാ കിടക്കകൾക്കും 50% വരെ കിഴിവ്. ഒപ്പം പഴയ കിടക്കകൾ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ കിടക്ക സ്വന്തമാക്കാനുള്ള അവസരം.
3: മൃദുല ഫർണിച്ചർ വേൾഡ്.
4: ഹലോ
5: ഹലോ
4: ഹലോ
5: ഹലോ പറയൂ.
4: ഇത് ശശിധരനാണോ സംസാരിക്കുന്നത്? വെസ്റ്റ് വെള്ളാനിക്കരയിൽ നിന്ന് ശശിധരൻ അല്ലേ? ആരാ സംസാരിക്കുന്നതെന്ന് മനസ്സിലായോ? ഒരു കത്ത് എഴുതിയിട്ടുണ്ടായിരുന്നോ? ഒരു വിളിക്കായി കാത്തിരിക്കുന്ന ആകാശവാണി എന്നാണ്. അപ്പോ കത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു? ഇങ്ങനെ കൊറേ നാളായി, ഒരു കൊല്ലത്തോളം ആയി വിളിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ വീണ്ടും
5: എല്ലാവരുടെയും പരാതി ഒരു കൊല്ലാണ്.
4: ഇല്ല, എന്താ ചെയ്യാ, നമ്മള് ഒരുപാട് വലിയൊരു കുടുംബമാണ് നമ്മുടെ ആകാശവാണി കുടുംബം. അതുകൊണ്ട് എല്ലാവർക്കും ഇങ്ങനെ അവസരം കൊടുത്തു കൊടുത്തു വരുമ്പോ
5: പഴയ പഴയ ആൾക്കാരൊക്കെ ആകാശവാണിയിലേക്ക് തന്നെ വന്നത് കേൾക്കാനും ഗാനങ്ങൾ കേൾക്കാനും ആവശ്യപ്പെട്ട നല്ല നല്ല ഗാനങ്ങൾ പറയാനും അതെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ പാടി തരാനുള്ള ആകാശവാണി നല്ലതിലാണ്.
4: ഇന്നൊരു പാട്ട് പാടി തരുന്നുണ്ടോ? ആവശ്യപ്പെടുന്ന ഗാനം പാടി തരുന്നുണ്ടോ ഞങ്ങൾക്ക് വേണ്ടി?
5: വേണോ?
4: ആ കേൾക്കാം രണ്ടുപേരും.
5: ശരി ശരി ശരി. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കുന്നതിന്റെ മുമ്പിൽ ഈ പ്രതിക്ഷണ വേദികൾ ഇടതിരുന്ന പാതകൾ എന്നും ഹൃദയ സംഗമത്തിൻ ശ്രീവേദികൾ തൊഴുതു കണ്ണുകളർച്ചന മൗനങ്ങളാൽ കീർത്തനം എല്ലാം എല്ലാം അറിയും ഈ ഗോപുരവാതിൽ.
4: രസായിട്ട് പാട്ടൊക്കെ പാടി ഓട്ടോ ഓടിക്കുകയാണല്ലേ?
5: പടിഞ്ഞാറ വെള്ളാനിക്കര ശശീന്ദ്രൻ ഓട്ടോ എന്നാണ് ആവശ്യപ്പെടാറുള്ളത്.
4: ഇപ്പോ ഓട്ടോ ഓടിക്കുന്നതിനിടയിലൊക്കെ ആകാശവാണി വെക്കാറുണ്ടോ?
5: ഇപ്പൊ ഞാനിപ്പോ ഞാന് ഈ ഒന്നര സമയങ്ങള് 2 മണി സമയം ലാസ്റ്റ് വരെയൊക്കെ ഞാൻ തന്നെ ശ്രദ്ധിച്ചിരിക്കാറുണ്ട്
4: ഞങ്ങളിവിടെ. കൂട്ടുകാരൊക്കെ കേൾക്കുന്നുണ്ടാവും അല്ലേ?
5: എല്ലാവരും കേൾക്കുന്നുണ്ടാവും, എല്ലാരും പറയാറുണ്ട്. ഓരോരോ സ്ഥലത്തേക്ക് ചെല്ലുമ്പോഴും അവര് പറയാറുണ്ട് ഇന്നാളെ പേര് കേൾക്കാറുണ്ട് പറയാറിപ്പോ നമുക്കൊരു സന്തോഷമാണ്. ആലോചിക്കും.
4: ഇത് ഇന്നിപ്പോ കേൾക്കേണ്ട പാട്ട് ഏതാണ്?
5: നമ്മുടെ വൈക്കം വിജയലക്ഷ്മി മാഡത്തിന്റെ
4: അവാർഡ് കിട്ടിയ ഒരു പാട്ടല്ലേ? അപ്പൊ ആ പാട്ട് വെച്ച് തരട്ടെ?
5: ആ പാട്ട് നമ്മുടെ പി എം മാധവി ചേച്ചി വെള്ളാനിക്കരിക്ക് വേണ്ടിട്ടാണ്. നമ്മളൊരു വയ്യാതെ ഇറങ്ങുന്ന ചേച്ചിയാണ്. അവരൊക്കെ ഈ ഗാനങ്ങളുടെ ആൾക്കാരാണ്, ആകാശവാണി ഒരാളും കൂടിയാണ്. അവർക്ക് വേണ്ടിട്ട്,
4: മാധവി ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ചേർന്ന് ആ പാട്ട് ആസ്വദിക്കാം. ഒരുപാട് സന്തോഷമുണ്ട് വിളിക്കാൻ സാധിച്ചതിൽ കേട്ടോ.
5: ഞാന് വൈക്കം വിജയലക്ഷ്മി മാഡത്തിനെ മുക്കാട്ടുകര പള്ളിയുടെ ഒരു ഗാനമേളയ്ക്ക് വന്നിട്ട് കാണാൻ
4: കണ്ടിട്ടുണ്ടല്ലേ?
5: ആഗ്രഹം
4: അപ്പൊ നമുക്ക് എന്തായാലും ആ പാട്ട് പാടി കണ്ടു അല്ലെ, നേരിട്ട് കാണാനായിട്ട് പറ്റി അല്ലേ? അപ്പൊ എന്തായാലും നമുക്കിനി പിന്നീട് ഒരിക്കലും സംസാരിക്കാം. ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പൊ വിളിക്കാനും സംസാരിക്കാനും പറ്റിയതിൽ കേട്ടോ. സന്തോഷം. അപ്പൊ നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് അജയന്റെ 2 മോഷണം ARM എന്ന ചിത്രത്തിലെ ഗാനമാണ് വൈക്കം വിജയലക്ഷ്മി ആലപിച്ചത്. മനു മഞ്ജത്തിന്റെ വരികൾക്ക് ഈണം പകർന്നത് ദിബു നൈനാൻ തോമസ്.

ദ ഗാനസല്ലാപം പരിപാടിയുടെ ഇന്നത്തെ സമയം ഇവിടെ തീരുകയാണ്. ഇന്ന് നിങ്ങളുമായി സംസാരിക്കാൻ സാധിച്ചതിൽ, നിങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഗാനസല്ലാപത്തിൽ കത്തുകളയച്ച് കാത്തിരിക്കുന്നവരാരും നിരാശരാകരുത്. നിങ്ങളുടെ കത്തുകളും വരും ദിവസങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെടും. ആകാശവാണിയോട് നിങ്ങൾക്കുള്ള അതേ സ്നേഹം തിരിച്ചുമുണ്ട്. എല്ലാവരും മാനസികമായിട്ട് കരുത്തരായിട്ടിരിക്കുക, സന്തോഷമുള്ളവരായിട്ടിരിക്കുക. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. കത്തുകളയക്കേണ്ട വിലാസം ഇതാണ്: ഗാനസല്ലാപം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ. നിങ്ങളുടെ കൂടെ ഇത്രയും നേരം സംസാരിച്ചത് ഞാൻ, അശ്വതി മടത്തിപ്പറമ്പിൽ. സാങ്കേതിക സഹായം എ ബി ശ്രീകുമാർ, അനന്തു വിനയൻ. ഗാനസല്ലാപം ലൈവ് ഫോണൗട്ട് പരിപാടി സമാപിക്കുന്നു.

0: ആകാശവാണി.
1: കുടത്തിലെ വിളക്ക്, എൻ കൃഷ്ണപിള്ള എഴുതിയ നാടകത്തിന്റെ റേഡിയോ രൂപം,
2: 5-ാം ഭാഗം.
1: ശബ്ദം നൽകുന്നവർ എം കെ ഗോപാലകൃഷ്ണൻ, പി സി സോമൻ, ശ്രീകല, അരുൺ നായർ, വിനയൻ, മിനി ചന്ദ്രൻ. ഏകോപനം ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ. അവതരണം എൻ കൃഷ്ണപിള്ള, നാടകവേദി തിരുവനന്തപുരം. റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ.

0: ആ പോകുന്നപ്പോഴല്ലേ ഇവിടെ?
1: പുറത്തോട്ട് ഇറങ്ങിയിട്ട് കുറച്ച് നേരമായി ചേട്ടൻ ഇരിക്കണം.
0: അതെന്താ അങ്ങനെ പതിവില്ലാതെ, എവിടെ പോകുന്നെന്ന് പറഞ്ഞു?
1: ചോദിച്ചപ്പോൾ ദേഷ്യപ്പെട്ട് എന്തോ തന്നെത്താൻ പറഞ്ഞുകൊണ്ടിറങ്ങിപ്പോയി.
0: ചന്ദ്രനോ?
1: അവനും ഇല്ല ഇവിടെ.
0: അവൻ ജോലി രാജിവെക്കാൻ നിശ്ചയിച്ചതറിഞ്ഞോ?
1: ചന്ദ്രൻ്റെ അച്ഛൻ പറഞ്ഞു.
0: അവൻ പാർവതിയോട് പറഞ്ഞില്ലേ?
1: പറയേണ്ടവരോട് പറഞ്ഞാൽ പോരെ.
0: അവന് വേണ്ടതുപോലെ ഉപദേശിച്ചില്ലേ?
1: എനിക്കാവുന്നത് വേണ്ട കാലത്ത് ഞാൻ ചെയ്തിട്ടുണ്ട്, ആരും ആവശ്യപ്പെടാതെ. ഇനിയെല്ലാം അവൻ്റെ ഇഷ്ടം.
0: ഗോവിന്ദപ്പിള്ള മറ്റൊന്നും പറഞ്ഞില്ലേ? മാധവിയുടെ വിവാഹാലോചനയും രാഘവൻ്റെ ജോലിക്കാരിയും?
1: ഇല്ല.
0: അതെന്താ പറയാത്തത്?
1: ഞാൻ എങ്ങനെ അറിയാനാ?
0: ആ രണ്ടും നടപ്പ് മേനിയിലായിട്ടുണ്ട്.
1: അത് നല്ലതാ.
0: കേൾക്കാൻ കൊതിച്ചിരുന്നത് കേട്ടിട്ടും എന്താ ഒരു ഉത്സാഹവും ഇല്ലാത്ത പോലെ.
1: ഇനി ഞാൻ ഉത്സാഹിച്ചാൽ എന്ത് നടക്കാനാ?
0: രാഘവനും മാധവിയും ഉണ്ടോ അകത്ത്?
1: രാഘവൻ ഇന്നലെ ഇവിടെ ഒന്ന് പോയിട്ട് ഇതുവരെ കണ്ടില്ല. മാധവി അമ്പലത്തിൽ പോയി.
0: അപ്പോ തനിച്ചേ ഉള്ളൂ.
1: അതെ. ചേട്ടന് കുടിക്കാൻ എന്തെങ്കിലും?
0: ഒന്നും വേണ്ട. തനിച്ചായത് നന്നായി. എനിക്കല്പം സംസാരിക്കണം. ഉദ്ദേശിച്ച് വന്നത് ഗോവിന്ദപ്പിള്ളയോട് സംസാരിക്കാനാണ്.
1: എനിക്കിവിടെ കേൾക്കാവുന്നതാണെങ്കിൽ?
0: കേൾക്കാവുന്നതും കേൾക്കേണ്ടതും തന്നെ.
1: എന്താണോ?
0: ഗോവിന്ദപ്പിള്ളയ്ക്കും പാർവതിക്കും എന്നെ അറിയാം.
1: ചേട്ടനും ഞങ്ങളെയും
0: എന്ന്

0: വിചാരിച്ചിരുന്നു.
1: ചേട്ടനിത്
0: ഗൗരവമായി പറയുകയാണ്, ഞാൻ അറിഞ്ഞത് ശരിയെന്നായിരുന്നു എൻ്റെ വിശ്വാസം. പാർവതി ഈ വീട്ടിൽ വന്നത് മുതൽ നിങ്ങളുടെ ബന്ധമെന്തെന്ന് എനിക്കറിയാം.
1: അതെങ്ങനെയാ? ഞങ്ങൾ രണ്ടുപേരല്ലാതെ ലോകത്ത് മറ്റാരും അറിഞ്ഞിട്ടില്ലല്ലോ.
0: ആ, അതിലിത്ര അറിയാനെന്തുണ്ട്? ഭാര്യാഭർത്ത് ബന്ധം എങ്ങനെ ആരും അറിയാതെ രഹസ്യമാകും?
1: ഞങ്ങളുടെ ബന്ധം അതല്ലെങ്കിലോ?
0: അല്ലാതെ പിന്നെന്ത് ബന്ധം? നല്ല നേരം പോക്ക്.
1: ഞാനൊരു ഭാര്യയാകാനല്ല വന്നത്, ഒരിക്കലും ഭാര്യയായിട്ടുമില്ല.
0: ഓ, 10 പേരെ വിളിച്ചു കൂട്ടി ചടങ്ങനുസരിച്ച് വിവാഹകർമ്മം നടത്താത്തത്, അത് പിന്നെ പൊല്ലാക്കാലത്ത് അത് മര്യാദയല്ലെന്ന് വിചാരിച്ചില്ലേ?
1: വിവാഹമേ പാടില്ലെന്നുറച്ചത് ഞാനാണ്. ഒരു വിവാഹ പാറം പോലും ഞാൻ കണ്ടിട്ടില്ല.
0: ചടങ്ങും രേഖയുമാണോ മുഖ്യം? ജീവിക്കുന്നത് എങ്ങനെയെന്നല്ലേ?
1: ജീവിക്കുന്നതോ? ഞാൻ എങ്ങനെ വന്നോ അങ്ങനെ, എന്തിനു വന്നോ അതിന്?
0: നീ പറയുന്നത് നീ ഗോവിന്ദപ്പിള്ളയുടെ ഭാര്യയല്ലെന്നാണോ?
1: അതെ, ഞാൻ ഈ വീട്ടിലൊരു അമ്മയില്ലാത്ത വിടവ് നികത്താനാണ് വന്നത്. മരിക്കുന്നതുവരെ അമ്മ മാത്രമായിരിക്കുകയും ചെയ്യും.
0: ഇത് സത്യമെന്ന് ആര് കരുതും? പാർവതി, ജീവനുള്ള തെളിവ് എതിരായിട്ടുള്ളപ്പോൾ
1: രാഘവനല്ലേ? ഞാനും എൻ്റെ ഗർഭപാത്രത്തിൽ അവനും ഒന്നിച്ചാണ് ഇവിടെ വന്നത്.
0: അപ്പോ രാഘവൻ ഗോവിന്ദപ്പിള്ളയുടെ മകനാകണമെങ്കിൽ
1: ആകണമെങ്കിൽ
0: നീ ഇവിടെ വരും മുമ്പ് ലക്ഷ്മിയമ്മ ജീവിച്ചിരിക്കെ തന്നെ ഗോവിന്ദപ്പിള്ളയും നീയും തമ്മിൽ,
1: അതിനും എത്രയോ വർഷം മുമ്പ്, ലക്ഷ്മിയമ്മയെ വിവാഹം കഴിക്കുന്നതിനും വളരെ മുമ്പ്, ജീവിതത്തിനൊരു പട്ടുനൂലിൻ്റെ ഭാരം പോലും ഇല്ലാതിരുന്ന അന്ന് ചേട്ടൻ ഓർക്കുന്നില്ലേ? നമ്മൾ ഒന്നിച്ച് ഹൈസ്കൂളിൽ പഠിച്ചിരുന്ന കാലം.
0: അത് ഇപ്പോൾ ഓർത്തിട്ടും പറഞ്ഞിട്ടും എന്ത് കാര്യം?
1: അന്നാണ് ഒരു പുരുഷൻ ആദ്യമായും അവസാനമായും എൻ്റെ മനസ്സും ഹൃദയവും ഞാൻ അറിയാതെ കൈവശമാക്കിയത്. എപ്പോഴും ചേട്ടൻ്റെ കൂടെ നടന്നിരുന്ന ഒരു കൊച്ചു യുവാവില്ലേ, ചടച്ചു നീണ്ട് തിളങ്ങുന്ന കണ്ണുകളും എപ്പോഴും വിയർപ്പ് പൊടിയുന്ന മൂക്കും മനസ്സ് നിറയെ ഉന്മേഷവുമുള്ള ആ ഇരുനിറക്കാരൻ.
0: എന്ത്, അന്നേ തന്നെ അടുപ്പമോ? എന്നിട്ട് ഒരക്ഷരം, ഒരു ജീവിതകാലം മുഴുവൻ. ഇതാണ് എനിക്ക് കിട്ടിയ സ്നേഹം.
1: സ്നേഹക്കുറവുകൊണ്ടാണോ ചേട്ടാ ഇങ്ങനെ ചിലത് സ്വന്തം അച്ഛനമ്മമാരെ മക്കൾ അറിയിക്കാത്തത്?
0: അതെ, അന്നാരംഭിച്ച ബന്ധം പിന്നീട് ഇങ്ങോട്ട് തുടർന്നു, ആ വിവാഹത്തിന് മുൻപും പിമ്പും.
1: എന്ത് ബന്ധം? നേര് പറയട്ടെ, ഞങ്ങൾ തമ്മിലുള്ള ബന്ധമെന്താ നിന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അറിയാൻ ശ്രമിച്ചില്ല, പക്ഷേ ഇന്നത് വേണ്ടി വന്നു. ഞാൻ ആരെന്ന് ചിന്തിക്കേണ്ടി വന്നു. ചേട്ടൻ ഇവിടെ വന്ന് കയറിയപ്പോഴും ഞാൻ അതുതന്നെ ചിന്തിക്കുകയായിരുന്നു. എന്നിട്ടും എനിക്ക് ഒരു രൂപവും കിട്ടിയില്ല. ഒന്ന് പറഞ്ഞു തരാമോ, അമ്മ മരിച്ച 2 കുഞ്ഞുങ്ങൾക്ക് ആ നഷ്ടം തോന്നാൻ ഇടവരാതെ അവരെ വളർത്തി അവരുടെ അച്ഛനെ സഹായിക്കാൻ വന്ന ഞാൻ ആരാകും? പരിചാരികയോ, വേലക്കാരിയോ, ആയയോ, മിത്രമോ? ഭാര്യയല്ലെന്ന് മാത്രം എനിക്കറിയാം. പിന്നെ ഇവിടെ വരുന്നതിന് മുമ്പുള്ള 2 വർഷം അന്ന് ഞങ്ങൾ അന്യോന്യം ആരായിരുന്നു, എന്തായിരുന്നു? എനിക്കത് സങ്കല്പിക്കാൻ കൂടി വയ്യ.
0: അതെ, ആ 2 വർഷം ഈ വീട്ടിൽ വീശുന്ന വായുവിൽ ഇന്നും ചുഴന്നു നിൽക്കുന്നത് അന്നത്തെ പാപമാണ്.
1: എവിടെ തുടങ്ങും, എവിടെ പറഞ്ഞെത്തിക്കും? വിവാഹത്തിൻ്റെ തലേദിവസം രാത്രി അദ്ദേഹം എന്നെ കാണാൻ വന്നിരുന്നു. കേശവപിള്ളയും വീട്ടുകാരും കൂടി എൻ്റെ ശരീരം മറ്റൊരാൾക്ക് കൊടുത്തു. എൻ്റെ ജീവനെന്നും നിൻ്റേതാണ് പാർവതി എന്ന് വല്ലപാടും പറഞ്ഞു പിരിഞ്ഞ അദ്ദേഹത്തെ നീണ്ട 10 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ കണ്ടത്. വേണമെങ്കിൽ അതിനകം എനിക്ക് കാണാമായിരുന്നു, പക്ഷേ മനഃപൂർവ്വം ഞാൻ കാണാതിരിക്കാൻ നോക്കി, മറക്കാൻ ശ്രമിച്ചു. അദ്ദേഹവും എന്നെ മറക്കണേന്നാശിച്ചു, മറന്നിരിക്കുമെന്നാശിച്ചു. അച്ഛനും അമ്മയും മരിച്ചതോടെ എനിക്ക് മറ്റാരും ഇല്ലാതായി. കടപ്പാടും ആശ്രയവും ആരോടും ഇല്ലാതായാൽ, ഇങ്ങോട്ടും കടപ്പാടും ആശ്രയവും ആർക്കും ഇല്ലാതെ വന്നാൽ കിട്ടുന്ന ഒരുതരം സ്വസ്ഥതയും സ്വാതന്ത്ര്യവുമില്ലേ? അതും അനുഭവിച്ച് ഒരു സ്കൂളിൽ ഞാൻ അധ്യാപികയായിട്ട് കഴിയുകയായിരുന്നു. അന്നാണ് അടഞ്ഞിരുന്ന വാതിലിൽ അദ്ദേഹം നനച്ചിരിക്കാതെ വന്ന് മുട്ടിയത്.
0: കഷ്ടം, ഞാൻ എന്തൊരു പമ്പര വിട്ടി.
1: അദ്ദേഹത്തിന് 1 നിമിഷം സ്വൈര്യമായി സന്തോഷമായി പെരുമാറാനൊക്കുമോ? പള്ളും ഡീക്കും ധൂർത്തും പെരുത്ത ആ വിവരം കെട്ട അച്ഛനന്മാരോട് ഒരു തണുത്തുറഞ്ഞ സദ്ഗുണം എന്ന് അദ്ദേഹം പറയാറുള്ള ഭാര്യയാണെങ്കിലോ മറ്റുള്ളവരുടെ മനസ്സിലിരി പറയാൻ കഴിവില്ലാത്ത ഒരുത്തിയും.
0: ഒരാപത്തൊഴിവാക്കാൻ അതിലും എത്രയോ വലിയൊരാപത്ത് തലയിൽ പിടിച്ചു വെച്ചു കൊടുത്ത ഈ പടു അങ്കൻ
1: പൊള്ളുന്ന മരുഭൂമിയിൽ നിന്ന് ഓടിയ

0: വന്നൊരു യാത്രക്കാരൻ ദാഹജല യാചിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ വേച്ചു വേച്ചു വന്നെത്തി. തളർന്നു കുഴഞ്ഞെൻ്റെ മടിയിൽ വീണു. ഒരു നിമിഷം മാത്രം ഞാൻ എന്തു ചെയ്യണമെന്നറിയാതെ കുഴങ്ങി അറച്ചു നിന്നു. പിന്നീടെല്ലാ ചിന്തയും അകന്നു. ആ ശരീരം ഞാൻ പല ഒരു തലോടി. എനിക്കൊരു ജീവിതം തരൂ, മരണം എനിക്ക് മടുത്തു എന്നദ്ദേഹം ആവശ്യപ്പെട്ടപ്പോൾ എനിക്കുള്ളതെല്ലാം ഒന്നൊഴിയാതെ ഞാൻ അർപ്പിച്ചു. അന്നാണ് ചേട്ടൻ്റെ നിർബന്ധവും ഉപദേശവും, വന്ന വഴിയെ തിരിച്ചു നടന്ന് കടമ നിർവഹിക്കാൻ.
1: പക്ഷേ എന്തു പറഞ്ഞാലും എന്തു വിശേഷം, ലക്ഷ്മിയമ്മ എന്തു പിഴച്ചു? മരിക്കാറായി കിടക്കുന്ന ഏത് സ്ത്രീക്കുമില്ലേ ഭർത്താവിനെ കാണാൻ ആശ? വിശേഷിച്ചും തനിക്ക് രണ്ട് കുഞ്ഞുങ്ങളെ തന്ന ഭർത്താവിനെ.
0: എനിക്കത് ഓർക്കാൻ കൂടി വയ്യ ചേട്ടാ. യാതൊരു വീണ്ടും വിചാരവും ഇല്ലാതെ അടിക്കുന്ന ഓളത്തിനൊപ്പം ഒഴുകിക്കൊണ്ടിരുന്നപ്പോഴാണ് ആ ഇടിത്തീ ആഞ്ഞു വീണ് ഞങ്ങൾ ഞെട്ടിപ്പിടഞ്ഞെണീറ്റത്. ഒരു നിമിഷം കൊണ്ട് പാപത്തിൻ്റെ കുറ്റാക്കുറ്റിരിട്ട് ലോകമാകെ മൂടിപ്പൊതിഞ്ഞത് കണ്ട് ഞാൻ നിലവിളിച്ചു പോയി. ഞാൻ ആയുസ്സിൽ കണ്ടിട്ടില്ലാത്ത അമ്മയുടെ മുഖം, ശബ്ദം, നോട്ടം എല്ലാം എൻ്റെ മനസ്സിൻ്റെ ആഴത്തിൽ നിന്ന് ഉയർന്നു വരുന്നതുപോലെ. ഇടയ്ക്കൊരു മുട്ടൻ മലയിടിഞ്ഞു വീണ് എന്നെയും ചന്ദ്രൻ്റെ അച്ഛനെയും അകറ്റിയതുപോലെ. കുടിച്ചി ലക്കുകെട്ടവൻ്റെ നെഞ്ചത്ത് കടാര കൊണ്ട് കുത്തുകൊണ്ടാൽ പെട്ടെന്ന് ബോധം തെളിയുന്നത് പോലെ.
1: എന്തു ചെയ്യാം, ദീപം തെളിച്ചപ്പോഴേക്കും നിധി നഷ്ടപ്പെട്ടു കഴിഞ്ഞു.
0: പേടിച്ച് കിടുങ്ങിയത് ഞാനാണ് ചേട്ടാ, അതാണ് ഞാൻ വരില്ലെന്ന് നിർബന്ധം പിടിച്ചത്. പിന്നെ വരാമെന്നുറച്ചതോ? ഒരേ ഒരു കരാറിൽ, ഞങ്ങൾ രണ്ടുപേരും മരിക്കുന്നതുവരെ ഭാര്യാഭർത്താക്കന്മാരായി ജീവിക്കില്ലെന്ന് അന്യോന്യം കയ്യിലടിച്ച് സത്യം ചെയ്തു. ആ സത്യം ആണ് ഇവിടെ തെറ്റാതെ ഇന്നു വരെ പരിപാലിച്ചത്. ഒരേ ഒരു ലക്ഷ്യം, ഒരേ ഒരാശ, ഒരേ ഒരു നിശ്ചയം, അതാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതല്ല, എൻ്റെ രക്തത്തിൽ ജനിച്ച മകനെ പോലും ബലി കഴിച്ച് കടമ വീട്ടി പാപമോചനം നേടാൻ ഈ വീട്ടിൽ തങ്ങി നിൽക്കുന്ന ആ അമ്മയുടെ ആത്മാവ് എന്നെന്നും എൻ്റെ ശരീരത്തിൽ കുടികൊണ്ട് എന്നെ ആ അമ്മയാക്കണേ എന്ന ഒരേ ഒരു പ്രാർത്ഥനയായിരുന്നു എൻ്റെ ഊണിലും ഉറക്കത്തിലും. പക്ഷെ ചേട്ടാ, 20 വർഷം ഞാൻ പേറി നടന്ന എൻ്റെ ആശ കരിഞ്ഞു ചാമ്പലായി.
1: പാർവതി, നീ എന്നോട് ക്ഷമിക്കുമോ? ഞാൻ
0: ക്ഷമിക്കാൻ എന്തുണ്ടായി?
1: ഒന്നുമില്ലേ. എരുതിയിൽ നിന്നുള്ള ഈ തപസ്, ഈ സന്യാസം തെറ്റിദ്ധരിച്ചവനല്ലേ ഞാൻ? ആ ചന്ദ്രൻ്റെ തലയിൽ കടന്നുകൂടിയ ചെകുത്താൻ എന്നെപ്പോലും ആവേശിച്ചു കളഞ്ഞു കുഞ്ഞേ.
0: ഞാൻ തപസ് ചെയ്തെങ്കിൽ അതെൻ്റെ ആവശ്യത്തിനാണ്, എൻ്റെ ആത്മാവിലടിഞ്ഞ കറ കഴുകിക്കളയാൻ. ചന്ദ്രൻ എന്തിനാ കുറ്റം പറയുന്നത്? ഒന്നും അറിയാത്ത കുട്ടി, അവനെങ്ങനെ അറിയാം ഒരച്ഛനെ, ഒരമ്മയെ, ഒരു ഭാര്യയെ, ഒരു ഭർത്താവിനെ?
1: ഒന്നെങ്കിലും അറിയണമായിരുന്നു, സ്നേഹം. ഞാൻ ഇറങ്ങുന്നു കുഞ്ഞെ.
2: കുടത്തിലെ വിളക്ക്, എൻ കൃഷ്ണപിള്ള എഴുതിയ നാടകത്തിന്റെ റേഡിയോ രൂപം 5-ാം ഭാഗം സമാപിക്കുന്നു.
3: കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: ഗോവിന്ദപിള്ള എം കെ ഗോപാലകൃഷ്ണൻ, കേശവപിള്ള പി സി സോമൻ, പാർവതിയമ്മ ശ്രീകല, ചന്ദ്രൻ അരുൺ നായർ, രാഘവൻ വിനയൻ, മാധവി മിനി ചന്ദ്രൻ. ഏകോപനം ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ. റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ. അവതരണം എൻ കൃഷ്ണപിള്ള, നാടകവേദി, തിരുവനന്തപുരം.

0: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ.
1: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിതപാഠം.
0: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
1: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
0: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.

ഇന്ന് വൈകിട്ട് 6:50 കേൾക്കാം വൈരം വീടും. സൂക്ഷ്മ ജലസേചന മാർഗങ്ങൾ, ഡോക്ടർ ഷൈല ജോസഫുമായി അഭിമുഖം. കേൾക്കാം വൈകിട്ട് 6:50 വൈരം വീടും.

0: രാത്രി 7:35 നാടകഗാനങ്ങൾ. അനന്തരാവകാശി, അമാവാസിയിൽ ഒരു പൗർണമി, അമരം എന്നീ നാടകങ്ങളിലെ ഗാനങ്ങൾ തെന്നൽ, പട്ടണക്കാട് പുരുഷോത്തമൻ, കലറഗോപൻ, പ്രമീള എന്നിവർ പാടിയത്. രാത്രി 7:35.
1: അറിവിന്റെ അക്ഷയഖനി,
2: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
1: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
2: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
1: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
2: വിദ്യാഭ്യാസ രംഗം.
1: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
2: വിദ്യാഭ്യാസ രംഗം.
0: ഇന്ന് രാത്രി 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ സാമ്പത്തിക വിപണി അവതരിപ്പിക്കുന്നത് സുശീൽ കുമാർ. ആകാശവാണി തൃശൂർ.
3: ഇന്ന് ജൂലൈ 30 മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനം. മനുഷ്യക്കടത്തിനെതിരെ നമുക്കൊരുമിച്ച് പോരാടാം. ആശംസകളോടെ വനിതാ ശിശു വികസന വകുപ്പ്, സ്റ്റേറ്റ് നിർഭയാസൽ.
4: ജൂലൈ 30 ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് വനിതാ ശിശു വികസന വകുപ്പ്, സ്റ്റേറ്റ് നിർഭയാസൽ. ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ ഭയന്നു വിറയ്ക്കുന്ന ഒരു മുഖം കണ്ടോ, അപരിചിതരായ ആളുകൾക്കൊപ്പം വിറങ്ങലിച്ചു നിൽക്കുന്ന കുട്ടികളോ സ്ത്രീകളോ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ കണ്ണടയ്ക്കരുത്. നിങ്ങളുടെ ഒരു ഫോൺ കോൾ ഒരാളുടെ ജീവിതം രക്ഷിച്ചേക്കാം. സംശയം തോന്നിയാൽ ഉടൻ വിളിക്കൂ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ 1098, വനിതാ ഹെൽപ്പ് ലൈൻ നമ്പർ 1811, പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പർ 112.
5: സ്വരസാഗരം.
1: സ്വരസാഗരത്തിൽ ഇപ്പോൾ
6: മങ്ങാട് കെ നടേശന്റെ സംഗീത കച്ചേരി കേൾക്കാം. കെ മുരളീധരൻ ഉണ്ണി, അഭിരാം ഉണ്ണി എന്നിവർ കൂടെ പാടുന്നു. സി എസ് അനുരൂപ് വയലിൻ, തൃശൂർ കെ എം എസ് മണി മൃദംഗം, കുമരകം പി ജി ഗണേഷ് ഗോപാൽ ഖടം. വരാളി രാഗത്തിൽ മാമവ മീനാക്ഷി എന്നാരംഭിക്കുന്ന ദീക്ഷിതർ കൃതി, മിശ്രചാപ്പുതാളം.

അവസാനമായി കാന്തനോട് ചെന്ന് മെല്ലെ. രാഗം നീലാംബരി, രൂപകതാളം സ്വാതി തിരുനാൾ കൃതി.

0: ഇതുവരെ കേട്ടത് മങ്ങാട് കെ നടേശന്റെ സംഗീത കച്ചേരി. കൂടെ പാടിയത് കെ മുരളീധരൻ ഉണ്ണി, അഭിരാം ഉണ്ണി, സി എസ് അനുരൂപ് വയലിൻ, തൃശൂർ കെ എം എസ് മണി മൃദംഗം, കുമരകം പി ജി ഗണേഷ് ഗോപാൽ ഖടം.
1: സ്വരസാഗരം സമാപിക്കുന്നു.
2: സ്വരസാഗരം.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
2: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില.

0: ഇന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
0: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
4: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
3: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
4: ഗാന്ധിമാർഗം.

0: ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ ഹരിതം.
1: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05
0: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
1: ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ.

ആകാശവാണി തൃശൂർ. കാലാവസ്ഥ. കേരളത്തിൽ മിക്കയിടങ്ങളിലും ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കാസർഗോഡ് എന്നീ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. സമയം 3 മണി. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോഹെർട്സിൽ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 4:45 ആരംഭിക്കും. FM 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം. ആകാശവാണി തൃശൂർ, FM 101.1 MHz. മുടിയേറ്റു തോറ്റം. ഉണ്ണികൃഷ്ണൻ പനയൂരും സംഘവും അവതരിപ്പിച്ചത്.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഒഴിവുകാലം എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ. എൻ ലതിക, ആശാലത എന്നിവരും സംഘവും പാടിയ ഗാനം. ഗാനരചന നിർവഹിച്ചത് കെ ജയകുമാർ, സംഗീതം ജോൺസൺ.

ഒഴിവുകാലം എന്ന ചിത്രത്തിൽ കെ ജയകുമാറിന്റെ വരികൾക്ക് ജോൺസൺ ഈണം പകർന്ന ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഇനി വൈശാലി എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ കേൾക്കാം. രചന ഒ എൻ വി കുറിപ്പുകൾ, സംഗീതം ബോംബെ രവി. ദിനേശ്, ലതിക എന്നിവരും സംഘവും പാടിയ ഗാനം കേൾക്കാം.

கிட்ட கிட்ட

ഒഴിവുകാലം, വൈശാലി എന്നീ ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ചലച്ചിത്രഗാനങ്ങൾ സമാപിക്കുന്നു. ആകാശവാണി തൃശൂർ. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. കൽ ഹോ നഹോ, ദിൽ ദേക്കേ ദേഖോ, സനം തേരി കസം എന്നീ ചിത്രങ്ങളിലെ ഗാനങ്ങൾ.

क्या नशा नशा सा है, बोलिए न बोलिए सब।

0: ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ സമാപിച്ചു. സമയം 4 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ആകാശവാണി തൃശൂർ.
1: സമകാലികം വാർത്താ ഡയറി തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രമോദ് കെ, സീനിയർ സബ് എഡിറ്റർ, മാതൃഭൂമി തൃശൂർ.
2: നീറ്റ് യു ജി പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്നുണ്ടായ രോഷാഗ്നിയിൽ നിന്നുയർന്ന യുവാക്കളുടെ പ്രതിഷേധ കൂട്ടായ്മയുടെ സമരം ചരിത്ര വിജയം രേഖപ്പെടുത്തിയ വാരമാണ് കടന്നുപോയത്. സമരത്തെ തുടർന്ന് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. രാജ്യത്തെ മത്സര പരീക്ഷാ സംവിധാനം സമഗ്രമായി അഴിച്ചുപണിയാനുള്ള നടപടികളിലാണ് കേന്ദ്ര സർക്കാർ. മത്സര പരീക്ഷകൾ പൂർണ്ണമായി വിശ്വാസ്യതയുള്ളതാക്കാൻ ആധാർ സംവിധാനത്തിന്റെ മുഖ്യശില്പി നന്ദൻ നിലേഖനയുടെ നേതൃത്വത്തിൽ ഉന്നതതല സമിതിയും രൂപവത്കരിച്ചു. പശ്ചിമേഷ്യയിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം ഇന്ന് അവസാനിക്കും നാളെ അവസാനിക്കുമെന്ന പ്രതീക്ഷകളെ തകർത്ത് തുടരുകയാണ്. പല വെടിനിർത്തലുകളുണ്ടായെങ്കിലും ധാരണകൾ പാലിക്കപ്പെടാത്തതിനാൽ ഒന്നും ശാശ്വത സമാധാനത്തിലെത്തിയില്ല. ഹോർമൂസ് കടലിടുക്ക് ലോകത്തിന്റെ ആകെ നെഞ്ചിലെ തീയായി തുടരുമ്പോൾ ആക്രമണം തൽക്കാലം നിർത്തുന്നുവെന്ന ഇറാന്റെ പ്രസ്താവന സമാധാനത്തിന്റെ വെളിച്ചം പകരുകയാണ്. ഇതേ തുടർന്ന് ഇടക്കാല വെടിനിർത്തൽ കരാർ ലംഘിച്ച് 2 ആഴ്ചയായി തുടർന്നു വന്ന ആക്രമണ പ്രത്യാക്രമണങ്ങൾ യു എസും ഇറാനും അവസാനിപ്പിച്ചു. യു എസ് ആക്രമണം നിർത്തിയ സാഹചര്യത്തിലാണ് ഇറാന്റെ തീരുമാനം. യു എസ് ആക്രമണങ്ങൾക്കുള്ള പ്രതികാര നടപടിയായാണ് തങ്ങൾ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുന്നതെന്നും ഇറാൻ വ്യക്തമാക്കുന്നു. നവകേരള യാത്രയ്ക്കിടെ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അംഗരക്ഷകർ യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തിയെന്ന കേസിൽ ADGP MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തു. DGP പരിഗണിക്കാനിരിക്കെയാണ് ഈ തിരിച്ചടി. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള SIT അന്വേഷിക്കുന്ന ശബരിമല സ്വർണക്കൊള്ളക്കേസിൽ കൂടുതൽ ചുരുളുകൾ അഴിയുമ്പോൾ അറസ്റ്റിലാവുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ 3-ാമത്തെ പ്രസിഡന്റായി PS പ്രശാന്ത്. ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശാൻ ചെന്നൈക്ക് കൊണ്ടുപോകാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ ഗൂഢാലോചനയിൽ പ്രശാന്തും തന്ത്രി കണ്ഠര് രാജീവരും അടക്കം 7 പേർക്ക് പങ്കുണ്ടെന്നാണ് ആരോപണം. കേസിൽ അറസ്റ്റിലായ മുൻ പ്രസിഡന്റുമാരായ A. പത്മകുമാറും N. വാസുവും ഇപ്പോൾ ജാമ്യത്തിലാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അർദ്ധ സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ താരമായിരിക്കുകയാണ് ഇന്ത്യയുടെ വൈഭവ് സൂര്യവംശി. സിംബാബ്വേക്കെതിരായ 1-ാം 20 ക്രിക്കറ്റിലാണ് വൈഭവ് 18 പന്തിൽ നിന്ന് 50 റൺസ് തികച്ചത്. 15 വയസ്സും 118 ദിവസവുമായിരുന്നു ഈ നേട്ടം സ്വന്തമാക്കുമ്പോൾ ഓപ്പണർ വൈഭവിന്റെ പ്രായം. മറികടന്നതാകട്ടെ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ നേട്ടത്തെയും. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കളിക്കുന്ന പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരൻ എന്ന റെക്കോർഡും വൈഭവിന്റെ പേരിലാണ്. ഒരിടവേളയ്ക്കു ശേഷം ഇന്ത്യയ്ക്ക് വീണ്ടും അമേരിക്കയുടെ തീരുവ ഭീഷണി. നിർബന്ധിത തൊഴിൽ വഴി ഉത്പാദനം നടത്തുന്നുവെന്ന് ആരോപിച്ചാണ് 100% തീരുവ ചുമത്താനുള്ള തീരുമാനം. ഇന്ത്യയിൽ നിന്നും മറ്റ് 16 രാജ്യങ്ങളിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങൾക്കാണ് പുതിയ തീരുവ. ഇന്ത്യൻ ഉൽപ്പന്നങ്ങളെ ഇത് അധികം ബാധിച്ചേക്കില്ലെന്ന വിലയിരുത്തലുമുണ്ട്. സ്കോട്ട്ലൻഡിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ പൊൻതിളക്കം 2. വനിതകളുടെ ഭാരോദ്വഹനത്തിൽ മീരാഭായ് ചാനു ഇന്ത്യയ്ക്കായി ആദ്യ സ്വർണം നേടിയതിന് പിന്നാലെ പാരാ അത്ലറ്റിക്സ് ഷോട്ട്പുട്ടിൽ ഷർമിള ധൻകറും പൊന്നണിഞ്ഞു. കോമൺവെൽത്ത് ഗെയിംസ് പാരാ അത്ലറ്റിക്സിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന ബഹുമതിയും ഷർമിള സ്വന്തം പേരിൽ എഴുതി ചേർത്തു. 20 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് പാരാ അത്ലറ്റിക്സിൽ ഇന്ത്യയുടെ സുവർണ നേട്ടം. ഇതോടെ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടം 2 സ്വർണവും 5 വെള്ളിയും 3 വെങ്കലവുമടക്കം 10. രാജ്യത്ത് 10 രൂപയുടെയും 20 രൂപയുടെയും പ്ലാസ്റ്റിക് നോട്ടുകൾ കൊണ്ടുവരികയാണ് റിസർവ് ബാങ്ക്. പ്ലാസ്റ്റിക് കറൻസി പരീക്ഷണാടിസ്ഥാനത്തിൽ ഇറക്കാനുള്ള അനുമതിയാണ് കടന്നുപോയ വാരം ഉണ്ടായത്. 10-ൻ്റെയും 20-ൻ്റെയും 100 കോടി വീതം നോട്ടുകളായിരിക്കും അച്ചടിക്കുക. പ്ലാസ്റ്റിക് കറൻസി വന്നാലും നിലവിലെ പേപ്പർ കറൻസി ഇപ്പോൾ

0: ത്തേതുപോലെ തുടരും. പേപ്പർ കറൻസിയേക്കാൾ കൂടുതൽ ഈടുനിൽക്കുന്നതാണ് പ്ലാസ്റ്റിക് കറൻസി എന്നാണ് RBI വ്യക്തമാക്കുന്നത്. അനിയന്ത്രിതമായ കാട്ടുതീയിൽ വെന്തുരുകുകയാണ് ഫ്രാൻസും സ്പെയിനും. അണയ്ക്കാനുള്ള ശ്രമങ്ങളെയെല്ലാം വിഫലമാക്കി കൂടുതൽ ഇടങ്ങളിലേക്ക് പടരുകയാണ് തീ. ഒപ്പം ആശങ്കയേറ്റി പുതിയ ഉഷ്ണതരംഗവും പ്രവചിക്കപ്പെട്ടിട്ടുണ്ട്. ഏതാണ്ട് 3.5 ലക്ഷത്തോളം പേരെയാണ് ഇവിടെ നിന്ന് ഒഴിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ആദായനികുതി റിട്ടേൺ സമർപ്പിക്കാനുള്ള അവസാന തീയതിയിലേക്ക് ഇനി ഏതാനും ദിവസം മാത്രം. ശമ്പള വരുമാനക്കാർ ഉൾപ്പെടെയുള്ള സാധാരണ നികുതിദായകർ ജൂലൈ 31നകമാണ് റിട്ടേൺ സമർപ്പിക്കേണ്ടത്. ഇതോടൊപ്പം 100 കോടിയിലേറെ വരുമാനമുള്ള നികുതിദായകരുടെ എണ്ണത്തിൽ വർധനയുണ്ടായെന്ന വിവരവും ഉണ്ട്. മുൻവർഷത്തേക്കാൾ 161 പേരാണ് അധികമായി 100 കോടി ക്ലബിലെത്തിയത്. രാജ്യത്ത് ഇനി കൃഷിക്ക് അമോണിയ നേരിട്ട് ഉപയോഗിക്കാം. യൂറിയക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ ഇതിന് അനുമതി നൽകിയത്. 82% നൈട്രജൻ അടങ്ങിയിട്ടുള്ളതിനാൽ യൂറിയയേക്കാൾ ചെലവ് കുറഞ്ഞതും മികച്ച വിളവ് നൽകുന്നതുമാണ് അമോണിയ. ജലാംശമില്ലാത്ത അമോണിയ ഉൽപ്പാദിപ്പിക്കാൻ വളം നിർമ്മാണ കമ്പനികൾക്ക് 3 വർഷത്തേക്കാണ് അനുമതി നൽകിയത്. കാനഡ, US, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ നിലവിൽ അമോണിയ കൃഷിക്ക് നേരിട്ട് ഉപയോഗിക്കുന്നുണ്ട്. 6 വർഷത്തിൽ താഴെ പഴക്കമുള്ള BS6 വാഹനങ്ങളുടെ പുകപരിശോധനയിൽ ഇളവ്. ഈ വാഹനങ്ങൾക്ക് ഓരോ വർഷവും പുകപരിശോധനാ ടെസ്റ്റ് നടത്തേണ്ട. ഇത്തരം വാഹനങ്ങളുടെ പുകപരിശോധനാ സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി 3 വർഷമായി നീട്ടുകയാണ്. 6 മുതൽ 10 വർഷം വരെ കാലാവധിയുള്ള BS6 വാഹനങ്ങളുടെ പുകപരിശോധനാ സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി 1 വർഷമായിരിക്കും. സഹകരണ മേഖലയിൽ തുടങ്ങുന്ന കോ എയർ വിമാന സർവീസ് ചിറകുപിരിക്കാനൊരുങ്ങുന്നു. അടുത്ത വർഷം ഏപ്രിലോടെ സർവീസ് തുടങ്ങാനാകുമെന്നാണ് പ്രതീക്ഷ. വിമാനങ്ങൾ വാടകയ്ക്കെടുത്തായിരിക്കും ആദ്യഘട്ടത്തിൽ സർവീസ് നടത്തുക. ഇതിനായി സഹകരണ മേഖലയിൽ നിന്ന് നിക്ഷേപ സമാഹരണം നടത്തും. 50% ഓഹരികൾ സഹകരണ സംഘത്തിനായിരിക്കും, ബാക്കി പൊതുജനങ്ങളിൽ നിന്ന് സമാഹരിക്കും. ആദ്യഘട്ടത്തിൽ 2 വിമാനങ്ങളായിരിക്കും വാടകയ്ക്ക് എടുക്കുക. കേരളത്തിനകത്തും ബംഗളൂരു, കോയമ്പത്തൂർ, മംഗളൂരു, ചെന്നൈ, മധുര എന്നിവിടങ്ങളിലേക്കായിരിക്കും പറക്കൽ. കേരളത്തിൻ്റെ സ്വന്തം ഫുട്ബോൾ ക്ലബ്ബായ കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ ISL സീസണിൽ കളിക്കാനുണ്ടാകുമോ എന്നതിൽ സംശയം. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായ ടീമിനെ വിൽക്കാനുള്ള ശ്രമത്തിലാണ് ഉടമകളെന്നാണ് വിവരം. അതേസമയം ഉടമകളായ മാഗ്നം സ്പോർട്സ് ലിമിറ്റഡ് ഇതുവരെ ആരുമായും അന്തിമ ധാരണയിലെത്തിയിട്ടില്ല. വിദേശ മലയാളി സംരംഭകനുമായുള്ള ചർച്ചകളും പുരോഗമിക്കുന്നുണ്ട്. കഴിഞ്ഞ സീസണിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നഷ്ടം വലുതായത്. ഒക്ടോബറിലാണ് പുതിയ ISL സീസൺ ആരംഭിക്കുക.
1: സമകാലികം വാർത്താ ഡയറി സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രമോദ് കെ, സീനിയർ സബ് എഡിറ്റർ മാതൃഭൂമി തൃശൂർ. നിർവഹണം ജയ CR. നിർവഹണ സഹായം സ്മിത രാജേഷ്.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പഴയ കാലങ്ങളിൽ റേഡിയോ എന്ന ഉപകരണത്തിലൂടെ മാത്രം കേട്ടിരുന്ന നിങ്ങളുടെ സ്വന്തം ആകാശവാണി ഇപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ ദൂരദേശങ്ങളിലിരിക്കുന്ന പ്രിയ ശ്രോതാക്കളുടെയും അരികിലുണ്ടല്ലോ.
1: ഇനി മുതൽ എല്ലാ ആകാശവാണി നിലയങ്ങളുടെയും പ്രക്ഷേപണം OTT പ്ലാറ്റ്ഫോമായ വേവ്സിൽ ലഭ്യമാണ്. പ്ലേസ്റ്റോറിൽ നിന്ന് വേവ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് തത്സമയം പരിപാടികൾ ആസ്വദിക്കുക.

0: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ.
1: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിത പാഠം.
0: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
1: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിത പാഠം.
0: ജീവിത പാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.

0: 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. സമയം 4 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ആകാശവാണി തൃശൂർ.
1: ഇന്ന് ജൂലൈ 30 മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനം. മനുഷ്യക്കടത്തിനെതിരെ നമുക്കൊരുമിച്ച് പോരാടാം. ആശംസകളോടെ വനിതാ ശിശു വികസന വകുപ്പ്, സ്റ്റേറ്റ് നിർഭയാസൽ.
2: ജൂലൈ 30 ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് വനിതാ ശിശു വികസന വകുപ്പ്, സ്റ്റേറ്റ് നിർഭയാസൽ. ഹോട്ടലിൽ പാത്രം കഴുകുന്ന കുട്ടി, ചുമടെടുക്കുന്ന കുട്ടി, പൊതു ഇടങ്ങളിൽ ഭിക്ഷാടനം നടത്തുന്ന കുട്ടി, കുട്ടിയെ എടുത്ത് ഭിക്ഷാടനം നടത്തുന്ന സ്ത്രീകൾ, ഇവരെയൊക്കെ കാണുമ്പോൾ മനസ്സിൽ സഹതാപമാണോ? ഒന്ന് ചിന്തിക്കുക. ഇവരൊക്കെ മനുഷ്യക്കടത്തിന്റെ ഇരകളാവാം. അവന്റെ മനോഹരമായ ബാല്യം ആരാണ് കവർന്നെടുത്തത്? ബാലവേലയോ കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വിളിക്കൂ 10 9 8.
0: ചലച്ചിത്രഗാനങ്ങൾ. ചിത്രം പ്രണാമം. രചന ഭരതൻ. സംഗീതം ഔസേപ്പച്ചൻ. ഗായകർ MG ശ്രീകുമാർ. ചിത്രം

0: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
1: മെഡിസെപ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
4: ചൊവ്വ, വ്യാഴം, ശനി, ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം:
1: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
5: ചിത്രം പറന്ന് പറന്ന് പറന്ന്. OMV കുറിപ്പിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് ജോൺസൺ. പാടിയവർ യേശുദാസ്, എസ് ജാനകി.

ചിത്രം കാഴ്ചയ്ക്കപ്പുറം. കെ ജയകുമാറിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് വെർണി ഇഗ്നേഷ്യസ്. ഗായകർ ജി വേണുഗോപാൽ, ചിത്ര.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി, സമയം 5 മണി. ഹിന്ദി പാഠം പഠിപ്പിക്കുന്നത് സ്മിത എസ് വി, പഠിക്കുന്നവർ ചൈതന്യ മോഹൻ, അർപ്പിത ഡി എന്നിവർ.
2: നമസ്തേ ബിച്ചു.
3: നമസ്തേ അധ്യാപിക ജി.
2: പിച്ചിലി കക്ഷാ മേ ഹംനെ ക്യാ ക്യാ പഠാ യാദ് ഹേ?
3: ഹാ ജി യാദ് ഹേ.
2: അർപ്പിത ബതായേ.
3: റെയിൻ ബസേരേ മീം നാമക് അമൃതലാൽ വേങ്കട് ദ്വാര രചിത് ഏക യാത്രാവൃത് ശുരൂ കിയ. ഇസ് യാത്രാവൃത് പദയാത്രോ കാ വൃത്താന്ത് ഹേ. ധീരെ ധീരെ നർമ്മദ പഹലെ ദോ അനുച്ഛേദ് ഹംനെ പഠാ. ഇസ് മീം ഹൗസ് ഓഫ് ലോട്ട് ഓർ ഹൗസ് ഓഫ് കാംനെസ് ആതാ ഹേ.
2: ഠീക് ഹേ സബാഷ്. അർപ്പിത, അമൃതലാൽ വേങ്കട് കേ ബാരേ മീം ചൈതന്യ ബതായേ.
4: ഹാ ജി. അമൃതലാൽ വേങ്കട്, ഉൻകാ ജന്മ 30 ഒക്ടോബർ 1928 മീം ഹേ. ഉൻകാ മൃത്യു 6 ജൂലൈ 2018 മീം ഹേ. വോ പ്രസിദ്ധ സാഹിത്യകാർ, ചിത്രകാർ ഓർ നർമ്മദ പ്രേമി ദേ. വേ നർമ്മദ നദി സമഗ്ര കെ പ്രമുഖ് ദേ. ഉനോനെ നർമ്മദ സംരക്ഷൻ മീം ഉലേഖനി ഭൂമിക നിഭായി ദീ. അമൃതലാൽ വേങ്കട് നെ പരിവരൺ സംരക്ഷൻ കെലിയെ ഉലേഖനി കാം കിയ.
2: ഠീക് ഹേ. അബ പിച്ചലേ കക്ഷാ മേ ഹംനെ യേ ശുരു കിയ. അമൃതലാൽ വേങ്കട് ഓർ യാത്രാ വൃത്താന്ത് കെ ബാരേ മേ ഭി ഹംനെ ബതായ. അഭി പാഠഭാഗ് കി ഓർ ദേഖ് ലീജിയേ. സുബഹ് ആഗെ ബഡേ പഗഡണ്ടി ഏകാ ഏക ഖതർനാക് ഹോ ഗയ. സരാ ചുക്കേ ഓർ സീതേ പാനി മേ പത്തലേ ഹോത്തേ ഹോത്തേ വഹ ലുപ്ത് ഹോ ഗൈ. ഖടി ചടായി ചടുക്കർ മുഷ്കിൽ സേ ഊപ്പർ ആയേ. ലേക്കൻ ഊപ്പർ ഗഡ്ബഡ് തി നാ പഗഡണ്ടി ഓർ പാതൽ തേക്കി ഹമേ ലഗാതാർ ധമക്കാ രഹേ തേ. വി സിമട്ടുകർ ഘനേ കാലേ മേഘോ മേ പരിവർത്തിത് ഹോ രഹേ തേ. കഭി ഭി ബരസ് സക്തേ തേ കഹി ഏക ആത്മി തക് നസർ നഹീം ആ രഹാ ഥാ കിസി തര പഥോഡ പഹുഞ്ചേ. റോസ് കി അപേക്ഷ ആജ് ഹം ആതാ ഹി ചൽ പായേ തേ. ലേക്കൻ പാനി കെ ഡർ സേ ഇസി ഗാവു മേ രുക്നാ പടാ. സുബഹ് ആകെ ബഡെ രാവിലെ ആയി കഴിഞ്ഞു. പഗഡണ്ടി ഏകാ ഏക ഖതർനാക്ക് ഹോ ഗൈ തി. പഗഡണ്ടി എന്ന് വെച്ചാൽ നാരോ വേ, അത് ഏകാഏക്ക് ഖതർനാക്ക് ഡേഞ്ചറസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പോകുന്ന വഴിയെ കുറിച്ചാണ് പറയുന്നത്. സരാ ചുക്കിയ ഓർ സീതേ പാനേമേ, കുറച്ചു നേരം നിൽക്കുമ്പോൾ അത് സീതെ അവർ വെള്ളത്തിലേക്കാണ് നേരെ പോകുന്നത്. പത്തലി ഹോത്തേ ഹോത്തേ വളരെ മെലിഞ്ഞ വഴി ആയിക്കൊണ്ടിരിക്കുകയാണ്. ബഹുലുപ്ത് ഹോകെ അത് പിന്നെയും അതിൽ നിന്നും കുറയുകയാണ്. ഖടീച്ചടായി ചടുക്കർ മുഷ്കിൽ സേ ഊപ്പറായി, വല്ല വിധേനയും അവര് കഷ്ടപ്പെട്ട് മുകളിലേക്ക് എത്തിച്ചേർന്നു ആ ഇടുങ്ങിയ വഴിയിൽ നിന്നും. ലേക്കിൻ എന്നാൽ ഊപ്പർ ന ഗഡ്വാഡ്തി ന പകടണ്ടി, അപ്പൊ അവിടെയൊന്നും ഒരു കുഴിയോ ഒറ്റയടിപ്പാതയോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഔർ ബാദൽ തേ കി ഹമേം ലഗാതാർ ധമക്കാ രഹേ തേ. ബാദൽ ഉണ്ടായിരുന്നു, അവിടെ കാർമേഘം ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ഒരു ധമക്കാന്ന് വെച്ചാല് ഭീഷണി പോലെ ആ കാർമേഘം ഇങ്ങനെ കൂട്ടിമുട്ടുന്ന ശബ്ദം അവിടെ ഉണ്ടായിരുന്നത്. ഇപ്പൊ മഴ പെയ്യും എന്നൊരവസ്ഥ. വേ സിമട്ടുക്കർ ഖനേ കാലേ മേഘോം സേ. സിമട്ടിനാന്ന് വെച്ചാൽ ഒന്നിച്ചു ചേരുക, അതെല്ലാം ഒന്നിച്ചു ചേർന്ന് ഖനേ കാലേ മേഘോം കറുത്ത ഇരുണ്ട മേഘമായി കിടക്കുകയാണ്. മെയിൻ പരിവർത്തിത് ഹോ രഹേത്തെ, അപ്പൊ മഴ പെയ്യുന്നതിന് മുന്നുള്ള വളരെ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അതായത് അവർ ആ ചെറിയ ഇടവഴിയിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു ഭയാനകമായിട്ടുള്ളൊരു രീതിയിലാണ് അവർക്കത് ഫീൽ ചെയ്യുന്നത്. കഫീഫി ബരസക്തേത്തെ, ഏത് നിമിഷവും മഴ പെയ്യാം എന്നുള്ളൊരു അവസ്ഥയില്. കഹീം ഏക് ആത്മീ തക് നസർ നഹീം ആ രഹാഥ, അവിടെയെങ്ങും ഒരാളെ പോലും കാണാനല്ലോ. കിസി തരക് പഥോഡ പഹൂഞ്ചെ, അവരെങ്ങനെയെങ്കിലും ആ ഒരു വഴിയിലേക്ക് എത്തിച്ചേർന്നു. റോസ് കി അപേക്ഷ ആജ് ഹം ആതാഹി ചൽ പായേധേ, അപ്പൊ എന്നും സഞ്ചരിക്കുന്നതിന് അത്ര സഞ്ചരിച്ചിട്ടില്ല. അപ്പൊ ഈ തരത്തിലുള്ള ചെറിയ ഇടവഴിയും ഈ കാർമേഘങ്ങളുടെ കൂടിക്കെട്ടിലും കാരണം അവര് അതിന്റെ പകുതിയെ അവർ സഞ്ചരിച്ചിട്ടുള്ളൂ. ലേക്കിൻ പാനിക്ക് ഡർസെ ഇസി ഗാവുമേ രുക്നാപ്പെട, പിന്നെ മഴവെള്ള പാച്ചിൽ എങ്ങനെ വരുമോ എന്ന് പേടിച്ചിട്ട് അവർ ഈ ഗ്രാമത്തിൽ ഇന്ന് നിൽക്കാം എന്ന് തീരുമാനിക്കുകയാണ് ഉണ്ടായത്. ടീക്ക് സംശയമാകിയ
3: ഹാജി
2: ജി. അർപ്പിത പഠിയെ.
3: സുബവ് ആകെ ബഡെ പകടണ്ടി ഏകാഏക് ഖതർനാക് ഹോ ഗൈ. സരാ ചൂക്കേ ഓർ സീതേ പാനി മേ പത്തലി ഹോത്തേ ഹോത്തേ വഹ ലുക്.

0: तरह पथोड़ा पहुंचे। रोज की अपेक्षा आज हम आता की चल पाए थे, लेकिन पानी के थर से इसी गांव में रुकना पड़ा।
1: ठीक है സഭാഷ് അർപ്പിത, അവർക്ക് അവിടുത്തെ ഒരു ഭീകര അന്തരീക്ഷം മഴ പെയ്യും. അങ്ങനെ ഒരു അവസരത്തില് അവര് അന്ന് രാത്രി അവിടെ തങ്ങാനുള്ള തീരുമാനത്തിൽ എത്തിച്ചേർ. ദേഖോ ബിച്ച് ആകെ ദേഖോ ഉച്ച ലോകോംനി മിൽക്കർ ഗാവുമേം ഈക്ക് മന്ദർ ബെൻവായാ ഹെ അഭി മൂർത്തി കി സ്ഥാപന നഹീം ഹുയി ഹെ മന്ദർ കെ ബരാമതേമേം ലോഹേ ക ജാലി വാല ദർവാസാ ഹെ മന്ദർ കെ ദേഖരേഖ കർണേ വാലെ ഗ്രാമീണനെ ഉസെ ഹമാരെ ലിയേ ഖോൽ ദിയ ആജ് ഹി ബരാമത ഹമാര റെയിൻ ബസേരേ ഹെ पानी लाने के लिए बाल्टी थी, फर्श पर पिजाने के लिए एक बहुत बड़ी दरी थी और सदाव्रत के लिए भी पूछा, लेकिन वह हमारे पास पर्याप्त था. അപ്പോൾ അന്ന് അവർ അവിടെ സ്റ്റേ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ കുച്ച് ലോങ്കോംനി മിൽക്കർ ഗാവുമേ ഏക് മന്ദർ ബൻവായാ ഥാ. അപ്പോൾ കുറച്ച് ആൾക്കാർ ചേർന്നിട്ട് ആ ഗ്രാമത്തിൽ ഒരു മന്ദിർ, ഒരു അമ്പലം പണി ചെയ്തിരുന്നു. പക്ഷേ അഭി മൂർത്തിക്ക് ഈ സ്ഥാപന നെഹിമുയീതി, അവിടെ ദൈവത്തിന്റെ പ്രതിഷ്ഠ ഇതുവരെ ചെയ്തിട്ടില്ലായിരുന്നു. മന്ത്രിക്ക് ബരാമതേമേയും ആ അമ്പലത്തിന്റെ വരാന്തയിൽ, ബരാമതേ വരാന്തയില് ലോഹേക്ക, അതായത് മെറ്റൽ കൊണ്ടുള്ള ഒരു വല, ജാലി വല ദർവാസ, നെറ്റ് പോലെ, അതായത് ലോഹത്തിന്റെ വലയിൽ തീർത്ത ഒരു ദർവാസ, ഒരു വാതിൽ അവിടെ ഉണ്ടായിരുന്നു. മന്ത്രിക്ക് ദേഖരേഖ കർണേ വാലെ ഗ്രാമീണനെ, ആ മന്ദിരത്തിന്റെ കാര്യങ്ങളെല്ലാം നോക്കി ചെയ്തിരുന്ന അവിടുത്തെ ഗ്രാമീൺ, അവിടുത്തെ ആൾക്കാര് ഉസെ ഹമാരെ ലിയെ ഖോൾ ദിയ, അത് അവർക്ക് വേണ്ടി തുറന്നു കൊടുത്തു. ആജ് യഹി ബരാമത ഹമാര റെയിൻ ബസേരേ ഹെ, അപ്പൊ ഇന്ന് അവരുടെ റെയിൻ ബസേരേ എന്ന് പറയുന്നത് ആ വരാന്തയാണ്, ആ പണി തീരാത്ത അമ്പലത്തിലെ ആ വരാന്തയാണ് അവരുടെ ഇന്നത്തെ റെയിൻ ബസേരേ. പാനി ലാനേക്കിലെ ബാൾട്ടി ധി, വെള്ളം എടുക്കാനൊക്കെ അവിടെ ബക്കറ്റൊക്കെ ഉണ്ട്. ഫർഷ് പർ ബിഛാനേക്കിലെ ഇക് ബഹുത് ബഡി ദരി ധി, ഫർഷ് മതലബ് ഫ്ലോർ, തറയിൽ വിരിക്കാനായിട്ട് ഒരു വലിയ കമ്പിളിയൊക്കെ കൊടുത്തു. ദരി എന്ന് വെച്ചാല് പുതപ്പ് അല്ലെങ്കിൽ ഡെറി, താഴെ വിരിച്ചു കിടക്കാനുള്ളത് അവർ കൊടുത്തു. അവർ സദാപ്രതി കേളിയെ ഭി പൂച്ച, അവർ കാരുണ്യ പ്രവർത്തിക്ക് വേണ്ടിയിട്ട് അവർ ചോദിച്ചു. ലേക്കിൻ വഹ ഹമാരെ പാസ് പര്യാപ്തത, അത് അവരിൽ കൊടുക്കാനായിട്ട് അവർ പൈസ അവരിൽ അത്രമാത്രം ഇല്ലായിരുന്നു. അപ്പൊ ഇനി അവർക്കും അമ്പലത്തിന്റെ പണിയൊക്കെ പൂർത്തിയാക്കാനുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടായിരിക്കും അവർ കാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടൊക്കെ പൈസ ചോദിച്ചത്. പക്ഷെ അത്രത്തോളം പൈസ അദ്ദേഹത്തിന്റെ കയ്യിൽ പര്യാപ്തം ആയിരുന്നില്ല. ടീക്കെ സംശയമാക്കിയ സനിച്ചേത് വെച്ചു. चैतन्य आप पढ़िए.
2: हाँ जी. कुछ लोगों ने मिलकर गांव में एक मंदिर बनवाया है. अभी मूर्ति की स्थापना नहीं हुई है. मंदिर के बरामदे में लोहे का जाली वाला दरवाजा है. मंदिर की देखरेख करने वाले ग्रामीण ने उसे हमारे लिए खोल दिया. आज यही बरामदा हमारा रेन बजेरे है. पानी लाने के लिए बाल्टी दी, फर्श पर बिछाने के लिए एक बहुत बड़ी दरी दी और सदाव्रत के लिए भी पूछा, लेकिन वह हमारे पास पर्याप्त था.
1: ठीक है सबर चैतन्य, अभी आगे देख लीजिए. छोटू बाहर खाना बना रहा था, दाल तो बन गई थी, पर वह गागड़ बना रहा था कि पानी आ गया. प्रायः सभी खेतों में या तो सोयाबीन काट रहा था या कटे हुए सोयाबीन के डर लगे हैं. ഇസ് പാനി സേ കിസാനോംകോ ഭാരി നുക്സാൻ ഹോ രഹാ ഹെ. അപ്പോൾ ഛോട്ടു ഒരു സഹായിയും കൊണ്ടാണ് അദ്ദേഹം പോയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ, അദ്ദേഹത്തിന് ആഹാരം പാചകം ചെയ്യാനൊക്കെ ഒരു കൂട്ടിനെയാണ് അദ്ദേഹത്തെ കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ ഛോട്ടു പുറത്ത് ബാഹർ ഖാന ബനാ രഹാ ഥാ, ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ദാൽ തോ ബൻ ഗയി ഥി, ദാല് പാകപ്പെടുത്തി കഴിഞ്ഞു. പർ വഹ് ഗാഗഡ് ബനാ രഹാ ഥാ, ഗാഗഡ് മതലബ് ഗോതമ്പ് കൊണ്ടുണ്ടാക്കുന്ന ഒരു തരം പലഹാരത്തിനെയാണ് ഗാഗഡ് എന്ന് പറയുന്നത്, റൊട്ടിയാവാം, അത് ഉണ്ടാക്കുകയായിരുന്നു. പ്രായ സഭി ഖേത്തോ മീ യാ തോ സോയാബീൻ കട്ട് രഹാ ഹെ, സോയാബീൻ. അപ്പൊ നമ്മൾ നോർത്തിലേക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, അവര് ഇഷ്ടപ്പെടുന്ന ഒരു ഭക്ഷണമാണ് സോയാബീൻ. നമ്മുടെ നാട്ടിലും അത് അവൈലബിൾ ആണ്. അപ്പോൾ ആ സോയാബീൻ അവരിങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. ഓർ കട്ടേ ഹുയേ, കട്ടേ എന്ന് വെച്ചാൽ കൂട്ടിയിട്ടിരിക്കുന്ന സോയാബീൻ കെ ഡേർ ലഗേധേ, ഒരു കൂമ്പാരം തന്നെ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ സോയ എല്ലാം കട്ട് ചെയ്യുന്ന സമയമായിരുന്നു പാടങ്ങളിൽ. ഇസ് പാനീസേ കിസാനോം കോ ഭാരി നുക്സാൻ ഹെ, നമുക്കറിയാം കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നത് എപ്പോഴും പേമാരിയും വെള്ളപ്പൊക്കവുമാണ് അല്ലേ. അപ്പൊ നമ്മുടെ നാടുകളിലും നമ്മുടെ കൃഷിക്കാർക്കൊക്കെ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് അമിതമായിട്ടുള്ള വെയിലും അമിതമായിട്ടുള്ള നമ്മുടെ വെള്ളപ്പൊക്കവും. അപ്പൊ ഇവിടെ അത് തന്നെയാണ്. അന്ന് ഇവർ ആ മന്ദിരത്തിൽ രാത്രി അവർ അഭയം പ്രാപിച്ചപ്പോൾ മഴ പെയ്യാനും വെള്ളപ്പൊക്കം വരാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് അവർ ആ മന്ദിരത്തിൽ സന്ധിച്ചത്. അപ്പൊ അവിടെ അടുത്തുള്ള ആൾക്കാർ സോയാബീൻ്റെ കൃഷി ചെയ്തിരുന്ന സമയമായിരുന്നു. ആ സമയത്ത് അവിടെ വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു നഷ്ടമായിരിക്കും അല്ലെ. ടീക്കെ അബി സംശയം ആഗ്രഹിച്ചു.
0: ഹാജി
1: ജി അർപ്പിത സനിച്ചേത് പടിയെ.
0: ഛോട്ടു ബാഹർ കാന ബനാ രഹാ ഥാ, दाल तो बन गई थी पर वह गाकट बना रहा था कि पानी आ गया. प्राय सभी खेतों में या तो सोयाबीन कट रहा है या कट हुई सोयाबीन के ढेर लगे हैं. इस पानी से किसानों को भारी नुकसान हो रहा है.

0: ठीक है सबश अर्पिता, आगे देख लीजिए बिजू। किसी तरह चोटू ने गागट बना लिया। खाना खाकर थोड़ा आराम करके जब सोने लगे, तब तक पानी बंद हो चुका था। बाहर बिजली का बल्ब चल रहा था। अब छोटू गागड ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോ അവര് ഖാന ഖാക്കർ, അപ്പം ദാലും ഗാഗഡുമായിരുന്നു അന്നത്തെ ഭക്ഷണം. ആ ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് തോട ആരാം കർണിക്കയിലെ കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ജബ് സോനയിലേക്ക് ഉറങ്ങാനായി കിടന്നു, തപ് തക് പാനി ബന്ധ ഹോ ചുക്കാ ഥാ, അപ്പോഴേക്കും വെള്ളം നിലച്ചു. ബാഹർ ബിജ്ലി കാ ബൾബ് ജൽ രഹാ ഥാ, അപ്പൊ മഴയ്ക്ക് കുറച്ച് ശമനം അപ്പോ വന്നു. അപ്പൊ പുറത്ത് ചെറിയൊരു ലൈറ്റ് അവിടെ മിന്നുന്നുണ്ടായിരുന്നു. ഈ ചോട്ട അനുച്ഛേദ ഹെ സമജ് മേ ആ ഗയാ ബിച്ചു?
1: ഹാ ജി
0: ജി. ചൈതന്യ ആ പഠിയേ.
1: കിസി തര ചോട്ടൂ നേ ഗാഗട് ബനാ ലിയ, കാന കാകർ ദോടാ ആരാം കർക്കി, ജബ് സോനേ ലഗി തബ് തക് പാനി ബന്ദ് ഹോ ചുക്കാ ഥാ, ബാഹർ ബിജ്ലി കാ ബൾബ് ജൽ രഹാ ഥാ.
0: ठीक है सब चैतन्य. അപ്പൊ അവര് ആ മഴയത്ത് അവരുടെ കൃഷിക്കാർ എവിടെ നിൽക്കുകയാണ്, സോയാബീൻ കട്ട് ചെയ്യാനായിട്ട് പാടത്ത് നിൽക്കുകയാണ്. അപ്പൊ ആ മഴയത്ത് കഷ്ടപ്പെട്ടാണ് തന്റെ സഹായി റൊട്ടി ഉണ്ടാക്കിയെടുത്തത്. അപ്പൊ ആഹാരമെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം ആ മഴയ്ക്കൊരു ശമനം അവിടെ വരികയും അവർ റെസ്റ്റ് എടുക്കാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തു. ആ കേസ് വെച്ചു. രാത് കോ ജബ് മേ ഉഠാത്തോ മേരെ പൈരോ കെ പാസ് കെ ഖാലി ദരി പർ ഏക് ആദ്മി ഗുഡ് മുടി പടാ ഥാ, ഉസ്നെ കുച്ച് ഭീ ഉഠാ നഹീ ഥാ, ലേട്ടേ ലേട്ടേ ബഡ്ബഡാ രഹാ ഥാ, മാനോ കഹാനി സുനാ രഹാ ഹോ. फिर एकाएक सोरूम से हंसने लगा. बीच बीच में रामायण की चौपाई बोलता, शायद पागल था, मैं चुपचाप सो गया. अब ई പ്രശ്നങ്ങളെല്ലാം ഒതുക്കി മഴയെല്ലാം കുറച്ച് കുറഞ്ഞു, ഭക്ഷണമൊക്കെ കിട്ടി. ഭക്ഷണമൊക്കെ കഴിച്ച് ചോട്ടവും അദ്ദേഹം കൂടെ കഴിച്ചു. റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞ് അവിടേക്ക് ഇരുന്നപ്പോഴേക്കും രാത് കോ ജബ് മേ മുഠ, രാത്രി എപ്പോഴും ഉണർന്നു നോക്കിയപ്പോൾ മേരെ പൈരോം കെ പാസ്, എന്റെ കാലിന്റെ താഴെ ഖാലി ദരി, ഒരു എം ടി ആയിട്ടുള്ള കാർപ്പറ്റ്, അവിടെ ഒരു ഒന്നുമില്ല. പർ ഏക് ആദ്മി ഗുഡ്മുടി, ചുരുണ്ടുകൂടി ഇരിക്കുന്ന കണ്ട് ഒരു വ്യക്തി. ഉസ്നെ കുജുപിയെ ഓട്ടിനെ ഹീതി, അതിനെ ഒന്നും പൊതിച്ചിട്ട് പോലും ഇല്ല. ലേട്ടേ ലേട്ടേ ബെഡ്ബഡാത്തി, അപ്പൊ അവൻ എന്തൊക്കെയോ ഒരു ഇങ്ങനെ സംസാരിക്കും, പിച്ചും പേയും ഇങ്ങനെ പറയുന്നുണ്ട്. മാനോ കഹാനി സുനാരഹ, നീ എന്തെങ്കിലും കഹാനി കഥ പറയുകയാണോ? ഫിർ ഏക്കായേക്ക് സോരൂം സെ ഹസ്നെ ലഗ, ഇടയ്ക്കിടയ്ക്ക് ചിരിക്കുന്നുണ്ട്. ബീച്ച് ബീച്ച് മേ രാമായൺ കെ ചോപ്പായി പി ബോൾത്താത്ത, ഇടയ്ക്കിടയ്ക്ക് രാമായണത്തിന്റെ കുറച്ച് വരികളും പറയുന്നുണ്ട്. ഷായദ് പാഗൽത്താ, അദ്ദേഹം ആലോചിച്ചു, നീ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ മെന്റലി പ്രോബ്ലം ഉള്ള ആളാണോ? പാഗൽ ഹേ ഓ, മേം ചുപ്ചപ് സോകയം, മിണ്ടാതെ ഉറങ്ങി. ഇപ്പൊ നമ്മളായാലും ഞെട്ടിപ്പോവല്ലേ, നമ്മൾ ഇത്രയും കഷ്ടതകൾ കഴിഞ്ഞു, ഈ വെള്ളപ്പൊക്കത്തിന്റെ ഇടയിൽ ആഹാരവും എല്ലാം കിട്ടി, അത് തന്നെ വലിയ ഭാഗ്യം. അതെല്ലാം കഴിച്ച് അവര് അമ്പലംകാര് എന്തായാലും ഒരു സ്ഥലം കൊടുത്തു, ബെഡ്ഷീറ്റ് കൊടുത്തു, എല്ലാം കഴിഞ്ഞു ഒന്ന് റെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് ഒരു വ്യക്തി തന്റെ കാലിന്റെ കയ്യിലിരിക്കുന്നതും. അപ്പൊ നമ്മളാണെങ്കിലും പെട്ടെന്ന് പേടിച്ചു അല്ലേ? അത് മാത്രമല്ല, വെറുതെ കിടക്കുകയല്ല ചെയ്യുന്നത്, അല്ലെങ്കിൽ വിചാരിക്കും അതേപോലെ എന്നെ പോലെ ഒരു അഭയാർത്ഥിയാണെന്ന്. പക്ഷെ അല്ല, അവിടെ എന്താണ്, അദ്ദേഹം പിച്ചും പേയും പറയുന്നുണ്ട്, അതോടൊപ്പം ചിരിക്കുന്നുണ്ട്, രാമായണത്തിലെ ലൈൻസൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു കമ്പിളിയും പുതപ്പോ ഒന്നും തന്നെയില്ല. അപ്പം അദ്ദേഹം എന്ത് ചെയ്തു, പേടിച്ചു പോയി, ചുപ്ചാപ് സോകയാഥ, മിണ്ടാതെ കിടന്നു ഉറങ്ങി. ഇനി ഒന്നും ചോദിക്കണ്ട, ഞാൻ മിണ്ടാതെ കിടന്നു ഉറങ്ങാമെന്ന് വിചാരിച്ച് അദ്ദേഹം ഉറങ്ങുകയാണ് ചെയ്തത്. ചിബച്ചു സംശമ
1: ആഗ്യർപ്പിതാപടിയെ. രാത് കോ ജബ് മേ ഉഠാത്തോ മേരെ പൈറോ കെ പാസ് കി ഖാലി ദരി പർ ഏക് ആദ്മി ഗുഡി മുടി പടാ ഥാ, ഉസ്നെ കുച്ച് ഭീ ഓട്ടാ നഹീം ഥാ, ലേട്ടേ ലേട്ടേ ബഡ്ബഡാ രഹാ ഥാ, മാനോ കഹാനി സുനാ രഹാ ഹോ, ഫിർ ഏകാഏക് സോറോം സെ ഹസ്നേ ലഗ്ത, ബീച്ച് ബീച്ച് മേം രാമായണ കി ചൌപായി ബോൾത്ത, ഷായദ് പാഗൽ ഥാ, മേം ചുപ്ചാപ് സോ ഗയ.
0: इसमें एक सवाल है, इस पानी से किसानों को भारी नुकसान हो रहा है, क्यों? उत्तर ये है, बारिश के कारण खेत में रखे हम सोयाबीन भीग गए, जिससे किसानों की फल खराब गई और उन्हें नुकसान हुआ. അല്ലെ, അപ്പം ഇത്രയും വലിയൊരു ബാരിഷ്, ഇത്രയും വലിയൊരു വെള്ളപ്പൊക്കം അവിടെ നടക്കുമ്പോഴത്തേനും അവിടെ എന്ത് സംഭവിക്കും? തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് കർഷകർക്കാണ്. അതായത് ബാരിഷ് കെ കാരൻ ഖേത്ത് മേ രഖേ ഹുയേ സോയാബീൻ ഭീഗയ, അവിടെയൊക്കെ നനഞ്ഞുപോയി അല്ലേ, സോയാബീനെല്ലാം അപ്പോഴും നനഞ്ഞുപോയി, പിന്നെ അവർക്കത് ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധി വരും. അപ്പൊ ജിസ്സെ കിസാനും കി ഫസൽ ഖരാബ് ഗയി അവർ ഉൻകി നുക്സാൻ ഹുവ. ठीक है बच्चों जी, आप इस सवाल का उत्तर चैतन्य पढ़िए.
1: हाँ जी. बारिश के कारण खेत में रखे हुए सोयाबीन भीग गया, जिससे किसानों की फसल खराब हो गई और उन्हें नुकसान हुआ.
0: ठीक है बच्चों, आज का कक्षा समाप्त हो रहा.
1: धन्यवाद अध्यापिका जी.
0: धन्यवाद बच्चों.
2: ഹിന്ദി പാഠം പഠിപ്പിച്ചത് സ്മിത എസ് വി, പഠിച്ചവർ ചൈതന്യ മോഹൻ, അർപ്പിത ഡി എന്നിവർ.

സമയം 5 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ആകാശവാണി തൃശൂർ. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ചിത്രം അടിമകൾ. പാടിയവർ പി. ജയചന്ദ്രനും സംഘവും.

0: ചലച്ചിത്രഗാനമാണ് കേട്ടത്.
1: ഇന്റർനെറ്റിലെ ആ പുതിയ സുഹൃത്ത്, അവൻ ആരാണെന്ന് ഉറപ്പുണ്ടോ? ഒരു വ്യാജ പ്രൊഫൈൽ, ചില മനോഹര വാക്കുകളും വാഗ്ദാനങ്ങളും. നമ്മുടെ സ്വകാര്യത വരെ പങ്കുവയ്ക്കുന്ന തരത്തിലേക്ക് അവർ അത് വളർത്തിയെടുക്കുന്നു. ഒടുവിൽ തിരിച്ചുവരാൻ പറ്റാത്ത കെണി. സോഷ്യൽ മീഡിയയിലെ ഓരോ പരിചയപ്പെടലും സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തും. സൈബർ കെണിയിൽപ്പെട്ടാൽ ഉടൻ വിളിക്കൂ 1930.

സമയം 5 മണി കഴിഞ്ഞ് 19:45. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി
1: രാമായണ പാരായണം 14-ാം ദിവസം.
2: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
1: സീതാപഹരണം, സീതാന്വേഷണം എന്നിവയാണ് ഇന്നുൾപ്പെടുത്തിയിരിക്കുന്നത്. പാരായണം ചെയ്യുന്നത് ശ്രീ കാവാലം ശ്രീകുമാർ.

0: രാമായണ ഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്തത് ശ്രീ കാവാലം ശ്രീകുമാർ.
1: സമയം 5 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ആകാശവാണി തൃശൂർ.
2: ഇന്ന് ജൂലൈ 30 മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനം. മനുഷ്യക്കടത്തിനെതിരെ നമുക്കൊരുമിച്ച് പോരാടാം. ആശംസകളോടെ വനിതാ ശിശു വികസന വകുപ്പ്, സ്റ്റേറ്റ് നിർഭയാസൽ.
3: ജൂലൈ 30 ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് വനിതാ ശിശു വികസന വകുപ്പ്, സ്റ്റേറ്റ് നിർഭയാസൽ. മനുഷ്യക്കടത്തോ? അതൊക്കെ സിനിമയിലും മറ്റു സ്ഥലങ്ങളിലുമല്ലേ? അല്ല, വീട്ടുജോലിയുടെയും നിർമ്മാണ ജോലികളുടെയും ഒക്കെ മറവിൽ ലക്ഷക്കണക്കിന് പേർ ഇന്നും അടിമകളാണ്. ചങ്ങലയില്ലാത്ത അടിമത്തം, അതാണ് മനുഷ്യക്കടത്ത്. ഇത് നിങ്ങളാവാൻ ഒരു വ്യാജ ഓഫർ മാത്രം മതി. ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വിളിക്കൂ പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പറായ 112.
1: തൊഴിലവസര വാർത്തകൾ. പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ ചാലക്കുടി നായരങ്ങാടിയിൽ പ്രവർത്തിക്കുന്ന മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 2026-27 അധ്യയന വർഷത്തേക്ക് HSST ഫിസിക്സ് തസ്തികയിൽ ദിവസവേതനടിസ്ഥാനത്തിൽ താൽക്കാലിക അധ്യാപക നിയമനം നടത്തുന്നു. PSC നിർദ്ദേശിക്കുന്ന നിശ്ചിത യോഗ്യതയുള്ളവർക്കായി 2026 ഓഗസ്റ്റ് 3 രാവിലെ 10:30 ചാലക്കുടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലാണ് വാക്ക് ഇൻ ഇന്റർവ്യൂ. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് അധ്യയന വർഷം അവസാനിക്കുന്നതുവരെയോ 2027 മാർച്ച് 31 വരെയോ ആണ് നിയമനം നൽകുക. നിലവിലെ സർക്കാർ ഉത്തരവ് പ്രകാരം പ്രതിദിനം 1340 രൂപ ദിവസവേതനമായി ലഭിക്കും. നിശ്ചിത യോഗ്യതയും അധ്യാപക നൈപുണ്യമുള്ള പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഇന്റർവ്യൂവിൽ വെയിറ്റേജ് മാർക്ക് സഹിതം മുൻഗണന ലഭിക്കും. നിയമനങ്ങൾക്ക് പ്രാദേശിക മുൻഗണന ഉണ്ടായിരിക്കുന്നതല്ല. താൽപ്പര്യമുള്ളവർ ബയോഡാറ്റ, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഓഗസ്റ്റ് 3 രാവിലെ 10:30 സ്കൂൾ ഓഫീസിൽ ഹാജരാകണം. ഫോൺ നമ്പർ 04802960000. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 04802960000. മാനന്തവാടി ഗവൺമെന്റ് കോളേജിലെ ഇലക്ട്രോണിക്സ് വിഭാഗം നടപ്പിലാക്കുന്ന ISRO റെസ്പോണ്ട് മേജർ റിസർച്ച് പ്രൊജക്റ്റിലേക്ക് ജൂനിയർ റിസർച്ച് ഫെല്ലോ തസ്തികയിലേക്ക് പുനരഭിമുഖം നടത്തുന്നു. ഓഗസ്റ്റ് 3 രാവിലെ 10:00 കോളേജിലാണ് അഭിമുഖം. താൽപ്പര്യമുള്ളവർ രാവിലെ 10:00 അസൽ സർട്ടിഫിക്കറ്റുകളും അനുബന്ധ രേഖകളും സഹിതം കോളേജ് പ്രിൻസിപ്പൽ മുൻപാകെ നേരിട്ട് ഹാജരാകണം. വെബ്സൈറ്റ് വിലാസം gcmanandavadi.ac.in. ഫോൺ നമ്പർ 9447953305. മറ്റൊരു നമ്പർ 8848625527. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി 9447953305, മറ്റൊരു നമ്പർ 8848625527. തൊഴിലവസര വാർത്തകൾ സമാപിച്ചു.
4: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
5: മെഡിസെപ്പ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
6: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
7: ശനി ഒഴികെ എന്നും രാവിലെ 10:25.
6: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
7: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
8: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7:00. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
9: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10:00. റേഡിയോ ഹെൽത്ത്.
10: പോലീസ്?
11: മിസ് സീമ?
10: അതെ.
11: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
10: എന്തിന്? പക്ഷെ ഞാൻ
11: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
10: ഡിജിറ്റൽ അറസ്റ്റ്?
11: 100,000 തന്നാൽ വിട്ടേക്കാം.
10: ഇത്രയും പൈസയോ?
11: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
10: നീ ആ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
11: അയ്യോ.

0: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല. ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
1: ഹലോ മമ്മ.
0: ഹായ്.
2: RBI പറയുന്നു,
0: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

0: മലയാളം ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നു. റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
2: മെഡിസെപ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൻസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
3: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25.
4: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
5: ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ ഗാനസ്മൃതി ചൊവ്വ വ്യാഴൻ ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഒറ്റമിത്രം ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് താഞ്ഞാണി. സേവന വാർത്തകൾ
6: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
1: പ്രയോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് കാഞ്ഞാണി.

ആകാശവാണി തൃശൂർ അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 5:45 ഞാറ്റുവേല സ്പോൺസർഡ് പരിപാടി. 6 പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. സീഡ് പദ്ധതി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 ലക്ഷദ്വീപ് വൃത്താന്തം. 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 രാത്രി 8:00 9:30 ചലച്ചിത്രഗാനങ്ങൾ. വൈകിട്ട് 6:50 പയലും വീടും. സൂക്ഷ്മ ജലസേചന മാർഗങ്ങൾ. ഡോക്ടർ ശൈല ജോസഫുമായി അഭിമുഖം. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 നാടകഗാനങ്ങൾ. അനന്തരാവകാശി, അമാവാസിയിൽ ഒരു പൗർണമി, അമരം എന്നീ നാടകങ്ങളിലെ ഗാനങ്ങൾ. തെന്നൽ, പട്ടണക്കാട് പുരുഷോത്തമൻ, കല്ലറ ഗോപൻ, പ്രമീള എന്നിവർ പാടിയത്. 8:15 ടുഡേ ഇൻ പാർലമെന്റ്. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. സാമ്പത്തിക വിപണി അവതരിപ്പിക്കുന്നത് സുനിൽകുമാർ. 10:00 പാർലമെന്റിലെ ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം. 11:00 സുഭാഷിതം. 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 11:10 കാലാവസ്ഥ. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം അവതരിപ്പിക്കുന്നത് സുഭദ്ര സതീശൻ. 6:00 ഉഷമലരി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 അറിയിപ്പുകൾ കാലാവസ്ഥ. 6:15 പ്രഭാതവന്ദനം. അധ്യാത്മരാമായണ പാരായണം. കിഷ്കിന്ദ കാണ്ഡം പാരായണം ചെയ്തത് കാവാലം ശ്രീകുമാർ. തുടർന്ന് നിത്യശ്രീ മഹാദേവൻ പാടിയ ശ്രീരാമകീർത്തനം. 6:30 സൈമാർ ദവമൺസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ. ഇതിൽ കാർഷിക സർവകലാശാല വാർത്തകൾ. 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 വിദ്യാരംഭ പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. 7:05 പുലരിപ്പൂക്കളിൽ ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ. ഹരിതം വളം നൽകാം ഇലകളിലൂടെ. വെള്ളാനിക്കര കാർഷിക കോളേജിലെ അഗ്രോണമി വിഭാഗം ഗവേഷക ഭാഷ്മ ഇക്കെ നടത്തുന്ന ലഘുപ്രഭാഷണം. 7:10 ഗാന്ധിമാർഗം സാഹിത്യ പഠനത്തിന് ജീവിതത്തിലുള്ള പ്രാധാന്യം. ഗാന്ധിജിയുടെ വീക്ഷണത്തിൽ അവതരണം അഞ്ജു പി അർജുനൻ. 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ ഗാനസന്ദേശം. 7:40 മൃദുല ഫർണിച്ചർ വേൾഡ് തൊഴിലവസര വാർത്തകൾ. 7:45 ചലച്ചിത്രഗാനം. 7:50 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യകുറിപ്പുകൾ. 7:55 അക്കൗണ്ടൻസ് അക്കാഡമി തൃശൂർ ചോദ്യം ഉത്തരം ചിന്താവിഷയം. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 പാട്ടോർമ്മകൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി. പങ്കെടുക്കുന്നത് ഗിരിജ പെരുവമ്പ്. 8:45 10:15 ചലച്ചിത്രഗാനങ്ങൾ. രാവിലെ 9:30 മങ്ങാട് കെ നടേശൻ പാടികൃതികൾ. കൂടെ പാടിയത് പി ആർ രതീഷ്, സി എസ് അനുരൂപ് വയലിൻ, പാലക്കാട് ടി ആർ രാജമണി. മൃദംഗം തൃക്കക്കര വയൻ ശാന്താറാം ഗഞ്ചിറ. പത്തു മണിക്ക് ആരോഗ്യ കേരളം സ്പോൺസർഡ് പരിപാടി. 10:25 റീഗൽ ജുവലേഴ്സ് ഇക്കണ്ടവാരോട് തൃശൂർ ഇന്നത്തെ സ്വർണ്ണവില. 10:30 കാലാവസ്ഥ. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 അർബനമുട്ട് മുഹമ്മദ് കുരിക്കളും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 പ്രിയഗീതം. 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർനാടകം. 2:30 സ്വരസാഗരം. 3:00 കാലാവസ്ഥ. വൈകിട്ട് 4:45 ചലച്ചിത്രഗാനങ്ങൾ. 5:00 ഹിന്ദി പാഠം. 5:15 മാപ്പിളപ്പാട്ട് മൂസ എരഞ്ഞോളിയും സംഘവും അവതരിപ്പിച്ചത്. 5:20 അധ്യാത്മരാമായണ പാരായണം. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45 കർണാടക സംഗീത പാഠം. 6:00 പദ്ധതികൾ ജനനമിക്ക്. കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 വാദ്യസംഗീതം. 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 യുവവാണി. 8:00 സാഹിത്യവേദി. 8:15 ടുഡേ ഇൻ പാർലമെന്റ്. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 ഇംഗ്ലീഷ് പരിപാടി. 9:45 മൊഴിയാമൊരു കഥ. 10:00 പാർലമെന്റിലെ ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം. 11:00 സുഭാഷിതം. 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 11:10 കാലാവസ്ഥ. FM 101.1 MHz ൽ രാവിലെ 10:30 സ്വരസംഗീതിക പുനഃപ്രക്ഷേപണം.

0: ഒൻപതിനും വൈകിട്ട് 3:30 ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ലളിതം മധുരം പുനഃപ്രക്ഷേപണം. 4 മണിക്ക് തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. അറിയിപ്പുകൾ സമാപിച്ചു. ഇനി കാലാവസ്ഥ. കേരളത്തിൽ മിക്കയിടങ്ങളിലും ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യത. കാലാവസ്ഥ അറിയിപ്പാണ് കേട്ടത്. സമയം 5 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല കേൾക്കാം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

കേരളത്തിലെ കൃഷിയിടങ്ങളിൽ ഇന്ന് നിയന്ത്രണാതീതമായി വ്യാപിച്ചുകൊണ്ടിരിക്കുന്നതും കർഷകർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുമായ ഒന്നാണ് ആഫ്രിക്കൻ ഒച്ച്. സമയോചിതമായി നിയന്ത്രിച്ചില്ലെങ്കിൽ ഇവ ഒരു സാമൂഹിക വിപത്തായി തന്നെ മാറാൻ സാധ്യതയുണ്ട്. ഇന്ന് നമുക്ക് ആഫ്രിക്കൻ ഒച്ചുമൂലമുണ്ടാകുന്ന വെല്ലുവിളികളെക്കുറിച്ചും അവയുടെ നിയന്ത്രണ മാർഗങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാം. ഇതേക്കുറിച്ച് വിശദമാക്കുന്നതിനായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് വെള്ളായണി കാർഷിക കോളേജിലെ എൻഡമോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നീന ലെനിൻ. ഒപ്പം പങ്കെടുക്കുന്നത് ഫാം ഇൻഫർമേഷൻ ബ്യൂറോയിലെ കേരള കർഷകൻ വിഭാഗം അസിസ്റ്റന്റ് എഡിറ്റർ ഡോക്ടർ അഞ്ജു വി എസ്.

0: എന്താണ് ഈ ആഫ്രിക്കൻ ഒച്ച എന്ന് പറയുന്നത്? ഇതെങ്ങനെയാണ് കേരളത്തിൽ ഇത്രയും വ്യാപിച്ച് രൂക്ഷമായ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കാൻ കാരണമായത്?
1: ആഫ്രിക്കൻ ഒച്ചുകൾ എന്ന് പറയുന്നത് 1847 വില്യം ഹെൻറി ബെൻസൺ എന്ന് പറയുന്ന ഒരു ഈ ഒച്ച് കളക്ട് ചെയ്യുന്ന ഒരാൾ മൗറീഷ്യസിൽ നിന്ന് ബംഗാളിലേക്ക് കൊണ്ടുവന്നതാണ്. അദ്ദേഹം തിരിച്ച് യു എസിലേക്ക് പോകാൻ സമയം രണ്ട് ഒച്ചിനെ കൊണ്ടുവന്നത് അവരുടെ അയൽവാസിയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് പോയത്. എന്നാൽ ഈ ഒച്ചുകൾ പെറ്റുപെരുകയും ചെയ്തപ്പോൾ അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ ആയപ്പോൾ അവരതിനെ അടുത്തുള്ളൊരു ഗാർഡനിൽ നിക്ഷേപിക്കുകയാണ് ചെയ്തത്. അവിടെ നിന്ന് അത് മറ്റ് സ്ഥലങ്ങളിലേക്ക് പടരുകയും ബീഹാറിൽ അത് ആദ്യമായി ഒരു ക്രോപ്പ് പെസ്റ്റ് അല്ലെങ്കിൽ ഒരു കീടം എന്നുള്ള നിലയിൽ അതിനെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. പിന്നെ 1950s അത് കേരളത്തിലെ പാലക്കാട് നിന്നാണ് ആദ്യമായി നമുക്ക് റിപ്പോർട്ടുള്ളത്. പലരും ഇത് കാണാൻ ഭംഗിയുള്ളത് അല്ലെങ്കിൽ ഒരു പെറ്റ് എന്നുള്ള നിലയിൽ ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുകയും ലോകമെമ്പാടും അത് വ്യാപിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ട്രേഡ് നമ്മൾ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം കപ്പലിൻ്റെ അടിയിലെ ഡെക്ക് വാട്ടർ അല്ലെ ബലാസ്റ്റ് വാട്ടറിൽ കൂടെ അത് അധികമായിട്ട് പല കൺട്രീസിലേക്ക് പോവുകയും IUCN പറയുന്നത് പ്രകാരം ലോകത്തിലെ അധിനിവേശ കീടങ്ങളിൽ ഒന്നാം നമ്പറിലേക്ക് എത്തിപ്പെടുകയും ചെയ്തു. അത് ഒരു ഹെർമാഫ്രോഡൈറ്റ് ആണ്, അതായത് ആണും പെണ്ണും ഒന്നിൽ തന്നെ ഉള്ള ഒരു ജീവി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രജനനം ഭയങ്കര രൂക്ഷമാവുകയും ഒരു വർഷം ഏകദേശം 1200 കൂടുതൽ മുട്ടകൾ ഇടാനായിട്ടുള്ള ശേഷി ഇതിനുണ്ടായിരിക്കുകയും ചെയ്യുക. നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇത് എന്തുമാത്രം പെറ്റുപെരുകും എന്നുള്ളത്. പൂർണ്ണ ജീവിത വളർച്ച എത്തിയ ഒരു ഒച്ചിന് ഏകദേശം 9 വർഷത്തോളം ജീവിക്കാൻ സാധിക്കും. മാത്രവുമല്ല ഇന്ത്യയുടെ ഒരു ഭൂപ്രകൃതി വെച്ച് നോക്കുവാണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങൾ കാടും അതുപോലെ തന്നെ വേസ്റ്റ് ലാൻഡ്സും ഒക്കെ ആയിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇങ്ങനെയുള്ള വെള്ളം അധികമായിട്ട് കെട്ടി നിൽക്കുന്ന ചതുപ്പ് പോലത്തെ സ്ഥലങ്ങളോ അല്ലെങ്കിൽ അധികമായി സൂര്യപ്രകാശം കടന്നു പോകാത്ത സ്ഥലങ്ങളിലോ ഇവരധികമായി പെറ്റുപെരുകയും അത് മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്യുന്നു.
0: ഇത് കാർഷിക മേഖലയും അതുപോലെ തന്നെ മനുഷ്യർക്കും അപകടം സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞു. എന്തൊക്കെ പ്രശ്നങ്ങളാണ് കാർഷിക മേഖലയിലും കൂടുതലായി ഇവ സൃഷ്ടിക്കുന്നത്?
1: ആഫ്രിക്കൻ ഒച്ചുകളുടെ ഒരു പ്രത്യേകത എന്ന്

0: പറഞ്ഞാൽ ഇവരുടെ വായെന്ന് പറയുന്നത് മസിൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഈ മസിൽസ് ഉള്ളത് കൊണ്ട് തന്നെ അതിന് എത്രത്തോളം ഈ മസിലിനകത്തേക്ക് ആക്കാൻ പറ്റുമോ അത്രത്തോളം ആ ഭാഗം മുഴുവനായിട്ട് അതിന് ചവച്ച് തിന്നാനായിട്ടുള്ളൊരു ശേഷിയുണ്ട്. അതുകൊണ്ട് തന്നെ ഒറ്റ രാത്രി കൊണ്ട് ഇതിന് അധികമായിട്ടുള്ള ഡാമേജ് വരുത്താൻ, ഒരു ക്യാബേജ് മുഴുവൻ തിന്ന് തീർക്കാനോ അല്ലെങ്കിൽ ഒരു പപ്പായ മുഴുവൻ തിന്ന് തീർക്കാനോ ഒക്കെ ഉള്ളൊരു ശേഷി അതിനുണ്ട്. രണ്ടാമതായി നോക്കുവാണെങ്കിൽ ഇതിന് ഏറ്റവും ഇഷ്ടം ഈ പറയുന്നത് പോലെ ക്യാബേജ്, കോളിഫ്ലവർ, ലെറ്റ്യൂസ്, ബ്രക്കളി, പപ്പായ, കാരണം മുറേ തിന്നാൻ ഇഷ്ടപ്പെടുന്ന ഒരു ജീവിയാണിത്. അതുപോലെ ഓർക്കിഡ്സ്, ഇങ്ങനെ ജലാംശം കൂടിയ ഇലകൾ, അതിലൊക്കെയാണ് അധികമായിട്ടും ഇത് കഴിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രത്യേകമായിട്ട് ആ ഒരു ചെടികളിലേക്ക് പോവുകയും കൂട്ടം കൂട്ടമായി ആക്രമിച്ച് ആ ചെടി മുഴുവൻ നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രകൃതമാണുള്ളത്. രാത്രി സഞ്ചാരികളാണ്, അതുകൊണ്ട് നമ്മൾ കാണുന്ന സമയത്ത് ഇതൊന്നുമില്ല, അതുകൊണ്ട് നമുക്കധികം നിയന്ത്രണ മാർഗങ്ങൾ എടുക്കാനും ബുദ്ധിമുട്ടാണ്. എന്നാലിത് രാത്രി വന്ന് കൂട്ടം കൂട്ടമായി ഇരുന്ന് മുഴുവനായി അങ്ങ് ചെടിയെ നശിപ്പിക്കും. കാർഷിക മേഖലയുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒരു കീടം എന്നുള്ള നിലയിലാണ് നമ്മളതിനെ കാണുന്നത്. എന്നാൽ അത് മാത്രമല്ല, കടൽ തീര മേഖലകളിലാണ് ഇത് അധികമായിട്ട് കാണുന്നത്. അപ്പോൾ ആ ഒരു സ്ഥലത്തൊക്കെ ഇത് മതിലിൽ ഒരുപാട് ഇരിക്കുകയും അല്ലെങ്കിൽ അടുക്കളയിലേക്കൊക്കെ കയറി വരികയും ആളുകൾക്ക് അതൊരു ന്യൂയിസൻസ് ആയിട്ട്, ഒട്ടും അവർക്ക് സഹിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു കീടമായിട്ട് നമ്മൾ കാണാറുണ്ട്. അത് മാത്രവുമല്ല, മനുഷ്യനുമായി അത് നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ പലപ്പോഴും ഇതൊരു രോഗഹാരിയായിട്ട് അല്ലെങ്കിൽ ഒരു വെക്ടറായിട്ട് പലപ്പോഴും ആക്ട് ചെയ്യും. പല റിപ്പോർട്ട്സും പറയുന്നത് ഈ മെനിഞ്ചൈറ്റിസ് പോലത്തെ രോഗങ്ങൾ, അതുപോലെ തന്നെ വൈറലുണ്ടാക്കുന്ന ചില പ്രശ്നങ്ങൾ, ഇതൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പാരസൈറ്റ്സ് അല്ലെങ്കിൽ ആ രോഗ കാരണമായ ആ ജീവി ഇതിൽ കൂടി പകരുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ സ്ലൈം, ഇത് പോകുമ്പോൾ ഒരു ഇങ്ങനെ ഒരു പശ പശ പോലത്തെ ഒരു ഒട്ടിപ്പുണ്ടാവും, ആ അതിൽ കൂടെ പകരുകയോ ഒക്കെ ചെയ്യും. അപ്പം നമ്മൾ കയ്യിൽ ഗ്ലൗസ് ഇടാതെയോ അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ നമ്മൾ അതിലേക്ക് തൊടുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ ആ രോഗ ആണോ നമ്മളിലേക്ക് പകരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് വെറും കൈകൊണ്ട് ഗ്ലൗസോ മറ്റ് പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു ഒന്നും ഉപയോഗിക്കാതെ ഈ ആഫ്രിക്കൻ ഒച്ചുകളെ നമ്മൾ കൈകൊണ്ട് തൊടാൻ പാടില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ അവരെ കഴിക്കാനും പാടില്ല. അതുകൊണ്ട് എപ്പോഴും ഈ പറയുന്ന ജയന്റ് ആഫ്രിക്കൻ സ്നെയിലിനെ ഒരു കൈ അകലത്തിൽ നിർത്തുന്നതാണ് നല്ലത്. ചില റിപ്പോർട്ട്സുകൾ പറയുന്നത് ഈ ഒച്ചുകൾ പലപ്പോഴും ഈ പറയുന്ന മതിലുകളിലും മറ്റുമൊക്കെ കയറിയിരുന്നിട്ട് സിമൻറ്റൊക്കെ ഇങ്ങനെ വലിച്ച്, അതായത് കടിക്കാനായി ശ്രമിച്ച് പറിച്ചെടുക്കുന്നത് പോലെ ഇതിൻ്റെ റാഡുല എന്നാണ് അതിൻ്റെ മൗത്ത് പാട്ടനെ പറയുന്നത്, അതിനകത്തേക്ക് കടത്തി സിമൻറ്റിനെ വലിച്ചെടുത്ത നാശനഷ്ടം ബിൽഡിങ്ങിന് തന്നെ, സ്ട്രക്ചറിന് തന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതായിട്ടും റിപ്പോർട്ട്സ് ഉണ്ട്.
1: ഏതെങ്കിലും പ്രത്യേക കാർഷിക വിളകളുമായി ബന്ധപ്പെട്ട് ഇവയെ കാണാൻ സാധിക്കുമോ?
0: ആഫ്രിക്കൻ ഒച്ചുകളെന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളം അധികമായി ഉള്ള ചെടികൾ, അതായത് ക്യാബേജ്, കോളിഫ്ലവർ, പപ്പായ, ബനാന, ഓർക്കിഡ്സ്, ഇങ്ങനെ ഉള്ള പ്ലാന്റ്സിലാണ് കൂടുതലായിട്ട് കാണുന്നത്. ഇതിൽ ഈ ആഫ്രിക്കൻ ഒച്ചുകളും ഉണ്ട്, അല്ലാതെ തന്നെ ഷെല്ലില്ലാത്ത ഒച്ചുകളും ഈ വർഗത്തിലുണ്ട്. ഇത് രണ്ടും തന്നെ പ്രധാനമായും ഇങ്ങനെ മണ്ണിലോ നനവിലോ ഒളിച്ചിരുന്നിട്ട് വന്ന് ആക്രമിച്ച് ചെടികളിൽ നാശനഷ്ടം വരുത്തുന്നവയാണ്. കൂടുതലും ഫ്രൂട്ട്സിൽ ഡാമേജ് വരുമ്പോഴാണ് നമുക്കതൊന്നും ചെയ്യാൻ പറ്റാത്തത്. പപ്പായയൊക്കെ ഒറ്റ ദിവസം കൊണ്ട് ഒരു മുഴുവൻ പപ്പായ മരത്തെ നശിപ്പിക്കാനുള്ള അത്രയും ശേഷി ഇതിനുണ്ട്. അധികം വെളിച്ചം തട്ടാത്ത ഇടങ്ങളിൽ ഒളിച്ചിരുന്ന് രാത്രിയാവുമ്പോൾ വന്ന് ആക്രമിക്കുന്നതാണ് പൊതുവേ ഇതിൻ്റെ രീതി.
1: അപ്പോൾ എങ്ങനെയാണ് ഇവയെ തിരിച്ചറിയാൻ സാധിക്കുക?
0: സാധാരണ ഒച്ചുകളിൽ നിന്ന് ഈ ആഫ്രിക്കൻ ഒച്ച് അതിൻ്റെ വലിപ്പം കൊണ്ട് തന്നെ നമുക്ക് തിരിച്ചറിയാം. അതുമാത്രമല്ല, അതിൻ്റെ ശരീരത്തിനേക്കാൾ ഇരട്ടി വലിപ്പമുള്ള ഷെല്ലായിരിക്കും. ആ ഷെല്ല് ഏകദേശം ഒരു 20 മുതൽ 30 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള ഷെല്ലുകളായിരിക്കും. വലിപ്പം കൊണ്ട് തന്നെ നമുക്കിതിനെ തിരിച്ചറിയാം. അതുപോലെ ആ ഷെല്ല് നല്ല ബ്രൗൺ കളറായിരിക്കും. ആ ബ്രൗൺ കളറിൻ്റെ ചുറ്റും ഇങ്ങനെ വരകളുണ്ടാവും. ആ വരകൾ മിക്കവാറും ഒരു മഞ്ഞ കലർന്ന ഒരു നിറത്തിലായിരിക്കും. അപ്പോൾ നമുക്കതിനെ അങ്ങനെ തിരിച്ചറിയാം. മാത്രമല്ല, ഒരു ഒച്ച് തന്നെ ഏകദേശം 35-40 ഗ്രാം വെയിറ്റ് ഉണ്ടാകും. അങ്ങനെ തന്നെയാണ് നമ്മൾ ഇവരെ തിരിച്ചറിയുന്നത്. വലിയ ഷെല്ലുകളുള്ളതും ഈ ബ്രൗൺ നിറത്തിലുള്ള ഷെല്ലുകളുള്ളതുമായ ഒച്ചുകളെയാണ് ജയന്റ് ആഫ്രിക്കൻ സ്നെയിൽസ് അല്ലെങ്കിൽ ആഫ്രിക്കൻ ഒച്ചുകളെന്ന് പറയുന്നത്.
1: ഇവയെ എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും?
0: ഒച്ചുകളെ പ്രതിരോധിക്കുക അല്പം ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ പുറമേ കാണുമ്പോൾ ഒരുപാട് എണ്ണത്തിൽ പെറ്റു പെരുകി കഴിഞ്ഞിട്ടുണ്ടാകും. നമ്മൾ കാണാത്ത സ്ഥലങ്ങളിലോ നമ്മൾ ഉപയോഗിക്കാതെ ഇട്ടിരിക്കുന്ന ഇടങ്ങളിലോ നനവും ഇരുട്ടും ഒക്കെയുള്ള സ്ഥലങ്ങളിലായിരിക്കും ഇവർ പ്രജനനം നടത്തുന്നത്. അപ്പോൾ ഈ ഒച്ചുകൾ ഏകദേശം മുട്ട വിരിഞ്ഞ് ഒരു 3 മുതൽ 6 മാസം കഴിയുമ്പോഴേക്കും ഇവരും മെച്ചുവറായി തുടങ്ങും. അപ്പോൾ അതുമുതൽ പിന്നെയും ഇവരുടെ പ്രശ്നം വീണ്ടും രൂക്ഷമാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റി ബേസിസിൽ ഒരു സാമൂഹികമായ ഒരു അവബോധം കൊടുത്ത് ഒരു വാർഡ് മുഴുവനായിട്ടോ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് മുഴുവനായിട്ടോ ക്യാമ്പയിനിങ് ചെയ്ത് ചെയ്യുന്നതാണ് ഏറ്റവും ഇഫക്റ്റീവ്. അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ഒച്ചുകളെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ഇതിൻ്റെ ദൂഷ്യവശങ്ങളും ഇതിൻ്റെ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം ഒരു ദിവസം ഒരുമിച്ച് എല്ലാം

എല്ലാവരും അവരവരുടെ വീടുകൾ വൃത്തിയാക്കുക, വീട്ടിൽ ഉപയോഗിക്കാതെ അടക്കുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഈ നനവുള്ള സ്ഥലങ്ങൾ, ഒളിച്ചിരിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളൊക്കെ വൃത്തിയാക്കി അതിനെ കയ്യിൽ ഗ്ലൗസ് ഇട്ടതിന് ശേഷം പിടിച്ച് 10% ഉപ്പ് സൊല്യൂഷൻ ബ്രൈനിൽ മുക്കി വെച്ച് ഇവരെ കൊല്ലുക. അല്ലെങ്കിൽ വലിയ ആഗത്തിൽ കുഴിയെടുത്ത് ഒരു ലെയർ കല്ലുപ്പിട്ട് അതിൻ്റെ മുകളിൽ ഇതിനെ ഇട്ട് പിന്നെയും കല്ലുപ്പിട്ട് മണ്ണിട്ട് മൂടി അതിനെ ആഗത്തിൽ കുഴിച്ച് നശിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇനി ഇങ്ങനെ ചെയ്തതിന് ശേഷവും എവിടെയെങ്കിലും ഈ ഒച്ചുകൾ കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ അവർ രാത്രി വീണ്ടും നമ്മുടെ വീട്ടിലെ ആഹാരം തേടി വരും. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മളിത് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ വീടിൻ്റെ കോമ്പൗണ്ട് വാളിന് ചുറ്റും തുരിശും കുമ്മായവും ചേർത്ത് നമ്മളൊരു ചുറ്റും വര പോലെ വരച്ച് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കോമ്പൗണ്ട് വാളിൻ്റെ പുറത്തുനിന്ന് വരുന്ന ഈ ഒച്ചുകൾ ഇതുമായിട്ട് തൊടുമ്പോൾ ഇതിൻ്റെ ശരീരത്തിലെ ദ്രാവകം പുറത്തു വരികയും ഇത് ചത്തുപോവുകയും ചെയ്യും. ഇങ്ങനെ ഒരു കാര്യം ചെയ്യാം. ഇനി രണ്ടാമതായി നമുക്കിതിനെ ആകർഷിച്ച് നമുക്കതിനെ കൊല്ലാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന ക്യാബേജോ കോളിഫ്ലവർ ലീഫോ ഒക്കെ ചെറുതായി നുറുക്കി അതിനെ 4 കോണുകളിലായി നനഞ്ഞ ഒരു ചാക്കിട്ട് അതിൻ്റെ മുകളിൽ നുറുക്കിയ ഇലകൾ വെച്ച് അതിൻ്റെ പുറത്ത് ഉപ്പിടുകയോ അല്ലെങ്കിൽ മെറ്റാൽഡിഹൈഡ് പെല്ലറ്റ്സ് ഇടാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് തുരിശിടാം. ഇതിട്ട് തിരിച്ച് വീണ്ടും നനഞ്ഞ ഒരു ചാക്കിട്ട് മൂടി വെക്കുക. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ വേറെ എവിടെയെങ്കിലും ഒച്ചുകളുണ്ടെങ്കിൽ അത് ഇതിലേക്ക് ആകർഷിക്കപ്പെട്ട് വന്നിരുന്ന് കഴിക്കാനായി ശ്രമിക്കുകയും കീടനാശിനി ഉണ്ടെങ്കിൽ അത് കഴിച്ച് ചത്തുപോവുകയും ചെയ്യും. ഇങ്ങനെ നമുക്കതിനെ കൊല്ലാം. ഇതാണ് ഏറ്റവും ഇഫക്റ്റീവ്. ഇനി വാഴയിലൊക്കെ വരുന്ന ഷെല്ലില്ലാത്ത ഒച്ചുകളെ നമുക്ക് പുകയില കഷായം ഉണ്ടാക്കി ഒഴിച്ചും നമുക്ക് നശിപ്പിക്കാം. പൊതുവേ ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വേഗം ആഫ്രിക്കൻ ഒച്ചുകളെ നിയന്ത്രിക്കാനായി സാധിക്കും. അതല്ലെങ്കിൽ നാച്ചുറൽ കൺട്രോൾ ഏജൻറ്സ് ഉണ്ട്, പല വൈറസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ യുഗ്ലാൻഡിയ എന്ന് പറയുന്നൊരു പ്രെഡേറ്ററി സ്നെയിൽ, ഒച്ചിനെ തിന്നുന്ന ഇരപിടിയന്മാരായ ഒരു ഒച്ച്, അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പല പക്ഷികളും ഇതിനെ തിന്നതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാം. അപ്പോൾ അതിൽ കൂടെയൊക്കെ നമുക്ക് ഈ ഒച്ചിനെ കൊന്ന് അതിൻ്റെ വംശവർദ്ധനവ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും.

ആഫ്രിക്കൻ ഒച്ചുമൂലമുണ്ടാകുന്ന വെല്ലുവിളികളെക്കുറിച്ചും അവയുടെ നിയന്ത്രണ മാർഗങ്ങളെക്കുറിച്ചും ഇതുവരെ സംസാരിച്ചത് വെള്ളായണി കാർഷിക കോളേജിലെ എൻഡമോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നീന ലെനിൻ. ഒപ്പം പങ്കെടുത്തത് ഫാം ഇൻഫർമേഷൻ ബ്യൂറോയിലെ കേരള കർഷകൻ വിഭാഗം അസിസ്റ്റന്റ് എഡിറ്റർ ഡോക്ടർ അഞ്ജു വി എസ്.

0: ഇനി ഒരറിയിപ്പ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളായണി കാർഷിക കോളേജിലെ പോസ്റ്റ് ഹാർവസ്റ്റ് മാനേജ്മെന്റ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പഴം പച്ചക്കറി സംസ്കരണം എന്ന വിഷയത്തിൽ ഓഗസ്റ്റ് 4 ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. വിവിധ പഴം പച്ചക്കറികളിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, വിവിധ പാക്കേജിംഗ്, സംസ്കരണ യന്ത്രങ്ങൾ, പോഷകഘടക വിശകലനം, ന്യൂട്രീഷൻ ലേബൽ തയ്യാറാക്കൽ, വിപണനം തുടങ്ങിയ വിഷയങ്ങളിൽ ക്ലാസുകളും പ്രായോഗിക പരിശീലനവും ഉണ്ടായിരിക്കും. നിലവിൽ ഭക്ഷ്യസംസ്കരണ യൂണിറ്റ് ഉള്ളവർക്കും പുതുതായി ആരംഭിക്കാൻ താൽപ്പര്യമുള്ളവർക്കും പങ്കെടുക്കാം. ഫീസ് 1000 രൂപ. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 25 പേർക്കാണ് പ്രവേശനം. പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതായിരിക്കും. താൽപ്പര്യമുള്ളവർ ഓഫീസ് സമയങ്ങളിൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 വരെ 8089076698 എന്ന നമ്പറിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം. 8089076698.
1: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. സീഡ് പദ്ധതി.
2: കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം നടപ്പിലാക്കുന്ന ഒരു പ്രധാന പദ്ധതിയാണ് സ്കീം ഫോർ എക്കണോമിക് എംപവർമെന്റ് ഓഫ് DNDs അഥവാ സീഡ്. ഇന്ത്യയിലെ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളായ വിമുക്ത ഗോത്രവർഗ്ഗങ്ങൾ അഥവാ ഡീനോട്ടിഫൈഡ് ട്രൈബ്സ് DND, നാടോടി ഗോത്രങ്ങൾ നൊമാഡിക് ട്രൈബ്സ് NT, അർദ്ധനാടോടി ഗോത്രങ്ങൾ അഥവാ സെമി നൊമാഡിക് ട്രൈബ്സ് SNT എന്നിവരുടെ സമഗ്രമായ പുരോഗതിയാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. 2022 February 16 ഈ പദ്ധതി ഔദ്യോഗികമായി ആരംഭിച്ചത്. സീഡ് പദ്ധതി പ്രധാനമായും 4 മേഖലകളിലാണ് ഊന്നൽ നൽകുന്നത്. 1, വിദ്യാഭ്യാസ ശാക്തീകരണം. സിവിൽ സർവീസ്, എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, ബാങ്കിംഗ് തുടങ്ങിയ മത്സര പരീക്ഷകൾക്കായി ഈ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് മികച്ച നിലവാരമുള്ള സൗജന്യ കോച്ചിംഗ് നൽകുന്നു. കോച്ചിംഗ് കാലയളവിൽ കുട്ടികൾക്ക് സ്റ്റൈപ്പൻഡ് ലഭിക്കും. 2, ആരോഗ്യ ഇൻഷുറൻസ്. ഈ വിഭാഗങ്ങളിലെ കുടുംബങ്ങൾക്ക് ആയുഷ്മാൻ ഭാരത് അഥവാ PMJAY പദ്ധതിയുമായി ചേർന്ന് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്നു. 3, ഉപജീവന മാർഗങ്ങൾ. പ്രാദേശിക തലത്തിൽ സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിക്കുന്നതിനും ചെറുകിട തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും സാമ്പത്തിക സഹായവും പരിശീലനവും നൽകുന്നു. 4, ഭവന നിർമ്മാണ സഹായം. സ്വന്തമായി വീടില്ലാത്തവർക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന PMAY വഴി വീട് നിർമ്മിക്കുന്നതിനായി സാമ്പത്തിക സഹായം നൽകുന്നു. ആർക്കൊക്കെ ഈ പദ്ധതിയിൽ അപേക്ഷിക്കാം? അപേക്ഷകർ നിശ്ചിത വിമുക്ത നാടോടി അർദ്ധനാടോടി വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കണം. കുടുംബത്തിന്റെ വാർഷിക വരുമാനം 2.5 ലക്ഷം രൂപയോ അതിൽ താഴെയോ ആയിരിക്കണം. സമാനമായ മറ്റ് കേന്ദ്ര സംസ്ഥാന പദ്ധതികളുടെ ആനുകൂല്യം ലഭിക്കുന്നവരാകാൻ പാടില്ല. വിദ്യാഭ്യാസ കോച്ചിങ്ങിന് അപേക്ഷിക്കുന്നവരുടെ കുടുംബ വരുമാന പരിധി ചില സാഹചര്യങ്ങളിൽ 8 ലക്ഷം രൂപ വരെയായി നിശ്ചയിച്ചിട്ടുണ്ട്. ഈ പദ്ധതിയുടെ സുതാര്യമായ നടത്തിപ്പിനായി ഒരു ഓൺലൈൻ പോർട്ടൽ സജ്ജമാക്കിയിട്ടുണ്ട്. അപേക്ഷകർക്ക് ഇനി പറയുന്ന രേഖകൾ സഹിതം ഓൺലൈനായി അപേക്ഷിക്കാം. ആധാർ കാർഡ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ എന്നിവ അപ്ലോഡ് ചെയ്ത് പദ്ധതിയിൽ ചേരാവുന്നതാണ്.

സമയം 6 മണി കഴിഞ്ഞ് 4:48. ആകാശവാണി തൃശൂർ. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയറിലേക്ക്.

0: അന്ന് അഗത്തിദ്വീപിൽ വച്ച് സർവീസുകളുടെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ, ലക്ഷദ്വീപ് യു ടി അഡ്മിനിസ്ട്രേഷൻ, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ, ഒപ്പം സിയാൽ എന്നീ സ്ഥാപനങ്ങളുടെ ഏകോപനത്തിലാണ് സീപ്ലെയിൻ സർവീസുകൾ യാഥാർത്ഥ്യമാവുക. ലക്ഷദ്വീപിൽ പോർട്ട് ഷിപ്പിംഗ് ആൻഡ് ഏവിയേഷൻ വകുപ്പിന്റെ സഹകരണത്തോടെയും കർശന സുരക്ഷാ ക്രമീകരണങ്ങളോടെയുമാണ് ഓരോ ദ്വീപുകളിലെയും സീപ്ലെയിൻ ലാൻഡിംഗ് ദൗത്യം നിറവേറുക. അഗത്തി, കവരത്തി, കൽപ്പേനി, കടമം, കിർത്താൻ എന്നീ ദ്വീപുകളിലേക്കാവും പ്രാഥമിക ഘട്ടത്തിൽ സീപ്ലെയിൻ സർവീസുകൾ ആരംഭിക്കുക. 18 മുതൽ 20 വരെ യാത്രികരെ വഹിക്കാൻ ശേഷിയുള്ള ഡേ ഹാവിലാൻഡ് നിർമ്മിത സീപ്ലെയിൻ ആണ് സർവീസിനായി ഉപയോഗിക്കുക. ലക്ഷദ്വീപ് MPയും ലക്ഷദ്വീപ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനുമായ അഡ്വക്കേറ്റ് ഹംസുല്ല സയ്യിദിന്റെ നേതൃത്വത്തിൽ ലക്ഷദ്വീപ് കോൺഗ്രസ് പ്രതിനിധി സംഘം കേരള മുഖ്യമന്ത്രി VD സതീശനുമായി കഴിഞ്ഞ വാരം കൂടിക്കാഴ്ച നടത്തി. കേരളത്തിലെ വിവിധ സർക്കാർ ആശുപത്രികളിൽ ചികിത്സക്കായി എത്തുന്ന ലക്ഷദ്വീപ് നിവാസികൾക്ക് പ്രത്യേക സൗകര്യങ്ങൾ, ഒപ്പം കൊച്ചി, ബേപ്പൂർ ഉൾപ്പെടെയുള്ള ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട പ്രധാന തുറമുഖങ്ങൾ വികസിപ്പിക്കുകയും ലക്ഷദ്വീപിലേക്കുള്ള കപ്പലുകളുടെ യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്നും പ്രതിനിധി സംഘം മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. പ്രകൃതി ദുരന്ത സമയങ്ങളിൽ ലക്ഷദ്വീപ് നിവാസികൾക്ക് കേരളത്തിലെ പ്രധാന നഗരങ്ങളിൽ താമസ സൗകര്യങ്ങളും മറ്റ് അനുബന്ധ സഹായ സഹകരണങ്ങളും ഒരുക്കുക, ലക്ഷദ്വീപ് വിദ്യാർത്ഥികൾ കേരളത്തിലെ വിവിധ കോളേജുകളിൽ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളിൽ പരിഹാരങ്ങൾ കാണുക, ഓപ്പറേഷൻ തൂഫാനിൽ ഉൾപ്പെടുത്തി ലക്ഷദ്വീപിലേക്ക് കടന്നുവരാൻ സാധ്യതയുള്ള ലഹരിയുടെ ശൃംഖലകളെ തടയുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ രേഖാമൂലം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതായി ലക്ഷദ്വീപ് MP അഡ്വക്കേറ്റ് ഹംസുല്ല സയ്യിദ് വ്യക്തമാക്കി. ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിലായി ഡെങ്കിപ്പനിയും ചെള്ളുപനിയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി ലക്ഷദ്വീപ് ആരോഗ്യവകുപ്പ് അറിയിച്ചു. രോഗവ്യാപന സാധ്യതകൾ കണക്കിലെടുത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കിയിട്ടുണ്ടെന്നും നിലവിലെ സാഹചര്യങ്ങൾ നിയന്ത്രണ വിധേയമാണെന്നും നാഷണൽ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാമിന്റെ സ്റ്റേറ്റ് നോഡൽ ഓഫീസർ കൂടിയായ ഡോക്ടർ നിഷാദ് ഖാൻ വ്യക്തമാക്കി. കൊതുക്, ചെള്ള് എന്നിവയുടെ ഉറവിടങ്ങൾ കണ്ടെത്തി നശിപ്പിക്കുന്നതിനും പൊതുജനങ്ങളിൽ ബോധവൽക്കരണം ശക്തമാക്കുന്നതിനുമുള്ള നടപടിക്രമങ്ങൾ വിവിധ ദ്വീപുകളിൽ പുരോഗമിക്കുകയാണ്. രോഗലക്ഷണങ്ങൾ അനുഭവപ്പെടുന്നവർ ചികിത്സകൾ വൈകിക്കാതെ സമീപത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ എത്തി പരിശോധനകൾ നടത്തണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. രാഷ്ട്രഗീതമായ വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ച് സ്വാതന്ത്ര്യ സമരത്തിന്റെ തീക്ഷ്ണമായ ചരിത്രവും ദേശീയസ്നേഹത്തിന്റെ സന്ദേശവും പുതിയ തലമുറകളിലേക്ക് പകർന്നു നൽകുന്ന വന്ദേമാതരം കനൽ യാത്രകൾ എന്ന നാടകം കവരത്തിദ്വീപിൽ അരങ്ങേറി. കേന്ദ്ര സംഗീത നാടക അക്കാദമിയും ലക്ഷദ്വീപ് കലാ സാംസ്കാരിക വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച കൾച്ചറൽ ഫെസ്റ്റിന്റെ ഭാഗമായാണ് നാടകാവതരണം. അടിച്ചമർത്തപ്പെടലുകൾക്കെതിരെ ഇന്നും പോരാട്ടം തുടരുന്ന സ്ത്രീശക്തിയുടെ വീക്ഷണത്തിലൂടെയാണ് നാടകം ആരംഭിക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രവും രാജ്യത്തിനായി ജീവൻ സമർപ്പിച്ച ധീരദേശാഭിമാനികളുടെ പോരാട്ടങ്ങളും ആവിഷ്കരിക്കുന്ന നാടകം ഝാൻസി റാണി, ബീഗം ഹസ്രത് മഹൽ, ഭിഖാജി ഖാമ തുടങ്ങിയ ധീരവനിതാ പോരാളികളുടെയും മഹാത്മാഗാന്ധി, ബാലഗംഗാധർ തിലക്, സുഭാഷ് ചന്ദ്രബോസ് എന്നിവരുടെ ജീവിത സമരങ്ങളും സ്വതന്ത്ര ഭാരതത്തെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടുകളും നാടകത്തിലൂടെ പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നു. സാമൂഹിക ബോധവൽക്കരണ നാടകങ്ങൾ അവതരിപ്പിക്കുന്ന കേരള ചേതന സംഘത്തിലെ അമച്വർ കലാകാരന്മാരുടെ കൂട്ടായ്മയിൽ രൂപം കൊണ്ട ഈ നാടകത്തിന്റെ അവതരണ ശൈലി നാടകത്തിനുള്ളിലെ നാടകം എന്ന സങ്കല്പത്തിലൂടെ വേദിയെയും പ്രേക്ഷകരെയും ഒരേ കുടക്കീഴിൽ ബന്ധിപ്പിക്കുന്നു. ഫിഫ ഫുട്ബോൾ വേൾഡ് കപ്പ് 2026 ആവേശം ഭാവി താരങ്ങളിലേക്ക് പകർന്നു നൽകാൻ ഗ്രാസ് റൂട്ട് പരിശീലന ക്യാമ്പുകളും പ്രതിഭാ വികസന പദ്ധതികളുമായി മുന്നേറുകയാണ് ലക്ഷദ്വീപ് ഫുട്ബോൾ അസോസിയേഷൻ. 2016 ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ പൂർണ്ണ അംഗീകാരം ലഭിച്ചതിന് പിന്നാലെ 2017 കോഴിക്കോടിൽ നടന്ന സന്തോഷ് ട്രോഫി സെലക്ഷൻ മീറ്റിലൂടെ ദേശീയ ഫുട്ബോളിലേക്കുള്ള യാത്രയ്ക്ക് തുടക്കമാവുകയും തുടർന്ന് BC റോയ് ദേശീയ U17 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഉൾപ്പെടെ വിവിധ ദേശീയ മത്സരങ്ങളിൽ ലക്ഷദ്വീപ് ടീമുകളുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ ലക്ഷദ്വീപ് ഫുട്ബോൾ അസോസിയേഷന് സാധിച്ചു. ഇന്ത്യൻ ബീച്ച് ഫുട്ബോൾ ടീമിലേക്ക് ചരിത്രത്തിലാദ്യമായി ലക്ഷദ്വീപിൽ നിന്നും MP മുഹമ്മദ് അക്രമിനെ തെരഞ്ഞെടുക്കുകയും ദേശീയ ടീമിന്റെ ആദ്യ 30 സാധ്യതാ താരങ്ങളുടെ പട്ടികയിലേക്ക് ദ്വീപിലെ നിരവധി താരങ്ങളെ ഉൾപ്പെടുത്താനും ലക്ഷദ്വീപ് ഫുട്ബോൾ അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾക്ക് സാധിച്ചു.
1: ലക്ഷദ്വീപ് വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
2: സമയം 6 മണി കഴിഞ്ഞ് 15 മിനിറ്റും 15 സെക്കൻഡും. ആകാശവാണി തൃശൂർ.
3: ഇന്ന് ജൂലൈ 30 മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനം. മനുഷ്യക്കടത്തിനെതിരെ നമുക്കൊരുമിച്ച് പോരാടാം. ആശംസകളോടെ വനിതാ ശിശു വികസന വകുപ്പ്, സ്റ്റേറ്റ് നിർഭയാസൽ.
4: ജൂലൈ 30 ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് വനിതാ ശിശു വികസന വകുപ്പ്, സ്റ്റേറ്റ് നിർഭയാസൽ. വിദേശത്തെ വലിയ ശമ്പളം, സ്വപ്ന ജീവിതം, എന്നാൽ ഇത്തരത്തിലുള്ള പരസ്യങ്ങളുടെയും ഓഫറിന്റെയും പിന്നിൽ ചതിക്കുഴികളുണ്ടാകാം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? മനുഷ്യക്കടത്ത്

0: ആകാശവാണി കോഴിക്കോട്. ലക്ഷദ്വീപ് വൃത്താന്തം.
1: ഉഡാൻ പദ്ധതിയുടെ ഭാഗമായി കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസുകൾ ആരംഭിക്കുന്നതിനായുള്ള എല്ലാ പ്രാഥമിക നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചതായി ലക്ഷദ്വീപ് പോർട്ട് ഷിപ്പിംഗ് ആൻഡ് ഏവിയേഷൻ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ ഗിരിശങ്കർ IAS അറിയിച്ചു. ആദ്യഘട്ടത്തിൽ 5 ദ്വീപുകളിലേക്കാണ് സീപ്ലെയിൻ സർവീസുകൾ ആരംഭിക്കുക. കാലാവസ്ഥ അനുകൂലമായ ഉടൻ

0: ദൂരെയല്ല, തൊട്ടടുത്താണ്. സംശയം തോന്നിയാൽ ഉടൻ വിളിക്കൂ പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പറായ 112.
1: ചോദ്യം, ഉത്തരം, ചിന്താവിഷയം, പുനഃപ്രക്ഷേപണം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ആരാണ് 2026 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ ആദ്യ സ്വർണ മെഡൽ ജേതാവ്? ഉത്തരം: മീരാഭായ് ചാനു. ഗ്ലാസ്ഗോയിൽ നടന്ന വനിതകളുടെ കോമൺവെൽത്ത് ഗെയിംസ് 48 കിലോഗ്രാം വെയ്റ്റ് ലിഫ്റ്റിംഗിൽ ആകെ 190 കിലോഗ്രാം ഉയർത്തി പുതിയ ഗെയിംസ് റെക്കോർഡോടെയാണ് മീരാഭായ് ചാനു സ്വർണ മെഡൽ നേടിയത്. ഇത് താരത്തിന്റെ തുടർച്ചയായ 3rd കോമൺവെൽത്ത് ഗെയിംസ് സ്വർണ മെഡലാണ്. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം. ചോദ്യം ഇതായിരുന്നു: ആരാണ് 2026 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ ആദ്യ സ്വർണ മെഡൽ ജേതാവ്? ഉത്തരം: മീരാഭായ് ചാനു. ഗ്ലാസ്ഗോയിൽ നടന്ന വനിതകളുടെ കോമൺവെൽത്ത് ഗെയിംസ് 48 കിലോഗ്രാം വെയ്റ്റ് ലിഫ്റ്റിംഗിലാകെ 190 കിലോഗ്രാം ഉയർത്തി പുതിയ ഗെയിംസ് റെക്കോർഡോടെയാണ് മീരാഭായ് ചാനു സ്വർണ മെഡൽ നേടിയത്. ഇത് താരത്തിന്റെ തുടർച്ചയായ 3rd കോമൺവെൽത്ത് ഗെയിംസ് സ്വർണ മെഡലാണ്. ഇനി ചിന്താവിഷയം.

സഹിഷ്ണുതയുടെ ചെവികൾ കൊണ്ട് കേൾക്കുക, കരുണയുടെ കണ്ണുകളിലൂടെ കാണുക, സ്നേഹത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കുക. റൂമി, ചിന്താവിഷയം ഒരിക്കൽ കൂടി. സഹിഷ്ണുതയുടെ ചെവികൾ കൊണ്ട് കേൾക്കുക, കരുണയുടെ കണ്ണുകളിലൂടെ കാണുക, സ്നേഹത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കുക. റൂമി. ചോദ്യം, ഉത്തരം, ചിന്താവിഷയം, പുനഃപ്രക്ഷേപണം സമാപിക്കുന്നു. തയ്യാറാക്കിയത് നീതി എലിസബത്ത് ജോസഫ്.

0: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
1: മെഡിസെപ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൻസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
2: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ
3: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:20.
0: പ്രായോജികർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.

0: യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഗർ .gov.in.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേൽ രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. ദേശീയ ബഹുമതികളോടുള്ള അനാദരം തടയൽ ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ഡൽഹിയിൽ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ പോലീസിന്റെ പെല്ലറ്റ് പ്രയോഗത്തിൽ പരിക്കേറ്റവർക്ക് ചികിത്സ ഉറപ്പാക്കാൻ ഡൽഹി സർക്കാരിനോട് ആവശ്യപ്പെട്ട് സുപ്രീംകോടതി. വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൽ യുവശാസ്ത്രജ്ഞരുടെ പങ്ക് നിർണായകമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി അവസാനിക്കും. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 5 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത, 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസ് ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ എം ശ്രീശങ്കറിനെ അഭിനന്ദിച്ച് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും. വാർത്തകൾ വിശദമായി. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്രസിംഗാണ് ബിൽ അവതരിപ്പിച്ചത്. ചർച്ചയ്ക്കായി 7 മണിക്കൂറാണ് അനുവദിച്ചിട്ടുള്ളത്. ബിൽ ഇന്നലെ ലോക്സഭ പാസാക്കിയിരുന്നു. വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ക്ഷേമത്തിനായുള്ള സർക്കാരിന്റെ പ്രതിജ്ഞാബദ്ധതയാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്ന് ശ്രീ ജിതേന്ദ്രസിംഗ് സഭയിൽ പറഞ്ഞു.
2: This legislation, which seeks to make amendments in 2024 Act in order to make it more stringent, more deterrent, is being brought in. If there are any suggestions for improvement, I'll be taking note of it. This bill is a reaffirmation of the government's highest commitment to safeguard the welfare of the students and youth of this country.
1: ബിൽ സ്വാഗതം ചെയ്യുന്നതായും എന്നാൽ പരീക്ഷകളിലെ തെറ്റായ രീതികൾ പൂർണ്ണമായും തടയാൻ നിർദ്ദിഷ്ട ഭേദഗതികൾ ഫലപ്രദമാകില്ലെന്നും രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ വ്യക്തമാക്കി.
3: സഭാപതി ജി, ഇസ് അമെൻഡ്മെന്റ് ബിൽ കാ ഹം സ്വാഗത് കർത്തെ ഹൈ ലേക്കിൻ യേ അബീ ബി അധൂരാ ഹൈ പേപ്പർ ലീക് ഹോനേ സേ റോക്നേ കി മസ്ബൂത് വ്യവസ്ഥ ഇസ്മേ നഹീ ഹൈ ലേക്കിൻ ആപ്കാ ഇന്റൻഷൻ ആപ്നേ ഇസ്മേ നഹീ ബതായാ.
1: അതിനിടെ നീറ്റ് വിഷയത്തെ ചൊല്ലി ലോക്സഭയിൽ ഇന്നും പ്രതിപക്ഷം പ്രതിഷേധിച്ചു. നിരവധി തവണ സഭാ നടപടികൾ തടസ്സപ്പെട്ടു. തുടർന്ന് ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ദേശീയ ബഹുമതികളോടുള്ള അനാദരം തടയൽ ഭേദഗതി ബിൽ 2026 പാർലമെന്റ് പാസാക്കി. ദേശീയ ഗാനത്തിന് ലഭിക്കുന്ന നിയമ പരിരക്ഷ ദേശീയ ഗീതമായ വന്ദേമാതരത്തിനും ഉറപ്പാക്കുകയാണ് ലക്ഷ്യമിടുന്നത്. 1971 നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതിനുള്ള ബിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായിയാണ് അവതരിപ്പിച്ചത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ ജന്തർ മന്ദറിൽ വിന്യസിച്ച റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെ വെടിക്കോപ്പ് ഉപയോഗം സംബന്ധിച്ച രേഖകൾ സംരക്ഷിക്കാൻ സുപ്രീംകോടതി കേന്ദ്രത്തോട് നിർദ്ദേശിച്ചു. ലോഹനിർമ്മിതമായ പെല്ലറ്റ് ഗണ്ണുകൾ ഉപയോഗിക്കുന്നത് പൂർണ്ണമായും നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. പെല്ലറ്റ് ആക്രമണത്തിൽ പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കാൻ സുപ്രീംകോടതി ഡൽഹി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ബഹിരാകാശ സാങ്കേതിക വിദ്യ രാജ്യത്തിന്റെയും മനുഷ്യരാശിയുടെയും പുരോഗതിക്കായി വിനിയോഗിക്കണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. IIST വലിയമല ക്യാമ്പസിൽ നടന്ന 14th ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൽ യുവശാസ്ത്രജ്ഞരുടെ പങ്ക് നിർണായകമാണെന്നും ഗവർണർ പറഞ്ഞു. ഓണക്കാലത്ത് മൊത്ത ചില്ലറ വിൽപ്പനശാലകളിലെ സ്റ്റോക്കും വില നിലവാരവും നിരീക്ഷിക്കാൻ നിർദ്ദേശം നൽകിയതായി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. ഇതിനായി 1 മുതൽ 25 പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് പരിശോധന നടത്തും. പൊതുവിപണിയിൽ അരി അടക്കമുള്ള അവശ്യ സാധനങ്ങളുടെ വിലവർദ്ധന റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് നടപടി. നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ മത്സരിക്കാനൊരുങ്ങി കോട്ടയത്തിന്റെ ജനകീയ ചുണ്ടൻ വള്ളം. കോട്ടയം ജില്ലയിലെ ആദ്യ ജനകീയ ചുണ്ടൻ വള്ളമായ ആർപ്പൂക്കര ചുണ്ടന്റെ നീരണിയൽ ചടങ്ങ് ഞായറാഴ്ച നടക്കും. ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
4: 500+ കുടുംബങ്ങൾക്ക് പങ്കാളിത്തമുള്ള ഒരു ജനകീയ സംരംഭമായാണ് ആർപ്പുക്കര ചുണ്ടൻ നിർമ്മിച്ചിരിക്കുന്നത്. ആർപ്പുക്കരയിലെ പ്രത്യേക പണിപ്പുരയിൽ എടത്വ കോവിൽ മുക്ക് സാബു നാരായണൻ ആചാര്യയുടെ നേതൃത്വത്തിലാണ് ചുണ്ടൻ വള്ളത്തിന്റെ നിർമ്മാണം. 128 നീളവും 64 വീതിയും വള്ളത്തിനുണ്ട്. 85 തുഴച്ചിൽക്കാർക്കും 5 അമരക്കാർക്കും ഒരേ സമയം തുഴയാൻ സാധിക്കുന്ന രീതിയിലാണ് വള്ളത്തിന്റെ ഘടന.
1: പൌരന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുകയാണ് വിവരാവകാശ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് മന്ത്രി കെ മുരളീധരൻ. വിവരാവകാശ കമ്മീഷൻ വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, നേമം നിയോജക മണ്ഡലങ്ങളിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അപേക്ഷ ലഭിച്ചാൽ എത്രയും വേഗം വിവരങ്ങൾ നൽകണമെന്നും മന്ത്രി ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു. സംസ്ഥാനത്തെ ദേശീയ സെൻസ്

0: സെൻസസ് 2027 ആദ്യഘട്ടം അവസാനിച്ചു. സെൻസസ് ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ വിവരശേഖരണമാണ് നടന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് ആരംഭിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു സംസ്ഥാനങ്ങളിലെയും നിലവിലെ പ്രളയ സാഹചര്യം ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ തലസ്ഥാനം ഉൾപ്പെടെ 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റു ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. സംസ്ഥാനത്ത് 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി അവസാനിക്കും. പുതിയ സീസണിനായുള്ള തയ്യാറെടുപ്പിലാണ് മത്സ്യത്തൊഴിലാളികൾ. June 9 ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നത്. ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ സ്വർണ്ണ പ്രതീക്ഷയായ നീരജ് ചോപ്ര ഫൈനലിലേക്ക് യോഗ്യത നേടി. രോഹിത് യാദവ്, യശ്വീർ സിംഗ് എന്നിവരും ഫൈനലിൽ പ്രവേശിച്ചു. നിലവിൽ 3 സ്വർണവും 9 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 15 മെഡലുകളുമായി ഇന്ത്യ 8 സ്ഥാനത്താണ്. കോമൺവെൽത്ത് ഗെയിംസിൽ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ എം ശ്രീശങ്കറിനെ ഫോണിൽ വിളിച്ച് അഭിനന്ദനം അറിയിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തിന്റെ കായിക മേഖലയെ കൂടുതൽ ശക്തമാക്കണമെന്ന് ശ്രീശങ്കർ മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ശ്രീശങ്കറിന് അഭിനന്ദനം അറിയിച്ചു. പത്തനംതിട്ട, തിരുവല്ല, വള്ളംകുളം, തിരുവാമനമൂർത്തി ക്ഷേത്രത്തിൽ പിള്ളേരോണ ദിനമായ ഇന്ന് ഓണസദ്യ ഉണ്ട് കുരുന്നുകൾ. ബാലകരെ വാമനമൂർത്തിയുടെ പ്രതിരൂപമായി കണ്ട് സദ്യ നൽകി പൂജിക്കുന്ന ചടങ്ങാണ് ഇത്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
2: 7 താഴെയുള്ള കുരുന്നുകളാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത്. ബാലികാ ബാലകന്മാരെ വാമനമൂർത്തിയായി സങ്കല്പിച്ച് പൂജിച്ച ശേഷം ക്ഷേത്രവളപ്പിൽ ശ്രീകോവിലിന് സമീപം ഇരുത്തി മധുര പലഹാരങ്ങളും ഓണസദ്യയും നൽകി. തുടർന്ന് കൈകഴുകിയെത്തുന്ന ബാലകന്മാരെ ആരതി ഉഴിഞ്ഞ് ശ്രീകോവിലിൽ ഭഗവാന് നേദിച്ച മധുര പലഹാരങ്ങൾ നൽകി പൂജകൾ പൂർത്തിയാക്കി. കേരളത്തിൽ തന്നെ അപൂർവമായി പടിഞ്ഞാറ് ദർശനമുള്ളതുമായ ക്ഷേത്രം വള്ളംകുളത്ത് നിന്നും 3 കിലോമീറ്റർ മാറിയാണ് സ്ഥിതി ചെയ്യുന്നത്.
0: രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 274 നേട്ടത്തിൽ 77,928 നിഫ്റ്റി 24,317 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി. പവന് 600 വർദ്ധിച്ച് 1,05,840 ഗ്രാമിന് 13,230 ഇന്നത്തെ വില. 2025-26 സാമ്പത്തിക വർഷത്തിൽ ITR 1, ITR 2 പ്രകാരം ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കേണ്ട വ്യക്തിഗത നികുതിദായകർക്കുള്ള സമയപരിധി നാളെ അവസാനിക്കും. അവസാന തീയതി കഴിഞ്ഞാൽ പിഴയും നികുതി കുടിശ്ശികയുമുണ്ടെങ്കിൽ പലിശയും അടക്കം. December 31 വരെ ബിലേറ്റഡ് റിട്ടേൺ സമർപ്പിക്കാം. ജർമ്മനിയിൽ ഷെഫ് തസികയിലെ 20 ഒഴിവുകളിലേക്ക് നോർക്ക റൂട്ട്സ് റിക്രൂട്ട്മെന്റ് സംഘടിപ്പിക്കുന്നു. norkaroots.kerala.gov.in വഴി August 9 വരെ അപേക്ഷിക്കാം. പ്രായപരിധി 35 വയസ്സ്. നിലവിൽ ഇന്ത്യയിൽ താമസിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് അവസരം. കൊല്ലം ജില്ലയിൽ ടിപ്പർ ലോറികളുടെയും ടിപ്പിംഗ് മെക്കാനിസം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മറ്റു വാഹനങ്ങളുടെയും ഗതാഗത സമയക്രമം പുതുക്കി നിശ്ചയിച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചു. രാവിലെ 7:45 മുതൽ 9:30 വരെയും വൈകുന്നേരം 3:30 മുതൽ 4:30 വരെയും ഈ വാഹനങ്ങൾക്ക് റോഡിലിറങ്ങുന്നതിന് നിയന്ത്രണം ഉണ്ടാകും. പാചകവാതക സിലിണ്ടർ നിയന്ത്രണം പിൻവലിച്ചിട്ടും കോട്ടയം ജില്ലയിൽ ചായ ഉൾപ്പെടെയുള്ള ഭക്ഷണ സാധനങ്ങൾക്ക് അമിത വില ഈടാക്കുന്നതായി പരാതി. ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേൽ രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. ദേശീയ ബഹുമതികളോടുള്ള അനാദരം തടയൽ ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ഡൽഹിയിൽ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ പോലീസിന്റെ പെല്ലറ്റ് പ്രയോഗത്തിൽ പരിക്കേറ്റവർക്ക് ചികിത്സ ഉറപ്പാക്കാൻ ഡൽഹി സർക്കാരിനോട് ആവശ്യപ്പെട്ട് സുപ്രീംകോടതി. വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൽ യുവശാസ്ത്രജ്ഞരുടെ പങ്ക് നിർണായകമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി അവസാനിക്കും. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 5 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത, 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസ് ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ എം ശ്രീശങ്കറിനെ അഭിനന്ദിച്ച് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി തൃശൂർ. സമയം 6 കഴിഞ്ഞ് 40 മിനിറ്റും 40 സെക്കൻഡും. ചലച്ചിത്ര ഗാനങ്ങൾ. ചിത്രം നീലക്കടമ്പ്. കെ ജയകുമാറിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് രവീന്ദ്രൻ.

ചിത്രം ഇമ്മാനുവൽ. രചന റഫീഖ് അഹമ്മദ്. സംഗീതം അഫ്സൽ യൂസഫ്. പാടിയവർ രഞ്ജിത് ജയറാമും സംഘവും.

സമയം 6 മണി കഴിഞ്ഞ് 49 മിനിറ്റും 50 സെക്കൻഡും. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.

0: നിങ്ങളെ ലക്ഷ്യത്തിലെത്തിക്കും. ഓരോ പ്രഭാതവും നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇന്ന് നീ നിന്റെ സ്വപ്നത്തിന് വേണ്ടി എന്ത് ചെയ്യും? ഈ ചോദ്യത്തിനുള്ള ഉത്തരം പ്രചോദനത്തിൽ നിന്ന് ആരംഭിക്കാം എന്നായിരിക്കും. പക്ഷേ അതിൻ്റെ സമാപനം അച്ചടക്കത്തിലാണ്. ഒരു നല്ല പ്രസംഗം കേൾക്കുമ്പോൾ, ഒരു മികച്ച പുസ്തകം വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു വിജയിയുടെ ജീവിതകഥ അറിയുമ്പോൾ നമ്മുടെ മനസ്സിൽ തീ പോലെ പ്രചോദനം ജ്വലിക്കും. എന്നാൽ തീ എത്ര ശക്തമായാലും ഇന്ധനമില്ലെങ്കിൽ അത് അണഞ്ഞു പോകും. പ്രചോദനം ആ തീയാണ്. അച്ചടക്കം അതിന് തുടർച്ചയായി നൽകുന്ന ഇന്ധനമാണ്. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ഓടാൻ തീരുമാനിക്കുന്നത് പ്രചോദനമാണ്. മഴയായാലും ക്ഷീണമുണ്ടായാലും അടുത്ത ദിവസവും എഴുന്നേറ്റോടുന്നത് അച്ചടക്കമാണ്. വിജയികളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത് അവരുടെ കഴിവല്ല, മറിച്ച് അവരുടെ സ്ഥിരതയാണ്. പ്രചോദനം വാതിൽ തുറക്കും. അച്ചടക്കം നിങ്ങളെ ആ വാതിലിലൂടെ വിജയത്തിന്റെ കൊടുമുടി വരെ നടത്തിക്കൊണ്ടുപോകും. ഈ ഒരു ചിന്തയോടെ നമുക്ക് വയലും വീടും പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി ചെടികളിലെ സൂക്ഷ്മ ജലസേചനത്തെ കുറിച്ചാണ്. അതിനു മുൻപ് എന്നത്തെയും പോലെ ഒരു ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്. KAU മേധ എന്നത് ഏത് പുതിയ ഇനം വിളയുടെ പേരാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. ഭൂമിയിൽ ജീവനുള്ള വസ്തുക്കൾക്കെല്ലാം ജലം അത്യന്താപേക്ഷിതമാണ്. പലപ്പോഴും അതികഠിനമായ വരൾച്ച നേരിടുമ്പോഴാണ് വെള്ളത്തിന്റെ മഹത്വം നാം മനസ്സിലാക്കുന്നത്. ജലസ്രോതസ്സുകൾ മലിനമായും വറ്റിയുമൊക്കെ പോകുന്നത് ജലക്ഷാമം രൂക്ഷമാക്കുന്നുണ്ട്. പ്രകൃതി കനിഞ്ഞു നൽകിയ ജലസ്രോതസ്സുകളെ നമുക്ക് സംരക്ഷിക്കാം. മഴവെള്ളം പാഴായി പോകാതെയും സംരക്ഷിക്കാം. അതുവഴി നമ്മുടെ കൃഷിയെയും സംരക്ഷിക്കാം. കൃഷിയിൽ ജലം പാഴായി പോകാതെയുള്ള വിവിധ തരം ജലസേചന മാർഗങ്ങളുണ്ട്. സൂക്ഷ്മ ജലസേചന മാർഗങ്ങളെക്കുറിച്ച് ഇന്ന് പറഞ്ഞു തരുന്നത് കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ചാലക്കുടി അഗ്രോണമിക് റിസർച്ച് സ്റ്റേഷനിലെ പ്രൊഫസർ ഡോക്ടർ ശൈലജ ജോസഫ്. ഡോക്ടർ ശൈലജ ജോസഫുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: സൂക്ഷ്മ ജലസേചന മാർഗങ്ങൾ എന്ന് പറയുമ്പം നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്?
2: ജലസേചനത്തിന് വിവിധ രീതികളുണ്ട്. അത് ചെടികൾക്ക് വെള്ളം വിതരണം ചെയ്യപ്പെടുന്ന വിധത്തിന് അനുസൃതമായി വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ദ്വിജല ജലസേചനം, പ്രഷറൈസ്ഡ് ജലസേചനം എന്നിവയാണ് പ്രധാനപ്പെട്ട ജലസേചന രീതികൾ. ഇതിൽ ഉപരിതല ജലസേചന രീതികൾ, ഫ്ലഡ് ഇറിഗേഷൻ, ഫറോ ഇറിഗേഷൻ, ബോർഡർ സ്ട്രിപ്പ് ഇറിഗേഷൻ എന്നീ പലതരത്തിലുണ്ട്. ഈ രീതിയിൽ ഒരു ജലസേചന പമ്പും ഉൾപ്പെടുന്നില്ല. ഇവിടെ ഗ്രാവിറ്റി വഴിയാണ് മണ്ണിന്റെ ഉപരിതലത്തിൽ വെള്ളം വിതരണം ചെയ്യുന്നത്. ഉപരിതല ജലസേചനത്തിൽ 40-60% ജലക്ഷമത മാത്രമേ ഉള്ളൂ. ഉപരിതല ജലസേചന രീതിയിൽ വെള്ളം നഷ്ടപ്പെടുന്നത് കൂടാതെ ചെടികൾക്ക് നൽകുന്ന വളവും വെള്ളത്തോടൊപ്പം വേര് കടലത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു. പ്രഷറൈസ്ഡ് ജലസേചനം, സൂക്ഷ്മ ജലസേചനം, സ്പ്രിംഗ്ലർ ജലസേചന രീതികൾ എന്നിവയാണ്. പ്രഷറൈസ്ഡ് ജലസേചന രീതിയിൽ കൃഷിസ്ഥലത്തേക്ക് ഒന്നോ അതിലധികമോ കേന്ദ്ര സ്ഥലത്തേക്ക് ഉയർന്ന മർദ്ദത്തിൽ വെള്ളം പൈപ്പുകൾ വഴി വിതരണം ചെയ്യുന്നു. പൈപ്പ് ശൃംഖലയിലൂടെ താഴ്ന്ന മർദ്ദത്തിൽ വെള്ളം ഓരോ ചെടിക്കും വിതരണം ചെയ്യുന്നു. സൂക്ഷ്മ ജലസേചന രീതികൾ പ്രധാനമായും തുള്ളിനനയും തളിനനയുമാണ്. വ്യത്യസ്ത വ്യാസങ്ങളിലുള്ള പൈപ്പുകളിലൂടെ കൊണ്ടുവന്ന് എമിറ്ററുകൾ, മൈക്രോ സ്പ്രിംഗ്ലർ എന്നീ ജലനിർഗമന ഉപാധികളുടെ സഹായത്താൽ തുള്ളിനനയായോ നേർത്ത ധാരയായോ ചെടിയുടെ ഏത് മണ്ഡലത്തിൽ ആവശ്യാനുസരണം മാത്രം നൽകുന്ന രീതിയാണ് സൂക്ഷ്മ ജലസേചനം.
1: ഈ സൂക്ഷ്മ ജലസേചന മാർഗങ്ങളുടെ പ്രാധാന്യത്തെ കുറിച്ചൊന്ന് പറയാമോ?
2: കേരളം സമർത്ഥമായ കാർഷിക പരിസ്ഥിതിയും അതിൽ ഉപരി വൈവിധ്യമാർന്ന വിളകളും

0: ഉള്ള ഒരു സംസ്ഥാനമാണ്. 300 മില്ലിമീറ്റർ വാർഷിക ശരാശരി മഴ ലഭിക്കുന്നു. ഈ മഴയുടെ 70% ജൂൺ മുതൽ നവംബർ വരെയുള്ള കാലയളവിലാണ് ലഭിക്കുന്നത്. ആയതിനാൽ ഡിസംബർ മുതൽ മെയ് വരെ വിളവുകൾക്ക് വേണ്ട വെള്ളം ലഭ്യമാക്കാൻ ജലസേചന സംവിധാനങ്ങൾ നമുക്ക് അവലംബിക്കേണ്ടതായിട്ട് വരുന്നു. ലഭ്യമായ ശുദ്ധജലത്തിന്റെ 70% കാർഷിക ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. അതേസമയം ഗാർഹിക, വ്യവസായിക, വാണിജ്യ മേഖലകളിലെ ജലത്തിന്റെ ആവശ്യം കൂടിക്കൊണ്ടും ഇരിക്കുന്നു. കൂടാതെ കാലാവസ്ഥാ വ്യതിയാനം, വരൾച്ച തുടങ്ങിയ പ്രശ്നങ്ങൾ വെള്ളത്തിന്റെ വിനിയോഗം കൂടുതൽ കാര്യക്ഷമമാക്കേണ്ടതായിട്ടുണ്ട്. ദേശീയ ശരാശരി പ്രതിശീർഷ ജല ലഭ്യത 91 2200 ഘനമീറ്ററിൽ നിന്നും 2050 1140 ഘനമീറ്റർ ആകുമെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. ഇത് കാണിക്കുന്നത് 2050 ഇന്ത്യ ജലക്ഷാമം നേരിടേണ്ടി വരും എന്നതാണ്. ലഭ്യമായ ജലം കാര്യക്ഷമമായി ഉപയോഗിക്കുവാൻ ജലക്ഷമതയും സുസ്ഥിരവുമായ ജലസേചന മാർഗമാണ് സൂക്ഷ്മ ജലസേചന രീതി.
1: ഏതൊക്കെ രീതികളായി സൂക്ഷ്മ ജലസേചന മാർഗങ്ങളിൽ വരുന്നത്?
0: സൂക്ഷ്മ ജലസേചന സംവിധാനത്തിലെ പൈപ്പ് ശൃംഖലയിലെ പ്രധാന ഭാഗങ്ങളാണ് പ്രധാന പൈപ്പ്, ഉപപൈപ്പ്, പാർശ്വ പൈപ്പുകൾ, എമീറ്ററുകൾ എന്നിവ. ഇവ കൂടാതെ തന്നെ അരിപ്പകൾ, വളസേചനത്തിനുള്ള വിവിധ ഉപകരണങ്ങൾ എന്നിവയും ഈ സംവിധാനത്തിൽ ഉൾപ്പെടുന്നു. ഇതിൽ ജലസ്രോതസ്സിൽ നിന്ന് പമ്പ് ചെയ്യുന്ന വെള്ളം ആവശ്യമായ അളവിൽ ഉപപൈപ്പിലേക്കും പാർശ്വ പൈപ്പിലേക്കും എത്തിക്കുന്നതാണ് പ്രധാന പൈപ്പുകൾ. PVC അല്ലെങ്കിൽ HDPE പൈപ്പുകളാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. പല വ്യാസത്തിലുള്ള പൈപ്പുകൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. സാധാരണഗതിയിൽ 35 മുതൽ 75 സെന്റിമീറ്റർ വ്യാസവും 4 മുതൽ 10 സ്ക്വയർ സെന്റിമീറ്റർ മർദ്ദനിരക്കുമുള്ള പൈപ്പുകളാണ് പ്രധാന പൈപ്പുകളായി ഉപയോഗിക്കുന്നത്. വിളവുകളുടെ ജല ആവശ്യകതയും കൃഷിയിടത്തിന്റെ വിസ്തീർണവും അടിസ്ഥാനമാക്കിയാണ് പ്രധാന പൈപ്പുകൾ തിരഞ്ഞെടുക്കുന്നത്.
1: അപ്പൊ ഇതില് ഏതൊക്കെ രീതികളാണ് വേണം? സ്പ്രിംഗ്ലർ ഉണ്ട്, ഡ്രിപ്പ് ഉണ്ട്, ഇങ്ങനത്തെ ഇതൊക്കെ മാത്രമേ ഉള്ളൂ? അതോ ഇതൊഴിച്ച് വേറെ രീതികളും ഉണ്ടോ സൂക്ഷ്മ ജലസേചനത്തില്?
0: പ്രധാനമായും തുള്ളിമനിയും തളിമനി, അതായത് ഡ്രിപ്പ് ഇറിഗേഷനും മൈക്രോ സ്പ്രിംഗ്ലർ ഇറിഗേഷനുമാണ് സൂക്ഷ്മ ജലസേചന രീതിയിൽ പെടുന്നത്.
1: അപ്പൊ ഇതിന്റെ ഒരു പ്രയോജനത്തിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്താല് സർഫേസ് ഇറിഗേഷൻ വേണം പറഞ്ഞ വെള്ളം ഒത്തിരി വേസ്റ്റ് ആവുന്നുണ്ട്. അതിന് ഈ സൂക്ഷ്മ ജലസേചന മാർഗങ്ങളിലാവുമ്പം വെള്ളത്തിന്റെ അത്ര വേസ്റ്റേജ് ഇല്ല. ഇതൊഴിച്ച് വേറെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്?
0: ഈ ജലസേചന രീതിയിൽ വെള്ളം നേരിട്ട് വിളവുകളുടെ വേര് പടലത്തിൽ എത്തിക്കുക വഴി കൃഷി ചെലവ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. കൃത്യമായ അളവിൽ ചെടിക്ക് ജലവും വളവും നൽകുവാനായിട്ട് സൂക്ഷ്മ ജലസേചന രീതിയിലൂടെ സാധിക്കുന്നു. ഉയർന്ന ഉൽപാദനവും ഉൽപാദനക്ഷമതയും കൈവരിക്കാനായിട്ട് സാധിക്കും. കുറഞ്ഞ ജലം ഉപയോഗിച്ച് കൂടുതൽ കൃഷി സ്ഥലങ്ങള് നനയ്ക്കാൻ സാധിക്കുന്നു. 30 മുതൽ 50% വരെ വെള്ളം ലാഭിക്കാനായിട്ട് സാധിക്കുന്നു. ചരിഞ്ഞ പ്രദേശങ്ങളിലും ഫലപ്രദമായി ഈ ജലസേചന രീതി ഉപയോഗിക്കാൻ സാധിക്കും. ഇതിൽ കുറഞ്ഞ പരിപാലന ചെലവേ വരുന്നുള്ളൂ. ഉയർന്ന ജലസേചന ക്ഷമതയും ഇതിന് ഉണ്ട്. 85% മുതൽ 95% ജലക്ഷമത ഇതിൽ കൈവരിക്കാൻ സാധിക്കുന്നു. കൂടാതെ കൃഷി ആവശ്യത്തിനുള്ള വൈദ്യുതിയുടെ ചാർജ് ഗണ്യമായി ലാഭിക്കുവാനും ഈ ജലസേചന രീതി കൊണ്ട് സാധിക്കുന്നു. ചെടിയുടെ വേരിപടലത്തിൽ മാത്രം വെള്ളം നൽകുന്നത് കൊണ്ട് കളകളെ നിയന്ത്രിക്കാനായിട്ട് ഈ ജലസേചന രീതിയിൽ സാധിക്കുന്നുണ്ട്.
1: ഇവിടെ ഒരു കർഷകൻ ഒരു സൂക്ഷ്മ ജലസേചന രീതി തിരഞ്ഞെടുക്കുമ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഏത് വിളയാണ്, അല്ലെങ്കിൽ മണ്ണിന്റെ ഘടന എന്തോ ആണ്, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണോ?
0: തീർച്ചയായും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സൂക്ഷ്മ ജലസേചന രീതി എല്ലാ വിളവുകൾക്കും ഉപയോഗപ്പെടുത്താവുന്നതാണ്. വിളയുടെ തരമനുസരിച്ച് നമുക്ക് കൊടുക്കേണ്ട വെള്ളത്തിലെ അളവ് വ്യത്യാസം ഉണ്ടാകും. അതോടൊപ്പം തന്നെ സൂക്ഷ്മ ജലസേചനത്തിലെ എമിറ്ററുകൾ വഴിയാണ് നമ്മൾ ചെടിക്ക് വെള്ളം കൊടുക്കുന്നത്. ഈ എമിറ്ററിന്റെ ഡിസ്ചാർജ് മണിക്കൂറിൽ 2 മുതൽ 20 ലിറ്റർ വരെ അളവുള്ള എമിറ്ററുകൾ അവൈലബിൾ ആണ്. ഇത് ഏത് അളവുള്ള എമിറ്ററുകൾ എടുക്കണം എന്നതിനെ ഇന്ന് തീരുമാനിക്കുന്നത് മണ്ണും വിളവുകളും അനുസരിച്ചാണ്.
1: അപ്പോൾ ഒരു കർഷകൻ ഇത് തിരഞ്ഞെടുക്കുന്നതിന്റെ മുൻപേ ഒരു വിദഗ്ധന്റെ അടുത്ത് പോയി അഭിപ്രായം തേടുന്നത് നല്ലതായിരിക്കും അല്ലേ? അല്ലെ, നമ്മുടെ ഇഷ്ടം മാതിരി അത് എടുത്താൽ ചിലപ്പം അത് പ്രയോജനം ആകാതിരിക്കാനുള്ള സാധ്യതയും ഉണ്ട്.
0: തീർച്ചയായും ഇതിനനുസരിച്ച് നമ്മുടെ വിളവ്

0: സ്കൂളുകൾക്കും നമ്മുടെ വള്ളത്തിന്റെ വിസ്തീർണവും അനുസരിച്ച് ഇതിന്റെ രൂപകൽപ്പന നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതനുസരിച്ച് അതിന് അനുയോജ്യമായ പമ്പും അതിനെ തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്.
1: മേഡം, കേരള കാർഷിക സർവകലാശാല വിവിധ ഗവേഷണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ സൂക്ഷ്മജല സേചന മാർഗങ്ങളെ കുറിച്ച്, ഇതിനെ കുറിച്ച് ഒന്ന് പറയാമോ?
0: കാർഷിക സർവകലാശാലയിലെ സർവകലാശാലയുടെ വെബ്സൈറ്റ് എന്ന പേരില് സൂക്ഷ്മജലസേചനത്തിന്റെ ഡിസൈന് ലഭ്യമാണ്. ഇത് ഉപയോഗിച്ച് കർഷകർക്ക് അവരുടെ സ്ഥലത്തിന് അനുയോജ്യമായ മൈക്രോ ഇറിഗേഷൻ രൂപകൽപ്പന ചെയ്തെടുക്കാവുന്നതാണ്. കൂടാതെ അടുക്കള തോട്ടങ്ങൾ നനയ്ക്കുന്നതിന് 50 ചെടിച്ചട്ടി നനയ്ക്കാൻ സാധിക്കുന്ന തുള്ളിനന കിറ്റും 40 മീറ്റർ സ്ഥലം നനയ്ക്കാൻ സാധിക്കുന്ന തളിനന കിറ്റും സർവകലാശാലയുടെ ഇതര സ്റ്റേഷനുകളിലെ സെയിൽസ് കൗണ്ടറിൽ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. അതുപോലെ തന്നെ ജലപരിപാലന അഖിലേന്ത്യാ ഏകോപന ഗവേഷണ പദ്ധതിയുടെ കീഴിൽ വിവിധ കാർഷിക വിളകൾക്കുള്ള സൂക്ഷ്മ ജലസേചനത്തിന്റെയും വളസേചനത്തിന്റെയും ഷെഡ്യൂളുകൾ തയ്യാറാക്കി കർഷകർക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. കൂടാതെ തന്നെ ഈ മൈക്രോ ഇറിഗേഷൻ ടെക്നീഷ്യൻ ഒരു മാസത്തെ പരിശീലന പരിപാടിയും കാർഷിക സർവകലാശാല നടത്തുന്നുണ്ട്. കൂടാതെ സൂക്ഷ്മ ജലസേചന രീതിയുമായി ബന്ധപ്പെട്ട് വിവിധ പരിശീലന പരിപാടികളും നടത്തുന്നുണ്ട്.
1: ആദ്യം ഇച്ചിരി ചെലവ് കൂടുതലായിരിക്കും ഇങ്ങനത്തെ ജലസേചന രീതികൾക്കല്ലേ?
0: അതെ, ഈ സൂക്ഷ്മ ജലസേചന രീതി നടപ്പിലാക്കുന്നതിന് ഏകദേശം 30,000 മുതൽ 70,000 രൂപ ഒരു ഏക്കറിന് വേണ്ടി വരുന്നുണ്ട്. ഇതിന്റെ ചെലവ് കണക്കാക്കുന്നത് ഈ വിളകളെ അനുസരിച്ചാണ്. ഹ്രസ്വകാല വിളവുകളായ പച്ചക്കറികൾക്ക് ഈ ജലസേചന രീതി സ്വീകരിക്കുമ്പോൾ കൂടുതൽ ചെലവ് വരുന്നുണ്ട്. ദീർഘകാല വിളവുകളായ തെങ്ങ്, തടി, ഇതിന്റെ പേർ ഏക്കർ നമ്മൾ കണക്കാക്കുമ്പോൾ കുറവായിട്ടാണ് വരുന്നത്. അതിന്റെ കാരണമെന്ന് പറയുന്നത് ഇതിൽ ഉപയോഗിക്കുന്ന ലാട്രം പൈപ്പുകള് ചെറിയ അകലത്തിൽ വളരുന്ന ചെടികൾക്ക് കുറവായി, അതേസമയം അടുത്ത് വളരുന്ന പച്ചക്കറി തുടങ്ങിയ വിളവുകൾക്ക് കൂടുതലായിട്ടും വരും. കർഷകരെ ഈ സൂക്ഷ്മ ജലസേന പദ്ധതി താല്പര്യപ്പെട്ടു വരുന്നവരുണ്ട്. അതിനവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി കൃഷി സിഞ്ചായി യോജന എന്ന പദ്ധതിയില് 55% സബ്സിഡി കർഷകർക്ക് നൽകുന്നുണ്ട്.
1: താല്പര്യമുള്ളവര് ഇതിനുവേണ്ടി അപേക്ഷിക്കാൻ പറ്റുമല്ലേ?
0: തീർച്ചയായും. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ കീഴിൽ കാർഷിക എഞ്ചിനീയറിംഗ് വിഭാഗം ഓരോ ജില്ലയിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് അപേക്ഷ കൊടുത്ത് ഈ സബ്സിഡി കർഷകർക്ക് ലഭ്യമാക്കാവുന്നതാണ്.
1: നമ്മുടെ സംസ്ഥാനത്ത് ഈ സൂക്ഷ്മ ജലസേചന മാർഗങ്ങൾ അല്ലെങ്കിൽ രീതികൾ, ഇതിന്റെ ഒരു നടപ്പിലാക്കൽ ഏത് സ്ഥിതിയിലാണ്? ആൾക്കാർ ഇവിടെ ഇത് ഉൾക്കൊള്ളുന്നുണ്ടോ? കർഷകർ ഇതിൽ ഇൻട്രസ്റ്റഡ് ആണോ?
0: കർഷകര് ഇതിനായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. വെള്ളത്തിന്റെ ലഭ്യത പ്രശ്നമായിട്ട് ഇപ്പൊ വരുന്നത് കൊണ്ട് കർഷകര് തോട്ട വിളകൾക്ക് ഈ ജലസേചന രീതി സ്വീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പച്ചക്കറികളും കൃഷിക്കും ഇത് ഉപയോഗിച്ച് വരുന്നുണ്ട്.
1: മേഡം, ആദ്യം സൂചിപ്പിച്ചത് നമ്മുടെ കേരള കാർഷിക സർവകലാശാലയുടെ വെബ്സൈറ്റിൽ ഇതൊക്കെ മോഡൽ മൈക്രോ ഇറിഗേഷൻ സിസ്റ്റംസ് ഒക്കെ അവിടെ ലഭ്യമാണ്. ഇതൊഴിച്ച് ആൾക്കാർക്ക് നേരിട്ട് നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റുമോ?
0: തീർച്ചയായും. സൂക്ഷ്മജലസേന രൂപകൽപ്പന ചെയ്യേണ്ടതിന്റെ സഹായങ്ങള് ചെയ്തു കൊടുക്കുന്നുണ്ട്.
1: ഇപ്പൊ കർഷകർ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ് ഇങ്ങനത്തെ ജലസേചന മാർഗങ്ങൾ ചെയ്യുമ്പോൾ?
0: സൂക്ഷ്മജലസേചനം കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ട കുറെ പരിപാലന മുറകള് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. സൂക്ഷ്മ ജലസേചനത്തിലെ ഒരു അവിഭാജ്യ ഘടകമാണ് അരിപ്പുകൾ. ഈ ജലസേചന രീതിയിൽ ജലം തുള്ളി തുള്ളിയായും നേർത്ത ധാരയുമായിട്ടാണ് ചെടികൾക്ക് നൽകുന്നത്. ഇതിനുപയോഗിക്കുന്ന ജലത്തിലെ മണൽ, കല്ല്, മറ്റു മലിനവസ്തുക്കൾ പൈപ്പ് ലൈനിലേക്ക് കടക്കാതെ തടയുന്നതിന് വേണ്ടിയാണ് ഈ അരിപ്പുകൾ ഈ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നത്. അത് ആഴ്ചകളില് വൃത്തിയാക്കി വെക്കേണ്ടത് ആവശ്യമാണ്. അതുകൂടാതെ തന്നെ ഈ ജലസേചന രീതികളില് ഫ്ലഷ് വാൽവുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഫ്ലഷ് വാൽവുകളും അടിക്കടിയെ തുറന്നു വിട്ട് മീറ്ററുകളുടെ പ്രവർത്തനം സുഗമമാക്കേണ്ടതായിട്ടുണ്ട്. കർഷകരിത് ഈ പരിപാലന മുറകള് കൃത്യമായിട്ട് നിർവഹിക്കേണ്ടതായിട്ടുണ്ട് ഇതിന്റെ സുഗമമായ പ്രവർത്തനത്തിന്.
1: ഒരു പ്രാവശ്യം ഇത് ഇങ്ങനത്തെ ഒരു സിസ്റ്റം ഫീൽഡിൽ നമ്മൾ ഇത് ചെയ്താൽ ഇത് എത്ര വർഷം വരെ ഇത് നീണ്ടു നിൽക്കും? ഇത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും?
0: ഇത് നമുക്ക് 10 വർഷത്തെ ഗ്യാരണ്ടിയാണ് ഈ സിസ്റ്റം ഇൻസ്റ്റോൾ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്നത്. ഒരു 10 വർഷം തുടങ്ങി ഒരു 15 വർഷം വരെ ഈ സിസ്റ്റം നമുക്ക് പ്രവർത്തിപ്പിക്കാവുന്നതാണ്.
1: അപ്പൊ ആദ്യത്തെ ഒരു ചെലവൊഴിച്ചാൽ പിന്നെ നമുക്കത് റിക്കവർ ആയിക്കോളും. 10-15 വർഷം എന്ന് പറഞ്ഞാൽ നല്ലൊരു
0: പരിപാലന ചെലവുകൾ ഇതിന്റെ

0: മേഡം, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് സൂക്ഷ്മ ജലസേചന മാർഗങ്ങളെക്കുറിച്ച് നമ്മുടെ കർഷകർക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്ന് വളരെ നന്ദി.
1: സൂക്ഷ്മ ജലസേചന പദ്ധതികളെക്കുറിച്ച് മനസ്സിലായില്ലേ? ഇതുവരെ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത് കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ചാലക്കുടി അഗ്രോണമിക് റിസർച്ച് സ്റ്റേഷനിലെ പ്രൊഫസർ ഡോക്ടർ ശൈലജ ജോസഫ്. ഡോക്ടർ ശൈലജ ജോസഫുമായി സംസാരിച്ചത് ഷിബു ജോർജ്. ഇനി ഒരു മനോഹരമായ ഗാനം കേട്ടിട്ട് അടുത്ത പരിപാടി

റിസർച്ച് സ്റ്റേഷനിലെ പ്രൊഫസർ ഡോക്ടർ ശൈലജ ജോസഫ്. ഡോക്ടർ ശൈലജ ജോസഫുമായി സംസാരിച്ചത് ഷിബു ജോർജ്. ഇനി ഒരു മനോഹരമായ ഗാനം കേട്ടിട്ട് അടുത്ത പരിപാടിയിലേക്ക് പോകാം.

0: പുറമേയുള്ള ഓലകൾ മഞ്ഞ നിറമാകുന്നതാണ് പോളരോഗത്തിന്റെ ലക്ഷണം. കടഭാഗം നോക്കിയാൽ ജലനിരപ്പിന് മുകളിലായി ഇലപ്പോളകളിൽ പൊള്ളിയ പോലുള്ള കറുത്ത പാടുകൾ കാണാം. ഈ രോഗത്തെ പ്രതിരോധിക്കുന്നതിന് സ്യൂഡോമോണാസ് 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക. ഈ രോഗം വന്നതിന് ശേഷമുള്ള നിയന്ത്രണത്തിനായി കോണ്ടോഫ് 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി തളിക്കുക. ജാതിക്ക് ഇലകൊഴിച്ചിലും കരയൊലിപ്പും വേരുചീയലും ഒക്കെ വന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ജാതിയുടെ ഇലകൊഴിച്ചിൽ, കരയൊലിപ്പ്, വേരുചീയൽ എന്നിവയ്ക്കെതിരെ ഇലകളിൽ 1% ബോർഡോ മിശ്രിതം തളിക്കുക. കുമിൾബാധ മൂലമുണ്ടാകുന്ന ഈ രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിന് ചെമ്പ് കലർന്ന കുമിൾനാശിനികളിൽ 1, അതായത് കോപ്പർ ഹൈഡ്രോക്സൈഡ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ, അല്ലെങ്കിൽ കോപ്പർ ഓക്സിക്ലോറൈഡ് 2.5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ. മരത്തിന് ചുറ്റും തടമെടുത്ത് മരം 1 10 മുതൽ 20 ലിറ്റർ വരെ എന്ന തോതിൽ മണ്ണിലൊഴിച്ചു കൊടുക്കുക. തായ്തടിയിൽ കറയൊലിക്കുന്ന ഭാഗത്ത് ബോർഡോ കുഴമ്പ് അല്ലെങ്കിൽ ഹെക്സാകോണാസോൾ 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന അളവിൽ പുരട്ടി മഴ കൊള്ളാതെ സൂക്ഷിക്കുക. ഇഞ്ചിക്ക് പ്രധാനമായും കാണുന്ന ഒരു രോഗമാണ് മൂടുചീയൽ. ഇത് വന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇഞ്ചിയുടെ മൂടുചീയൽ രോഗത്തിന് ഇഞ്ചിത്തടത്തിൽ കാണുന്ന അഴുകിയ മൂട് പിഴുതെടുത്ത് നീക്കം ചെയ്യുക. 1 ലിറ്റർ വെള്ളത്തിൽ 20 ഗ്രാം ട്രൈക്കോഡെർമ അല്ലെങ്കിൽ സ്യൂഡോമോണാസ് കൾച്ചർ ഏതെങ്കിലും ഒന്ന് തടത്തിൽ ഒഴിച്ചു കൊടുക്കുക. പച്ചക്കറികളിൽ എപ്പോഴും കാണുന്നതാണ് കീടരോഗബാധകൾ. വിവിധ ഘട്ടങ്ങളിലായി പലതരം കീടരോഗങ്ങൾ കാണാൻ സാധിക്കും. ഇതിന് എന്താണ് പ്രതിവിധിയെന്ന് നോക്കാം. പച്ചക്കറികളിൽ വിവിധ ഘട്ടങ്ങളിൽ കാണുന്ന മുഞ്ഞയ്ക്കെതിരെ 2% വീര്യമുള്ള വേപ്പെണ്ണ എമൽഷൻ തളിക്കുക, അല്ലെങ്കിൽ ബെറ്റിസീലിയം ലെക്കാനി എന്ന മിത്രക്കുമിൾ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ 10 ദിവസം ഇടവിട്ട് കൊടുക്കുക. രോഗം രൂക്ഷമാണെങ്കിൽ 3 മില്ലി ഇമിഡാക്ലോപ്രിഡ് അല്ലെങ്കിൽ 2 ഗ്രാം തയാമെതോക്സാം 10 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ തളിക്കുക. ഇലത്തീനിപ്പുഴുവിന്റെ ആക്രമണം കണ്ടു തുടങ്ങിയാൽ അവയെ നിയന്ത്രിക്കാനായി ബിവേറിയ എന്ന കുമിൾ കൾച്ചർ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിച്ചു കൊടുക്കുക. പച്ചക്കറികളിൽ മൊസൈക്ക് രോഗം കാണുകയാണെങ്കിൽ കേടുവന്ന ചുവടുകൾ പിഴുതെടുത്ത് നശിപ്പിക്കണം. രോഗം പരത്തുന്ന വെള്ളീച്ച, തുള്ളൻ മുതലായ കീടങ്ങളെ വേപ്പധിഷ്ഠിത കീടനാശിനികൾ 4 മുതൽ 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിൽ തളിച്ച് നിയന്ത്രിക്കുക. രോഗം ബാധിച്ച ചെടികളും മറ്റ് ആതിഥേയ സസ്യങ്ങളും വേരോടെ പിഴുത് നശിപ്പിക്കണം. സ്യൂഡോമോണസ്, ട്രൈക്കോഡെർമ, ബിവേറിയ തുടങ്ങിയ ജീവാണു കുമിൾനാശിനികൾ മണ്ണുത്തിയിലുള്ള സെയിൽസ് സെന്റർ, വെള്ളാനിക്കരയിലെ സെൻട്രൽ നഴ്സറി, ഹോർട്ടിക്കൾച്ചർ കോളേജിലെ BCCP യൂണിറ്റ്, കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രം എന്നിവിടങ്ങളിൽ ലഭ്യമാണ്. കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് കേട്ടത്. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് നോക്കാം.
1: നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ. ഭക്ഷ്യസുരക്ഷയാണ് ഒരു രാജ്യത്തിന്റെ സ്ഥിരതയുടെ അടിത്തറ. ഇന്ത്യയിലെ ഓരോ പൗരനും മതിയായ അളവിൽ ഗുണമേന്മയുള്ള ഭക്ഷണം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതികളിലൊന്നാണ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ, ചുരുക്കത്തിൽ NFSM. ഈ മിഷന്റെ പ്രധാന ലക്ഷ്യം അരിയും ഗോതമ്പും പയർവിളകളും ന്യൂട്രി ധാന്യങ്ങളും പോലുള്ള പ്രധാന വിളകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നതാണ്. വിള ഉയർത്തൽ, കൃഷിഭൂമിയുടെ വിസ്തീർണം വർദ്ധിപ്പിക്കൽ, വിളകളുടെ ഉൽപ്പാദനക്ഷമത മെച്ചപ്പെടുത്തൽ എന്നീ മാർഗങ്ങളിലൂടെയാണ് ഈ ലക്ഷ്യം കൈവരിക്കുന്നത്. അതുവഴി രാജ്യത്തിന്റെ ഭക്ഷ്യധാന്യ ലഭ്യത ഉറപ്പാക്കുകയും കർഷകരുടെ വരുമാനം ഉയർത്തുകയും ചെയ്യുന്നു. NFSM പദ്ധതിയുടെ ഭാഗമായി കർഷകർക്ക് മെച്ചപ്പെട്ട വിത്തുകൾ, ശാസ്ത്രീയ കൃഷിരീതികൾ, പരിശീലനങ്ങൾ, പ്രദർശന കൃഷി എന്നിവയ്ക്ക് പിന്തുണ നൽകുന്നു. പ്രത്യേകിച്ച് പയർവിളകളുടെയും ന്യൂട്രി ധാന്യങ്ങളുടെയും കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ പോഷക സുരക്ഷയും ഉറപ്പാക്കുകയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതി കൃഷിയെ കൂടുതൽ കാലാവസ്ഥാ സൗഹൃദവും സുസ്ഥിരവുമായ രീതിയിലേക്ക് മാറ്റുന്നതിലും ശ്രദ്ധിക്കുന്നു. ജലസംരക്ഷണം, മണ്ണാരോഗ്യം, സമന്വിത പോഷക കീടനിയന്ത്രണം എന്നിവ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കൃഷി ചെലവ് കുറയ്ക്കാനും പരിസ്ഥിതി സംരക്ഷിക്കാനും പദ്ധതി സഹായിക്കുന്നു. നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്ന ഒരു പദ്ധതി മാത്രമല്ല, ഇന്ത്യയുടെ ഇന്നത്തെയും നാളത്തെയും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്ന

ഗാനം കേട്ടല്ലോ. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് നോക്കാം. നെല്ലിനായാലും ജാതിക്കായാലും ഇഞ്ചിക്കായാലും നമ്മുടെ മറ്റു പച്ചക്കറികൾക്കായാലും കാലാവസ്ഥയ്ക്കനുസരിച്ച് പല രോഗങ്ങളും വരും, പല വളപ്രയോഗവും ചെയ്യേണ്ടി വരും, കീടനാശിനികൾ തളിക്കേണ്ടി വരും. അപ്പോ ഈ ഒരു കാലാവസ്ഥയ്ക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങൾ. നെല്ലിന് പോളരോഗം വന്നാൽ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. നെൽച്ചെടിയുടെ ഏറ്റവും

0: ഒരു ദീർഘദർശനമാണ്. കർഷകരുടെ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന ഈ മിഷൻ ശക്തമായ കൃഷിയും ആരോഗ്യമുള്ള സമൂഹവും സൃഷ്ടിക്കാൻ സഹായിക്കുന്നു.
1: ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം. ചോദ്യം ഇതായിരുന്നു, KAU മേധ എന്നത് ഏത് പുതിയ ഇനം വിളയുടെ പേരാണ്? ഉത്തരം ബ്രഹ്മി. കേരളത്തിന്റെ 29th സീഡ് സബ് കമ്മിറ്റിയുടെ അംഗീകാരത്തോടെ കേരള കാർഷിക സർവകലാശാല കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായതും അധിക വിളവ് തരുന്നതും കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പു നൽകുന്നതുമായ പുതിയ 5 വിളയിനങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. അതിലൊന്നാണ് ബ്രഹ്മിയുടെ ഇനമായ KAU മേധ. ബ്രഹ്മി ഇനമായ KAU മേധ പ്രധാനമായും മധ്യകേരളത്തിൽ കൃഷി ചെയ്യാൻ അനുയോജ്യമായ ഇനമാണ്. മികച്ച ഉൽപാദനശേഷിയും ഉയർന്ന ബാക്കോസൈഡ് അളവുമാണ് ഇതിന്റെ പ്രത്യേകതകൾ.

0: വയലിൻ വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി വഴുതക്കാട് തിരുവനന്തപുരം 695014 എന്ന വിലാസത്തിലോ വയലിൻ വീടും AIR@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാം. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.
1: വയലും വീടും സമാപിക്കുന്നു.

ഇന്ന് രാത്രി 9:15 വിദ്യാഭ്യാസ രംഗം സാമ്പത്തിക വിപണി അവതരിപ്പിക്കുന്നത് സുനിൽ കുമാർ. കേൾക്കാം ഇന്ന് രാത്രി 9:15 വിദ്യാഭ്യാസ രംഗം.

0: സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. ആകാശവാണി തൃശൂർ.
1: ഇന്ന് ജൂലൈ 30 മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനം. മനുഷ്യക്കടത്തിനെതിരെ നമുക്കൊരുമിച്ച് പോരാടാം. ആശംസകളോടെ വനിതാ ശിശു വികസന വകുപ്പ്, സ്റ്റേറ്റ് നിർഭയാസൽ.
2: ജൂലൈ 30 ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് വനിതാ ശിശു വികസന വകുപ്പ്, സ്റ്റേറ്റ് നിർഭയാസൽ. നിങ്ങളുടെ മക്കൾ ദിവസവും അവരുടെ കൊച്ചുകൊച്ചു വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കിടാറുണ്ടോ? അവരുടെ നിഷ്കളങ്കത ചൂഷണം ചെയ്യാൻ ചതിക്കുഴികൾ ചുറ്റുമുണ്ടാകാം. അവരെ കേൾക്കൂ, അവരുടെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും പങ്കാളികളാവൂ.
0: ഗ്രാമക്ഷേമ വാർത്തകൾ. ഓണത്തോടനുബന്ധിച്ച് 2026 ഓഗസ്റ്റ് 3 മുതൽ 14 വരെ തൃശൂർ ജില്ലയിലെ കർഷകർക്കായി കേരള സംസ്ഥാന കാർഷിക യന്ത്രവൽക്കരണ മിഷൻ മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ കാർഷിക യന്ത്രപരിരക്ഷണം ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ക്യാമ്പിൽ പെട്രോൾ ഡീസൽ എഞ്ചിൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ കാർഷിക യന്ത്രങ്ങളുടെയും പരിശോധന, സർവീസിംഗ്, അറ്റകുറ്റപ്പണികൾ എന്നിവ വിദഗ്ധരുടെ നേതൃത്വത്തിൽ നടത്തുന്നതാണ്. ബ്രഷ് കട്ടർ, പവർ സോ, ഗാർഡൻ ടില്ലർ, ഹെഡ്ജ് ട്രിമ്മർ,

0: തുടങ്ങിയ ചെറുകിട കാർഷിക യന്ത്രങ്ങൾ ക്യാമ്പിൽ വെച്ച് സൗജന്യമായി പരിശോധിക്കുന്നതും വേണ്ടുന്ന അറ്റകുറ്റപ്പണികൾ നിർദ്ദേശിക്കുന്നതും ഉടമസ്ഥന് സമ്മതമെങ്കിൽ നടത്തുന്നതുമാണ്. അറ്റകുറ്റപ്പണികൾക്കായി ആവശ്യമായ സ്പെയർ പാർട്സുകൾക്കും ഓയിലുകൾക്കും വരുന്ന ചെലവ് ഉടമസ്ഥർ തന്നെ വഹിക്കണം. ക്യാമ്പിലേക്ക് കൊണ്ടുവരാൻ കഴിയാത്ത ട്രാക്ടർ, ടില്ലർ മുതലായ വലിയ കാർഷിക യന്ത്രങ്ങൾ സ്ഥലത്ത് വന്ന് പരിശോധിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതുമാണ്. കൂടാതെ ഈ അറ്റകുറ്റപ്പണികൾക്ക് ആവശ്യമായ എല്ലാ ചെലവുകളും ഉടമസ്ഥർ തന്നെ വഹിക്കണം. ക്യാമ്പിൽ കാർഷിക യന്ത്രങ്ങൾ കൊണ്ടുവരാൻ താൽപ്പര്യമുള്ളവർ ഗൂഗിൾ ഫോം ലിങ്ക് ഉപയോഗിച്ച് 2026 ഓഗസ്റ്റ് 1 രജിസ്റ്റർ ചെയ്യണം. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്ന കർഷകർക്ക് മാത്രമായിരിക്കും ക്യാമ്പിലെ സേവനങ്ങൾ ലഭ്യമാകുക. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 8281200673. മറ്റൊരു നമ്പർ 7306102731. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം. 8281200673. മറ്റൊരു നമ്പർ 7306102731. ഇതുവരെ കേട്ടത് ഗ്രാമക്ഷേമ വാർത്ത.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
3: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
2: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
3: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
4: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ ആലപ്പുഴ.
5: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
6: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
7: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.

നാളെ രാവിലെ 5:55 സുഭാഷിതം. അവതരിപ്പിക്കുന്നത് സുഭദ്ര സതീശൻ. നാളെ രാവിലെ 6:15 പ്രഭാതവന്ദനം, അധ്യാത്മരാമായണ പാരായണം, കിഷ്കിന്ധാകാന്ഡം. പാരായണം ചെയ്തത് കാവലം ശ്രീകുമാർ. തുടർന്ന് നിത്യശ്രീ മഹാദേവൻ പാടിയ ശ്രീരാമകീർത്തനം.

സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 40 സെക്കൻഡും. ആകാശവാണി തൃശൂർ. അല്പസമയത്തിനകം വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. ദേശീയഗീതമായ വന്ദേ മാതരത്തിന് ജനഗണമനയ്ക്ക് തുല്യമായ പദവി ഉറപ്പുവരുത്തുന്ന ഭേദഗതി ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിൽ രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. പശ്ചിമേഷ്യൻ പ്രതിസന്ധി ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സുരക്ഷാകാര്യ മന്ത്രിസഭാ സമിതിയുടെ പ്രത്യേക യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. രാജ്യത്തെ സ്വർണ്ണ ഉപഭോഗം ഏപ്രിൽ ജൂൺ കാലയളവിൽ മുൻവർഷത്തേക്കാൾ 6% കുറഞ്ഞതായി റിപ്പോർട്ട്. ഗ്രാമീണ ഉപജീവന ദൌത്യങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന ദേശീയ ശില്പശാലയിൽ ശ്രദ്ധ നേടി കേരളത്തിന്റെ കുടുംബശ്രീ ദൌത്യം. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 11 ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. വയനാട് ജില്ലയിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കോമൺവെൽത്ത് ഗെയിംസിൽ 15 മെഡലുമായി മുന്നേറ്റം.

0: തുടർന്ന് ഇന്ത്യ. നീരജ് ചോപ്ര ഉൾപ്പെടെ മൂന്ന് ഇന്ത്യൻ താരങ്ങൾ ജാവലിൻ ത്രോ ഫൈനലിലേക്ക് യോഗ്യത നേടി. വാർത്തകൾ വിശദമായി. ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന് ജനഗണമനയ്ക്ക് തുല്യമായ പദവി ഉറപ്പുവരുത്തുന്ന ഭേദഗതി ബിൽ പാർലമെന്റ് ഇന്ന് പാസാക്കി. രാജ്യസഭ ഇന്നലെ അംഗീകരിച്ച ബിൽ ലോക്സഭയും പാസാക്കുകയായിരുന്നു. വന്ദേ മാതരത്തെ അപമാനിക്കുന്നതിന് മൂന്ന് വർഷം വരെ തടവോ പിഴയോ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കുന്ന വിധത്തിലാണ് 1971 നിയമത്തിൽ ഭേദഗതി വരുത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ ആത്മാവിന്റെ ശബ്ദമാണ് വന്ദേ മാതരമെന്നും സ്വാതന്ത്ര്യസമരത്തിന്റെ അനശ്വര പൈതൃകം ഇതിലൂടെ ശക്തിപ്പെടുമെന്നും ബിൽ അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായ് പറഞ്ഞു.
1: माननीय गृहमंत्री जी की ओर से यह प्रस्ताव करता हूँ कि राष्ट्र गौरव अपमान निवारण अधिनियम 1971 का संशोधन करने के लिए विधेयक पर राज्यसभा द्वारा पारित रूप में विचार किया जाए.
0: എന്നാൽ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ബിൽ കാരണമാകുമെന്ന് ഡി എം കെ അംഗം കെ കനിമൊഴി വിമർശിച്ചു. ബിൽ പാസാക്കിയ ശേഷം ഇന്നത്തേക്ക് പിരിഞ്ഞ ലോക്സഭ നാളെ വീണ്ടും ചേരും. പൊതുപരീക്ഷ ഭേദഗതി ബിൽ 2026 രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. പരീക്ഷാ ക്രമക്കേടുകളിൽ സർക്കാരിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്ന് ബിൽ അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്രസിംഗ് പറഞ്ഞു. വിദ്യാർത്ഥികളുടെ ഭാവി അപകടത്തിലാകാൻ അനുവദിക്കില്ലെന്ന പ്രതിബദ്ധതയുടെ ഭാഗമായാണ് ഭേദഗതി ബിൽ കൊണ്ടുവന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബില്ലിനെ സ്വാഗതം ചെയ്യുന്നതായി അറിയിച്ച രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ പരീക്ഷകളിലെ തെറ്റായ രീതികൾ പൂർണ്ണമായും തടയാൻ നിർദ്ദിഷ്ട ഭേദഗതികൾ ഫലപ്രദമല്ലെന്ന വിമർശനവും ഉന്നയിച്ചു. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ ഇന്നലെ പാസാക്കിയിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാകാര്യസമിതി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. മേഖലയിലെ സംഭവ വികാസങ്ങൾ പതിവായി നിരീക്ഷിക്കുന്നതിന് ഏകോപിതവും സമഗ്രവുമായ സംവിധാനം ഒരുക്കണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. നാവികർക്കും കുടുംബാംഗങ്ങൾക്കും വിവരങ്ങൾ, അടിയന്തര സഹായം, കൌൺസിലിംഗ് എന്നിവ സമയബന്ധിതമായി ലഭ്യമാക്കുന്നതിന് സംവിധാനം രൂപീകരിക്കണം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പ്രത്യാഘാതങ്ങളിൽ നിന്ന് പ്രവാസി ഇന്ത്യക്കാരെ സംരക്ഷിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മൂന്ന് സേനകളിലെയും വനിതകളെ ഉൾപ്പെടുത്തി ആദ്യമായി സംഘടിപ്പിച്ച സമുദ്ര പര്യടന നാവിക ദൌത്യം സമുദ്ര പ്രദക്ഷിണ വിജയകരമായി പൂർത്തിയാക്കിയ 9 ഉദ്യോഗസ്ഥരെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ആദരിച്ചു. 4 സമുദ്രങ്ങളിലൂടെ 25,500 നോട്ടിക്കൽ മൈൽ ദൂരം കരസേനയുടെ ത്രിവേണി യാത്രാക്കപ്പലിൽ 314 ദിവസം കൊണ്ടാണ് സംഘം സഞ്ചരിച്ചത്. നാരിശക്തിയുടെ തിളക്കമാർന്ന ഉദാഹരണമാണ് ഈ പര്യടനമെന്നും ഓരോ ഇന്ത്യക്കാരനും ഇത് പ്രചോദനമാണെന്നും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു.
2: आपने इस अभियान से मैं कह सकता हूं कि केवल आपने समुद्र को ही नहीं जीता है, आपने उस सारी रूढ़ियों को भी पराजित किया है जो कभी कहती थी हमारी बेटियां ऐसे कठिन सैन्य अभियानों का हिस्सा नहीं बन सकती. आपने यह सिद्ध किया है फिजिकल कैपेबिलिटी, मेंटल टफनेस और लीडरशिप क्वालिटी किसी जेंडर की मोहताज नहीं होती.
0: നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ ജന്തർ മന്ദറിൽ വിന്യസിച്ച റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെ വെടിക്കോപ്പ് ഉപയോഗം സംബന്ധിച്ച രേഖകൾ സൂക്ഷിക്കണമെന്ന് സുപ്രീംകോടതി കേന്ദ്രത്തോട് നിർദ്ദേശിച്ചു. ലോഹനിർമ്മിതമായ പെലറ്റ് ഗണ്ണുകൾ ഉപയോഗിക്കുന്നത് പൂർണ്ണമായും നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. പെല്ലറ്റ് ആക്രമണത്തിൽ പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കാൻ സുപ്രീംകോടതി ഡൽഹി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സമൂഹമാധ്യമ പോസ്റ്റ് നീക്കം ചെയ്തതിൽ ഖേദം പ്രകടിപ്പിച്ച് മെറ്റ. ഇതു സംബന്ധിച്ച് സർക്കാരിന് മെറ്റ കത്തെഴുതിയതായും വരും ദിവസങ്ങളിൽ കമ്പനി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ നേരിട്ടെത്തി വിശദീകരണം അറിയിക്കുമെന്നും ഇലക്ട്രോണിക്സ് വിവര സാങ്കേതിക മന്ത്രാലയ സെക്രട്ടറി എസ് കൃഷ്ണൻ പറഞ്ഞു. രാജ്യത്തെ സ്വർണ്ണ ഉപഭോഗം കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 6% കുറഞ്ഞതായി വേൾഡ് ഗോൾഡ് കൌൺസിൽ റിപ്പോർട്ട്. ഏപ്രിൽ ജൂൺ കാലയളവിൽ മുൻവർഷം 139 ടൺ ആയിരുന്ന ഉപഭോഗം ഇത്തവണ 131 ടണ്ണായി താഴ്ന്നിട്ടുണ്ട്. കസ്റ്റംസ് തീരുവ വർദ്ധിപ്പിച്ചതും സ്വർണം വാങ്ങുന്നത് കുറയ്ക്കണമെന്ന പ്രധാനമന്ത്രിയുടെ ആഹ്വാനവും ഇതിന് കാരണമായതായി കരുതുന്നു. രാജ്യത്തെ ആഭരണ ആവശ്യകത കഴിഞ്ഞ വർഷം 88 ടൺ ആയിരുന്നത് 15% കുറഞ്ഞ് 75 ടണ്ണായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഒഡീഷയിൽ പ്രളയക്കെടുതികൾ രൂക്ഷമായി തുടരുന്നു. 175,000 പേരെ സുരക്ഷിതകേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചതായി സംസ്ഥാന സർക്കാർ അറിയിച്ചു. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ വിവിധ ജില്ലകളിൽ സ്കൂളുകൾക്ക് അവധി നൽകിയിരിക്കുകയാണ്. ബാലസോർ, ഭദ്രക്, ജാജ്പൂർ, മയൂർഭഞ്ച്, കെന്ദുഝാർ ജില്ലകളെയാണ് പ്രളയം അതിരൂക്ഷമായി

0: ബാധിച്ചത്. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഓറഞ്ച് അലേർട്ട് മുൻനിർത്തി വയനാട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി അവസാനിക്കും. പുതിയ സീസണിനായുള്ള തയ്യാറെടുപ്പിലാണ് മത്സ്യത്തൊഴിലാളികൾ. ജൂൺ 9 കേരളത്തിൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നത്. ഗ്രാമീണ ഉപജീവന ദൌത്യങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന ദേശീയ ശില്പശാലയിൽ ശ്രദ്ധ നേടി കേരളത്തിന്റെ കുടുംബശ്രീ ദൌത്യം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
1: കേരളത്തിലെ ശക്തമായ ഫെഡറേഷൻ സംവിധാനവും CDS ADS അയൽക്കൂട്ട തലങ്ങളിലെ ഫലപ്രദമായ ഏകോപനവുമാണ് കുടുംബശ്രീയുടെ ഏറ്റവും വലിയ കരുത്തെന്ന് റിപ്പോർട്ട് വിലയിരുത്തി. കൃത്യമായ യോഗങ്ങൾ, സജീവമായ ഉപസമിതികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായുള്ള ഫലപ്രദമായ സഹകരണം എന്നിവ കമ്മ്യൂണിറ്റി സ്ഥാപനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്ന മികച്ച മാതൃകകളാണെന്ന് ദേശീയ സംഘം നിരീക്ഷിച്ചു. ഡിജിറ്റൽ ഭരണ സംവിധാനത്തിലും കേരളം രാജ്യത്തിന് മാതൃകയാണെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. 4 ശില്പശാലയിൽ വിവിധ സംസ്ഥാനങ്ങളിലെ ക്ലസ്റ്റർ ലെവൽ ഫെഡറേഷനുകൾ പ്രവർത്തനാനുഭവങ്ങൾ അവതരിപ്പിക്കും. തുടർന്ന് ശുപാർശകൾ കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെയും സംസ്ഥാന ഗ്രാമീണ ഉപജീവന മിഷനുകളുടെയും തുടർ നടപടികൾക്കായി സമർപ്പിക്കും.
0: കൺവർ തീർത്ഥാടന യാത്രയ്ക്ക് ഇന്ന് തുടക്കമായി. ഹരിദ്വാർ, ഗോമുഖ്, ഗംഗോത്രി തുടങ്ങിയ പുണ്യസ്ഥലങ്ങളിലൂടെയുള്ള തീർത്ഥാടനത്തിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. August 11 കൺവർ യാത്രയ്ക്ക് സമാപനമാകുക. ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ 3 ഉൾപ്പെടെ 15 മെഡലുകളുമായി മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ നീരജ് ചോപ്ര ഫൈനലിൽ കടന്നു. ഇതേ ഇനത്തിൽ രോഹിത് യാദവ്, യശ്വീർ സിംഗ് എന്നിവരും ഫൈനലിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട്. പുരുഷന്മാരുടെ 100 T47 ഫൈനലിൽ ഇന്നലെ ദിലീപ് മഹാദു സ്വർണവും മുഹമ്മദ് ബേസിൽ വെള്ളിയും നേടി. കോമൺവെൽത്ത് ഗെയിംസ് ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ രാജ്യത്തിന്റെ അഭിമാനമായി മാറിയ മലയാളി താരം എം ശ്രീശങ്കറിനെ മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ഉൾപ്പെടെയുള്ള പ്രമുഖർ അഭിനന്ദനം രേഖപ്പെടുത്തി. അമേരിക്കയും ഇറാനും വീണ്ടും മിസൈൽ ആക്രമണങ്ങൾ നടത്തിയതോടെ പശ്ചിമേഷ്യയിൽ സംഘർഷം കൂടുതൽ വ്യാപിക്കുമെന്ന ആശങ്ക. ജോർദാനിലെ അമേരിക്കൻ സൈനിക താവളത്തിന് നേരെയുണ്ടായ ഇറാൻ മിസൈൽ ആക്രമണത്തിന് മറുപടിയായാണ് US ഇറാനിൽ വ്യാപക വ്യോമ ആക്രമണം നടത്തിയത്. സൈനിക കേന്ദ്രങ്ങൾ, മിസൈൽ, ഡ്രോൺ താവളങ്ങൾ, തീരദേശ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. കിഴക്കൻ കോംഗോയിൽ എബോള രോഗം ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 1500 കവിഞ്ഞു. ഒരാഴ്ചക്കിടെ മരണസംഖ്യയിൽ 50% വർധനയാണുണ്ടായത്. പുതുതായി 3442 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന് ജനഗണമനയ്ക്ക് തുല്യമായ പദവി ഉറപ്പുവരുത്തുന്ന ഭേദഗതി ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. പൊതുപരീക്ഷ ഭേദഗതി ബില്ലിൽ രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. പശ്ചിമേഷ്യൻ പ്രതിസന്ധി ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സുരക്ഷാകാര്യ മന്ത്രിസഭാ സമിതിയുടെ പ്രത്യേക യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. രാജ്യത്തെ സ്വർണ്ണ ഉപഭോഗം ഏപ്രിൽ ജൂൺ കാലയളവിൽ മുൻ വർഷത്തേക്കാൾ 6% കുറഞ്ഞതായി റിപ്പോർട്ട്. ഗ്രാമീണ ഉപജീവന ദൌത്യങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന ദേശീയ ശില്പശാലയിൽ ശ്രദ്ധ നേടി കേരളത്തിന്റെ കുടുംബശ്രീ ദൌത്യം. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 11 ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. വയനാട് ജില്ലയിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കോമൺവെൽത്ത് ഗെയിംസിൽ 15 മെഡലുമായി മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. നീരജ് ചോപ്ര ഉൾപ്പെടെ 3 ഇന്ത്യൻ താരങ്ങൾ ജാവലിൻ ത്രോ ഫൈനലിലേക്ക് യോഗ്യത നേടി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ആകാശവാണി തൃശൂർ. സമയം 7 കഴിഞ്ഞ് 35:12. നാടകഗാനങ്ങൾ ആദ്യം അനന്തരാവകാശി എന്ന നാടകത്തിലെ ഗാനം കേൾക്കാം. പാടിയവർ തെന്നൽ, പട്ടണക്കാട് പുരുഷോത്തമൻ.

അടുത്തതായി അമാവാസിയിൽ ഒരു പൗർണമി എന്ന നാടകത്തിലെ ഗാനം കേൾക്കാം. രചന കോന്നിയൂർ ഭാസ്, സംഗീതം കുമരകം രാജപ്പൻ, പാടിയവർ കല്ലറ ഗോപൻ, പ്രമീള.

ഇനി അമരം എന്ന നാടകത്തിലെ ഗാനം കേൾക്കാം. രചന പൂച്ചക്കൽ ഷാഹുൽ ഹമീദ്, സംഗീതം കുമരകം രാജപ്പൻ, ഗായിക തെന്നൽ.

അവസാനമായി അശ്വമേധം എന്ന നാടകത്തിലെ ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പാടിയത് കെ എസ് ജോർജ്.

0: അനന്തരാവകാശി, അമാവാസയിൽ ഒരു പൗർണമി, അമരം, അശ്വമേധം എന്നീ നാടകങ്ങളിലെ ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. പാടിയവർ തെന്നൽ, പട്ടണക്കാട് പുരുഷോത്തമൻ, കല്ലറ ഗോപൻ, പ്രമീള, കെ എസ് ജോർജ്, കെ പി എസ് സി സുലോചന. നാടകഗാനങ്ങൾ സമാപിച്ചു.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പഴയ കാലങ്ങളിൽ റേഡിയോ എന്ന ഉപകരണത്തിലൂടെ മാത്രം കേട്ടിരുന്ന നിങ്ങളുടെ സ്വന്തം ആകാശവാണി ഇപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ ദൂരദേശങ്ങളിലിരിക്കുന്ന പ്രിയ ശ്രോതാക്കളുടെയും അരികിലുണ്ടല്ലോ.
2: ഇനി മുതൽ എല്ലാ ആകാശവാണി നിലയങ്ങളുടെയും പ്രക്ഷേപണം OTT പ്ലാറ്റ്ഫോമായ വേവ്സിൽ ലഭ്യമാണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് വേവ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് തത്സമയം പരിപാടികൾ ആസ്വദിക്കൂ.

സമയം 8 മണി. ആകാശവാണി തൃശൂർ. ചലച്ചിത്രഗാനങ്ങൾ. ചിത്രം ഇടവേള. രചന കാവാലം നാരായണ പണിക്കർ. സംഗീതം എം.പി. ശ്രീനിവാസൻ. ആലാപനം കൃഷ്ണചന്ദ്രൻ.

ചിത്രം ശ്രീധരൻ്റെ ഒന്നാം തിരുമുറിവ്. രചന വിച്ചു തിരുമല. സംഗീതം ശ്യാം. ഗായിക ചിത്ര.

ചിത്രം ഉയരും ഞാൻ നാടാകെ. ONV കുറുപ്പിൻ്റെ വരികൾക്ക് സംഗീതം നൽകിയത് KPN പിള്ളൈ. ഗായകൻ VT മുരളി.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 9:30 കേൾക്കാം.
1: പ്രിയരേ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
2: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
1: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
2: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
1: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
2: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 680631.
1: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.
2: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം.

0: ഇന്നീ പരിപാടിയിൽ ഗ്രാമോദ്യോഗ് വികാസ് യോജനയെക്കുറിച്ച് അറിയാം.
1: ഖാദി ഗ്രാമോദ്യോഗ് വികാസ യോജനയുടെ രണ്ട് ഘടകങ്ങളിൽ ഒന്നാണ് ഗ്രാമോദ്യോഗ് വികാസ് യോജന. ഇന്ത്യയുടെ വടക്കു കിഴക്കൻ ഭാഗത്ത് ഉൾപ്പെടെ 4 പൈലറ്റ് പ്രൊജക്റ്റുകളായാണ് ഇത് നടപ്പിലാക്കുന്നത്. ഈ പദ്ധതി പ്രകാരം ഗ്രാമങ്ങളിലും ചെറുപട്ടണങ്ങളിലും 500 അധിക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. ഗ്രാമവ്യവസായങ്ങൾക്ക് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഗ്രാമവ്യവസായങ്ങൾ പുരോഗമിക്കുന്നതിലൂടെ ഗ്രാമീണ മേഖലയിൽ ധാരാളം തൊഴിലവസരങ്ങൾ ഉണ്ടാകുകയും ഇതുവഴി ഗ്രാമങ്ങളിലെ തൊഴിലില്ലായ്മ കുറയുന്നതിനും സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ ഗ്രാമീണ മേഖലകളുടെ മൊത്തത്തിലുള്ള വികസനത്തിന് ഗ്രാമവ്യവസായങ്ങൾ സംഭാവന ചെയ്യുന്നു. ചെറുകിട സംരംഭങ്ങൾ സ്ഥാപിക്കുന്നതിലൂടെ പ്രാദേശിക സാമ്പത്തിക പ്രവർത്തനങ്ങൾ സൃഷ്ടിക്കുന്നതിനും അതുവഴി നഗരങ്ങളിലേക്കുള്ള ജനങ്ങളുടെ കുടിയേറ്റം കുറയ്ക്കുന്നതിനും നഗരങ്ങളിലെ ജനസംഖ്യാ കേന്ദ്രീകരണം തടയുന്നതിനും സഹായിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. ഗ്രാമീണ സമൂഹങ്ങൾക്ക് വരുമാനമുണ്ടാക്കി അവിടെ ദാരിദ്ര്യം കുറയ്ക്കുകയും ഉപജീവന മാർഗം നൽകുകയും ചെയ്യുന്നു. സംരംഭകത്വവും സ്വയം തൊഴിലും പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഗ്രാമവ്യവസായങ്ങൾ വ്യക്തികളുടെ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ അവരെ പ്രാപ്തരാക്കുന്നു. പ്രധാനമായും 3 പ്രവർത്തനങ്ങളാണ് ഗ്രാമോദ്യോഗ് വികാസ യോജനയുടെ കീഴിലുള്ളത്. 1. കളിമൺ പാത്ര നിർമ്മാണം. ഈ പദ്ധതി പ്രകാരം പല വിധത്തിൽ

0: ഇതിലുള്ള പരിശീലനങ്ങൾ ഗ്രാമീണ ജനതയ്ക്ക് നൽകുന്നു. 18-നും 55-നും ഇടയിൽ പ്രായമുള്ളവർക്കാണ് അവസരം. മുൻപ് ഈ മേഖലയിൽ പ്രവർത്തിച്ചിട്ടില്ലാത്തവർക്കും പരിശീലനത്തിലൂടെ ഈ മേഖലയിലേക്ക് കടന്നു വരാൻ സാധിക്കുന്നു. മറ്റൊരു വ്യവസായമാണ് തേനീച്ച വളർത്തൽ. 18-നും 55 വയസ്സിനും ഇടയിൽ പ്രായമുള്ള അംഗീകരിക്കപ്പെട്ട തിരിച്ചറിയൽ രേഖയോടുകൂടി ഇതിന്റെ പരിശീലനത്തിനായി അപേക്ഷിക്കാവുന്നതാണ്. ഈ പദ്ധതി പ്രകാരം ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾക്ക് 10 തേനീച്ചക്കൂടുകൾ വീതം ലഭിക്കുന്നു. ഒപ്പം തേനീച്ച വളർത്തലിനുള്ള സാമഗ്രികളും ലഭിക്കുന്നു. മറ്റൊരു വ്യവസായമാണ് അഗർബത്തി വ്യവസായം വികസിപ്പിക്കുകയും അതുവഴി ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന കരകൗശല തൊഴിലാളികൾക്ക് ആവശ്യമായ പരിശീലനം, യന്ത്രങ്ങൾ, അസംസ്കൃത വസ്തുക്കൾ മുതലായവ ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്നു. ഗ്രാമങ്ങളിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ആഭ്യന്തര അഗർബത്തി വ്യവസായത്തെ മൊത്തത്തിൽ വികസിപ്പിക്കുകയും അതുവഴി അഗർബത്തിയുടെ ഇറക്കുമതി കുറയ്ക്കുകയും ചെയ്യാൻ ഈ പദ്ധതിയിലൂടെ സാധിക്കും. കരകൗശല തൊഴിലാളികളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ ഓരോ ചെറു സംഘത്തിനും നിർമ്മാണ യന്ത്രങ്ങളും മിക്സിംഗ് മെഷീനുകളും നൽകുകയും കരകൗശല വിദഗ്ധർക്ക് ആവശ്യമായ പരിശീലനം ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ വഴി നൽകുകയും ചെയ്യുന്നു. സംസ്ഥാന ഖാദി ഗ്രാമ വ്യവസായ ബോർഡുകളിൽ ഈ പദ്ധതിക്കുള്ള പരിശീലനങ്ങൾക്കായി അപേക്ഷിക്കാവുന്നതാണ്.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗ്രാമോദ്യോഗ് വികാസ് യോജനയെക്കുറിച്ചാണ്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.

സമയം 8 മണി കഴിഞ്ഞ് 34 മിനിറ്റും 46 സെക്കൻഡും. ആകാശവാണി തൃശൂർ. അല്പസമയത്തിനകം പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. മേഖലയിലെ സംഭവവികാസങ്ങൾ പതിവായി നിരീക്ഷിക്കുന്നതിന് ഏകോപിതവും സമഗ്രവുമായ സംവിധാനം ഒരുക്കണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. നാവികർക്കും കുടുംബാംഗങ്ങൾക്കും വിവരങ്ങൾ, അടിയന്തര സഹായം, കൌൺസിലിംഗ് എന്നിവ സമയബന്ധിതമായി ലഭ്യമാക്കുന്നതിന് സംവിധാനം രൂപീകരിക്കണം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പ്രത്യാഘാതങ്ങളിൽ നിന്ന് പ്രവാസി ഇന്ത്യക്കാരെ സംരക്ഷിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പൊതുപരീക്ഷ ഭേദഗതി ബിൽ 2026 രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. പരീക്ഷാ ക്രമക്കേടുകളിൽ സർക്കാരിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്ന് ബിൽ അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്രസഹമന്ത്രി ജിതേന്ദ്രസിംഗ് പറഞ്ഞു. വിദ്യാർത്ഥികളുടെ ഭാവി അപകടത്തിലാകാൻ അനുവദിക്കില്ലെന്ന പ്രതിബദ്ധതയുടെ ഭാഗമായാണ് ഭേദഗതി ബിൽ കൊണ്ടുവന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബില്ലിനെ സ്വാഗതം ചെയ്യുന്നതായി അറിയിച്ച രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ പരീക്ഷകളിലെ തെറ്റായ രീതികൾ പൂർണ്ണമായും തടയാൻ നിർദ്ദിഷ്ട ഭേദഗതികൾ ഫലപ്രദമല്ലെന്ന വിമർശനവും ഉന്നയിച്ചു. പൊതുപരീക്ഷ ഭേദഗതി ബിൽ ലോക്സഭ ഇന്നലെ പാസാക്കിയിരുന്നു. ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന് ജനഗണമനയ്ക്ക് തുല്യമായ പദവി ഉറപ്പുവരുത്തുന്ന ഭേദഗതി ബിൽ പാർലമെന്റ് ഇന്ന് പാസാക്കി. രാജ്യസഭ ഇന്നലെ അംഗീകരിച്ച ബിൽ ലോക്സഭയും പാസാക്കുകയായിരുന്നു. വന്ദേ മാതരത്തെ അപമാനിക്കുന്നതിന് 3 വരെ തടവോ പിഴയോ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കുന്ന വിധത്തിലാണ് 1971 നിയമത്തിൽ ഭേദഗതി വരുത്തിയിരിക്കുന്നത്. ബിൽ പാസാക്കിയ ശേഷം ഇന്നത്തേക്ക് പിരിഞ്ഞ ലോക്സഭ നാളെ വീണ്ടും ചേരും. ഓണക്കാലത്ത് മൊത്ത ചില്ലറ വിൽപ്പനശാലകളിലെ സ്റ്റോക്കും വില നിലവാരവും നിരീക്ഷിക്കാൻ നിർദ്ദേശം നൽകിയതായി ഭക്ഷ്യമന്ത്രി അനൂപ്

0: ഇതിനായി ഓഗസ്റ്റ് 1 മുതൽ 25 വരെ പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് പരിശോധന നടത്തും. പൊതുവിപണിയിൽ അരി അടക്കമുള്ള അവശ്യ സാധനങ്ങളുടെ വില വർധന റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് നടപടി. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ഗോഡൌണിൽ മരുന്നുകൾ വൻതോതിൽ വാങ്ങിക്കൂട്ടിയിട്ട് നശിപ്പിക്കുന്ന സംഭവത്തിൽ അന്വേഷണം നടത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. മരുന്നുകൾക്ക് പുറമെ ശസ്ത്രക്രിയാ സാമഗ്രികൾ, കോവിഡ് കാലത്ത് വാങ്ങിയ PPE കിറ്റുകൾ എന്നിവയും ഇക്കൂട്ടത്തിലുണ്ട്. ഇത്തരത്തിൽ കെട്ടിക്കിടക്കുന്ന സാധനങ്ങളുടെ കാലാവധി കഴിഞ്ഞതിനാൽ ഇവ ഉപയോഗയോഗ്യമല്ലെന്നും പൊതുപണം പാഴാക്കിയവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു. ടെക്സ്റ്റൈൽസ് മേഖലയിൽ തൊഴിൽ വകുപ്പിന്റെ പരിശോധന തുടരുമെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ. ഈ മാസം 28 മുതൽ ആരംഭിച്ച പരിശോധന കൂടുതൽ സ്ഥാപനങ്ങളിലേക്ക് വ്യാപിപ്പിച്ചതായും മന്ത്രി അറിയിച്ചു. ടെക്സ്റ്റൈൽ സ്ഥാപനങ്ങളിൽ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയാണ് പരിശോധനയുടെ ലക്ഷ്യം. 50 സ്ഥാപനങ്ങളിലാണ് ഇന്ന് പരിശോധന നടന്നത്. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഓറഞ്ച് അലർട്ട് മുൻനിർത്തി വയനാട്, എറണാകുളം ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാവിലെ 11:30 മുതൽ ഓഗസ്റ്റ് 1 ഉച്ചയ്ക്ക് 2:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. കന്യാകുമാരി തീരത്തും മറ്റന്നാൾ പുലർച്ചെ 5:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണം. സംസ്ഥാനത്ത് 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി അവസാനിക്കും. പുതിയ സീസണിനായുള്ള തയ്യാറെടുപ്പിലാണ് മത്സ്യത്തൊഴിലാളികൾ. June 9 കേരളത്തിൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നത്. ഗ്ലാസ്ഗോവിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ 3 സ്വർണം ഉൾപ്പെടെ 15 മെഡലുകളുമായി മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. പുരുഷന്മാരുടെ ജാവ്ലിൻ ത്രോയിൽ ഇന്ത്യയുടെ നീരജ് ചോപ്ര ഫൈനലിൽ കടന്നു. ഇതേ ഇനത്തിൽ രോഹിത് യാദവ്, യശ്വീർ സിംഗ് എന്നിവരും ഫൈനലിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട്. പുരുഷന്മാരുടെ ട്രിപ്പിൾ ജമ്പിൽ പ്രവീൺ ചിത്രവേലും ശെൽവപ്രഭുവും ഫൈനലിലേക്ക് യോഗ്യത നേടി. അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന് കോഴിക്കോട് ഔപചാരിക തുടക്കം. കേരള അഡ്വഞ്ചർ ടൂറിസം പ്രമോഷൻ സൊസൈറ്റി, കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് എന്നിവരുടെ സഹകരണത്തോടെ ഇന്ത്യൻ കയാക്കിംഗ് ആന്റ് കനോയിംഗ് അസോസിയേഷനാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത്. ഇതോടനുബന്ധിച്ച് കോടഞ്ചേരിയിൽ സംഘടിപ്പിച്ച വർണ്ണശബളമായ ഘോഷയാത്ര മന്ത്രി ടി സിദ്ദിഖ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ഓഗസ്റ്റ് 2 ചാലിപ്പുഴയിലും ഇരുവഞ്ഞിപ്പുഴയിലുമാണ് മത്സരങ്ങൾ നടക്കുന്നത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി തൃശൂർ, സമയം 8 കഴിഞ്ഞ് 40:10. സേവന വാർത്തകൾ. കേരള സർക്കാർ സ്ഥാപനമായ IHRDയുടെ കീഴിൽ വലപ്പാട് പ്രവർത്തിക്കുന്ന കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് നാട്ടികയിൽ IHRD കോട്ടയിൽ BSc കമ്പ്യൂട്ടർ സയൻസ് ഓണേഴ്സ്, BCom കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഓണേഴ്സ് എന്നീ വിഭാഗങ്ങളിൽ 4 വർഷ ഓണേഴ്സ് ബിരുദ കോഴ്സുകളിലേക്ക് സീറ്റുകൾ ഒഴിവുണ്ട്. SC/ST വിഭാഗം വിദ്യാർത്ഥികൾക്ക് നിയമാനുസൃതമായ ഫീസ് ഇളവ് ലഭിക്കുന്നതാണ്. CASCAP.IHRD.AC.IN എന്ന ലിങ്ക് വഴിയോ അല്ലെങ്കിൽ നേരിട്ടെത്തിയോ രജിസ്ട്രേഷൻ ചെയ്യാം. ഫോൺ നമ്പർ 8547005057. മറ്റൊരു നമ്പർ 9497804276. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം. 8547005057. മറ്റൊരു നമ്പർ 9497804276. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് KKTM ഗവൺമെന്റ് കോളേജിലെ മാത്തമാറ്റിക്സ്, ഹിസ്റ്ററി, മലയാളം എന്നീ ബിരുദ ബിരുദാനന്തര വിഭാഗങ്ങളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാപ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ടുള്ള അർഹരായ വിദ്യാർത്ഥികൾ ആവശ്യമായ സർട്ടിഫിക്കറ്റുകളും മറ്റു രേഖകളും സഹിതം ഓഗസ്റ്റ് 4 ഉച്ചയ്ക്ക് 2 കോളേജിൽ നേരിട്ട് ഹാജരാകണം. ഫോൺ നമ്പർ 9446145634. മറ്റൊരു നമ്പർ 04800280.

0: 2213 ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി 9446145634 മറ്റൊരു നമ്പർ 0480280223 കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികൾക്ക് കുടിശ്ശിക അടച്ചു തീർക്കുന്നതിനായി സെപ്റ്റംബർ 30 വരെ സമയം അനുവദിച്ചതായി തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൻ്റെ ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0487244545. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0487244545. സേവന വാർത്തകൾ സമാപിച്ചു.
1: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
2: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
1: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
2: ഗാന്ധിമാർഗം.

0: ഞായറാഴ്ചകളിൽ രാവിലെ 7-5 കേൾക്കാം അക്ഷരകേരളം. സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
1: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7-5
0: അക്ഷരകേരളം.
1: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35.

0: panel as Dilip Mahadu Gavit won the gold and Mohammad Basil M claimed silver last night. India holds the 8th spot in the Commonwealth Games medal with 15 medals including 3 gold, 9 silver and 3 bronze. In Taipei Open Badminton, Unnati Hooda, Devika Sihag, Tanvi Sharma and Kiran George have progressed to the singles quarterfinals. However, Anmol Kher and Aegis Pranoy crashed out in the second round matches today. Unnati Hooda defeated Tanya Hemant in an all-Indian tie. Tanvi Sharma defeated Indonesia's Thalita Wiryawau to reach the last 8. Devika Sihag beat Indonesia's Nikadek Dinda Pratiwi. Devika and Unnati will face each other in the top 8. Kiran George kept the Indian challenge alive in the men's singles, defeating compatriot Tharun Mannapalli. Benchmark domestic equity indices ended with modest gains today. The Sensex rose 274 points, or 0.35%, to close at 77,928, while Nifty added 67 points, or 0.3%, to settle at 24,317. In the broader market at the National Stock Exchange, the mid-cap 100 index dropped 0.3%, while the small-cap 100 index fell nearly 0.6%. And now, before we end the bulletin, the headlines once again. Parliament passes legislation granting Vande Mataram the same statutory protection as the national anthem. Prime Minister Narendra Modi chairs meeting of Cabinet Committee on Security to review West Asia situation, stresses on unified mechanism for safeguarding citizens' interest, including seafarers. Delhi government says no legal action against individuals who participated in NEET protests, no protection for those with criminal background. US and Iran exchange fresh strikes, dimming hopes for a quick resolution of West Asia conflict. Red alert issued for very heavy rainfall in Gujarat and Madhya Maharashtra tomorrow. Flood situation in Odisha remains critical. Javelin throwers Neeraj Chopra, Rohit Yadav and Yashveer Singh qualify for the men's final at the Commonwealth Games. And that is all in the news at 9. Good night.
1: Akashavani. വിദ്യാഭ്യാസരംഗം. നമസ്കാരം പ്രിയ കൂട്ടുകാരെ, വിദ്യാഭ്യാസ രംഗത്തിൽ ഇന്ന് സാമ്പത്തിക വിപണി ഈ വിഷയം അവലോകനം ചെയ്യുന്നത് 2015 മികച്ച അധ്യാപകനുള്ള സംസ്ഥാന അവാർഡ് ജേതാവും പത്തനംതിട്ട വല്ലന TKMRM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനുമായ പി സുനിൽകുമാർ.
2: ഇംഗ്ലീഷിൽ നാം ഉപയോഗിക്കുന്ന മാർക്കറ്റ് എന്ന പദത്തിന് തുല്യമായ മലയാള പദമാണ് വിപണി എന്നത്. വാങ്ങുന്നവരും വിൽക്കുന്നവരും ഒത്തുചേരുകയും ഇടപഴകുകയും ചെയ്യുന്ന ഇടങ്ങളാണല്ലോ വിപണികൾ. ഇവിടെ സാമ്പത്തിക സേവനങ്ങളാണ് ഈ വിപണിയിൽ വിപണനം ചെയ്യുന്നത്. ലോകത്ത് ഏറ്റവുമധികം ജനസംഖ്യയുള്ള രാജ്യമാണ് നമ്മുടെ നാട്. എന്നാൽ സാമ്പത്തിക മേഖലയിൽ ഇടപെടുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. സാമ്പത്തിക വിപണിയെപ്പറ്റിയുള്ള അജ്ഞതയാണ് പ്രധാന കാരണം. മാത്രവുമല്ല, കുറച്ചാളുകൾ ഈ മേഖലയെ സംശയത്തോടെയാണ് വീക്ഷിക്കുന്നതും. സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനും തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനും രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും സാമ്പത്തിക വിപണി വളർന്നു വരേണ്ടത് ആവശ്യമാണ്. സാമ്പത്തിക വിപണിയെപ്പറ്റി കൃത്യമായ ധാരണയും അറിവും എല്ലാവർക്കും ഉണ്ടാകുന്നത് നല്ലതാണ്. വിദ്യാർത്ഥികൾക്കും ഇന്ത്യയുടെ സാമ്പത്തിക വിപണിയിൽ അവരുടെ ഭാഗം നിർവഹിക്കാനുണ്ട്. അതിലൂടെ തങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ ഏത് പൗരനും കഴിയും എന്നുള്ളത് ബോധ്യപ്പെടുത്തുകയാണ് ഈ ഭാഗത്തിൻ്റെ ഉദ്ദേശ്യം. ഏത് രാജ്യത്തിൻ്റെയും വളർച്ചയുടെയും വികാസത്തിൻ്റെയും പ്രധാനപ്പെട്ട അടിത്തറ അവിടുത്തെ വ്യവസായ വാണിജ്യ മേഖലകളിലെ പുരോഗതിയാണ്. ഈ പുരോഗതിക്കായി ധാരാളം നടപടിക്രമങ്ങൾ ആ രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകളും ഗവൺമെൻറ്റും ചേർന്ന് ഒരുക്കാറുണ്ട്. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയുടെ പ്രധാന അടിത്തറയാണ് നമ്മുടെ സാമ്പത്തിക വിപണി. വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ആവശ്യമായ മൂലധനവും പ്രവർത്തനങ്ങൾക്കാവശ്യമായ പണവും കൃത്യസമയത്ത് ലഭ്യമാക്കി കൊടുക്കുക എന്നുള്ളതാണ് സാമ്പത്തിക വിപണിയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശ്യം. സാമ്പത്തിക വിപണികളിൽ സാമ്പത്തിക സേവനങ്ങളും ഉൽപ്പന്നങ്ങളും വാങ്ങാനും വിൽക്കാനും താൽപ്പര്യമുള്ളവർ ഒത്തുചേരുന്നു. ഒരു സ്ഥാപനം

സ്ഥാപനത്തിൻ്റെ തുടക്കം മുതൽ അതിൻ്റെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിലും വികസനത്തിനും സാമ്പത്തികം ആവശ്യമാണ്. ഇത് വിവിധ രീതിയിൽ ശേഖരിക്കാൻ സാമ്പത്തിക വിപണി ആ സ്ഥാപനത്തെ സഹായിക്കുന്നു. ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ വലുപ്പം അനുസരിച്ചാണ് അതിൻ്റെ മുതൽ മുടക്ക് എത്രത്തോളം വേണം എന്ന് തീരുമാനിക്കുന്നത്. ബിസിനസിൻ്റെ വളർച്ചയ്ക്ക് കൂടുതൽ മുതൽ മുടക്ക് ആവശ്യമായി വരുന്ന സാഹചര്യത്തിൽ അത് വിവിധ ആളുകളിൽ നിന്നും ശേഖരിക്കും. ഇങ്ങനെ ശേഖരിക്കുന്നതിന് ധാരാളം മാർഗങ്ങളുണ്ട്. അവ കണ്ടെത്താൻ സാമ്പത്തിക വിപണികൾ സംരംഭകരെ സഹായിക്കും. പണം മുടക്കാൻ തയ്യാറുള്ളവരെയും സംരംഭങ്ങൾ തുടങ്ങാനായി ആ പണം ശേഖരിച്ച് വിനിയോഗിക്കാൻ താൽപ്പര്യമുള്ളവരെയും കൂട്ടിച്ചേർക്കുന്ന ഇടമാണ് സാമ്പത്തിക വിപണി. ഇംഗ്ലീഷിൽ ഇതിന് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയും. ബാങ്കുകൾക്ക് ചെയ്യാൻ കഴിയാത്ത പല സേവനങ്ങളും സാമ്പത്തിക വിപണി സംരംഭകർക്ക് ഉറപ്പാക്കുന്നു. സാമ്പത്തിക വിപണിയുടെ പ്രാധാന്യം പരിശോധിച്ചാൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പലരുടെയും കൈകളിലായി ഉപയോഗിക്കാതിരിക്കുന്ന സമ്പത്ത് വ്യവസായ മേഖലയിലേക്ക് ഇറക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എവിടെ, എങ്ങനെ, എപ്പോൾ നിക്ഷേപിക്കണമെന്ന് നിക്ഷേപകരെ സാമ്പത്തിക വിപണി പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ ആസ്തികൾ ഏത് സമയവും വിറ്റഴിക്കാൻ നിക്ഷേപകർക്ക് സാഹചര്യം ഒരുക്കിക്കൊടുക്കുകയും ചെയ്യുന്നുണ്ട് സാമ്പത്തിക വിപണി. വ്യവസായ രംഗത്ത് പണം മുടക്കാൻ താൽപ്പര്യമുള്ളവരെ ബിസിനസ് സ്ഥാപനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന കണ്ണികൂടിയാണ് സാമ്പത്തിക വിപണി. സാമ്പത്തിക വിപണി രണ്ട് തരത്തിലുണ്ട്. പണവിപണി അഥവാ മണി മാർക്കറ്റ് എന്നും മൂലധന വിപണി അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റ് എന്നും. പണവിപണി എന്താണെന്ന് പരിശോധിക്കാം. വളരെ ചെറിയ കാലത്തേക്കുള്ള വായ്പകൾ എടുക്കാൻ വ്യവസായികളെ സഹായിക്കുന്ന വിപണിയാണ് പണവിപണി എന്നറിയപ്പെടുന്നത്. സാധാരണയായി കുറച്ച് മാസങ്ങളിലേക്ക് അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് ആവശ്യമായി വരുന്ന പണത്തിൻ്റെ പോരായ്മ പരിഹരിക്കുന്നതിനാണ് കമ്പനികൾ എപ്പോഴും പണവിപണിയെ ആശ്രയിക്കുന്നത്. കമ്പനികളും മറ്റും ഇത്തരം ആവശ്യങ്ങൾക്കായി പലപ്പോഴും പണം കടം എടുക്കുന്നു. ഈ വായ്പകളുടെ തിരിച്ചടവ് കമ്പനികൾക്ക് സാധിക്കുമോ എന്ന് പരിശോധിച്ച ശേഷം പണവിപണിയിൽ നിന്ന് പണം ലഭ്യമാക്കും. നഷ്ടസാധ്യത വളരെ കുറവായിട്ടുള്ള പദ്ധതികളിലാണ് ഇങ്ങനെ പണം ഉറപ്പാക്കി കൊടുക്കുന്നത്. പലിശ നിരക്ക് വളരെ കുറവായിരിക്കും. ഹ്രസ്വകാല ബാങ്ക് വായ്പകൾ, മ്യൂച്വൽ ഫണ്ടുകൾ, വാണിജ്യ പേപ്പർ, ട്രഷറി ബില്ലുകൾ, വാണിജ്യ ബില്ലുകൾ എന്നിവ ഈ വിപണിയിലെ ധനശേഖരണ മാർഗങ്ങളാണ്. ഇങ്ങനെ ശേഖരിക്കുന്ന പണമാണ് പലപ്പോഴും പണവിപണിയിൽ നിന്ന് വലിയ കമ്പനികൾക്ക് താൽക്കാലിക ധനസഹായമായി നൽകുന്നത്. പണവിപണിയെ നിയന്ത്രിക്കുന്നത് ഇന്ത്യയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് എന്നുള്ളത് പ്രത്യേകം അറിഞ്ഞിരിക്കണം. ഇന്ത്യയിലെ സാമ്പത്തിക വിപണിയിലെ പ്രധാനപ്പെട്ട വിഭാഗമാണ് പണവിപണി. കടം വാങ്ങലും വായ്പ നൽകലും ഈ വിപണികളിൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. രണ്ടാമതായി പറഞ്ഞത് മൂലധന വിപണിയെക്കുറിച്ചാണ്. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ദീർഘകാല ആവശ്യങ്ങൾക്ക് വേണ്ട പണം കടമായി കൊടുക്കുന്നവരുടെയും വാങ്ങുന്നവരുടെയും വിപണിയാണ് മൂലധന വിപണി അഥവാ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഈ വിപണി രണ്ട് തരത്തിലുണ്ട്. പ്രാഥമിക വിപണി അഥവാ പ്രൈമറി മാർക്കറ്റ് എന്നും ദ്വിതീയ വിപണി അഥവാ സെക്കൻഡറി മാർക്കറ്റ് എന്നും. ബിസിനസ് സ്ഥാപനങ്ങൾ അവർക്ക് ആവശ്യമായ മൂലധനം ഓഹരികളിലൂടെയോ കടപ്പത്രങ്ങളിലൂടെയോ ശേഖരിക്കാറുണ്ട്. ഇങ്ങനെയുള്ള ധനശേഖരണ ഉപകരണങ്ങൾ ആദ്യം ഇറക്കുന്നത് പ്രാഥമിക വിപണിയിലാണ്. അതിനുശേഷം മാത്രമേ അവയെ ദ്വിതീയ വിപണിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയൂ. ദ്വിതീയ വിപണി അല്ലെങ്കിൽ സെക്കൻഡറി മാർക്കറ്റാണ് നമ്മൾ എപ്പോഴും കേൾക്കുന്ന സ്റ്റോക്ക് മാർക്കറ്റ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ പ്രവർത്തിക്കുന്നത് ഈ ഉദ്ദേശത്തോടുകൂടിയാണ്. ഈ വിപണിയിൽ കമ്പനികൾ അവരുടെ ഓഹരികൾ നേരിട്ട് നിക്ഷേപകർക്ക് നൽകുന്നില്ല. നിലവിൽ ഓഹരികളും മറ്റും കൈവശമുള്ള നിക്ഷേപകർ ഇവിടെ വന്ന് അവരുടെ കൈവശമുള്ള ഓഹരികൾ വിൽക്കുകയാണ് ചെയ്യുന്നത്. വാങ്ങാൻ താൽപ്പര്യമുള്ളവർക്ക് അത് അവിടെ നിന്ന് വാങ്ങാം. കമ്പനികളോ ഗവൺമെൻറ്റോ ഇറക്കുന്ന ഓഹരികൾ, കടപ്പത്രങ്ങൾ, ബോണ്ടുകൾ ഇവയെല്ലാം ധനശേഖരണ ഉപകരണങ്ങളാണ്. ഇവയും സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ വീണ്ടും വിൽക്കാവുന്നതാണ്.

സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്ക് മേൽ സർക്കാരിൻ്റെയും സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡിൻ്റെയും കൃത്യമായ മേൽനോട്ടവും നിയന്ത്രണവും ഉണ്ട്. ഇത് ഇടപാടുകാർക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കുന്നു. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ രാജ്യത്തെ ജനങ്ങളുടെ ഉപയോഗിക്കപ്പെടാതെ കിടക്കുന്ന പണം ശേഖരിച്ച് മൂലധന നിക്ഷേപത്തിലേക്ക് മാറ്റി രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയെ വേഗത്തിലാക്കുന്നു. ഇവിടെ നടക്കുന്ന വ്യാപാരം ഊഹക്കച്ചവട സ്വഭാവത്തിലുള്ളതാണ്. എങ്കിലും ഇത് ആരോഗ്യകരമായ ഒരു നിക്ഷേപ രീതി രാജ്യത്ത് വളർത്തിയെടുക്കുന്നു. ഷെയറുകളും മറ്റും വാങ്ങാനും വിൽക്കാനും ഉള്ള സൗകര്യമാണ് ഇവിടെ പ്രധാനമായും ഒരുക്കുന്നത്. ഇന്ന് ഓൺലൈൻ ട്രേഡിംഗാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ വഴി നടക്കുന്നത്. ഷെയറുകൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമായി ഡിമാറ്റ് അക്കൗണ്ടുകൾ എടുക്കേണ്ടതാണ്. ഡിമാറ്റ് അക്കൗണ്ടുകൾ എടുത്ത ശേഷം ഓഹരി ദല്ലാളുകൾ വഴിയോ അല്ലെങ്കിൽ നേരിട്ടോ ഓഹരി വിപണിയിൽ പ്രവേശിച്ച് ഏതൊരാൾക്കും ഈ വ്യാപാരത്തിൽ പങ്കെടുക്കാവുന്നതാണ്. ഇന്ത്യയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ തുടക്കം വളരെ രസകരമായ ഒരു കാര്യമാണ്. 1875 ബോംബെയിലാണ് അത് ആരംഭിച്ചത്. അന്ന് അവിടുത്തെ സ്റ്റോക്ക് ബ്രോക്കർമാരുടെ ഒരു സംഘടനയായിട്ടാണ് ഇത് തുടങ്ങിയത്. ഇപ്പോൾ 150 വർഷം അത് പിന്നിടുന്നു. 1956 ഈ സംഘടനയ്ക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമപരമായ അംഗീകാരം നൽകി. അങ്ങനെ ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിയമപരമായി നിലവിൽ വന്നു. മൊത്തം വ്യാപാരം ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ടതും വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നതുമായ 30 കമ്പനികളുടെ ഷെയറുകളുടെ ശരാശരി എടുത്തിട്ടാണ് ഇന്ത്യയിലെ സെൻസെക്സ് എന്ന സൂചിക തീരുമാനിക്കുന്നത്. 1986 ജൂലൈയിലാണ് ആദ്യമായി സെൻസെക്സിന് രൂപം നൽകുന്നത്. അന്ന് 100 രൂപയിലായിരുന്നു തുടക്കം. സാമ്പത്തിക വിപണിയിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന മറ്റൊരു സ്ഥാപനമാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ. 1992 ഇത് ബോംബെയിൽ സ്ഥാപിതമായി. 1993 ഏപ്രിൽ 1 ഇതിന് ഗവൺമെൻറ്റിൻ്റെ അംഗീകാരവും ലഭിച്ചു. ധനവിപണിയിലേക്ക് അവർ 1994 മുതൽ പ്രവേശിച്ചു. ഇന്ത്യയിലെ പ്രമുഖ ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ, ധനകാര്യ ഇടപാടുകാർ ഇവരെല്ലാം കൂടി ചേർന്നാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് രൂപം കൊടുത്തത്. ഈ സ്ഥാപനം ധാരാളം പ്രൊഫഷണലുകളുടെയും സാമ്പത്തിക വിദഗ്ധരുടെയും നിയന്ത്രണത്തിലാണ് പ്രവർത്തിക്കുന്നത്. നിഫ്റ്റി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അവ ഇവരുടെ വിപണി സൂചികയാണ്. ധനവിപണിയിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു സ്ഥാപനത്തെക്കൂടി പരിചയപ്പെടാം. ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ എന്നാണ് അതിൻ്റെ പേര്. 1956 ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം സ്ഥാപിതമായ ഒരു കമ്പനിയാണ് ഇത്. തീരെ ചെറിയതും ഇടത്തരവുമായ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തികം ക്രമീകരിച്ചു കൊടുക്കുന്നതിനായിട്ടാണ് ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത്. ഇന്ത്യയിലെ പ്രമുഖ ധനകാര്യ സ്ഥാപനങ്ങൾ നമുക്കറിയാം, യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, ICICI, IDBI, LIC, ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ, SBI, ക്യാപിറ്റൽ മാർക്കറ്റ്, കാൻ ബാങ്ക്, ഫിനാൻഷ്യൽ സർവീസസ് ഓഫ് ഇന്ത്യ എന്നീ സ്ഥാപനങ്ങൾ ചേർന്നാണ് ഇതിന് രൂപം കൊടുത്തിട്ടുള്ളത്. ചെറിയ മുതൽ മുടക്കിൽ പ്രവർത്തിക്കുന്ന ബിസിനസ് സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ പണം നൽകാൻ താൽപ്പര്യമുള്ളവരെയും അത് വാങ്ങാൻ താൽപ്പര്യമുള്ളവരെയും തമ്മിൽ കൂട്ടിച്ചേർക്കുന്ന ഇടമായി ഈ എക്സ്ചേഞ്ച് പ്രവർത്തിക്കുന്നു. ഓഹരി വിപണിയിലെ കൃത്യമായ സർക്കാർ നിയന്ത്രണത്തിന് വേണ്ടിയിട്ട് സ്ഥാപിതമായ മറ്റൊരു സ്ഥാപനമുണ്ട്. അതിൻ്റെ പേര് സെബി എന്നാണ്, സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. 1988 ഏപ്രിൽ 12 ബോംബെയിൽ സെബി സ്ഥാപിതമായത്. ഓഹരി വിപണിയിൽ ഉണ്ടായ വികാസങ്ങളെ കൃത്യമായി നിയന്ത്രിക്കാനുള്ള നിയമങ്ങൾ ഇല്ല എന്ന പരിമിതി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെൻറ് സെബിക്ക് നിയമപ്രാബല്യം കൊണ്ടുവന്നത്. ഇന്ത്യൻ പാർലമെൻറ്റിൽ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആക്ട് 1992 പാസാക്കുകയുണ്ടായി. ഓഹരി വിപണിയെ കൃത്യമായി നിരീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുക, നിക്ഷേപകരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുക, ഓഹരി വിപണിയിൽ നടക്കുന്ന തെറ്റായ കീഴ്വഴക്കങ്ങളും നിയമവിരുദ്ധമായ ഇടപാടുകളും അവസാനിപ്പിക്കുക, നിക്ഷേപകരുടെ പണത്തിന് സംരക്ഷണം

0: ഭക്ഷണം ഉറപ്പാക്കുക, തെറ്റായ നടപടികൾക്ക് പിഴ ഈടാക്കുക, ഇടപാടുകളിലെ കള്ളത്തരങ്ങളും തട്ടിപ്പുകളും കണ്ടെത്തി തടയുക എന്നിവയാണ് സെബിയുടെ പ്രവർത്തനങ്ങളുടെ ഉദ്ദേശ്യം. ഓഹരി നിക്ഷേപക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സെബി വേണ്ടത്ര പരിശീലനങ്ങളും വിപണിയിൽ സർവേകളും ഗവേഷണങ്ങളും ഓൺലൈൻ മാർക്കറ്റിംഗ് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. രാജ്യത്തിൻ്റെ പുരോഗതിക്കും വളർച്ചയ്ക്കും സാമ്പത്തിക വിപണി വളരേണ്ടതായുണ്ട്. അതിന് മുഖ്യ പങ്ക് വഹിക്കേണ്ടത് ആ രാജ്യത്തെ ജനങ്ങളാണ്. തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരമുണ്ടാവാനും രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതിക്കും ധനവിപണി വളരേണ്ടത് ആവശ്യമാണ്. രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടുന്ന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുക എന്നത് ഓരോ പൗരൻ്റെയും ബാധ്യതയാണ്. വളർന്നുവരുന്ന തലമുറ അവരുടെ നിക്ഷേപങ്ങളെ പരമ്പരാഗത നിക്ഷേപക മാർഗങ്ങളിൽ മാത്രം നിക്ഷേപിക്കാതെ സാമ്പത്തിക വിപണിയിലെ വിവിധ മാർഗങ്ങളിൽ നിക്ഷേപിച്ചുകൊണ്ട് അവരുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാനും രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വഴിതെളിക്കാനും കഴിയുമെന്ന് അറിയുക. ചെറിയ ചെറിയ നിക്ഷേപങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് ഇതിൻ്റെ ഭാഗമാകാവുന്നതാണ്. ഓഹരി വിപണിയിൽ ഇടപെടുന്നതിന് നാഷണലൈസ്ഡ് ബാങ്കുകൾ, വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയുടെ സജീവമായ സഹായം ഏതൊരാൾക്കും ലഭിക്കും. 100 രൂപ മുതൽ തുടങ്ങുന്ന മ്യൂച്വൽ ഫണ്ടുകളിലും സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുകളിലും നിക്ഷേപിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്കും അവരുടെ ഉത്തരവാദിത്തം സമർത്ഥമായി നിറവേറ്റാം.
1: സാമ്പത്തിക വിപണി. ഈ വിഷയം കൂട്ടുകാർക്കായി അവലോകനം ചെയ്തത് 2015 മികച്ച അധ്യാപകനുള്ള സംസ്ഥാന അവാർഡ് ജേതാവും പത്തനംതിട്ട വല്ലന TKM RM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനുമായ പി സുനിൽകുമാർ.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റും 10 സെക്കൻഡും. ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. ചിത്രം ലക്കി ഭാസ്കർ. രചന വൈശാഖ് സുഗുണൻ. സംഗീതം ജി വി പ്രകാശ് കുമാർ. ഗായകർ യാസിൻ നിസാർ, ശ്വേതാമോഹൻ.

ചിത്രം ഇസബെല്ല. ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾക്ക് സംഗീതം നൽകിയത് ജോൺസൺ. പാടിയവർ യേശുദാസ്, സേതു പാർവതിയും സംഘവും.

ചിത്രം കൗതുക വാർത്തകൾ. വരികൾ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. സംഗീതം ജോൺസൺ. ഗായിക ചിത്ര.

ചിത്രം പ്രാഞ്ചിയട്ടൻ ആൻഡ് ദി സെയിൻറ്. രചന ഷിബു ചക്രവർത്തി. സംഗീതം ഔസേപ്പച്ചൻ. ഗായിക ഗായത്രി അശോകൻ.

ചിത്രം പ്രതി പൂവൻ കോഴി. രചന അനിൽ പനച്ചൂരാൻ. സംഗീതം ഗോപി സുന്ദർ. പാടിയവർ പി ജയചന്ദ്രൻ, അഭയ ഹിരൺമയി.

ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി വിജയ് യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം സ്പിരിറ്റ്, വരികൾ റഫീഖ് അഹമ്മദ്, സംഗീതം ഷഹബാസ് സമൻ.

ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി തൃശൂർ, അടുത്ത പരിപാടി അല്പസമയത്തിനകം.

0: സുഭാഷിതം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഡി മായ.
1: സീതാന്വേഷണത്തിനായി സമുദ്രതീരത്തെത്തിയ വാനരന്മാർ ഈ മഹാസാഗരം എങ്ങനെ നീന്തിക്കടക്കും എന്ന ആശങ്കപ്പെട്ട് നിരാശരും വ്യാകുലരുമായി. ഇനി മരണം വരിക്കുക മാത്രമേ പോംവഴിയുള്ളൂ എന്ന് നിശ്ചയിച്ച് അവർ ജീവത്യാഗത്തിന് തയ്യാറെടുക്കുന്ന മുഹൂർത്തം എഴുത്തച്ഛൻ വിവരിക്കുന്നുണ്ട്. അജയനും അസാധാരണ തേജസ്സിനും ശക്തിക്കും ഉടമയായ ഹനുമാൻ പോലും നിശബ്ദനായി നോക്കി നിന്നതേയുള്ളൂ. അംഗദൻ വാനരരെ പ്രോത്സാഹിപ്പിക്കുകയും ഓരോരുത്തർക്കും എത്ര യോജന ചാടാനാകുമെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ജനന സമയത്ത് തന്നെ സൂര്യനോളം ഉയർന്നു ചാടിയ ഹനുമാനെ ജാമ്പവാൻ പൂർവചരിതം ഓർമ്മിപ്പിക്കുമ്പോൾ മാത്രമാണ് തൻ്റെ അസാധാരണ ശക്തിയെക്കുറിച്ച് ഹനുമാൻ ബോധവാനാകുന്നത്. തുടുത്തു മുഴുത്ത് ഒരു പഴുത്ത പഴം പോലെ തിളങ്ങുന്ന സൂര്യഭഗവാനെ കണ്ട് അത് ആഹാരസാധനമാണെന്ന് കരുതി ആകാശത്തോളം പൊങ്ങിച്ചാടാൻ ആ കുഞ്ഞു കുരങ്ങന് അന്ന് സാധിച്ചു. ഇന്ദ്രന്റെ വജ്രായുധമേറ്റ് ക്ഷതം പറ്റി വീണെങ്കിലും പിന്നീട് ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാരും യമദേവനും മറ്റു ദേവതകളും നിർലോഭം അനുഗ്രഹം ചൊരിഞ്ഞ് ഹനുമാനെ മൃത്യുവിനോ അഗ്നിക്കോ കീഴ്പ്പെടുത്താനാകാത്തവനും ഗരുഡനേക്കാൾ കായബലവും ആത്മാവിനേക്കാൾ വേഗതയും ഉള്ളവനാക്കുകയും ചെയ്തു. ആ പൂർവചരിത്രമെല്ലാം നീ വിസ്മരിച്ചു പോയോ എന്ന് ജാമ്പവാൻ ചോദിക്കുന്നു. നിൻകയ്യിലല്ലയോ തന്നതു രാഘവൻ അങ്കുലീയമതും എന്തിനെന്നോർക്ക് നീ. ത്വത് ബലവീര്യവേഗങ്ങൾ വർണ്ണിപ്പതിന് ഈ പ്രപഞ്ചത്തിങ്കൽ ആർക്കും ആമല്ലടോ എന്ന് ജാമ്പവാൻ ചോദിക്കുമ്പോഴാണ് ഹനുമാൻ ഉണർന്നെണീറ്റ് ബ്രഹ്മാണ്ടം മുഴുവൻ കുലുങ്ങുന്ന ശബ്ദത്തിൽ സിംഹനാദം മുഴക്കി സമുദ്രലംഘനത്തിന് പുറപ്പെടുന്നത്. സ്വന്തം ശക്തി തിരിച്ചറിയാതെ ലൗകിക പ്രശ്നങ്ങൾക്ക് മുന്നിൽ പകച്ചു നിൽക്കുന്നവരാണ് നാം ഓരോരുത്തരും. നരേന്ദ്രനിൽ ഉറങ്ങിക്കിടന്ന ദിവ്യത്വത്തെ തൊട്ടുണർത്തി ആളി കത്തിച്ചത് അദ്ദേഹത്തിൻ്റെ ഗുരുവായ ശ്രീരാമകൃഷ്ണ പരമഹംസനാണ്. സ്വാമി വിവേകാനന്ദൻ നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് ഈച്ച് ഹ്യൂമൻ സോൾ ഈസ് പൊട്ടൻഷ്യലി ഡിവൈൻ എന്നാണ്. നമ്മുടെ ഉള്ളിലെ ഈ ദിവ്യത്വം തിരിച്ചറിയാതെ പുറം ലോകം കാണുന്നതാണ് തൻ്റെ യഥാർത്ഥ വ്യക്തിത്വമെന്ന് കരുതി സ്വയം ബലഹീനനും ദുർബലനുമാണെന്ന് നാം വിശ്വസിക്കുന്നു. ഈ ലോകത്തെ ഏറ്റവും വിശിഷ്ടനായ ജീവി മനുഷ്യനാണെന്നും അവനേക്കാൾ ശ്രേഷ്ഠനായി ഒരു ജീവിയും ഈ ഭൂമുഖത്തില്ലെന്നും സ്വാമിജി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവങ്ങൾക്ക് പോലും പൂർണ്ണത കൈവരിക്കാൻ ഭൂമിയിൽ മനുഷ്യരൂപത്തിൽ അവതരിക്കേണ്ടി വരുന്നു. നാം ഈശ്വരൻ്റെ സന്തതികളാണെന്നും അനശ്വരമായ ആനന്ദത്തിന് അർഹരാണെന്നും പരിശുദ്ധരും പൂർണരുമാണെന്നും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയമെന്ന വികാരം നമ്മെ ഗ്രസിക്കുകയില്ല. ഇത് സ്വാമി വിവേകാനന്ദൻ നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന പാഠം. ഭയമുണ്ടെങ്കിൽ അതിന് കാരണം ആഗ്രഹമാണ്. കാമിനീ കാഞ്ചനമാണ് മനുഷ്യൻ്റെ എല്ലാ ദൗർബല്യങ്ങൾക്കും പതനത്തിനും കാരണമെന്ന് ശ്രീരാമകൃഷ്ണൻ ശിഷ്യരെ നിരന്തരം ഉപദേശിച്ചിരുന്നല്ലോ. കാമമോഹലോഭാദികൾ, സമയകാല പരിമിതികൾ, ജാതി, വ്യക്തിബന്ധങ്ങൾ, തൊഴിൽ എന്നിങ്ങനെ സ്വയം സൃഷ്ടിച്ച ചതുരങ്ങൾക്കുള്ളിൽ വീർപ്പുമുട്ടി കഴിയുന്നവനാണ് മനുഷ്യൻ. അവ കൽപ്പിക്കുന്ന വ്യക്തിബോധം നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വമായി നാം തെറ്റിദ്ധരിക്കുന്നു. ഈ ബന്ധനങ്ങളിൽ നിന്നും മോചിതനാകണമെങ്കിൽ, സ്വന്തം ശക്തി വീണ്ടെടുക്കണമെങ്കിൽ സ്വാമി വിവേകാനന്ദൻ്റെ വാക്കുകൾ നാം സദാ ഓർമ്മിക്കണം. ഹനുമാൻ സ്വയം അറിഞ്ഞതുപോലെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന തേജസ്സിനെ ഉണർത്തി സ്വന്തം വ്യക്തിത്വത്തിൻ്റെ മാറ്റ് തെളിയിക്കണം. അജ്ഞതയുടെ

0: And Neeraj Chopra has qualified for men's javelin finals in the Commonwealth Games at Glasgow. Javelin throwers Rohit Yadav and Yashveer Singh have also entered the finals. Earlier, India scripted history in para-athletics, securing a historic 1-2 finish in the men's 100-meter T47 final, as Dilip Mahadu Gavit won the gold and Mohammed Basil claimed the silver last night. India holds the 8th spot in the Commonwealth Games medal with 15 medals, including 3 gold, 9 silver and 3 bronze. And that is the end of this news bulletin.
1: ആകാശവാണി തൃശൂർ. സമയം 11 മണി കഴിഞ്ഞ് 10 മിനിറ്റും 10 സെക്കൻഡും. കാലാവസ്ഥ. കേരളത്തിലും ലക്ഷദ്വീപിലും മിക്ക സ്ഥലങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റു ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള തീരത്ത് കാറ്റിന്റെ വേഗം മണിക്കൂറിൽ പരമാവധി 60 കിലോമീറ്റർ വരെയാകാൻ ഇടയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകും.